ആകാശവാണി തൃശൂർ. ഇന്ന് ശകവർഷം 1948, ആഷാഢം 16. മലയാള വർഷം 1201, മിഥുനം 23. 2026 ജൂലൈ 7 ചൊവ്വാഴ്ച. മീഡിയം വേവ് 476.2 മീറ്ററിൽ 630 kHz FM 101.1 MHz പ്രക്ഷേപണം ആരംഭിക്കുന്നു. സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റ് 50 സെക്കൻഡ്.

0: ആകാശവാണി തൃശൂർ. സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശിവദാസൻ തെക്കിനിയടത്ത്.
1: ധർമ്മം എന്ന വാക്ക് പല പ്രസംഗങ്ങളിലും നാം കേൾക്കാറുണ്ട്. എന്താണ് ധർമ്മം? വിശാലമായ അർത്ഥമാണ് ധർമ്മത്തിനുള്ളത്. ധർമ്മതത്വങ്ങളുടെ മാതാവാണ് ക്ഷമ. ധർമ്മതത്വങ്ങളില്ലാതെ ജീവിച്ചാൽ മൃഗങ്ങളെപ്പോലെയാകും എന്നെല്ലാം പലപ്പോഴായി നാം കേൾക്കാറുണ്ട്. ഭാരതത്തിലുണ്ടായിരുന്ന മതങ്ങളിലും പുരാണങ്ങളിലുമെല്ലാം ധർമ്മത്തെപ്പറ്റി പറയുന്നുണ്ട്. ഓരോ വ്യക്തിക്കും അവരുടേതായ ചുമതലകളുണ്ട്. അത് അവരുടെ ധർമ്മമാണ്. ഒരു മന്ത്രിയുടെ ചുമതലയല്ല ഒരു പോലീസുകാരന്, ഒരു അധ്യാപകന്റെ ചുമതലയല്ല ഒരു ഡോക്ടർക്ക്. ഓരോ വ്യക്തിയും കുടുംബത്തിൻ്റെയും നാടിൻ്റെയും രാജ്യത്തിൻ്റെയും ലോകത്തിൻ്റെയും നിലനിൽപ്പിനു വേണ്ടി എങ്ങനെ ജീവിക്കണം, അതിനയാൾ അനുസരിക്കേണ്ട ചില നിയമങ്ങളുണ്ട്, ആചാരങ്ങളുണ്ട്. ഇവയെല്ലാം ധർമ്മത്തിൽ പെടുന്നു. സംസ്കൃത ഭാഷയിലുള്ള വാക്കാണ് ധർമ്മം. എളുപ്പത്തിൽ അർത്ഥം പറയാൻ കഴിയുന്ന പദമല്ല അത്. സംസ്കൃത ഭാഷയിലുള്ള വേദങ്ങളിലും ശാസ്ത്രങ്ങളിലും പുരാണങ്ങളിലുമെല്ലാം ധർമ്മത്തെപ്പറ്റി പറയുന്നുണ്ട്. ഇവയുടെയെല്ലാം മൂലരൂപങ്ങൾ സംസ്കൃത ഭാഷയിലാണ്. തർജ്ജമകൾ പ്രചാരത്തിലുള്ളത് അധികവും ഇംഗ്ലീഷ് ഭാഷയിലാണ്. വിദേശികളിൽ ബുദ്ധിമാന്മാരായ ആളുകൾ സംസ്കൃതം പഠിച്ച് തർജ്ജമ ചെയ്തതാണ് അധികവും പ്രചാരത്തിലുള്ളത്. സംസ്കൃതത്തിൽ പാണ്ഡിത്യമുള്ളവർ കുറവായതുകൊണ്ട് അതിൻ്റെ തനിമ നഷ്ടപ്പെടാതെ വായിക്കാൻ കൂടുതൽ പേർക്കും കഴിയാറില്ല. സാധാരണക്കാരായ ആളുകൾ ധാർമ്മികമായ മൂല്യങ്ങൾ ഉള്ള കൃതികളെക്കുറിച്ച് ശരിയായ അറിവുള്ളവരല്ല. തെറ്റായ പ്രചരണങ്ങളിൽ മാത്രം അവർ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നു. ഗുണകരമല്ലാത്ത വശങ്ങൾ മാത്രം മനസ്സിലാക്കുന്നു, നന്മകൾ കാണാതെ പോവുകയും ചെയ്യുന്നു. ഗ്രന്ഥങ്ങൾ ഏതുമാകട്ടെ, അതിലെ നല്ല കാര്യങ്ങൾ സ്വീകരിക്കുകയും ഗുണമില്ലാത്തവ തള്ളിക്കളയുകയാണ് വേണ്ടത്. ധാർമ്മികമായ തത്വങ്ങൾ ആരു പറയുന്നു എന്ന് നോക്കാതെ നല്ലവയാണെങ്കിൽ അവ സ്വീകരിക്കുമ്പോഴാണ് സമൂഹം ഉയർന്ന നിലവാരത്തിൽ എത്തുക. ധൃതി ക്ഷമാ ദമോസ്തേയം ശൗചമിന്ദ്രിയ നിഗ്രഹ ധീർവിദ്യ സത്യമക്രോധോ ദശകം ധർമ്മലക്ഷണം. മനുസ്മൃതിയിലെ ഒരു പ്രസിദ്ധ ശ്ലോകമാണിത്. ഈ ശ്ലോകത്തിൽ ധാർമ്മികനായ ഒരാളുടെ 10 ലക്ഷണങ്ങൾ വിവരിക്കുന്നു. നല്ല ജീവിതത്തിനു സ്വീകരിക്കാവുന്ന കാര്യങ്ങളാണ് ശ്ലോകത്തിൽ പറയുന്നത്. ധൃതി എന്നാൽ ദൃഢത എന്നാണർത്ഥം. എന്തു നഷ്ടമുണ്ടായാലും സ്ഥിരമനസ്സോടെ ജീവിക്കുക എന്നർത്ഥം. ദ്രോഹം ചെയ്തവരോടും ക്ഷമിക്കാനുള്ള മനസ്സുണ്ടാകണം, അതാണ് ക്ഷമ. ദമ എന്നത് നമ്മുടെ ആത്മനിയന്ത്രണമാണ്. ദോഷകരമായതു കാണാതിരിക്കുക, കേൾക്കാതിരിക്കുക, രുചിക്കാതിരിക്കുക, സ്പർശിക്കാതിരിക്കുക തുടങ്ങിയ കാര്യങ്ങളാണത്. അസ്തേയ എന്നാൽ അന്യരുടെ വസ്തുക്കൾ സമ്മതമില്ലാതെ എടുക്കാതിരിക്കലാണ്. ശൗചം ശുചിത്വമാണ്. മനസ്സും ശരീരവും ശുദ്ധമായിരിക്കണം എന്നർത്ഥം. ഇന്ദ്രിയ നിഗ്രഹം ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കലാണ്. ധീർ എന്നാൽ ധീരതയോടെ ഉറച്ച മനഃസ്ഥിതിയിൽ നിൽക്കുക എന്നർത്ഥം. വിദ്യ ശരിയായ അറിവാണ്. സത്യമക്രോധോ എന്നാൽ സത്യവാനും ക്രോധമില്ലാത്തവനുമായിരിക്കുക എന്നർത്ഥം.
0: ശിവദാസൻ തെക്കിനിയടത്ത് തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതമാണ് ഇതുവരെ കേട്ടത്. നിർവഹണം ഡോക്ടർ കെ ജയകൃഷ്ണൻ.

ആകാശവാണി. ഉഷമാലരി. ഉഷമാലരിയിൽ ഇന്ന് ഡോക്ടർ കെ അയ്യപ്പ പണിക്കരുടെ പോവുക പ്രഭാതമേ എന്ന കവിത, ആലാപനം ഖാലിദ്.

ഉഷമലരിയിൽ നിങ്ങൾ കേട്ടത് ഡോക്ടർ കെ അയ്യപ്പ പണിക്കരുടെ പോവുക പ്രഭാതമേ എന്ന കവിത. ആലപിച്ചത് ഖാലിദ്.

0: In football, Spain stormed into quarterfinals of FIFA World Cup, beating Portugal 1-0 in the round of 16 clash at the Dallas Stadium last night. And that is the end of this news bulletin.
1: ആകാശവാണി തൃശൂർ. അറിയിപ്പുകൾ. ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 6:15 പ്രഭാതവന്ദനം, മുരുകഭക്തിഗാനങ്ങൾ, കെ വീരമണിയും സംഘവും പാടിയത്. 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. ഇതിൽ ഇന്നത്തെ പത്രങ്ങളിലെ ചില പ്രധാന വാർത്തകൾ. 6:40 ഇന്നത്തെ ചോദ്യം, 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ, 7:00 പുലരിപ്പൂക്കൽ, മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗ്രാമക്ഷേമ വാർത്തകൾ, 7:05 ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ ഗാനസ്മൃതി, 7:10 റൈറ്റ് ട്രാക്ക്. പുതുകാലത്തിൽ പ്രസക്തിയേറെയുള്ള ചില കോഴ്സുകളെക്കുറിച്ച് എഡ്യൂക്കേഷൻ കൺസൾട്ടന്റ് ഡോക്ടർ ടി പി സേതുമാധവൻ സംസാരിക്കുന്നു. 7:20 ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ സേവന വാർത്തകൾ, 7:25 മലയാളത്തിൽ വാർത്തകൾ, 7:35 റീഗൽ ജുവല്ലേഴ്സ് ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ് പാലക്കാട് ഗാനസന്ദേശം, 7:40 കഥകൾ അതിസാദരം, 7:50 ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട് ആരോഗ്യക്കുറിപ്പുകൾ, വൈറൽ പനിയെക്കുറിച്ച് തൃശൂർ ആയുർവേദ കോളേജിലെ മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ കെ ജി വിശ്വനാഥൻ സംസാരിക്കുന്നു. 7:55 ഡോക്ടർ പ്രിൻസ് സീപ്പൻസ് ആക്സിസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ ചോദ്യം ഉത്തരം ചിന്താവിഷയം, 8:00 ഹിന്ദിയിലും 8:15 ഇംഗ്ലീഷിലും വാർത്തകൾ, 8:30 10:15 ചലച്ചിത്ര ഗാനങ്ങൾ, 9:30 ഡോക്ടർ രതീഷ് പി ആറിൻ്റെ സംഗീത കച്ചേരി, കിള്ളിക്കുറിശിമംഗലം ഇ പി രമേശ് വയലിൻ, കെ എം എസ് മണി മൃദംഗം, പി വി നാരായണൻ ഘടം. 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. 10:25 റീഗൽ ജുവല്ലേഴ്സ് ഇക്കണ്ടവാര്യർ റോഡ് തൃശൂർ ഇന്നത്തെ സ്വർണവില. 10:30 കാലാവസ്ഥ. ഉച്ചയ്ക്ക് 12:00 ഹിന്ദിയിലും 12:05 ഇംഗ്ലീഷിലും വാർത്തകൾ. 12:10 ഓട്ടൻതുള്ളൽ, കലാമണ്ഡലം പരമേശ്വരനും സംഘവും അവതരിപ്പിച്ചത്. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര, കൗമാരക്കാരിലെ ആർത്തവം, അറിയേണ്ട കാര്യങ്ങൾ, ഡോക്ടർ രജനി പി സംസാരിക്കുന്നു. 12:50 മലയാളത്തിൽ വാർത്തകൾ. 1:00 ഗാനതരംഗിണി, ലൈവ് ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. 2:00 ഇംഗ്ലീഷിൽ വാർത്തകൾ. 2:15 തുടർ നാടകം, മേഘയുടെ തിരോധാനം ഒരന്വേഷണം ഭാഗം 5, രചന അനിൽ തമ്പാൻ, സംവിധാനം റൂബി ബാബു. 2:30 സ്വരസാഗരം, തൃപ്പൂണിത്തുറ കെ ഗിരിജാവർമ്മ പാടിയ കൃതികൾ, സി എസ് അനുരൂപ് വയലിൻ, ഡോക്ടർ കെ ജയകൃഷ്ണൻ മൃദംഗം, തൃക്കാക്കര വൈ എൻ ശാന്താറാം ഗഞ്ചിറ. 3:00 കാലാവസ്ഥ. വൈകിട്ട് 4:45 കാൽപന്തോളം, ഫിഫ ലോകകപ്പ് ഫുട്ബോൾ 2026 പ്രതിദിന അവലോകനം, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 5:00 ഹിന്ദി പരിപാടി. 5:15 ലയവിന്യാസം, ജി ചന്ദ്രശേഖരൻ നായർ മൃദംഗത്തിലും കൊന്നക്കോലിലും അവതരിപ്പിച്ചത്. 5:30 തൊഴിലവസര വാർത്തകൾ. 5:40 അറിയിപ്പുകൾ കാലാവസ്ഥ. 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി, റീസ്ട്രക്ചേർഡ് അംബ്രല ഐ സി ഡി എസ്. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 പത്തനംതിട്ട ജില്ലാ വൃത്താന്തം. 6:15 ചോദ്യം ഉത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 രാത്രി 10:30 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 വയലും വീടും, വെൺമണിയിലെ നാട്ടുചന്ത, ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം പ്രത്യേക പരിപാടി. 7:20 ഗ്രാമക്ഷേമ വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 അക്ഷര കേരളം പുനഃപ്രക്ഷേപണം. മാധ്യമരംഗത്ത് ആകാശവാണിയുടെ അദ്വിതീയ സ്ഥാനം. ഈ വിഷയത്തെക്കുറിച്ച് ആകാശവാണി റിട്ടയേർഡ് അസിസ്റ്റന്റ് ഡയറക്ടറും മാധ്യമ പ്രവർത്തകനുമായ ശ്രീ ആർ ശ്രീകണ്ഠൻ നായർ നടത്തുന്ന പ്രഭാഷണം, തുടർന്ന് ബഷീർ അനുസ്മരണം. അവതരിപ്പിക്കുന്നത് കഥാകൃത്തും നോവലിസ്റ്റുമായ ശ്രീ കെ ഉണ്ണികൃഷ്ണൻ. 7:50 റൈറ്റ് ട്രാക്ക് പുനഃപ്രക്ഷേപണം. 8:00 സർഗ കേരളം, പി പി ബാലകൃഷ്ണൻ കാലത്തിൻ്റെ ജ്വാലമുഖം, പ്രദീപ് പനങ്ങാട് നടത്തിയ പ്രഭാഷണം, ഏഴാച്ചേരി രാമചന്ദ്രൻ അവതരിപ്പിച്ച കവിത ആഴിമലയുടെ ശ്രീരുദ്രദണ്ഡകം, കെ ആർ മല്ലിക അവതരിപ്പിച്ച കഥ തനിയെ. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി, രാഷ്ട്രീയ പശുധൻ വികാസ് യോജന. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ മലയാളത്തിൽ. 8:40

0: സേവന വാർത്തകൾ 8:45 ഹിന്ദിയിലും 9 ഇംഗ്ലീഷിലും വാർത്തകൾ. 9:15 വിദ്യാഭ്യാസ രംഗം. 10 സാമൂഹിക ശാസ്ത്രം 2 യൂണിറ്റിലെ താപവിതരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്ന പാഠഭാഗം അവലോകനം ചെയ്യുന്നത് തൃശൂർ കാൽഡിയൻ സിറിയൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപിക പ്രിയ ബി. 9:30 കഥാപ്രസംഗം മാവേലിക്കര ചന്ദ്രദാസ് അവതരിപ്പിക്കുന്നു കഥ യുഗപ്രവാചകൻ. 10 കഥകളിപ്പദങ്ങൾ കലാമണ്ഡലം ദാമുവും സംഘവും അവതരിപ്പിക്കുന്നു കഥ കുചേരവൃത്തം. 11 ആകാശവാണി ഡൽഹി നിലയം പ്രക്ഷേപണം ചെയ്യുന്ന സ്പോട്ട്ലൈറ്റ് പരിപാടിയുടെ മലയാള പരിഭാഷ. 11:10 കാലാവസ്ഥ. FM 101.1 MHz രാവിലെ 10:30 ഉച്ചകഴിഞ്ഞ് 3 ചലച്ചിത്രഗാനങ്ങൾ. ഉച്ചകഴിഞ്ഞ് 3:45 ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ. ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് കേട്ടത്. ഇനി കാലാവസ്ഥ. കേരളത്തിൽ മിക്കയിടങ്ങളിലും മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യത. ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണമെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
2: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25
1: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
2: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ. AIHMS ഹോമിയോപ്പതി മൾട്ടിസ്പെഷ്യാലിറ്റി ക്ലിനിക്, MG റോഡ്, തൃശൂർ. ആരോഗ്യ ജീവിതം
3: ബുധൻ രാവിലെ 8:30 AIHMS ഹോമിയോപ്പതി ക്ലിനിക്, തൃശൂർ.
2: ഫോൺ 9387168444.
0: ആകാശവാണി തൃശൂർ. പ്രഭാതവന്ദനം, മുരുഘഭക്തി ഗാനങ്ങൾ, കെ വീരമണിയും സംഘവും പാടിയത്.

0: കെ വീരമണിയും സംഘവും പാടിയ മുരുകഭക്തിഗാനങ്ങളാണ് കേട്ടത്. പ്രഭാതവന്ദനം സമാപിക്കുന്നു.
1: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
2: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
3: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 6:35. നേത്രരോഗങ്ങൾ ഏതുമാകട്ടെ, ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. സേവന വാർത്തകൾ
5: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:20.
4: പ്രായോജികർ കണ്ണട ഒഴിവാക്കാം അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
3: മൃദുല ഫർണിച്ചർ വേൾഡ് ജീവിതപാഠം നാളെ പുലരിപ്പൂക്കളിൽ.
6: മൺസൂൺ സ്പെഷ്യൽ, എല്ലാ കിടക്കകൾക്കും 50% വരെ കിഴിവ്.
7: ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഫർണിച്ചറുകൾക്കും മൃദുല ഫർണിച്ചർ വേൾഡ്.

0: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:20
1: പ്രായോജികർ കണ്ണട ഒഴിവാക്കാം അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
2: മൃദുല ഫർണിച്ചർ വേൾഡ് ജീവിത പാഠം നാളെ പുലരിപ്പൂക്കളിൽ.
3: മൺസൂൺ സ്പെഷ്യൽ, എല്ലാ കിടക്കകൾക്കും 50% വരെ കിഴിവ്.
4: ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഫർണിച്ചറുകൾക്കും മൃദുല ഫർണിച്ചർ വേൾഡ്.
5: ആകാശവാണി തൃശൂർ.
6: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനിയാൻ, കണിമംഗലം. വിളംബരം.
7: പ്രായോജകർ,
2: കാഴ്ചയുടെ തെളിച്ചം, ജീവിതത്തിന് വെളിച്ചം. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
8: കുട്ടികളിലെ കാഴ്ചവൈകല്യങ്ങൾ പലപ്പോഴും കണ്ടെത്താനാകാതെ പോകും. യഥാസമയത്ത് പരിശോധനയും ചികിത്സയും വേണം. ഐ വിഷനിലെ പീഡിയാട്രിക് ഓഫ്താൽമോളജി ഡിപ്പാർട്ട്മെന്റിൽ ഇപ്പോൾ കൂടുതൽ സൗകര്യങ്ങളും ഡോക്ടേഴ്സും ലഭ്യമാണ്.
9: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ.
5: ഇന്നത്തെ പത്രങ്ങളിലെ ചില പ്രധാന വാർത്തകൾ. ഓണക്കാലത്ത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് 100-ലധികം സ്പെഷ്യൽ ട്രെയിനുകൾ ഓടിക്കുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു. സംസ്ഥാനത്ത് സ്കൂളുകളിൽ പ്ലസ് വൺ പ്രവേശനോത്സവം ഇന്നലെ നടത്തി. പാഠ്യപദ്ധതി പരിഷ്കരിച്ചതിനാൽ ഈ വർഷം മുതൽ 1-ാം വർഷ ഹയർ സെക്കൻഡറിയിൽ പുതിയ പാഠപുസ്തകങ്ങളാണ്. പാഠപുസ്തക വിതരണം പൂർത്തിയായിട്ടില്ല. ദേശീയപാതയിലെ മലയിടിച്ചിൽ സാധ്യത കണക്കിലെടുത്ത് വിനോദസഞ്ചാരികൾ മൂന്നാറിലേക്കുള്ള യാത്രകൾ ഒഴിവാക്കണമെന്ന് കളക്ടറുടെ നിർദ്ദേശം. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽപ്പെട്ട പഴയ മൂന്നാറിൽ മണ്ണിടിച്ചിൽ മേഖലയിൽ ഗതാഗതം നിരോധിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ ഉഭയകക്ഷി ബന്ധങ്ങളും ആക്ട് ഈസ്റ്റ് നയവും ശക്തമാക്കുകയെന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ത്രിരാഷ്ട്ര പര്യടനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ ഇന്തോനേഷ്യയിലെത്തി. മുംബൈയിൽ ഒരാഴ്ചയായി തുടരുന്ന പെരുമഴയിൽ റെയിൽ, റോഡ്, വിമാന സർവീസുകൾ തടസ്സപ്പെട്ടു. നാസിക്കിൽ ഇന്ന് മേഘവിസ്ഫോടനത്തിന് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. ശ്രീലങ്കയുടെ പടിഞ്ഞാറൻ തീരനഗരമായ നെഗുംബോയിലെ ജയിലിൽ കുറ്റവാളികൾ ഏറ്റുമുട്ടി. സംഘർഷത്തിൽ 25 പേർ മരിച്ചു. ലോകകപ്പ് ഫുട്ബോളിൽ നോർവേയോട് പ്രീ ക്വാർട്ടറിൽ തോറ്റ് ബ്രസീൽ ലോകകപ്പിൽ നിന്ന് പുറത്തായി. US താരം കൊക്കോ ഗാഫും ഇറ്റാലിയൻ താരം യാനിക് സിന്നറും വിംബിൾഡൺ ടെന്നീസിന്റെ ക്വാർട്ടർ ഫൈനലിൽ കടന്നു.
6: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനിയാൻ, കണിമംഗലം. വിളംബരം സമാപിക്കുന്നു.
7: പ്രായോജകർ,
2: കാഴ്ചയുടെ തെളിച്ചം, ജീവിതത്തിന് വെളിച്ചം. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
10: നിങ്ങൾ പ്രമേഹ രോഗിയാണെങ്കിൽ ഇടയ്ക്കിടെ നേത്രപരിശോധന ചെയ്യണം. കണ്ണുകളുടെ ഞരമ്പുകളെ ബാധിക്കുന്ന ഡയബറ്റിക് റെറ്റിനോപതി കണ്ടെത്തണം. ഐ വിഷനിലെ അത്യാധുനിക ചികിത്സയിലൂടെ ഇതിന് ആശ്വാസം കണ്ടെത്താം.
4: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ.
0: റീഗൽ ജ്വല്ലേഴ്സ് കാവ്യാഞ്ജലി, തിങ്കൾ ബുധൻ ശനി രാവിലെ 7:15.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയല്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ്,
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
5: അറിയിപ്പ്. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാരം 2026 നാമനിർദ്ദേശങ്ങൾ ക്ഷണിക്കുന്നു. ധീരത, സാമൂഹിക സേവനം, പരിസ്ഥിതി, കായികം, കലാ, സാംസ്കാരിക മേഖല, ശാസ്ത്ര സാങ്കേതിക വിദ്യാ മേഖലകളിൽ അസാധാരണ മികവ് കൈവരിച്ചിട്ടുള്ള 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളെയാണ് ഈ പുരസ്കാരത്തിന് പരിഗണിക്കുന്നത്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും awards.gov.in എന്ന വെബ്സൈറ്റിൽ സമർപ്പിക്കാവുന്നതാണ്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 31. അറിയിപ്പ് കഴിഞ്ഞു.
4: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ, ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
8: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി, ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.

0: ഇനി ഡോക്ടർ പ്രിൻസിപ്പൻസ് ആക്സിസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ ചോദ്യം ഉത്തരം ചിന്താവിഷയം പരിപാടിയിലെ ഇന്നത്തെ ചോദ്യം. 2026 ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഗംഭീര പ്രകടനം കാഴ്ചവെച്ച ഏത് രാജ്യത്തിൻ്റെ തലസ്ഥാനമാണ് പ്രായ? ചോദ്യം ആവർത്തിക്കാം. 2026 ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഗംഭീര പ്രകടനം കാഴ്ചവെച്ച ഏത് രാജ്യത്തിൻ്റെ തലസ്ഥാനമാണ് പ്രായ? ഉത്തരം രാവിലെ 7:55.
1: ചൊവ്വ വ്യാഴം ശനി ഞായർ രാവിലെ 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി. ഇന്നത്തെ ചോദ്യം ഉത്തരം ചിന്താ വിഷയം:
2: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിചരണം.
3: ചൊവ്വ വ്യാഴം ഞായർ രാവിലെ 7 മണിക്ക്
4: മൗലാന ഹോസ്പിറ്റൽ ഗ്രാമക്ഷേമ വാർത്തകൾ.
3: പ്രായോജകർ:
4: വന്ധ്യതാ നിവാരണ ചികിത്സയിൽ 25 വർഷത്തെ സേവന പാരമ്പര്യം.

0: ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
1: പ്രത്യേക അറിയിപ്പ്: തൃശൂർ ആറ്റപ്പുറം മുതൽ കൊടുങ്ങല്ലൂർ വരെ, മലപ്പുറം കടലുണ്ടി നഗരം മുതൽ പാലപ്പെട്ടി വരെ, കോഴിക്കോട് ചെമ്പോല FH മുതൽ രാമനാട്ടുകര വരെ, കണ്ണൂർ കാസർഗോഡ് വളപട്ടണം മുതൽ ന്യൂ മാഹി വരെയും കുഞ്ചത്തൂർ മുതൽ കോട്ടക്കുന്ന് വരെയും ജില്ലകളിലെ തീരങ്ങളിൽ നാളെ രാത്രി 11:30 വരെ 2.9 മുതൽ 3.5 മീറ്റർ വരെ ഉയരുന്ന തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. ഈ പ്രദേശങ്ങളിലെ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും പ്രത്യേകം ജാഗ്രത പാലിക്കുക. ജാഗ്രതാ നിർദ്ദേശങ്ങൾ: കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം. ചെറിയ വള്ളങ്ങളും ബോട്ടുകളും കടലിലേക്ക് ഇറങ്ങുന്നത് ഈ സമയത്ത് ഒഴിവാക്കേണ്ടതാണ്. കള്ളക്കടൽ പ്രതിഭാസത്തിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുള്ള ഘട്ടത്തിൽ കടലിലേക്ക് മത്സ്യബന്ധന യാനങ്ങൾ ഇറക്കുന്നത് പോലെ തന്നെ അപകടകരമാണ് കരയ്ക്കടുപ്പിക്കുന്നതും. ഇതിനാൽ തിരമാല ശക്തിപ്പെടുന്ന ഘട്ടത്തിൽ കടലിലേക്ക് ഇറങ്ങുന്നതും കരയ്ക്കടുപ്പിക്കുന്നതും ഒഴിവാക്കേണ്ടതാണ്. മുന്നറിയിപ്പ് പിൻവലിക്കുന്നതുവരെ ബീച്ചുകൾ കേന്ദ്രീകരിച്ചുള്ള വിനോദസഞ്ചാരം ഉൾപ്പെടെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും പൂർണ്ണമായും ഒഴിവാക്കേണ്ടതാണ്. മത്സ്യബന്ധന യാനങ്ങൾ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കുക. വള്ളങ്ങൾ തമ്മിൽ സുരക്ഷിത അകലം പാലിക്കുന്നത് കൂട്ടിയിടിച്ചുള്ള അപകട സാധ്യത ഒഴിവാക്കാം. മത്സ്യബന്ധന ഉപകരണങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണം. ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കുക. തീരശോഷണത്തിന് സാധ്യതയുള്ളതിനാൽ പ്രത്യേകം ജാഗ്രത പുലർത്തുക. അറിയിപ്പ് കഴിഞ്ഞു.

ഇന്ന് രാവിലെ 9:30 ഡോക്ടർ രതീഷ് പി ആറിന്റെ സംഗീത കച്ചേരി. കിള്ളിക്കുറിശിമംഗലം ഇ പി രമേഷ് വയലിൻ, കെ പി എസ് മണി മൃദംഗം, പി വി നാരായണൻ ഘടം. ഉച്ചയ്ക്ക് 12:40 പ്രകാശധാര, കൗമാരക്കാരിലെ ആർത്തവം, അറിയേണ്ട കാര്യങ്ങൾ. ഡോക്ടർ രഞ്ജിനി പി സംസാരിക്കുന്നു. 12:50 മലയാളത്തിൽ വാർത്തകൾ. 1 ഗാനതരംഗണി, ലൈവ് ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. രണ്ട് 15 തുടർ നാടകം മേഘയുടെ തിരോധാനം, ഒരന്വേഷണം, ഭാഗം 5. രചന അനിൽ തമ്പാൻ, സംവിധാനം റൂബി ബാബു. 2026 ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഗംഭീര പ്രകടനം കാഴ്ചവെച്ച ഏത് രാജ്യത്തിന്റെ തലസ്ഥാനമാണ് പ്രായ? ഉത്തരത്തിനായി കാത്തിരിക്കൂ രാവിലെ 7:55 വരെ. സമയം 6 കഴിഞ്ഞ് 43:53. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ, തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹി റിലേ.

പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142. ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശരണ്യ അനൂപ്. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രഭാവോ സുബിയാന്റോയുമായി കൂടിക്കാഴ്ച നടത്തും. 5 വർഷത്തിനിടെ സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട 30 കോടി ആളുകളുടെ ജീവിതത്തിൽ മന്ത്രാലയം പുതിയ ഊർജ്ജം പകർന്നതായി കേന്ദ്രം.

മന്ത്രി അമിത്ഷാ. അനധികൃതമായി മയക്കുമരുന്നുകൾ വിതരണം ചെയ്യുന്ന മെഡിക്കൽ സ്റ്റോറുകൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് പരക്കെ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ പോർച്ചുഗലിനെ പരാജയപ്പെടുത്തി സ്പെയിൻ ക്വാർട്ടറിൽ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഔദ്യോഗിക സന്ദർശനത്തിന്റെ രണ്ടാം ദിവസമായ ഇന്ന് ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രഭാവോ സുബിയാന്റോയുമായി കൂടിക്കാഴ്ച നടത്തും. പരസ്പര താൽപര്യമുള്ള മേഖലകളിലെ സഹകരണം വർദ്ധിപ്പിക്കുന്നതിന് ധാരണാപത്രങ്ങളുടെ കൈമാറ്റത്തിനും ഇരുനേതാക്കളും സാക്ഷ്യം വഹിക്കും. തുടർന്ന് പ്രതിനിധി സംഘതല ചർച്ചകൾ നടത്തും. ഇന്തോനേഷ്യയിലെ കോംപ്ലക്സ് പാർലമെന്റ് റിപ്പബ്ലിക്കിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. ഇന്ത്യൻ പ്രവാസികളുമായി അദ്ദേഹം സംവദിക്കും. ഇന്ത്യ ഇന്തോനേഷ്യ സമഗ്ര തന്ത്രപരമായ പങ്കാളിത്തം കൂടുതൽ ആഴത്തിലാക്കാനും ഇരു രാജ്യങ്ങളും തമ്മിലെ ദീർഘകാല സൌഹൃദം ശക്തിപ്പെടുത്താനും സന്ദർശനം സഹായിക്കുമെന്നാണ് പ്രതീക്ഷ. ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി മഹാനായ ദേശസ്നേഹിയും ഇന്ത്യയുടെ അഖണ്ഡതയ്ക്കായി സമർപ്പിതനായ ദാർശനികനുമായിരുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഡോക്ടർ മുഖർജിയുടെ 125-ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച വീഡിയോ സന്ദേശത്തിലാണ് ആധുനിക ഇന്ത്യയെ നയിക്കുന്നതിൽ ഡോക്ടർ മുഖർജിയുടെ പങ്കിനെക്കുറിച്ച് പ്രധാനമന്ത്രി സൂചിപ്പിച്ചത്. സ്വതന്ത്രഭാരതത്തിലെ ആദ്യത്തെ വ്യവസായ മന്ത്രിയായിരുന്ന ഡോക്ടർ മുഖർജിയുടെ സാമ്പത്തിക ദീർഘവീക്ഷണം രാജ്യത്തിന്റെ റെയിൽവേ, കാർഷിക, ഊർജ്ജ സാമ്പത്തിക മേഖലകളെ വിജയകരമായി ശക്തിപ്പെടുത്തിയെന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജിയുടെ 125-ാം ജന്മവാർഷികം രണ്ടു വർഷത്തെ പരിപാടികളോടെയാണ് ഗവൺമെന്റ് ആഘോഷിക്കുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും വേണ്ടി സമർപ്പിച്ച ജീവിതമായിരുന്നു ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജിയുടേതെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി പറഞ്ഞു. ന്യൂഡൽഹിയിൽ ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജിയുടെ 125-ാം ജന്മവാർഷിക പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ബഹ്റൈനിൽ രാജാവ് ഹമ്മദ് ബിൻ ഇസാ അൽ ഖലീഫയുമായി കൂടിക്കാഴ്ച നടത്തി. ഉഭയകക്ഷി പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തുന്നത് ഉൾപ്പെടെ ഇരുരാജ്യങ്ങളും ചർച്ച ചെയ്തു. കുവൈത്തും ഒമാനും ഉൾപ്പെടുന്ന 4 രാഷ്ട്ര ഗൾഫ് സന്ദർശനത്തിന്റെ രണ്ടാം പാദത്തിലാണ് ജയശങ്കർ ബഹ്റൈനിൽ എത്തിയത്. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ആശംസ ജയശങ്കർ രാജാവിനെ അറിയിച്ചു. ബഹ്റൈനിലെ ഇന്ത്യൻ സമൂഹവുമായും വിദേശകാര്യമന്ത്രി സംവദിച്ചു. കഴിഞ്ഞ 5 വർഷത്തിനിടെ സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട 30 കോടി ആളുകളുടെ ജീവിതത്തിൽ സഹകരണ മന്ത്രാലയം പുതിയ ഊർജ്ജം പകർന്നതായി കേന്ദ്രമന്ത്രി അമിത്ഷാ പറഞ്ഞു. ന്യൂഡൽഹിയിൽ സഹകരണ മന്ത്രാലയത്തിന്റെ 5-ാമത് സ്ഥാപക ദിനാഘോഷത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി രൂപീകരിച്ച മന്ത്രാലയം സഹകരണ മേഖലയെ ആധുനികവും സുതാര്യവും സാങ്കേതികവിദ്യയിൽ അധിഷ്ഠിതവും മത്സരക്ഷമവുമായ ഒന്നാക്കി മാറ്റിയെന്നും അമിത്ഷാ പറഞ്ഞു. സഹകരണ മേഖല നേരിടുന്ന പ്രധാന വെല്ലുവിളികൾ തിരിച്ചറിയുകയും അവ പരിഗണിക്കുന്നതിനും മേഖലയുടെ വികസനത്തിനുമായി സമഗ്ര കർമ്മപദ്ധതി തയ്യാറാക്കുകയും മുഴുവൻ സംവിധാനത്തെയും ആധുനികവൽക്കരിക്കുന്ന പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുകയും ചെയ്തതായി അദ്ദേഹം വ്യക്തമാക്കി. ഏകദേശം 4.5 ബില്യൺ ഡോളർ കയറ്റുമതി ചെയ്യുന്ന ഇന്ത്യയുടെ തുകൽ പാദരക്ഷാ മേഖലയ്ക്ക് ഗണ്യമായ വളർച്ചാ സാധ്യതയുണ്ടെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. ന്യൂഡൽഹിയിൽ കൌൺസിൽ ഫോർ ലെതർ എക്സ്പോർട്സിന്റെ നാഷണൽ എക്സ്പോർട്സ് എക്സലൻസ് പുരസ്കാര വിതരണ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചില മെഡിക്കൽ സ്റ്റോറുകൾ വഴി വിവിധ രൂപങ്ങളിൽ മയക്കുമരുന്നുകൾ അനധികൃതമായി വിതരണം ചെയ്യുന്നതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ടെന്നും ഇത്തരം സ്ഥാപനങ്ങൾക്കെതിരെ ശക്തമായ പരിശോധനയും കർശന നിയമ നടപടിയും സ്വീകരിക്കുമെന്നും മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. ലഹരി വ്യാപനത്തിന് വഴിയൊരുക്കുന്ന ഒരു സ്ഥാപനത്തോടും വിട്ടുവീഴ്ച ചെയ്യില്ലെന്നും കുറ്റക്കാരെന്ന് കണ്ടെത്തുന്ന മെഡിക്കൽ സ്റ്റോറുകൾക്കെതിരെ പരമാവധി ശിക്ഷ ഉറപ്പാക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ഡെമോക്രാറ്റിക് സോഷ്യൽ മൂവ്മെന്റ് തിരുവനന്തപുരം പ്രസ് ക്ലബ് ഹാളിൽ സംഘടിപ്പിച്ച കെ കരുണാകരൻ അനുസ്മരണത്തിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. ലഹരിക്കെതിരായ ജനകീയ ദൌത്യമായ ഓപ്പറേഷൻ തൂഫാന് പിന്തുണ പ്രഖ്യാപിച്ച് ഇന്ന് കൊല്ലത്ത് സംഘടിപ്പിക്കുന്ന ജ്വാല 2026 പരിപാടിയിൽ 2000-ത്തോളം വനിതകൾ പങ്കെടുക്കും. മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. വൈദ്യുതി പ്രതിസന്ധി മറികടക്കുന്നതിന് ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസരണ വിതരണ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും നടപടി ഊർജ്ജിതമാക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. കോഴിക്കോട് ചേർന്ന ജില്ലയിലെ ജനപ്രതിനിധികളുടെയും കെഎസ്ഇബി ഉന്നത ഉദ്യോഗസ്ഥരുടെയും യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു മന്ത്രി.
കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ബ്ലീച്ചിംഗ് പൌഡർ വാങ്ങിയതിൽ ക്രമക്കേടുകൾ നടന്നതായ ആക്ഷേപങ്ങൾ അന്വേഷിക്കാൻ മന്ത്രി കെ മുരളീധരൻ നിർദ്ദേശം നൽകി. മാർച്ച് 11-നും മെയ് 6-നും ഇടയിലെ ബ്ലീച്ചിംഗ് പൌഡർ പർച്ചേസിലൂടെ 7,32,00,000 രൂപയുടെ അനാവശ്യ ചെലവ് ഉണ്ടായെന്ന മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് മന്ത്രി ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയത്.

0: ആരോഗ്യവകുപ്പിലെ പർച്ചേസ് സംബന്ധിച്ച് 10 വർഷത്തെ ഇടപാടുകളിൽ വിശദ റിപ്പോർട്ട് സമർപ്പിക്കാൻ ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ക്രമക്കേട് കണ്ടെത്തിയാൽ വിജിലൻസ് അന്വേഷണം നടത്തുമെന്നും മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. കൊല്ലം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലെ പോരായ്മകൾ പഠിക്കാൻ വിദഗ്ധ സമിതിയെ നിയോഗിച്ചതായും 1 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും മന്ത്രി കൊല്ലത്ത് അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളുടെ റേഷൻ വിതരണത്തിൽ കാലതാമസം ഉണ്ടായിട്ടില്ലെന്ന് മന്ത്രി വി ഇ അബ്ദുൾ ഗഫൂർ കോഴിക്കോട് പറഞ്ഞു. സമാശ്വാസ തുകയുടെ ആദ്യഗഡു ജൂണിൽ തന്നെ നൽകിയെന്നും രണ്ടാം ഗഡു ഈ മാസം അവസാനത്തോടെ വിതരണം ചെയ്യാനാകുമെന്നും മന്ത്രി അറിയിച്ചു. പി എം ശ്രീ വിഷയത്തിൽ മന്ത്രിസഭാ ഉപസമിതി 2 തവണ യോഗം ചേർന്നതായും 1 മാസത്തിനകം വിഷയത്തിൽ അഭിപ്രായം പറയുമെന്നും മന്ത്രി എൻ ശംസുദ്ദീൻ കോഴിക്കോട് പറഞ്ഞു. മലബാറിലെ +1 സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുമെന്നും 120 താൽക്കാലിക ബാച്ചുകൾ ആരംഭിക്കാൻ തീരുമാനിച്ചതായും ഇതോടെ 7000 അധിക സീറ്റുകൾ ലഭിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് പരക്കെ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് ഇന്ന് മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും കർണാടക തീരത്ത് നാളെ വരെയും മീൻപിടുത്തത്തിന് വിലക്കേർപ്പെടുത്തി. കേന്ദ്ര ഗവൺമെന്റിന്റെ റാമ്പ് പദ്ധതിക്ക് കീഴിൽ സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളെ പിന്തുണയ്ക്കുന്നതിന് കൊച്ചിയിലെ ICAR സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജിയും എറണാകുളത്തെ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റും ധാരണാപത്രം ഒപ്പുവച്ചു. മന്ത്രി വി ഇ അബ്ദുൾ ഗഫൂറിന്റെ സാന്നിധ്യത്തിലാണ് ധാരണാപത്രം കൈമാറിയത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ പോർച്ചുഗലിനെ തകർത്ത് സ്പെയിൻ ക്വാർട്ടറിൽ പ്രവേശിച്ചു. എതിരില്ലാത്ത 1 ഗോളിനാണ് സ്പെയിന്റെ ജയം. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
1: ആരാധകരുടെ ആവേശതാരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോ എന്ന CR7 നിറം മങ്ങിയ മത്സരത്തിൽ 90 മിനിറ്റും കഴിഞ്ഞുള്ള ഇഞ്ചുറി സമയത്തായിരുന്നു സ്പെയിനിന്റെ വിധി നിർണായകമായ ഗോൾ പിറന്നത്. പാരമ്പര്യ വൈരികളായ സ്പെയിനും പോർച്ചുഗലും തമ്മിലുള്ള മത്സരത്തിൽ ഇരു ടീമുകളും പുലർത്തിയ കടുത്ത പ്രതിരോധം മൂലം ഗോൾ ശ്രമങ്ങൾ നന്നേ കുറവായിരുന്നു. പെനാൾട്ടി ബോക്സിലേക്ക് എതിർ മുന്നേറ്റക്കാരെ കടത്തിവിടുന്നതിൽ കടുത്ത നിയന്ത്രണമാണ് രണ്ടു പക്ഷത്തെയും കാവൽ നിര പുലർത്തിയത്. ഒടുവിൽ ഇഞ്ചുറി സമയത്തിന്റെ ആദ്യ മിനിറ്റിലാണ് സമനില തെറ്റിച്ചുകൊണ്ടുള്ള സ്പെയിന്റെ ഗോൾ പിറന്നത്. 85-ാം മിനിറ്റിൽ സബ്സ്റ്റിറ്റ്യൂട്ടായി എത്തിയ സ്പെയിൻ താരം മൈക്കൽ മെറിനോ പോസ്റ്റിന് തൊട്ടു മുന്നിൽ നിന്ന് പന്ത് വലയിലേക്ക് തൊടുത്തുവിടുകയായിരുന്നു. പരിക്കേറ്റതിനെ തുടർന്ന് പോർച്ചുഗലിന്റെ പ്രധാന പ്രതിരോധ താരം നൂനോ മെഞ്ചിസിനെ മത്സരത്തിനിടയിൽ പിൻവലിക്കേണ്ടി വന്നത് പോർച്ചുഗൽ നിരയ്ക്ക് വലിയ തിരിച്ചടിയായി. ഇത് ടീമിന്റെ പ്രതിരോധ ഘടനയെ ദുർബലപ്പെടുത്തുകയും നിരന്തരമായ സ്പാനിഷ് ആക്രമണങ്ങൾക്ക് ഇട നൽകുകയും ചെയ്തു. മത്സരശേഷം വികാരാധീനനായി സൂപ്പർ താരം റൊണാൾഡോ മൈതാനത്ത് പൊട്ടിക്കരയുന്ന കാഴ്ച ആരാധകർക്ക് നോവായി മാറി. ഈ ലോകകപ്പിന് ശേഷം താൻ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കുമെന്നും ഇത് തന്റെ അവസാന ലോകകപ്പായിരിക്കുമെന്നും റൊണാൾഡോ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു.
0: USA ബെൽജിയം മത്സരം പുരോഗമിക്കുകയാണ്. രാത്രി 9:30-ന് അർജന്റീന ഈജിപ്തിനെ നേരിടും. 2026-27 അധ്യയന വർഷത്തെ കേരള എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്ക് പ്രവേശനത്തിന് ഓൺലൈനായി ഓപ്ഷൻ നൽകാൻ അവസാന സമയം ഉച്ചയ്ക്ക് 12 വരെ ദീർഘിപ്പിച്ചു. വിശദവിവരങ്ങൾ അടങ്ങിയ വിജ്ഞാപനം പ്രവേശന പരീക്ഷാ കമ്മീഷണറുടെ വെബ്സൈറ്റായ www.cee.kerala.gov.in ലഭ്യമാണ്. തിരുവനന്തപുരം കഴക്കൂട്ടം സൈനിക സ്കൂളിൽ കേഡറ്റുകളുടെ സ്ഥാനാരോഹണ ചടങ്ങ് സംഘടിപ്പിച്ചു. കേരള ലക്ഷദ്വീപ് NCC ഡയറക്ടറേറ്റ് അഡീഷണൽ ജനറൽ മേജർ ജനറൽ അരുൺ സിജി മുഖ്യാതിഥിയായി. കുടുംബശ്രീ പുനർജ്വല സംസ്ഥാനതല ക്യാമ്പയിന് തുടക്കമായി. കുടുംബശ്രീയുടെ കീഴിലെ സൂക്ഷ്മ സംരംഭങ്ങളെ കൂടുതൽ മത്സരക്ഷമവും സാമ്പത്തിക സുസ്ഥിരതയുമുള്ള ബിസിനസ് സംരംഭങ്ങളാക്കി വളർത്തുന്നതിനും സംരംഭകരുടെ വരുമാനം ഗണ്യമായി വർദ്ധിപ്പിക്കുന്നതും ലക്ഷ്യമിട്ടാണ് ക്യാമ്പയിൻ. കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കുന്ന പദ്ധതികൾക്കും നയങ്ങൾക്കുമെതിരെ അടിസ്ഥാനരഹിതമായ എതിർപ്പുകൾ ഉയർത്തുന്ന സംസ്ഥാനമായി കേരളം മാറിയെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ് പറഞ്ഞു. ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജിയുടെ 125-ാം ജന്മദിനത്തോടനുബന്ധിച്ച് BJP കോഴിക്കോട് സിറ്റി കമ്മിറ്റി സംഘടിപ്പിച്ച പ്രവർത്തക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രഭാവോ സുബിയാന്റെയുമായി കൂടിക്കാഴ്ച നടത്തും. 5 വർഷത്തിനിടെ സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട 30 കോടി ആളുകളുടെ ജീവിതത്തിൽ മന്ത്രാലയം പുതിയ ഊർജ്ജം പകർന്നതായി കേന്ദ്രമന്ത്രി അമിത്ഷാ. അനധികൃതമായി മയക്കുമരുന്നുകൾ വിതരണം ചെയ്യുന്ന മെഡിക്കൽ സ്റ്റോറുകൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് പരക്കെ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ പോർച്ചുഗലിനെ പരാജയപ്പെടുത്തി സ്പെയിൻ ക്വാർട്ടറിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25-ന്.
2: അഥ വാർത്താഃ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്യ ജകാർത്തായാം ഇന്തോനേഷ്യ ദേശസ്യ പ്രധാനം രാഷ്ട്രപതിനാ പ്രഭ

0: പുലരിപ്പൂക്കളിൽ ആദ്യം
1: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗ്രാമക്ഷേമ വാർത്തകൾ
2: പ്രായോജകർ
3: മൗലാന IVF സെന്റർ പെരിന്തൽമണ്ണ
2: ഫോൺ 90 48 258

0: 35 333.
1: ഗർഭാശയ മുഴകൾക്ക് ശസ്ത്രക്രിയയില്ലാതെയും ഗർഭപാത്രം നീക്കം ചെയ്യാതെയുമുള്ള നൂതന ഫലപ്രദമായ ചികിത്സ
2: യൂട്രൈൻ ഫൈബ്രോയിഡ് എംബളൈസേഷൻ മൗലാന ആശുപത്രിയിൽ വിജയകരമായി ചെയ്തു വരുന്നു.
1: കൂടുതൽ വിവരങ്ങൾക്ക്
2: ന്യൂറോ ആൻഡ് വാസ്കുലർ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗം, മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. ഫോൺ 0493326262.
3: കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ അഗ്രികൾച്ചർ ടെക്നോളജി മാനേജ്മെന്റ് ഏജൻസി 2026-27 പദ്ധതിയുടെ ഭാഗമായി മധുരകം ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ മികച്ച കർഷകർക്കുള്ള അവാർഡുകൾക്ക് അപേക്ഷ ക്ഷണിച്ചു. ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള എറിയാട്, എടവിലങ്ങ്, ശ്രീനാരായണപുരം, മധുരകം, പെരിഞ്ഞനം, കയ്പമംഗലം, എടത്തിരുത്തി എന്നീ പഞ്ചായത്തുകളിലെ കർഷകർക്ക് അപേക്ഷിക്കാം. വ്യത്യസ്ത വിഭാഗങ്ങളിലായി ആകെ 5 അവാർഡുകളാണ് നൽകുന്നത്. സമ്മിശ്ര കർഷകൻ പൊതുവിഭാഗം 2 അവാർഡുകൾ, വിളാധിഷ്ഠിത കർഷകൻ പൊതുവിഭാഗം 2 അവാർഡുകൾ, മികച്ച കർഷകൻ SC വിഭാഗം 1 അവാർഡ് എന്നിങ്ങനെയാണ് പുരസ്കാരങ്ങൾ. അപേക്ഷകർ ബന്ധപ്പെട്ട പഞ്ചായത്ത് പരിധിയിലുള്ളവരും സ്വന്തം ഉടമസ്ഥതയിലോ പാട്ടത്തിനെടുത്തതോ ആയ കുറഞ്ഞത് 50 സെന്റ് ഭൂമിയിൽ കൃഷി ചെയ്യുന്നവരുമായിരിക്കണം. തങ്ങൾ താമസിക്കുന്നതോ കൃഷി ചെയ്യുന്നതോ ആയ പഞ്ചായത്ത് പരിധിയിലെ കൃഷിഭവനുകളിലാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഈ മാസം 13 വരെ അപേക്ഷകൾ സ്വീകരിക്കും. അപേക്ഷാ ഫോമിനും കൂടുതൽ വിവരങ്ങൾക്കുമായി അടുത്തുള്ള കൃഷിഭവനുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 9383471448, മറ്റൊരു നമ്പർ 0480282800. ക്ഷീരവികസന വകുപ്പിന്റെ NABL അക്രഡിറ്റേഷൻ ലഭിച്ച സ്റ്റേറ്റ് ഡയറി ലാബിൽ പാൽ, പാൽ ഉൽപ്പന്നങ്ങൾ, കുടിവെള്ളം, കാലിത്തീറ്റ, കാലിത്തീറ്റ ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തുക്കൾ, ധാന്യങ്ങൾ, പയർവർഗ്ഗങ്ങൾ എന്നിവയുടെ കെമിക്കൽ മൈക്രോബയോളജി പരിശോധനകൾ ചെയ്യുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ പാൽ, പാൽ ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ FSSAI പ്രകാരമുള്ള കെമിക്കൽ പരിശോധനകളിലും കുടിവെള്ളം, ഫുഡ്, മിൽക്ക് ആൻഡ് മിൽക്ക് പ്രൊഡക്ട്സ് എന്നിവയുടെ മൈക്രോബയോളജി പരിശോധനകളിലും ലാബിൽ നിന്നും പരിശീലനം നൽകുന്നുണ്ട്. പരിശോധനകൾക്കും പരിശീലനങ്ങൾക്കും സർക്കാർ അംഗീകൃത നിരക്കുകളും ഈടാക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 0471244579, 244579. ഇമെയിൽ വിലാസം dir.diary.kerala.gov.in. കേരളത്തിലെ കന്നുകാലികളെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വൈറസ് രോഗമാണ് കുളമ്പ് രോഗം. ചികിത്സിച്ച് ഭേദമാക്കാനാകാത്ത ഈ രോഗത്തെ ചെറുക്കുന്നതിനുള്ള ഏകമാർഗം കാലികൾക്കുള്ള പ്രതിരോധ കുത്തിവയ്പ്പാണ്. കുളമ്പ് രോഗ പ്രതിരോധ കുത്തിവയ്പ്പ് തീവ്രയജ്ഞത്തിന്റെ 8-ാം ഘട്ടം ഈ മാസം 10-ാം തീയതി വരെ സംസ്ഥാനത്തൊട്ടാകെ നടപ്പിലാക്കുകയാണ്. കർഷകർ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തി തങ്ങളുടെ ഉരുക്കളെ കുളമ്പ് രോഗ പ്രതിരോധ കുത്തിവയ്പ്പിന് വിധേയമാക്കേണ്ടതാണ്. കർഷകരുടെയും കാർഷിക സംരംഭകരുടെയും കാർഷിക അടിസ്ഥാന സൗകര്യ വികസനത്തിന് മികച്ച പിന്തുണ നൽകുന്ന കാർഷിക അടിസ്ഥാന സൗകര്യ വികസന വായ്പാ പദ്ധതിയിൽ അപേക്ഷകൾ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി 2026 സെപ്റ്റംബർ 30 വരെ ദീർഘിപ്പിച്ചതായി കൃഷി ഡയറക്ടറേറ്റ് അറിയിച്ചു. പദ്ധതിയുടെ ഭാഗമായി 2 കോടി രൂപ വരെയുള്ള വായ്പകൾക്ക് പരമാവധി 7 വർഷത്തേക്ക് 3% സബ്സിഡിയോടുകൂടി 6% പലിശയ്ക്കാണ് കാർഷിക വായ്പകൾ ലഭ്യമാക്കുക. കൂടാതെ ക്രെഡിറ്റ് ഗ്യാരണ്ടി കവറിന്റെ പരിധിയിൽ വരുന്ന 2 കോടി രൂപ വരെയുള്ള വായ്പകൾക്ക് അധിക ഈട് നൽകേണ്ടതില്ല.
4: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗ്രാമക്ഷേമ വാർത്തകൾ സമാപിക്കുന്നു.
1: പ്രായോജകർ വന്ധ്യത ചികിത്സ കുറഞ്ഞ ചെലവിലും ഉയർന്ന വിജയ നിലവാരത്തിലും.
5: മൗലാന IVF സെന്റർ പെരിന്തൽമണ്ണ.
6: സാധാരണക്കാരുടെ കാഴ്ചയുടെ ആശാകേന്ദ്രമായ മാനവസേവാ ഹോസ്പിറ്റലിൽ നിന്നും ഇനി പുഞ്ചിരിയോടെ മടങ്ങാം. അത്യാധുനിക സൗകര്യങ്ങളോടെ കുറഞ്ഞ ചെലവിലുള്ള നേത്ര ചികിത്സയും ദന്തപരിചരണത്തിനായി ഡെന്റൽ ക്ലിനിക്കും. 2 ശനിയാഴ്ചകളിൽ നേത്രപരിശോധന, ദന്തപരിശോധന ക്യാമ്പും. രജിസ്ട്രേഷനായി വിളിക്കൂ മാനവസേവാ ഹോസ്പിറ്റൽ, മുതുവറ. തൃശൂർ. ഫോൺ 7034000644.
7: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ കണിമംഗലം ഗ്രാമക്ഷേമ വാർത്തകൾ. തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7 മണിക്ക്.
8: പ്രസവം നിർത്തലിന് ഇനി ആശുപത്രി വാസം വേണ്ട. താക്കോൽ ദ്വാര ശസ്ത്രക്രിയ സൈമർ ഹോസ്പിറ്റലിൽ മിതമായ നിരക്കിൽ.
3: പുലരിപ്പൂക്കളിൽ അടുത്തതായി
9: ഇന്നർ ഷോപ്പി MG റോഡ് തൃശൂർ. ഗാനസ്മൃതി. പ്രായോജകർ
10: ഇന്നർ ഷോപ്പി MG റോഡ് തൃശൂർ. നവീകരിച്ച വലിയ ഷോറൂമിൽ ഇന്നർവെയേഴ്സിനൊപ്പം കുർത്തകൾ, ടോപ്പുകൾ എന്നിവയും.
11: ഓർമ്മയിൽ മായാതെ നിൽക്കുന്ന ചിലതുണ്ട്, നനുത്ത മഴയുടെ സംഗീതം പോലെ. ഇന്നർ ഷോപ്പിയിൽ നിന്നും തിരഞ്ഞെടുത്ത കുർത്തകളും ടോപ്പുകളും നൽകുന്ന ആത്മവിശ്വാസം പോലെ. ഇന്നർ ഷോപ്പിയിലെ ഓരോ കുർത്തകളും ടോപ്പുകളും ഒന്നിനൊന്ന് വ്യത്യസ്തം. ഒരേ ഡിസൈനിൽ ഒന്നു മാത്രം, അത് നിങ്ങൾക്ക് സ്വന്തം. നിങ്ങളുടെ സ്വന്തം ഇന്നർ ഷോപ്പി.

0: ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ.
1: ഗാനസ്മൃതി. ഓർമ്മയിൽ ഇടം നേടിയ ഗാനങ്ങളിലൂടെ ഒരു യാത്ര.
2: തയ്യാറാക്കിയത് YS പൗർണമി.
1: മലയാള സംസ്കൃത കവിതകൾ, വിവർത്തനങ്ങൾ, ഭാവഗീതങ്ങൾ, ലളിതഗാനങ്ങൾ, കുട്ടിക്കവിതകൾ, നാടകഗാനങ്ങൾ തുടങ്ങി വൈവിധ്യമാർന്ന കാവ്യപ്രപഞ്ചം കേരളത്തിന് സമ്മാനിച്ച കവിയാണ് തിരുനെല്ലൂർ കരുണാകരൻ. 1957 പുറത്തിറങ്ങിയ അച്ഛനും മകനും എന്ന ചിത്രത്തിൽ കാറ്റേ നീ വീശരുതിപ്പോൾ എന്ന ഗാനം ഉൾപ്പെടെയുള്ള 5 ഗാനങ്ങൾ ഇദ്ദേഹത്തിന്റേതായി വിമൽകുമാറിന്റെ ഈണത്തിൽ ഉണ്ടായിരുന്നു. പിന്നീട് കാറ്റു വന്നു വിളിച്ചപ്പോൾ എന്ന ചിത്രത്തിനുവേണ്ടി എം ജി രാധാകൃഷ്ണൻ വീണ്ടും ചിട്ടപ്പെടുത്തിയ മനോഹര ഗാനം തിരുനെല്ലൂരിന്റേതായി മലയാള ചലച്ചിത്ര ഗാന ശാഖയ്ക്ക് ലഭിച്ച സമ്മാനമാണ്. ആലപിച്ചത് KS ചിത്ര. 2 പതിറ്റാണ്ടു മുൻപുള്ള ഒരു ജൂലൈ മാസത്തിൽ നമ്മെ വിട്ടകന്നെങ്കിലും തിരുനെല്ലൂർ കരുണാകരന്റെ ഈ വരികൾ ഇന്നും സ്നേഹത്തിൻ മുന്തിരി നീരിറ്റിച്ചുകൊണ്ട് നമ്മുടെ ചാരത്ത് തന്നെയുണ്ട്.

0: ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ ഗാനസ്മൃതി സമാപിക്കുന്നു. പ്രായോജകർ
1: ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ. നവീകരിച്ച വലിയ ഷോറൂമിൽ ഇന്നർവെയേഴ്സിനൊപ്പം കുർത്തകൾ, ടോപ്പുകൾ എന്നിവയും.
2: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50. തിമിരം, റെറ്റിന, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒപ്താൽമോളജി തുടങ്ങിയ സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ. ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ ചാവക്കാട്.
3: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:35 റീഗൽ ജ്വല്ലേഴ്സ് ഗാന സന്ദേശം. പ്രായോജകർ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നു. റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
4: പുലരിപ്പൂക്കളിൽ ഇനി കേൾക്കൂ.

0: വിദ്യാഭ്യാസ തൊഴിൽ മേഖലയിലേക്കൊരു വഴികാട്ടി.
1: ശരിയായ തീരുമാനങ്ങൾ ശരിയായ സമയത്ത് എടുക്കുന്നവർക്കേ ജീവിത വിജയം കരഗതമാവൂ എന്ന് നമുക്കൊക്കെ അറിയാം. നിർണായക ഘട്ടങ്ങളിലെ തീരുമാനങ്ങളാണ് പിന്നീട് അങ്ങോട്ടുള്ള ജീവിതഗതി നിർണയിക്കുന്നത്. ഏത് കോഴ്സ് എടുക്കണം, ഏത് കോളേജിൽ ചേരണം, എനിക്ക് അനുയോജ്യമായ കോഴ്സ് ഏതാണ്, എന്തിനാണ് ജോലി സാധ്യത കൂടുതൽ, നിങ്ങളുടെ ഇത്തരം സംശയങ്ങൾക്കുള്ള മറുപടിയാണ് റൈറ്റ് ട്രാക്ക് എന്ന ഈ പരിപാടി.
2: കാലത്തിനനുസൃതമായ കോഴ്സുകൾ തിരഞ്ഞെടുത്ത് പഠിക്കുന്നത് തൊഴിൽ വിപണിയിൽ വിദ്യാർത്ഥികളുടെ മൂല്യം വർദ്ധിപ്പിക്കും. പുതുകാലത്തിൽ പ്രസക്തിയേറിയുള്ള ചില കോഴ്സുകൾ നമുക്കിന്ന് പരിചയപ്പെടാം. ഈ കോഴ്സുകളെക്കുറിച്ച് നമ്മോട് സംസാരിക്കുന്നത് എഡ്യൂക്കേഷൻ കരിയർ കൺസൾട്ടന്റ് ഡോക്ടർ ടി പി സേതുമാധവൻ.
3: രാജ്യത്ത് ഏറെ വികസനം വരാനിരിക്കുന്നൊരു മേഖലയാണ് ഡിഫൻസ് ടെക്നോളജി. ഡിഫൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് ടെക്നോളജി കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ കീഴിലുള്ള സ്ഥാപനമാണ്. വ്യവസായ സ്ഥാപനങ്ങളുമായുള്ള സഹകരണത്തിലൂടെ മികച്ച പ്ലേസ്മെൻ്റ് ഉറപ്പുവരുത്തുന്ന സ്ഥാപനമാണിത്. എയ്റോസ്പേസ് എഞ്ചിനീയറിംഗ്, മോഡലിംഗ് ആൻഡ് സിമുലേഷൻ, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ടെക്നോളജി മാനേജ്മെൻറ്, ഡാറ്റാ സയൻസ്, സൈബർ സെക്യൂരിറ്റി, റിന്യൂവബിൾ എനർജി, നാനോ സയൻസ് ആൻഡ് ടെക്നോളജി, ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്, സെൻസർ ടെക്നോളജി, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, മെറ്റീരിയൽസ് എഞ്ചിനീയറിംഗ്, ഓട്ടോമേഷൻ ആൻഡ് റോബോട്ടിക്സ്, ഇൻഡസ്ട്രിയൽ സിസ്റ്റംസ് എഞ്ചിനീയറിംഗ് എന്നിവയിൽ എം ടെക് പ്രോഗ്രാമുകളുണ്ട്. ഫുഡ് ടെക്നോളജി, മെറ്റീരിയൽ സയൻസ്, അപ്ലൈഡ് കെമിസ്ട്രി, ഫോട്ടോണിക്സ്, അപ്ലൈഡ് ഫിസിക്സ്, ഡാറ്റാ സയൻസ് എന്നിവയിൽ MSc പ്രോഗ്രാമുകളുമുണ്ട്. ഡിഫൻസ് ടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മികച്ച പ്ലേസ്മെൻ്റ് ഉണ്ട്. വ്യവസായ സ്ഥാപനങ്ങളുമായുള്ള അക്കാഡമിയ ഇൻഡസ്ട്രി ഇൻ്റർഫേസ് വളരെ കൂടുതലുമാണ്. കോവിഡിന് ശേഷം വളരെ കരുത്താർജിച്ചു വരുന്നൊരു മേഖലയാണ് കോസ്മെറ്റോളജി. കോസ്മെറ്റോളജിക്ക് വളരെയേറെ അവസരങ്ങളുണ്ട്. സൗന്ദര്യവർദ്ധക കോഴ്സായ കോസ്മെറ്റോളജി രാജ്യത്തിനകത്തും വിദേശത്തും നിരവധി സർവകലാശാലകൾ ഓഫർ ചെയ്യുന്നുണ്ട്. ഇതിൽ ബിരുദ, ബിരുദാനന്തര, ഡിപ്ലോമ, സ്കിൽ വികസന കോഴ്സുകളുണ്ട്. പ്ലസ് ടുവിന് ശേഷം വിദ്യാർത്ഥികൾക്ക് ചേരാൻ നിരവധി പ്രോഗ്രാമുകളുണ്ട്. കോഴ്സ് പൂർത്തിയാക്കിയവർക്ക് ടെക്നീഷ്യൻ, സൂപ്പർവൈസർ, മാനേജീരിയൽ തലത്തിലുള്ള സ്കിൽ വികസന പ്രോഗ്രാമുകളുമുണ്ട്. സിംബയോസിസ് യൂണിവേഴ്സിറ്റിയിൽ BSc ബ്യൂട്ടി ആൻഡ് വെൽനസ് പ്രോഗ്രാമുണ്ട്. കോസ്മെറ്റോളജിയുടെ വിവിധ ബ്രാഞ്ചുകളിൽ സർട്ടിഫിക്കറ്റ്, ഡിപ്ലോമ, ബിരുദാനന്തര പ്രോഗ്രാമുകളുമുണ്ട്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലേസർ ആൻഡ് എസ്തെറ്റിക് മെഡിസിൻ, പേൾ അക്കാഡമി, പൂനെയിലുള്ള ഭാരതീയ വിദ്യാപീഠം, കേന്ദ്ര വാണിജ്യ വകുപ്പിൻ്റെ കീഴിലുള്ള IGMPI, ഫാക്കൽറ്റി ഓഫ് കോസ്മെറ്റിക് ടെക്നോളജി, ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്മെറ്റിക് സർജറി ആൻഡ് എസ്തെറ്റിക് മെഡിസിൻ എന്നിവയിൽ മെഡിക്കൽ കോസ്മെറ്റോളജി കോഴ്സുകളുമുണ്ട്. നിരവധി അംഗീകാരമില്ലാത്ത വ്യാജ സ്ഥാപനങ്ങൾ ഈ മേഖലയിലുണ്ട്. സന്ദീപ് യൂണിവേഴ്സിറ്റിയിൽ BSc MSc ബ്യൂട്ടി കോസ്മെറ്റോളജി കോഴ്സുകളുണ്ട്. ബിരുദാനന്തര തലത്തിൽ ഫേഷ്യൽ ആൻഡ് ബോഡി കോസ്മെറ്റിക്സുമുണ്ട്. കേരളത്തിൽ അസാപ് VLCC എന്നിവ കോസ്മെറ്റോളജി ബ്യൂട്ടി തെറാപ്പി പ്രോഗ്രാമുകൾ ഓഫർ ചെയ്തു വരുന്നു. അഡ്വാൻസ്ഡ് കോസ്മെറ്റിക് സയൻസ്, കോസ്മെറ്റിക് ഫോർമുലേഷൻ ആൻഡ് ഇൻഡസ്ട്രിയലൈസേഷൻ, വെൽനസ് സ്പാ സർവീസസ്, ഡിസൈൻ ആൻഡ് മാനേജ്മെൻറ്, കോസ്മെറ്റോളജി എന്നിവ UKയിലും യൂറോപ്യൻ രാജ്യങ്ങളിലുമുള്ള പ്രധാനപ്പെട്ട ബിരുദാനന്തര പ്രോഗ്രാമുകളാണ്. ബാഴ്സലോണ, സ്പെയിൻ, സ്വീഡൻ, പോളണ്ട്, അമേരിക്ക, കാനഡ, അയർലൻഡ്, സ്കോട്ട്ലൻഡ്, സിഡ്നി, ടൊറൻ്റോ, ഫ്രാൻസ്, ഇറ്റലി, ഇസ്റ്റോണിയ, UK, സൗത്ത് കൊറിയ എന്നിവിടങ്ങളിൽ മികച്ച കോസ്മെറ്റോളജി പ്രോഗ്രാമുകളുണ്ട്. മെഡിക്കൽ കോസ്മെറ്റോളജിയിൽ MD ഡെർമറ്റോളജി പഠിച്ചവർക്ക് മാത്രമേ നാഷണൽ മെഡിക്കൽ കമ്മീഷൻ്റെ നിബന്ധന പ്രകാരം പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കൂ. പ്രൊഫഷണൽ മേക്കപ്പ്, ബ്യൂട്ടി കൾച്ചർ, എസ്തെറ്റിക്സ്, ബ്യൂട്ടി ആൻഡ് സ്പാ മാനേജ്മെൻറ്, ഹെയർ ഡിസൈനിങ്, കോസ്മെറ്റിക് ടെക്നോളജി എന്നിവയിൽ മികച്ച കോഴ്സുകൾ വിദേശത്തുണ്ട്. കോസ്മെറ്റിക് ടെക്നോളജിയിൽ ഡിപ്ലോമ, BTech,

0: എം ടെക് പ്രോഗ്രാമുകളുമുണ്ട്. രാജ്യത്തിനകത്തും വിദേശത്തും കോഴ്സ് പൂർത്തിയാക്കിയവർക്ക് അവസരങ്ങൾ ഏറെയുണ്ട്, സംരംഭകത്വ സാധ്യതയുമുണ്ട്. അമേരിക്കയിലും യൂറോപ്യൻ രാജ്യങ്ങളിലും മികച്ച തൊഴിലവസരങ്ങൾ ലഭിക്കും. അംഗീകാരമുള്ള സ്ഥാപനങ്ങളിൽ നിന്നും കോഴ്സ് പൂർത്തിയാക്കാൻ വിദ്യാർത്ഥികൾ ശ്രമിക്കണം. പ്ലസ് ടു പൂർത്തിയാക്കിയവർക്കും ബിരുദധാരികൾക്കുമുള്ള വിവിധ പ്രോഗ്രാമുകളുണ്ട്. ഏത് വിഷയം പഠിച്ചവർക്കും കോസ്മെറ്റോളജി പ്രോഗ്രാമിന് ചേരാം. പക്ഷേ മെഡിക്കൽ കോസ്മെറ്റോളജി തെറ്റിദ്ധരിക്കുന്നവരുണ്ട്. മെഡിക്കൽ കോസ്മെറ്റോളജി രംഗത്ത് പോകണമെങ്കിൽ MBBS പൂർത്തിയാക്കി MD ഡെർമറ്റോളജി പൂർത്തിയാക്കി മാത്രമേ മെഡിക്കൽ കോസ്മെറ്റോളജി പ്രോഗ്രാമിന് പോകാൻ സാധിക്കുകയുള്ളൂ. മെഡിക്കൽ കോസ്മെറ്റോളജി നാഷണൽ മെഡിക്കൽ കമ്മീഷൻ നിഷ്കർഷിക്കുന്ന രീതിയിൽ മാത്രമേ ചെയ്യാൻ സാധിക്കുകയുമുള്ളൂ. കർണാടകയിലുള്ള കേന്ദ്ര സർവകലാശാലയിൽ BTech മാത്തമാറ്റിക്സ് ആൻഡ് കമ്പ്യൂട്ടിംഗ് പ്രോഗ്രാമുണ്ട്. വളരെയേറെ സാധ്യതയുള്ള ഒരു പ്രോഗ്രാമാണിത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, മെഷീൻ ലേണിംഗ്, ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ്, ബ്ലോക്ക് ചെയിൻ ടെക്നോളജി എന്നിവയ്ക്ക് പ്രസക്തിയേറുമ്പോൾ മികച്ച തൊഴിൽ മേഖലയിലെത്താൻ മാത്തമാറ്റിക്സ് ആൻഡ് കമ്പ്യൂട്ടിംഗ് കോഴ്സ് ഉപകരിക്കും. IIT, ISRO, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്, DRDO എന്നിവിടങ്ങളിൽ ശാസ്ത്രജ്ഞർ കോഴ്സുമായി സഹകരിച്ച് പ്രവർത്തിച്ചു വരുന്നു. വിദ്യാർത്ഥികൾക്ക് മികച്ച ക്യാമ്പസ് പ്ലേസ്മെൻറ്റും ലഭിക്കും. കമ്പ്യൂട്ടിംഗ് പ്രോഗ്രാം അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടിങ്ങിൽ പെടും. സയൻസ്, എഞ്ചിനീയറിംഗ്, മെഷീൻ ലേണിംഗ്, കമ്പ്യൂട്ടിംഗ്, സ്റ്റാറ്റിസ്റ്റിക്സ് എന്നിവയാണ് കോഴ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മനുഷ്യ വന്യജീവി സംഘർഷം വർദ്ധിച്ചു വരുമ്പോൾ വൈൽഡ് ലൈഫ് ഗവേഷണ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്ന MS പ്രോഗ്രാമിന് പ്രസക്തിയേറുന്നു. പ്രവേശന പരീക്ഷയുടെ അടിസ്ഥാനത്തിലാണ് സെലക്ഷൻ. ലൈഫ് സയൻസ് ബിരുദ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം. അമേരിക്കയിലെ മികച്ച ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമായ മസാച്യുസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി MIT നിരവധി സാധ്യതയുള്ള കോഴ്സുകളുണ്ട്. എനർജി എക്കണോമിക്സ്, പോളിസി, ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ്, ജനറ്റിക്സ്, അനലിറ്റിക്സ് ആൻഡ് ആപ്ലിക്കേഷൻസ്, കമ്പ്യൂട്ടേഷണൽ തിങ്കിങ് ആൻഡ് ഡാറ്റാ സയൻസ്, സുസ്ഥിര ബിൽഡിംഗ് ഡിസൈൻ മുതലായവ മികച്ച പ്രോഗ്രാമുകളാണ്. ബിരുദ വിദ്യാർത്ഥികൾക്ക് MIT പ്രവേശനം ലഭിക്കാൻ GRE ടോഫൽ സ്കോറുകളും ആവശ്യമാണ്. എന്നാൽ പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് SAT സ്കോളാർഷിപ്പ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും ടോഫൽ സ്കോറും ആവശ്യമാണ്.
1: പുതുകാലത്തിൽ പ്രസക്തിയേറിയുള്ള ചില കോഴ്സുകളെയാണ് നാം ഇന്ന് പരിചയപ്പെട്ടത്. ഈ കോഴ്സുകൾ നമുക്ക് പരിചയപ്പെടുത്തിയത് എഡ്യൂക്കേഷൻ കരിയർ കൺസൾട്ടന്റ് ഡോക്ടർ TP സേതുമാധവൻ.
2: റൈറ്റ് ട്രാക്ക്. വിദ്യാഭ്യാസ തൊഴിൽ മേഖലയിലേക്കൊരു വഴികാട്ടി.
1: നിർവഹണം YS പൗർണമി. നിർവഹണ സഹായം വിനിത ഗോപിനാഥ്.
3: വരുന്നു സൂര്യയും മമിത ബൈജുവും പ്രധാന വേഷത്തിലെത്തുന്ന റൊമാന്റിക് ഫാമിലി എന്റർടൈനർ വിശ്വനാഥൻ സൺസ്.
4: ഇന്നർ ഷോപ്പി, MG റോഡ്, തൃശൂർ. ഗാനസ്മൃതി ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ പുലരിപ്പൂക്കളിൽ. കാലങ്ങളായി വനിതകളുടെ ഒറ്റമിത്രം ഇന്നർ ഷോപ്പി, MG റോഡ്, തൃശൂർ.
5: മഹത്തായ അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി വൈദ്യരത്നം ഔഷധശാല. മഹത്തായ അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി വൈദ്യരത്നം ഔഷധശാല.

0: പുലരിപ്പൂക്കളിൽ അവസാനമായി.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ. സേവന വാർത്തകൾ.
2: പ്രായോജകർ ആര്യ കണ്ണാശുപത്രി തൃശൂർ. ബ്രാഞ്ചുകൾ ചേർ, കുന്നംകുളം.
3: ഷോ, ഈ കണ്ണട വെച്ച് മടുത്തു.
4: വിഷമിക്കേണ്ട, നമ്മുടെ ആര്യ കണ്ണാശുപത്രിയിൽ പോയാൽ കണ്ണട ഒഴിവാക്കാം. അതും അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ.
4: ഫോൺ 8129110087.
3: ബ്രാഞ്ചുകൾ ചേർപ്പാൻ ന്യൂ ബസ് സ്റ്റാൻഡ് കുന്നംകുളം.
4: ആര്യ ഐ കെയർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ.
5: സഹപ്രായോജകർ
6: തൃശൂരിലെ നമ്പർ വൺ ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
7: നമ്മുടെ തൃശൂരിലെ പള്ളിക്കുളം റോഡിലുള്ള ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഇപ്പൊ സ്വർണ്ണാഭരണങ്ങൾക്ക് അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം ഉണ്ട് ട്ടോ. സ്വർണ്ണാഭരണങ്ങളുടെ തൃശൂരിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ഡീലർ ആയതിനാൽ ലിയോസിന്റെ ഉൽപ്പാദന വിലയിൽ നല്ല കിടിലൻ സ്വർണ്ണാഭരണങ്ങൾ കിട്ടും.
8: ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
7: ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു.

0: நம்பர் ஒன் ஹோல்சேல் ஜுவல்லரி, லியோஸ் கோல்ட் அண்ட் டைமண்ட்ஸ், பள்ளிக்குளம் ரோட், திருச்சூர்.
1: പാലക്കാട് വ്യാവസായിക ട്രൈബ്യൂണലും ഇൻഷുറൻസ് കോടതി ജഡ്ജിയും എംപ്ലോയീസ് കോമ്പൻസേഷൻ കമ്മീഷണറുമായ ശ്രീ സാബു സെബാസ്റ്റ്യൻ ഇന്നും ഈ മാസം 13, 14, 20, 21, 27, 28 തീയതികളിലും പാലക്കാട് റവന്യൂ ഡിവിഷണൽ മജിസ്ട്രേറ്റ് കോടതി ഹാളിലും ഈ മാസം 9, 31 തീയതികളിൽ പെരിന്തൽമണ്ണ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് കോടതി ഹാളിലും ഈ മാസം 17, 24 തീയതികളിൽ മഞ്ചേരി മാധവൻ നായർ സ്മാരകമന്ദിരം പഴയ മുനിസിപ്പൽ ഓഫീസ് ഹാളിലും തൊഴിൽ തർക്ക കേസുകളും ഇൻഷുറൻസ് കേസുകളും എംപ്ലോയീസ് കോമ്പൻസേഷൻ കേസുകളും വിചാരണ ചെയ്യുന്നതാണ്. കേരള കർഷക തൊഴിലാളി ക്ഷേമനിധിയിൽ അംശാദായം സ്വീകരിക്കുന്നതിന് ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ നേതൃത്വത്തിൽ ഇനി പറയുന്ന പഞ്ചായത്തുകളിൽ നിശ്ചിത തീയതികളിൽ സെറ്റിംഗ് നടത്തുന്നു. ഈ മാസം 10-ാം തീയതി ദേശമംഗലം, 14-ന് പാണഞ്ചേരി, 16-ന് എടവിലങ്ങ്, 21-ന് കൈപ്പറമ്പ്. പട്ടികജാതി വികസന വകുപ്പിന് കീഴിൽ പുല്ലൂറ്റെ ഗവൺമെന്റ് ITIയിൽ NCVT അഫിലിയേഷനുള്ള ഒരു വർഷത്തെ വുഡ് വർക്ക് ടെക്നീഷ്യൻ ട്രേഡിലേക്ക് 2026-27 വർഷത്തെ പ്രവേശനത്തിനായി അപേക്ഷ ക്ഷണിച്ചു. 10-ാം ക്ലാസ് ജയിച്ചവർക്കും തോറ്റവർക്കും അപേക്ഷിക്കാം. ആകെ സീറ്റുകളിൽ 80% പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവർക്കും 10% വീതം പട്ടികവർഗ വിഭാഗത്തിലും മറ്റ് വിഭാഗങ്ങളിലുമുള്ളവർക്കുമായി സംവരണം ചെയ്തിരിക്കുന്നു. പ്രവേശനം ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സൗജന്യ പരിശീലനത്തിന് പുറമെ പ്രതിമാസ സ്റ്റൈപ്പൻഡ്, ലംസം ഗ്രാന്റ്, യൂണിഫോം അലവൻസ്, സ്റ്റഡി ടൂർ അലവൻസ്, ഉച്ചഭക്ഷണം എന്നിവ ലഭിക്കും. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ SCDD ITI admission.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കണം. ഈ മാസം 10 വരെ അപേക്ഷ സ്വീകരിക്കും. ഇമെയിൽ വിലാസം ITI@gmail.com. ഫോൺ നമ്പർ 8281853944. പട്ടികജാതി വികസന വകുപ്പിന്റെ കീഴിലുള്ള ഗവൺമെന്റ് ITI ഹെർബർട്ട് നഗറിൽ 2026-27 അധ്യയന വർഷത്തെ പ്രവേശനത്തിനായി അപേക്ഷ ക്ഷണിച്ചു. NCVT അംഗീകാരമുള്ള 2 വർഷത്തെ കോഴ്സായ ഇലക്ട്രോണിക്സ് മെക്കാനിക് ട്രേഡിലേക്ക് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം. ആകെ 24 സീറ്റുകളാണുള്ളത്. ആകെ സീറ്റുകളിൽ 80% പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവർക്കും 10% പട്ടികവർഗ വിഭാഗത്തിനും ശേഷിക്കുന്ന 10% മറ്റ് വിഭാഗങ്ങളിലുള്ളവർക്കുമായി സംവരണം ചെയ്തിരിക്കുന്നു. പരിശീലനം പൂർണ്ണമായും സൗജന്യമായിരിക്കും. താൽപ്പര്യമുള്ളവർ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കണം. അവസാന തീയതി ഈ മാസം 10. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 0487244855. കെൽട്രോൺ 2026-27 അധ്യയന വർഷത്തെ ISO അംഗീകാരത്തോടെയുള്ള വിവിധ മാധ്യമ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഏതെങ്കിലും വിഷയത്തിൽ ബിരുദമുള്ളവർക്കും പ്ലസ് ടു കഴിഞ്ഞവർക്കും അനുയോജ്യമായ കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാം. വാർത്താ അവതരണം, ആങ്കറിംഗ്, ടെലിവിഷൻ ജേർണലിസം, പ്രിന്റ് മീഡിയ ജേർണലിസം, ഡിജിറ്റൽ മീഡിയ ജേർണലിസം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അധിഷ്ഠിത കണ്ടന്റ് നിർമ്മാണം, വീഡിയോ ക്യാമറ പരിശീലനം, വീഡിയോ എഡിറ്റിംഗ്, മീഡിയ പബ്ലിക് റിലേഷൻസ്, അഡ്വർടൈസിംഗ് തുടങ്ങിയ മേഖലകളിൽ സമഗ്ര പരിശീലനമാണ് നൽകുന്നത്. അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഈ മാസം 10. അപേക്ഷാ ഫോമിനും കൂടുതൽ വിവരങ്ങൾക്കും വിളിക്കേണ്ട ഫോൺ നമ്പർ 9544958182.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. സേവന വാർത്തകൾ സമാപിക്കുന്നു.
3: പ്രായോജകർ ആര്യ കണ്ണാശുപത്രി, തൃശൂർ. ബ്രാഞ്ചുകൾ ചേർ, കുന്നംകുളം.
4: സഹപ്രായോജകർ
0: തൃശൂരിലെ നമ്പർ വൺ ഹോൾസെയിൽ ജ്വല്ലറി, ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
5: മൗലന്ന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗ്രാമക്ഷേമ വാർത്തകൾ ചൊവ്വ, വ്യാഴം, ഞായർ രാവിലെ 7 മണിക്ക്.
6: അമിതവണ്ണമുള്ളവർക്ക് ബരിയാട്രിക് ശസ്ത്രക്രിയ മിതമായ നിരക്കിൽ മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
7: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ, ഹരിത്തം.
8: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7-5.
7: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിശരണം.
8: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ.
9: പുലരിപ്പൂക്കൾ സമാപിക്കുന്നു.
1: ആകാശവാണി തൃശൂർ. സമയം 7 മണി കഴിഞ്ഞ് 24:59. ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ. തിരുവനന്തപുരം റിലേ.
10: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇന്തോനേഷ്യൻ സന്ദർശനം തുടരുന്നു. പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോയുമായി ഇന്ന് ഉഭയകക്ഷി ചർച്ച.

0: സഹകരണ മേഖലയെ ആധുനികവൽക്കരിക്കാനും 30 കോടി ജനങ്ങളുടെ ജീവിതത്തിന് പുതിയ ഊർജം പകരാനും സഹകരണ മന്ത്രാലയത്തിന് കഴിഞ്ഞതായി കേന്ദ്രമന്ത്രി അമിത്ഷാ. പശ്ചിമേഷ്യൻ പര്യടനത്തിന്റെ ഭാഗമായി ബഹ്റൈനിലെത്തിയ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ബഹ്റൈൻ വിദേശകാര്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗം കൊച്ചിയിൽ തുടരുന്നു. ക്രിയാത്മകമായ സഹകരണത്തിന് യോഗം വഴിയൊരുക്കുമെന്ന് കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം സെക്രട്ടറി അനിൽ മാലിക്. ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ ലോകകപ്പ് മോഹങ്ങൾക്ക് വിരാമം. പോർച്ചുഗലിനെ തകർത്ത് സ്പെയിൻ ക്വാർട്ടറിൽ. ഉത്തര കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. 5 ഇടത്ത് മഞ്ഞ ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി ഇന്തോനേഷ്യയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോയുമായി ഇന്ന് ഉഭയകക്ഷി ചർച്ച നടത്തും. ജക്കാർത്തയിൽ നടക്കുന്ന പരിപാടിയിൽ ഇന്ത്യൻ പ്രവാസി സമൂഹത്തെ ശ്രീ മോദി അഭിസംബോധന ചെയ്യും. ജക്കാർത്ത വിമാനത്താവളത്തിൽ ഇന്തോനേഷ്യൻ പ്രസിഡന്റ് നേരിട്ടെത്തി പ്രധാനമന്ത്രിയെ സ്വീകരിച്ചു. പരമ്പരാഗത കലാരൂപങ്ങളുടെ അകമ്പടിയോടെയാണ് ഇന്തോനേഷ്യൻ സമൂഹവും ഇന്ത്യൻ പ്രവാസികളും ചേർന്ന് പ്രധാനമന്ത്രിയെ സ്വീകരിച്ചത്. പ്രശസ്തമായ പ്രംബാനൻ ക്ഷേത്ര സമുച്ചയവും പ്രധാനമന്ത്രി സന്ദർശിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇന്തോനേഷ്യൻ സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ആഴത്തിലാക്കുമെന്നാണ് വിലയിരുത്തൽ. സന്ദർശന വേളയിൽ നിരവധി കരാറുകളിലും ഒപ്പുവയ്ക്കും. ഒരു റിപ്പോർട്ട്.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇന്തോനേഷ്യൻ സന്ദർശനത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ നിരവധി കരാറുകളിൽ ഒപ്പുവയ്ക്കുമെന്ന് ഇന്തോനേഷ്യയിലെ ഇന്ത്യൻ അംബാസിഡർ സന്ദീപ് ചക്രവർത്തി പറഞ്ഞു. പ്രതിരോധം, വ്യാപാരം, ഊർജ്ജം, ഭക്ഷ്യസുരക്ഷ, വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം തുടങ്ങിയ മേഖലകളിലെ സഹകരണം വർദ്ധിപ്പിക്കുകയാണ് കരാറുകളുടെ ലക്ഷ്യം. ഉഭയകക്ഷി സഹകരണം വർദ്ധിപ്പിക്കുക, സാമ്പത്തിക സമുദ്ര മേഖലയിലെ ബന്ധം ശക്തിപ്പെടുത്തുക എന്നിവയ്ക്കാണ് സന്ദർശനം ഊന്നൽ നൽകുന്നതെന്ന് ശ്രീ സന്ദീപ് ചക്രവർത്തി അറിയിച്ചു. സുപ്രധാനമായ 5 മേഖലകളിലെ പുതിയ സംരംഭങ്ങളെക്കുറിച്ച് പ്രഖ്യാപനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. ഇന്ത്യയും ഇന്തോനേഷ്യയും ഏറ്റവും അടുത്ത ബന്ധമാണ് പുലർത്തുന്നത്. ഇന്ത്യയുടെ നിക്കോബാർ ദ്വീപുകൾ ഇന്തോനേഷ്യയിലെ ആചേ പ്രവിശ്യയിൽ നിന്ന് വെറും 160 കിലോമീറ്റർ അകലെയാണുള്ളതെന്നും ഇത് ഇൻഡോ പസഫിക് മേഖലയിലെ ഇരു രാജ്യങ്ങളുടെയും സമുദ്ര അധിഷ്ഠിത ബന്ധത്തിന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്നതാണെന്നും അദ്ദേഹം അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: സന്ദർശനത്തിന്റെ 2ാം പാദത്തിൽ ഈ മാസം 8 മുതൽ 10 വരെ പ്രധാനമന്ത്രി ഓസ്ട്രേലിയ സന്ദർശിക്കും. മെൽബണിൽ നടക്കുന്ന ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിലും ബിസിനസ് ഫോറത്തിലും അദ്ദേഹം പങ്കെടുക്കും. തുടർന്ന് ജൂലൈ 10 മുതൽ 11 വരെ ന്യൂസിലൻഡ് സന്ദർശിക്കുന്ന ശ്രീ മോദി ന്യൂസിലൻഡ് പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തും. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ രാജ്യത്തെ സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന 30 കോടി ജനങ്ങളുടെ ജീവിതത്തിലേക്ക് പുതിയ ഊർജ്ജം പകരാൻ സഹകരണ മന്ത്രാലയത്തിന് സാധിച്ചതായി കേന്ദ്ര സഹകരണമന്ത്രി അമിത്ഷാ. ന്യൂഡൽഹിയിൽ നടന്ന സഹകരണ മന്ത്രാലയത്തിന്റെ 5ാം സ്ഥാപക ദിനാഘോഷങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ സഹകരണ വ്യവസ്ഥയെ ആധുനികവും സുതാര്യവും സാങ്കേതിക വിദ്യാധിഷ്ഠിതവും മത്സരക്ഷമതയുള്ളതുമായി മാറ്റാൻ മന്ത്രാലയത്തിന്റെ പ്രവർത്തനങ്ങളിലൂടെ കഴിഞ്ഞെന്ന് ശ്രീ അമിത്ഷാ പറഞ്ഞു. സഹകരണ സംഘങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി പുതിയ ദേശീയ റാങ്കിംഗ് ചട്ടക്കൂട് ആരംഭിക്കുമെന്ന് കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. പശ്ചിമേഷ്യൻ പര്യടനത്തിന്റെ ഭാഗമായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ബഹ്റൈനിലെത്തി. ഖത്തർ സന്ദർശനം പൂർത്തിയാക്കിയ ശേഷമാണ് അദ്ദേഹം ബഹ്റൈനിലെത്തിയത്. ബഹ്റൈൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ അബ്ദുൽ ലത്തീഫ് ബിൻ റാഷിദ് അൽ സയാനിയുമായി കേന്ദ്രമന്ത്രി മനാമയിൽ കൂടിക്കാഴ്ച നടത്തി. പ്രവാസി സമൂഹത്തിന്റെ ക്ഷേമം ഉറപ്പാക്കുന്ന ബഹ്റൈൻ സർക്കാരിന് ശ്രീ ജയശങ്കർ നന്ദി അറിയിച്ചു. രാജ്യത്തുടനീളം വികസിപ്പിച്ചു വരുന്ന മൾട്ടി മോഡൽ ലോജിസ്റ്റിക്സ് പാർക്കുകൾ, റോപ്പ്വേകൾ, ഇന്റർമോഡൽ സ്റ്റേഷനുകൾ, വഴിയോര സൌകര്യങ്ങൾ എന്നിവയുടെ പുരോഗതി കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം വിലയിരുത്തി. നാഷണൽ ഹൈവേസ് ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് ലിമിറ്റഡിന്റെ അവലോകന യോഗത്തിലാണ് പദ്ധതികളുടെ പുരോഗതി വിലയിരുത്തിയത്. ഭാവി സജ്ജവും സംയോജിതവുമായ ഒരു ഗതാഗത ആവാസ വ്യവസ്ഥ കെട്ടിപ്പടുക്കുന്നതിൽ ഈ സംരംഭങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ടെന്ന് യോഗത്തിൽ ശ്രീ ഗഡ്കരി വ്യക്തമാക്കി. അയോധ്യ ശ്രീ രാമജന്മഭൂമി ക്ഷേത്ര ട്രസ്റ്റിന്റെ താൽക്കാലിക ജനറൽ സെക്രട്ടറിയായി കൃഷ്ണമോഹനെ നിയമിച്ചു. ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ചെമ്പദ്രായ്, ട്രസ്റ്റ് അംഗം അനിൽ മിശ്ര എന്നിവരുടെ രാജി ഇന്നലെ ചേർന്ന ട്രസ്റ്റ് യോഗം സ്വീകരിച്ചു. സംഭാവന തട്ടിപ്പ് ആരോപണത്തെ തുടർന്നാണ് ഇരുവരും രാജിവെച്ചത്. പാക് അധിനിവേശ കശ്മീരിൽ ജനകീയ പ്രതിഷേധം ശക്തം. 48 മണിക്കൂറിനുള്ളിൽ തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ ജമ്മുകശ്മീർ ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റി പാകിസ്ഥാൻ സർക്കാരിന് അന്ത്യശാസനം നൽകി. പാക് സേനയുടെ നടപടികൾക്കെതിരെ വിവിധ പ്രദേശങ്ങളിൽ പ്രതിഷേധം ശക്തമായതോടെ വ്യാപക ഷെല്ലാക്രമണവും ഏറ്റുമുട്ടലുകളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഉപരോധം പിൻവലിക്കുക, ആശയവിനിമയ സേവനങ്ങൾ പുനഃസ്ഥാപിക്കുക, അവശ്യ സാധനങ്ങളുടെ വിതരണം ഉറപ്പാക്കുക, അറസ്റ്റിലായ നേതാക്കളെ മോചിപ്പിക്കുക എന്നിവയാണ് പ്രതിഷേധക്കാരുടെ ആവശ്യങ്ങൾ. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത

0: പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: രാജ്യത്ത് വരുന്ന ഉത്സവ സീസണിൽ 300-ലധികം പ്രത്യേക ട്രെയിനുകൾ സർവീസ് നടത്തുമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. ഓണക്കാലത്ത് റെയിൽവേ 100-ലധികം പ്രത്യേക ട്രെയിനുകൾ ഏർപ്പെടുത്തിയതായി അദ്ദേഹം ന്യൂഡൽഹിയിൽ അറിയിച്ചു.
2: To my friends in Kerala, I would like to share with you that we will be running more than 100 special trains during the Onam festival. Railway hamesha low income or middle class families ki sawari hai, isliye bahut dhyan diya gaya hai ki affordable services zyada se zyada badhe.
1: ആത്മനിർഭർ പഞ്ചായത്ത് പദ്ധതിയെക്കുറിച്ചുള്ള ബോധവൽക്കരണ ശില്പശാല ഇന്ന് കൊച്ചിയിൽ നടക്കും. കേന്ദ്ര പഞ്ചായത്തീരാജ് മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ കേരള തദ്ദേശ സ്വയംഭരണ വകുപ്പുമായി സഹകരിച്ച് ഹൈബ്രിഡ് രീതിയിലാണ് ശില്പശാല സംഘടിപ്പിക്കുന്നത്. പഞ്ചായത്തുകളുടെ സാമ്പത്തിക സ്വയം പര്യാപ്തത ലക്ഷ്യമിടുന്ന പദ്ധതി ഉപയോഗശൂന്യമായ ആസ്തികളും പ്രാദേശിക സാധ്യതകളും പ്രയോജനപ്പെടുത്തുന്നതിന് മുൻഗണന നൽകും. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതിയുടെ 2 ദിവസത്തെ യോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി. ഇന്ത്യ ഈ വർഷത്തെ ബ്രിക്സ് അധ്യക്ഷ പദവി വഹിക്കുന്നതിന്റെ ഭാഗമായാണ് യോഗം നടക്കുന്നത്. ഒരു റിപ്പോർട്ട്.
0: സ്ത്രീ ശാക്തീകരണം, സ്ത്രീകളുടെ നേതൃത്വത്തിലുള്ള വികസനം തുടങ്ങിയവയാണ് യോഗത്തിലെ പ്രധാന ചർച്ചാ വിഷയം. അർത്ഥവത്തായ ചർച്ചകൾക്കും പരസ്പര പഠനത്തിനും ക്രിയാത്മകമായ സഹകരണത്തിനും ഈ യോഗം വഴിയൊരുക്കുമെന്ന് പ്രതിനിധികളെ സ്വാഗതം ചെയ്തുകൊണ്ട് വനിതാ ശിശുവികസന മന്ത്രാലയം സെക്രട്ടറി അനിൽ മാലിക് വ്യക്തമാക്കി. ഭരണരംഗത്തെ വനിതാ പങ്കാളിത്തത്തിലൂടെയും നേതൃത്വത്തിലൂടെയും കൂടുതൽ കരുത്തുറ്റ ഒരു ബ്രിക്സ് സഖ്യം രൂപീകരിക്കുക, സ്ത്രീകളുടെ സാമ്പത്തിക ഡിജിറ്റൽ പങ്കാളിത്തം ഉറപ്പാക്കുക, വനിതാ സംരംഭകത്വവും നൈപുണ്യ വികസനവും പ്രോത്സാഹിപ്പിക്കുക, ഭക്ഷ്യസുരക്ഷ, പോഷകാഹാരം എന്നിവയിൽ സ്ത്രീകളുടെ പങ്ക് ശക്തിപ്പെടുത്തുക തുടങ്ങിയവയാണ് 4 മേഖലകൾ. ബുധൻ വ്യാഴം ദിവസങ്ങളിൽ വനിതാ മന്ത്രിതല യോഗം നടക്കും. പ്രതിരോധശേഷി, നൂതനാശയങ്ങൾ, സഹകരണം, സുസ്ഥിരത എന്നിവ കെട്ടിപ്പടുക്കുക എന്ന പ്രമേയത്തിന് കീഴിലാണ് ചർച്ചകൾ നടക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായുള്ള വീടുകളുടെ വിവരശേഖരണം തുടരുന്നു. സെൽഫ് എന്യൂമറേഷൻ നടത്തിയവർക്ക് ഓൺലൈനിൽ ലഭിച്ച ID പരിശോധിച്ച് വിവരങ്ങൾ സ്ഥിരീകരിച്ച ശേഷമാണ് വിവരശേഖരണം നടത്തുന്നത്. സെൽഫ് എന്യൂമറേഷൻ നടത്താത്ത കുടുംബങ്ങളുടെ വിവരങ്ങൾ എന്യൂമറേറ്റർമാർ നേരിട്ട് രേഖപ്പെടുത്തും. കേരളത്തിൽ ഇന്ന് വിവിധ ജില്ലകളിൽ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും കർണാടക തീരത്ത് വെള്ളിയാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഫിഫ ലോകകപ്പ് പ്രീ ക്വാർട്ടർ പോരാട്ടത്തിൽ പോർച്ചുഗലിനെ തകർത്ത് സ്പെയിൻ ക്വാർട്ടർ ഫൈനലിൽ കടന്നു. ഏകപക്ഷീയമായ 1 ഗോളിനാണ് സ്പെയിനിന്റെ ജയം. മത്സരത്തിന്റെ 91-ാം മിനിറ്റിൽ മിക്കൽ മെറിനോയാണ് സ്പെയിനിനായി വിജയ ഗോൾ നേടിയത്. ഇതോടെ പോർച്ചുഗൽ ലോകകപ്പിൽ നിന്ന് പുറത്തായി. മറ്റൊരു പ്രീ ക്വാർട്ടറിൽ US ബെൽജിയത്തെ നേരിടുകയാണ്. ബെൽജിയം ഇപ്പോൾ 4-1 മുന്നിലാണ്. ഇന്ന് രാത്രി 9:30 നടക്കുന്ന പ്രീ ക്വാർട്ടറിൽ അർജന്റീന ഈജിപ്തുമായി ഏറ്റുമുട്ടും. ഇന്ത്യ ഇംഗ്ലണ്ട് 2020 പരമ്പരയിലെ 3-ാം മത്സരം ഇന്ന്. ഇന്ത്യൻ സമയം രാത്രി 10 മണിക്ക് ഇംഗ്ലണ്ടിലെ ട്രെന്റ് ബ്രിഡ്ജ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരം. പരമ്പരയിൽ ഇംഗ്ലണ്ട് 1-0 മുന്നിലാണ്. വിംബിൾഡൺ ടെന്നീസ് ക്വാർട്ടർ ഫൈനലിൽ ലോക 1-ാം നമ്പർ താരവും നിലവിലെ ചാമ്പ്യനുമായ യാനിക് സിന്നർ ഇന്ന് ജർമ്മനിയുടെ ജാൻ ലെനാർഡ് സ്റ്റഫിനെ നേരിടും. മറ്റൊരു ക്വാർട്ടറിൽ സെർബിയയുടെ നൊവാക് ജോക്കോവിച്ച് കനേഡിയൻ താരം ഫെലിക്സ് ഓഗ അലിയാസെമിനെ നേരിടും. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇന്തോനേഷ്യൻ സന്ദർശനം തുടരുന്നു. പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോയുമായി ഇന്ന് ഉഭയകക്ഷി ചർച്ച നടത്തും. സഹകരണ മേഖലയെ ആധുനികവൽക്കരിക്കാനും 30 കോടി ജനങ്ങളുടെ ജീവിതത്തിന് പുതിയ ഊർജ്ജം പകരാനും സഹകരണ മന്ത്രാലയത്തിന് കഴിഞ്ഞതായി കേന്ദ്രമന്ത്രി അമിത്ഷാ. പശ്ചിമേഷ്യൻ പര്യടനത്തിന്റെ ഭാഗമായി ബഹ്റൈനിലെത്തിയ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ബഹ്റൈൻ വിദേശകാര്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗം കൊച്ചിയിൽ തുടരുന്നു. ക്രിയാത്മകമായ സഹകരണത്തിന് യോഗം വഴിയൊരുക്കുമെന്ന് കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം സെക്രട്ടറി അനിൽ മാലിക്. ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ ലോകകപ്പ് മോഹങ്ങൾക്ക് വിരാമം. പോർച്ചുഗലിനെ തകർത്ത് സ്പെയിൻ ക്വാർട്ടറിൽ. ഉത്തര കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. 5 ഇടത്ത് മഞ്ഞ ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
3: ആകാശവാണി തൃശൂർ.
4: റീഗൽ ജ്വല്ലേഴ്സ്, ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ്, പാലക്കാട്. ഗാന സന്ദേശം. പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
3: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച

0: ജ്വല്ലേഴ്സ് ഇപ്പോൾ പാലക്കാടും.
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: ഇന്ന് 30-ാം വിവാഹ വാർഷികം ആഘോഷിക്കുന്ന പൂക്കരത്തറ മുരളീധരൻ പ്രീത ദമ്പതിമാർക്ക് എല്ലാ ആശംസകളും നേരുന്നു നഫീസ കുഞ്ഞിപ്പ പന്താവൂർ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന മീരമോൾക്ക് എല്ലാവിധ നന്മകളും ആശംസകളും നേരുന്നു എറണാകുളം കച്ചേരിപ്പടിയിൽ നിന്നും അച്ഛൻ വിദ്യാധരൻ, അമ്മ ശോഭ എന്നിവരും മറ്റ് കുടുംബാംഗങ്ങളും. എല്ലാവർക്കും ആശംസകളോടെ ഗാനം കേൾക്കാം. ഹലോ മദ്രാസ് ഗേൾ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. വരികൾ പൂവച്ചൽ

എറണാകുളം കച്ചേരിപ്പടിയിൽ നിന്നും അച്ഛൻ വിദ്യാധരൻ, അമ്മ ശോഭ എന്നിവരും മറ്റ് കുടുംബാംഗങ്ങളും. എല്ലാവർക്കും ആശംസകളോടെ ഗാനം കേൾക്കാം. ഹലോ മദ്രാസ് ഗേൾ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. വരികൾ പൂവച്ചൽ ഖാദ്, സംഗീതം ഗംഗൈ അമരൻ.

0: അണി തൃശ്ശൂർ. കഥകൾ അതിസാദരം. കഥകൾ അതിസാദരത്തിൽ മലയാള ചെറുകഥകൾ മാത്രമല്ല നിങ്ങൾക്ക് കേൾക്കാനാവുക. ലോകസാഹിത്യത്തിലെ പല ഭാഷകളെയും സംസ്കാരങ്ങളെയും വൈചിത്ര്യങ്ങളെയും അടുത്തറിയാൻ വിശ്വകഥാലോകത്തെ ചില കഥകളെയും നമുക്ക് പരിചയപ്പെടാം. ഇന്ന് കഥകൾ അതിസാദരത്തിൽ ഒരു ജാപ്പനീസ് കഥയുടെ മൊഴിമാറ്റമാണ്. ഒരു ഏപ്രിൽ മാസ പുലരിയിൽ 100% അനുരൂപയായ പെൺകുട്ടിയെ കണ്ടുമുട്ടിയപ്പോൾ. ഹറൂക്കി മുറക്കാമി എഴുതിയ ഈ ജാപ്പനീസ് കഥ മലയാളത്തിലേക്ക് മൊഴിമാറ്റം നടത്തിയിരിക്കുന്നത് കെ അശോക് കുമാറാണ്. അവതരണം മെജോ. ഒരു ഏപ്രിൽ മാസ പുലരിയിൽ 100% അനുരൂപയായ പെൺകുട്ടിയെ കണ്ടുമുട്ടിയപ്പോൾ. കഥയിലേക്ക്.
1: മനോഹരമായ ഒരു ഏപ്രിൽ മാസ പുലരിയിൽ ഹാരാജുക്കു എന്ന ടോക്കിയോ ഫാഷൻ നഗരപഥത്തിൽ ഞാൻ അവളെയും കടന്നുപോയി. 100% എനിക്ക് അനുരൂപയായ പെൺകുട്ടിയെ. നിന്നോട് ഞാൻ സത്യം തുറന്നു പറയട്ടെ, കാണാൻ അവളത്ര സുന്ദരിയൊന്നുമല്ല, ശ്രദ്ധയാകർഷിക്കുന്നവളുമല്ല, ധരിച്ചത് വിശേഷ വസ്ത്രങ്ങളുമല്ല. മുടി ഇപ്പോഴും ചുരുണ്ടിരിക്കുന്നു, ഉറക്കത്തിൽ നിന്ന് ഉണർന്നു വന്ന പോലെ. അത്ര ചെറുപ്പവുമല്ല, 30 വയസ്സോളം ഉണ്ടായിരുന്നിരിക്കാം. ഒരു പെൺകുട്ടിയെന്ന് വിളിക്കാനും പറ്റില്ല. ശരിക്ക് പറയട്ടെ, പക്ഷേ എനിക്കറിയാം, ഈ 50 വാര അകലെ നിന്നു തന്നെ 100% എനിക്ക് അനുരൂപയാണവൾ. കണ്ട നിമിഷം ഹൃദയം പെരുമ്പറ കൊട്ടി, തൊണ്ട വരണ്ടുണങ്ങി മരുഭൂമി പോലെ. ഒരു പക്ഷേ നിനക്കൊരു സൗന്ദര്യസങ്കല്പമുണ്ടായിരിക്കും, മെലിഞ്ഞ സുന്ദരമായ കണങ്കാലുകളുള്ളവൾ, വിടർന്ന കണ്ണുകളുള്ളവൾ, സുഭഗമായ കൈവിരലുകളുള്ളവൾ. എനിക്ക് എൻ്റേതായ ഇഷ്ടങ്ങളുണ്ട്. തീർച്ചയായും ചിലപ്പോൾ ഒരു ഭക്ഷണശാലയിലെ അടുത്ത മേശയ്ക്കരികെ ഇരിക്കുന്ന അവളെ കണ്ണിമയ്ക്കാതെ നോക്കും. കാരണമുണ്ട്. ആ മൂക്കിൻ്റെ രൂപഭംഗി അത്രമേൽ ഞാൻ ഇഷ്ടപ്പെടുന്നു. ഒരാൾക്കും നിർബന്ധം പിടിക്കാൻ പറ്റില്ല. 100% അനുരൂപയായവൾ സങ്കല്പത്തിലെ പോലെയാണ്. ആ മൂക്ക് വളരെയധികം ഞാൻ ഇഷ്ടപ്പെടുന്ന അവളുടെ രൂപം ഓർത്തെടുക്കാനാവുന്നില്ല. അവൾക്ക് അങ്ങനെ ഓർമ്മിക്കാനുള്ള പോലെയൊരു രൂപമുണ്ടെങ്കിൽ തന്നെ തീർച്ചയായും എനിക്ക് ഓർക്കാൻ കഴിയുന്ന ഒന്നുണ്ട്. അവൾ അത്ര വലിയ സുന്ദരിയൊന്നുമല്ല, അതൊരു ദുരൂഹമായ കാര്യം തന്നെയാണ്. ഇന്നലെ നിരത്തിൽ 100% അനുരൂപയായവളെ ഞാൻ കടന്നുപോയി. ഞാൻ ആരോടെങ്കിലും പറയും, ആ കാണാൻ കൊള്ളാമോ? സത്യമായും അല്ല. നിന്റെ സങ്കല്പത്തിലുള്ള, പിന്നെ എനിക്കറിയില്ല, എനിക്കൊന്നും ഓർക്കാനാവുന്നില്ല. അവളെക്കുറിച്ച് കണ്ണുകളുടെ രൂപമോ മാറിടത്തിൻ്റെ വലുപ്പമോ ഒന്നും. വിചിത്രമായിരിക്കുന്നു. ആ വിചിത്രം. എന്തായാലും, വിരസതയോടെ അവൻ പറഞ്ഞു, നീ എന്തു ചെയ്തു? അവളോട് സംസാരിച്ചുവോ? പിന്തുടർന്നോ? ഇല്ല, അവൾ എന്നെയും കടന്നുപോയി. അവൾ കിഴക്കുനിന്ന് പടിഞ്ഞാറേക്ക് പോയി, ഞാനോ പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടും. ഏപ്രിൽ മാസത്തിലെ മനോഹരമായ ഒരു പുലരിയായിരുന്നു അത്. ഒന്ന് സംസാരിക്കാൻ മോഹിച്ചു പോയി. അരമണിക്കൂർ ധാരാളമായിരുന്നു വെറുതെ അവളെക്കുറിച്ച് ചോദിക്കാൻ, എന്നെക്കുറിച്ച് ഒന്ന് പറയാൻ, എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയാൻ, കണ്ടുമുട്ടാൻ ഇടയായ വിധിയെക്കുറിച്ച്. ഹാരാജൂക്കുവിലെ ആ പാതയോരത്ത് വെച്ച് ദുരൂഹത കുത്തിനിറച്ച് എന്തോ ഒന്നാണ് ഇത്. പുരാതന ഒരു ഘടികാരം നിർമ്മിച്ചപ്പോൾ ലോകത്ത് സമാധാനം കൈവന്ന പോലെ. സംസാരിച്ചു കഴിഞ്ഞ് എവിടെ നിന്നെങ്കിലും ഒന്ന് ഭക്ഷണം കഴിക്കാം, അല്ലെങ്കിൽ ഒരു വുഡി അലൻ സിനിമ കാണാം, ഒരു മദ്യശാലയ്ക്ക് മുന്നിൽ നിർത്താം, ഭാഗ്യമുണ്ടെങ്കിൽ കിടക്കയിൽ ഒന്നിക്കാം. എൻ്റെ ഹൃദയത്തിൻ്റെ വാതിൽ ആരോ ശക്തിയായി മുട്ടുന്നു. ഇപ്പോൾ ഞങ്ങളുടെ ദൂരം 50 വാരയായി ചുരുങ്ങിയിരിക്കുന്നു.

0: ജ്വല്ലേഴ്സ് ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ് പാലക്കാട് ഗാന സന്ദേശം സമാപിക്കുന്നു. പ്രായോജകർ ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുന്ന റീഗൽ ജ്വല്ലേഴ്സ് ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ് പാലക്കാട്.
1: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സ് ഇപ്പോൾ പാലക്കാടും.
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
3: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50. തിമിരം, റെറ്റിന, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ, ചാവക്കാട്.
4: നാളെ രാവിലെ 7:35 മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ, ഗാന സന്ദേശം. മറ്റെങ്ങും കാണാത്ത സംഗീതോപകരണങ്ങൾ മ്യൂസിക് പാർക്കിൽ കണ്ടെത്താം. മ്യൂസിക് പാർക്കിൽ ഇല്ലാത്തവ മറ്റെങ്ങും കണ്ടെത്താനാവില്ല.

0: അങ്ങനെ അവളെ സമീപിക്കും. എന്ത് പറയും? നമസ്കാരം മിസ്, നമുക്കൊന്ന് സംസാരിക്കുന്നതിനെക്കുറിച്ച് എന്ത് പറയുന്നു? വെറും അരമണിക്കൂർ വിഡിത്തം. അതൊരു ഇൻഷുറൻസ് ഏജൻറ്റിൻ്റെ ശബ്ദം പോലെയല്ലേ? ക്ഷമിക്കുക, ഇവിടെ അടുത്തെങ്ങാൻ രാത്രിയിൽ തുറന്നിരിക്കുന്ന അലക്ക് കടകളുണ്ടോ? വേണ്ട, വിഡിത്തം തന്നെ. എൻ്റെ കയ്യിൽ അലക്കാനുള്ള തുണികളില്ലല്ലോ. ഇതാര് വിശ്വസിക്കും? ആ കേവലമായ സത്യം പറഞ്ഞാൽ മതിയാവും. നമസ്തേ. നീ 100% എനിക്ക് അനുരൂപയാണ്. ഇല്ല, അവൾക്കത് വിശ്വാസമാവില്ല. ഉണ്ടെങ്കിൽ തന്നെ എന്നോട് സംസാരിക്കാൻ താല്പര്യമുണ്ടാവില്ല. അവൾ പറഞ്ഞേക്കാം, പക്ഷേ എനിക്ക് നിങ്ങൾ 100% അനുരൂപനല്ല. അങ്ങനെയും സംഭവിക്കാം. ആ അവസ്ഥ വന്നാൽ ഞാൻ തകർന്നു പോയേക്കാം. ആ ഞെട്ടലിൽ നിന്ന് ഞാൻ മുക്തനാവുകയേയില്ല. ഞങ്ങൾ ഒരു പൂക്കോടയുടെ മുന്നിൽ കൂടിയാണ് പരസ്പരം കടന്നു പോയത്. ചൂടുള്ള ചെറിയ കാറ്റ് എന്നെയും സ്പർശിച്ച് കടന്നുപോയി. നിരത്ത് ഈർപ്പമായിരുന്നു. പനിനീർ പൂവിൻ്റെ സുഗന്ധം മൂക്കിലേക്ക് കടന്നു വന്നു. എനിക്കവളോട് ഒന്നും സംസാരിക്കാനാവുന്നതേയില്ല. അവളൊരു വെള്ള കമ്പിളി വസ്ത്രം ധരിച്ചിരുന്നു. കൈകളിൽ ഒരു വെള്ള കവർ പിടിച്ചിരുന്നു. പക്ഷേ സ്റ്റാമ്പുകൾ ഒട്ടിച്ചിരുന്നില്ല. അവൾ ആർക്കെങ്കിലും എഴുതിയ കത്തായിരിക്കും. രാത്രി മുഴുവൻ ഉറക്കമൊഴിഞ്ഞ് എഴുതിയത്. കണ്ണുകളിലെ ഉറക്കച്ചടവിൽ നിന്ന് ഊഹിക്കാമത്. അവളെക്കുറിച്ചുള്ള എല്ലാ രഹസ്യവും ഉണ്ടാകും അതിനുള്ളിൽ. കുറച്ച് ചുവട് നടന്നിട്ട് ഞാൻ തിരിഞ്ഞു നോക്കി. തിരക്കിൽ അവൾ അപ്രത്യക്ഷയായിരിക്കുന്നു. അപ്പോൾ തീർച്ചയായും എനിക്കറിയാം എന്തായിരുന്നു അവളോട് പറയേണ്ടിയിരുന്നത് എന്ന്. ഒരു നീണ്ട പ്രഭാഷണമായിരിക്കാം, എനിക്ക് വേണ്ട രീതിയിൽ അവതരിപ്പിക്കാൻ കഴിയാത്ത അത്ര നീണ്ടത്. എൻ്റെ ആശയങ്ങൾ ഒട്ടും പ്രായോഗികമല്ല തന്നെ. ഓ കൊള്ളാം, ഇങ്ങനെ തുടങ്ങിയിരുന്നുവെങ്കിൽ ഒരിക്കൽ ഒരിടത്ത് ഇങ്ങനെ അവസാനിപ്പിക്കുകയുമാവാം. ശോകപര്യവസായിയായ കഥ, അങ്ങനെ തോന്നുന്നില്ലേ? പണ്ടൊരാൺകുട്ടിയും പെൺകുട്ടിയും ജീവിച്ചിരുന്നു. അവന് 18 അവൾക്ക് 17 പ്രായം. അവൻ സുഭഗനായിരുന്നില്ല, അവൾ അതിസുന്ദരിയായിരുന്നില്ല. വെറും ഏകാന്തരായ ചെറുപ്പക്കാരായിരുന്നു മറ്റെല്ലാവരെയും പോലെ. പക്ഷേ അവർ വിശ്വസിച്ചിരുന്നു ലോകത്തെവിടെയെങ്കിലും അവർക്ക് അനുരൂപയായവർ ജീവിച്ചിരിക്കുന്നുണ്ടെന്ന്. അവർ ഇരുവരും അത്ഭുതം പ്രതീക്ഷിച്ചിരുന്നു. ആ അത്ഭുതം യഥാർത്ഥത്തിൽ സംഭവിക്കുക തന്നെ ചെയ്തു. ഒരു ദിവസം അവർ പാതയോരത്ത് കണ്ടുമുട്ടി.
1: ഒരു ഏപ്രിൽ മാസ പുലരിയിൽ 100% അനുരൂപയായ പെൺകുട്ടിയെ കണ്ടുമുട്ടിയപ്പോൾ ഹറൂക്കി മുറക്കാമി എഴുതിയ ജാപ്പനീസ് കഥയുടെ മലയാള മൊഴിമാറ്റത്തിൻ്റെ ആദ്യ ഭാഗമാണ് ഇതുവരെ കേട്ടത്. വിവർത്തനം കെ അശോക് കുമാർ. ഈ കഥയുടെ തുടർന്നുള്ള ഭാഗം അടുത്തയാഴ്ച. അവതരണം മെജോ. നിർവഹണം YS പൗർണമി. നിർവഹണ സഹായം വിനിത മനമൽ.
2: തിങ്കൾ ബുധൻ വെള്ളി ഗാന സന്ദേശം രാവിലെ 7:35 പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ് തൃശൂർ എടപ്പാൾ കൂറ്റനാട് കൊച്ചി തിരുവനന്തപുരം കോഴിക്കോട് കണ്ണൂർ ആൻഡ് പാലക്കാട്.
3: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ കണിമംഗലം ഗ്രാമക്ഷേമ വാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:00.
4: പ്രസവം നിർത്തലിന് ഇനി ആശുപത്രി വാസം വേണ്ട. താക്കോൽ ദ്വാര ശസ്ത്രക്രിയ സൈമർ ഹോസ്പിറ്റലിൽ മിതമായ നിരക്കിൽ.
0: ആകാശവാണി തൃശൂർ.
5: ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട് സമർപ്പിക്കുന്നു ആരോഗ്യക്കുറിപ്പുകൾ. പ്രായോജകർ ലോകോത്തര നേത്ര ചികിത്സാ സൗകര്യവുമായി ദൃശ്യം കണ്ണാശുപത്രി.
6: അല്ല ടീച്ചറെ, തിമിര ശസ്ത്രക്രിയക്ക് പോയില്ലേ?
7: ഇല്ല കുട്ടിയെ, എവിടെ പോണ്ടെന്ന് സംശയമായി.
6: ടീച്ചർ ദൃശ്യം കണ്ണാശുപത്രി പോയിക്കോളൂ. അവിടെ ഇപ്പോ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻ പറ്റിയവർക്കുമുള്ള മെഡിസെപ് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുണ്ട്.
7: ദൃശ്യം കണ്ണാശുപത്രി, കോവിലത്തും പാടം തൃശൂർ ആൻഡ് ഷേറ്റുവ റോഡ് ചാവക്കാട്.
4: ഫോൺ 7025131119.
1: ആരോഗ്യക്കുറിപ്പുകൾ. വൈറൽ പനിയെക്കുറിച്ച് തൃശൂർ ആയുർവേദ കോളേജിലെ മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ KG വിശ്വനാഥൻ സംസാരിക്കുന്നു.

0: കേരളത്തിൽ വ്യാപകമായി പനി പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. മഴക്കാലത്ത് പൊതുവേ പനിക്കാലം എന്ന് പറയാറുണ്ട്. എന്നാൽ ഏകദേശം എല്ലാ വീടുകളിലും പനിയുള്ള ആളുകൾ ഉണ്ടാകുക എന്നുള്ളത് ആരോഗ്യരംഗത്ത് വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. അതുകൊണ്ട് പനികളെക്കുറിച്ചുള്ള സാമാന്യ ജ്ഞാനം ഉണ്ടാകേണ്ടത് പൊതുജനങ്ങൾക്ക് അവരുടെ ആരോഗ്യ സംരക്ഷണത്തിന് അത്യന്താപേക്ഷിതമാണ്. എല്ലാ പനികളും ഒരേ കാരണം കൊണ്ടല്ല ഉണ്ടാകുന്നത്. ഏറെ വ്യാപകമായി ഉണ്ടാകുന്ന ഒരു പനിയാണ് വൈറൽ ഫീവർ അഥവാ വൈറസുകളെ കൊണ്ടുള്ള പനി എന്ന് പറയുന്നത്. കടുത്ത പനി ഉണ്ടാകുക, 100.4 ഡിഗ്രിയിൽ കൂടുതലായ പനി ഉണ്ടാകുക, ഒപ്പം നല്ല തണുപ്പനുഭവപ്പെടുക, ക്ഷീണമുണ്ടാകുക, ശരീരത്തിന് ബലക്കുറവ് തോന്നുക, കഠിനമായ തലവേദനയും അതിശക്തമായ ശരീരവേദനയും ഉണ്ടാകുക എന്നുള്ളത് വൈറൽ പനിയുടെ സാമാന്യ ലക്ഷണങ്ങളാണ്. അതോടൊപ്പം തന്നെ ശ്വാസകോശവുമായി ബന്ധപ്പെട്ട് ഉള്ള രോഗലക്ഷണങ്ങളും കാണാം. തൊണ്ടവേദന, മൂക്കൊലിപ്പ്, നേരിയ ചുമ, ഇതൊക്കെ വൈറൽ ഫീവറിനോടനുബന്ധിച്ച് കണ്ടുവരാറുണ്ട്. ത്വക്കിൽ തിണർപ്പുകൾ ഉണ്ടാകുന്നതും ചില വൈറൽ പനികളിൽ കാണാറുണ്ട്. പ്രത്യേകിച്ചും ഒരു വൈറൽ രോഗമായ അഞ്ചാം പനി, റുബല്ല, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ വ്യാപകമായി കാണുന്ന ഡെങ്കിപ്പനി, ഇതിലെല്ലാം ത്വക്കിൽ തിണർപ്പുകൾ ഉണ്ടാകുന്നതായിട്ട് കണ്ടുവരാറുണ്ട്. ദഹനനാളവുമായി ബന്ധപ്പെട്ട രോഗലക്ഷണങ്ങളും വൈറൽ പനിയിൽ ഉണ്ടാകാം. ഓക്കാനം, ഛർദി, വയറിളക്കം മുതലായവ അക്കൂട്ടത്തിൽപ്പെടും. മണമോ രുചിയോ നഷ്ടപ്പെടുന്ന അവസ്ഥയും ചില വൈറൽ ബാധകളിൽ ഉണ്ടാകാറുണ്ട്. നമുക്ക് ഏറെ പരിചയമുള്ള COVID-19 അതിന് ഒരു ഉദാഹരണമാണ്. മിക്കവാറും വൈറൽ പനികളിൽ കണ്ണിന് ശക്തമായ ചുവപ്പ് നിറമുണ്ടാകുക എന്നുള്ളതും കണ്ണിൽ നിന്ന് ജലസ്രാവം ഉണ്ടാകുക എന്നുള്ളതും കണ്ടുവരാറുണ്ട്. ഇത്രയും ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇത് വൈറൽ പനിയാണോ എന്നുള്ളത് ഏകദേശം ധാരണയിലെത്തും. ജലദോഷം, ഇൻഫ്ലുവൻസ തുടങ്ങിയ പനികളും വൈറൽ പനികളാണ്. ദഹനനാളവുമായി ബന്ധപ്പെട്ട വൈറസുകളിൽപ്പെട്ട റോട്ടാ വൈറസും നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ ധാരാളമായി പടരുന്ന രോഗമല്ല എങ്കിൽ പോലും ഈ കാലാവസ്ഥയിൽ മീസിൽസും റുബല്ലയും ചില സ്ഥലങ്ങളിലെങ്കിലും കാണുന്നുണ്ട്. രക്തത്തിൽ പകരുന്ന വൈറൽ രോഗമായ ഹെപ്പറ്റൈറ്റിസ്, HIV ബാധ തുടങ്ങിയവയും കണ്ടുവരാറുണ്ട്. അപ്പം ഇങ്ങനെ നിരവധി വൈറൽ രോഗങ്ങൾ നമ്മുടെ നാട്ടിൽ നടപ്പുണ്ട്. മിക്കവാറും തന്നെ വൈറൽ രോഗങ്ങൾക്കുള്ളൊരു പ്രത്യേകത, പ്രത്യേകിച്ച് ചികിത്സ ഒന്നും ചെയ്തില്ലെങ്കിൽ പോലും തനിയെ മാറും എന്നുള്ളതാണ് ഈ വൈറൽ പനിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷണം. അതിനർത്ഥം പനിയോടനുബന്ധിച്ച് മറ്റു വ്യവസ്ഥകളുമായി ബന്ധപ്പെട്ടപ്പോൾ ശ്വസന വ്യവസ്ഥയോ മറ്റു രോഗലക്ഷണങ്ങളുണ്ട് എങ്കിൽ ചികിത്സ തേടേണ്ട എന്നല്ല. അതല്ല, പനി മാത്രമേ ഉള്ളൂ എങ്കിൽ സാധാരണഗതിയിൽ പനിക്കുള്ള ചെറിയ മരുന്നുകളും മതിയായ വിശ്രമവും പോഷകാഹാരവും കഴിച്ചാൽ വൈറൽ പനി തനിയെ മാറുമെന്നുള്ളതാണ്. സാധാരണഗതിയിൽ നേരിയ കേസുകൾ അല്ലെങ്കിൽ മൈൽഡ് കേസസ് എന്ന് പറയുന്ന ഇതിൽ പനി 3 മുതൽ 5 ദിവസത്തിനുള്ളിൽ മാറും. മോഡറേറ്റ് കേസസ് അഥവാ മിതമായ കേസുകൾ എന്ന് പറയുന്നത് അത് ചിലപ്പോൾ 7 മുതൽ 10 ദിവസം വരെ നീണ്ടു നിന്നേക്കാം. എന്നാൽ 2 ആഴ്ചയിൽ കൂടുതൽ നിൽക്കുന്ന വൈറൽ പനി ഗുരുതര കേസായി തന്നെ പരിഗണിക്കുകയും കർശനമായ ചികിത്സയും ആശുപത്രിവാസവും വേണ്ടി വന്നേക്കാം. മതിയായ വിശ്രമം, പോഷകാഹാരം എന്നിവ ഉറപ്പുവരുത്തിക്കഴിഞ്ഞാൽ സാധാരണഗതിയിൽ നിലവിലുള്ള നടപ്പിലുള്ള വൈറൽ പനികൾ തനിയെ മാറും. അതിനർത്ഥം എല്ലാ പനികളും ഈ ഉദാസീന മനസ്സോടുകൂടി കാണണം എന്നുള്ളതല്ല. കൃത്യമായ നിരീക്ഷണം, ആവശ്യമായ വൈദ്യസഹായം ഇതെല്ലാം ഉണ്ട് എങ്കിൽ വൈറൽ പനികളെ നമുക്ക് ഭയപ്പെടാതെ കഴിച്ചുകൂട്ടാം എന്നുള്ളതാണ് ശാസ്ത്രം പറയുന്നത്. അക്കാര്യത്തിൽ പൊതുജനങ്ങൾ വലിയ ജാഗ്രത പുലർത്തണം എന്നാണ് സൂചിപ്പിക്കാനുള്ളത്.
1: വൈറൽ പനിയെക്കുറിച്ച് തൃശൂർ ആയുർവേദ കോളേജിലെ മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ KG വിശ്വനാഥൻ സംസാരിച്ചതാണ് കേട്ടത്. ആരോഗ്യക്കുറിപ്പുകൾ സമാപിക്കുന്നു. ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട്. ആരോഗ്യക്കുറിപ്പുകൾ സമാപിക്കുന്നു. ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിച്ചത് ലോകോത്തര നേത്ര ചികിത്സാ സൗകര്യവുമായി ദൃശ്യം കണ്ണാശുപത്രി.
2: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
1: തൃശൂരിലെ

0: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:55
1: അക്കൗണ്ടൻസ് അക്കാദമിയുടെ എല്ലാ പ്രൊഫഷണൽ കോഴ്സുകളും ഇപ്പോൾ ഓൺലൈനായി പഠിക്കാം. www.accountantsacademy.in.
2: ആകാശവാണി തൃശൂർ.
3: ഡോക്ടർ പ്രിൻസിപ്പൻ സാക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യമുത്തരം ചിന്താവിഷയം. പ്രായോജകർ
4: ഡോക്ടർ പ്രിൻസിപ്പൻ ആക്സസ് കണ്ണാശുപത്രി, തൃശൂർ.
5: ഐ കെയർ യു ക്യാൻ ട്രസ്റ്റ്.
4: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിചരണം ഡോക്ടർ പ്രിൻസിപ്പൻ ആക്സസ് ഐ ഹോസ്പിറ്റൽ.
5: അത്യാധുനിക സംവിധാനങ്ങളും സൗകര്യങ്ങളുമുള്ള കണ്ണാശുപത്രി.
4: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
5: മെഡിസപ് ആനുകൂല്യങ്ങൾ.
4: ഡോക്ടർ പ്രിൻസിപ്പൻ ആക്സസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശൂർ.
5: ഫോൺ 8078788881.
2: ചോദ്യം ഇതായിരുന്നു. 2026 ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഗംഭീര പ്രകടനം കാഴ്ചവെച്ച ഏത് രാജ്യത്തിന്റെ തലസ്ഥാനമാണ് പ്രായ? സ്പെല്ലിംഗ് PRAIA, പ്രായ. ഉത്തരം കാബോ വെർദെ. ആഫ്രിക്കയുടെ പടിഞ്ഞാറൻ തീരത്ത് നിന്ന് 385 മൈൽ അകലെയുള്ള ഒരു കൂട്ടം ദ്വീപുകൾ ഉൾക്കൊള്ളുന്ന രാജ്യമാണ് കാബോ വെർദെ. സാന്റിയാഗോ ദ്വീപിലെ പ്രായയാണ് തലസ്ഥാനം. കാബോ വെർദെ ഗോൾ കീപ്പർ ജോസിമർ ഡയസ് എന്ന വസീഞ്ഞ മാസ്മരിക പ്രകടനമാണ് ഫിഫ ലോകകപ്പ് ഫുട്ബോൾ വേദിയിൽ കാഴ്ചവെച്ചത്. ചോദ്യവും ഉത്തരവും ആവർത്തിക്കാം. 2026 ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഗംഭീര പ്രകടനം കാഴ്ചവെച്ച ഏത് രാജ്യത്തിന്റെ തലസ്ഥാനമാണ് പ്രായ? ഉത്തരം കാബോ വെർദെ. ആഫ്രിക്കയുടെ പടിഞ്ഞാറൻ തീരത്ത് നിന്ന് 385 മൈൽ അകലെയുള്ള ഒരു കൂട്ടം ദ്വീപുകൾ ഉൾക്കൊള്ളുന്ന രാജ്യമാണ് കാബോ വെർദെ. സാന്റിയാഗോ ദ്വീപിലെ പ്രായയാണ് തലസ്ഥാനം. കാബോ വെർദെ ഗോൾ കീപ്പർ ജോസിമർ ഡയസ് എന്ന വസീഞ്ഞ മാസ്മരിക പ്രകടനമാണ് ഫിഫ ലോകകപ്പ് ഫുട്ബോൾ വേദിയിൽ കാഴ്ചവെച്ചത്. ചിന്താവിഷയം: നിങ്ങൾക്ക് ചെയ്യുവാൻ കഴിയില്ലെന്ന് മറ്റുള്ളവർ പറയുന്ന കാര്യം ചെയ്യുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം. വാൾട്ടർ ബാഗെഹോട്ട്. നിങ്ങൾക്ക് ചെയ്യുവാൻ കഴിയില്ലെന്ന് മറ്റുള്ളവർ പറയുന്ന കാര്യം ചെയ്യുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം. വാൾട്ടർ ബാഗെഹോട്ട്.
3: ഡോക്ടർ പ്രിൻസിപ്പൻ സാക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യമുത്തരം ചിന്താവിഷയം സമാപിക്കുന്നു. പ്രായോജകർ
4: ഡോക്ടർ പ്രിൻസിപ്പൻ ആക്സസ് കണ്ണാശുപത്രി, തൃശൂർ.
5: ഐ കെയർ യു ക്യാൻ ട്രസ്റ്റ്.
6: വരുന്നു സൂര്യയും മമിത ബൈജുവും പ്രധാന വേഷത്തിലെത്തുന്ന റൊമാന്റിക് ഫാമിലി എന്റർടൈനർ വിശ്വനാഥൻ സൺസ്.
7: റീഗൽ ജ്വല്ലേഴ്സ്, ഇക്കണ്ട വാരിയർ റോഡ്, തൃശൂർ. കാവ്യാഞ്ജലി.
8: തിങ്കൾ ബുധൻ ശനി രാവിലെ 7:15.
7: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
8: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
9: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ, ഗ്രാമക്ഷേമ വാർത്തകൾ ചൊവ്വ വ്യാഴം ഞായർ രാവിലെ 7 മണിക്ക്.
10: മൗലാന ഹോസ്പിറ്റലിൽ ഡോക്ടർമാരുടെ സേവനം OP വിഭാഗത്തിൽ ഇനി ഞായറാഴ്ചകളിലും.
11: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50. തിമിരം, റെറ്റിന, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ, ചാവക്കാട്.
12: റീഗൽ ജ്വല്ലേഴ്സ്, ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ്, പാലക്കാട്. ഗാന സന്ദേശം ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:35 റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.

0: ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ ഗ്രാമക്ഷേമ വാർത്തകൾ ശനിയാഴ്ചകളിൽ പുലരിപ്പൂക്കളിൽ. കാലങ്ങളായി വനിതകളുടെ ഉറ്റമിത്രം ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ ഇപ്പോൾ വിപുലീകരിച്ച വലിയ ഷോറൂം.
1: QR കോഡ് സ്കാൻ ചെയ്യൂ, 5000 ക്യാഷ് ബാക്ക് നേടൂ. ആഹാ, കോൾ അടിച്ചല്ലോ.
2: കുടുങ്ങി UPI പിൻ എൻട്രിങ് പണം അയക്കാനായി മാത്രം.
3: RBI പറയുന്നു,
2: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
4: പഞ്ചാഗ്നി എന്ന ചിത്രത്തിൽ ONV കുറിപ്പെഴുതി രവി ബോംബെ ഈണം പകർന്ന് യേശുദാസ് പാടിയ ഗാനം.

0: പ്രത്യേക അറിയിപ്പ്, ഷിഗെല്ല ബാക്ടീരിയ മൂലമുണ്ടാകുന്ന ഒരു കുടൽ സംബന്ധ രോഗമാണ് ഷിഗെല്ല. മലിനമായ ഭക്ഷണം, വെള്ളം, കൈകൾ എന്നിവയിലൂടെ ഷിഗെല്ല പകരാം. പ്രധാന രോഗലക്ഷണങ്ങൾ വയറിളക്കം, വയറുവേദന, പനി, ഛർദി, ക്ഷീണം. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ഭക്ഷണത്തിന് മുൻപും ശൗചാലയം ഉപയോഗിച്ച ശേഷവും കൈകൾ സോപ്പ് ഉപയോഗിച്ച് കഴുകുക. തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം ഉപയോഗിക്കുക. ഭക്ഷണം നന്നായി പാകം ചെയ്ത് കഴിക്കുക. പഴങ്ങളും പച്ചക്കറികളും നന്നായി കഴുകുക. രോഗലക്ഷണങ്ങളുള്ളവർ ഭക്ഷണം തയ്യാറാക്കുന്നത് ഒഴിവാക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക: പനി, വയറുവേദന, ഛർദി, ക്ഷീണം, കടുത്ത വയറിളക്കം, രക്തം കലർന്ന മലം അല്ലെങ്കിൽ നിർജ്ജലീകരണ ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ ചികിത്സ തേടുക. ശുചിത്വം പാലിക്കാം, ഷിഗെല്ല രോഗത്തെ തടയാം.
1: അക്കൗണ്ടൻസ് അക്കാദമി, ചോദ്യം ഉത്തരം ചിന്താവിഷയം, തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:55. പ്രായോജകർ
2: സിആർഎഫിലൂടെ ഓഡിറ്റേഴ്സിനൊപ്പം താമസിച്ച് എക്സാം പ്രാക്ടീസ് ചെയ്യൂ. അക്കൗണ്ടൻസ് അക്കാദമി.
3: ചൊവ്വ, വ്യാഴം, ശനി, ഞായർ രാവിലെ 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി. ഇന്നത്തെ ചോദ്യം ഉത്തരം ചിന്താവിഷയം:
4: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിചരണം.
0: ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, ബേണി ഇഗ്നേഷ്യസിന്റെ സംഗീതം. പാടിയത് പി ജയചന്ദ്രൻ, സുജാത എന്നിവർ. ചിത്രം മംഗല്യസൂത്രം.

0: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
1: മാലിന്യമുക്ത ഭാരതം ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ. മാലിന്യം വലിച്ചെറിയാതിരിക്കൂ. സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
2: കാക്കയ്ക്കും പൂച്ചയ്ക്കും കല്യാണം, ഈ ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം. വരികൾ കൈതപ്രം, സംഗീതം രവീന്ദ്രൻ.

0: വരുന്നു സൂരിയും മമിത ബൈജുവും പ്രധാന വേഷത്തിലെത്തുന്ന റൊമാന്റിക് ഫാമിലി എന്റർടൈനർ വിശ്വനാഥൻ സൺസ്.
1: പ്രകൃതി തൻ കലവറ, പ്രകൃതി തൻ ഗുണ നിരപറ, അഴകൻ സ്വപ്ന സാമ്രാജ്യം, പനിനീർ പരിമളം, നാരങ്ങത്തൻ ഉന്മേ.

കൈതപ്രദന്റെ വരികൾ ശരത്തിന്റെ സംഗീതം. പാടിയത് യേശുദാസ്. ചിത്രം സാഗരം സാക്ഷി.

0: ഇന്നർ ഷോപ്പി, എം ജി റോഡ്, തൃശൂർ, ഗാനസ്മൃതി, ചൊവ്വ വ്യാഴൻ ദിവസങ്ങളിൽ പുലരിപ്പൂക്കളിൽ. കാലങ്ങളായി വനിതകളുടെ ഉറ്റമിത്രം ഇന്നർ ഷോപ്പി, എം ജി റോഡ്, തൃശൂർ.
1: ഡോക്ടർ പ്രിൻസ് സീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ, ഹരിതം.
2: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7-5.
1: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
2: ഡോക്ടർ പ്രിൻസ് സീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ.
3: ജാതകം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം. വരികളിൽ ONV കുറുപ്പ്, സംഗീതം R. സോമശേഖരൻ.

0: സന്ദേശം തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:35 പ്രായോജകർ ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുന്ന റീഗൽ ജ്വല്ലേഴ്സ്, റീഗൽ ജ്വല്ലേഴ്സ്, ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ്, പാലക്കാട്.
1: പ്രിയരെ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
2: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
1: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
2: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതു.
1: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചു കൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
2: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമ്മകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം PO, തൃശൂർ 680631.
1: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമ്മകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമകൾ.
2: ചുനക്കര രാമൻകുട്ടി എഴുതി, ശ്യാമീണം പകർന്ന്, യേശുദാസും ചിത്രയും പാടിയത്. ചിത്രം ലവ് സ്റ്റോറി.

0: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
1: തിമിരം, റെറ്റിന, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ, ചാവക്കാട്.
2: യുവവാണി യുവാക്കൾക്കായി ആകാശവാണി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടി
3: കേൾക്കാം. ആകാശവാണി തൃശൂർ നിലയമൊരുക്കുന്ന യുവവാണി രണ്ടാമത്തെയും അഞ്ചാമത്തെയും ഞായറാഴ്ചകളിൽ രാവിലെ 9:30.
2: ഓർക്കുക, മീഡിയം വേവ് 630 കിലോഹെർട്സിലും FM 101.1 മെഗാഹെർട്സിലും പ്രസാർഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ കേൾക്കാവുന്നതാണ്.
0: SP ബാലസുബ്രഹ്മണ്യം, ചിത്ര എന്നിവർ പാടിയത്. ചിത്രം അനശ്വരം. വരികൾ PK ഗോപി, സംഗീതം ഇളയരാജ.

ആകാശവാണി തൃശൂർ. ഡോക്ടർ രതീഷ് പി ആറിൻ്റെ സംഗീത കച്ചേരി. കിള്ളിക്കുറിശിമംഗലം ഇ പി രമേശ് വയലിൻ. കെ എം എസ് മണി മൃദംഗം. പി വി നാരായണൻ ഖടം. തോടിരാഗത്തിൽ ശ്രീകൃഷ്ണം ഭജമാനസ. മുത്തുസ്വാമി ദീക്ഷിതർ കൃതി. ആദിതാളം.

നിങ്ങൾ ഇതുവരെ കേട്ടത് ഡോക്ടർ രതീഷ് പി ആറിൻ്റെ സംഗീത കച്ചേരി. കിള്ളിക്കുറിശിമംഗലം ഇ പി രമേശ് വയലിൻ, കെ എം എസ് മണി മൃദംഗം, പി വി നാരായണൻ ഘടം.

0: സാധാരണക്കാരുടെ കാഴ്ചയുടെ ആശാകേന്ദ്രമായ മാനവസേവ ഹോസ്പിറ്റലിൽ നിന്നും ഇനി പുഞ്ചിരിയോടെ മടങ്ങാം. അത്യാധുനിക സൗകര്യങ്ങളോടെ കുറഞ്ഞ ചെലവിലുള്ള നേത്ര ചികിത്സയും ദന്തപരിചരണത്തിനായി ഡെന്റൽ ക്ലിനിക്കും. രണ്ടാം ശനിയാഴ്ചകളിൽ നേത്രപരിശോധന ദന്തപരിശോധന ക്യാമ്പും. രജിസ്ട്രേഷനായി വിളിക്കൂ മാനവസേവ ഹോസ്പിറ്റൽ മുതുവറ, തൃശൂർ. ഫോൺ 7034000644.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

പ്രത്യേക അറിയിപ്പ്, പൊതുജനങ്ങൾക്കുള്ള ജാഗ്രതാ നിർദ്ദേശം. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശം

ദിശാനുസരണം സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കണം. നദിക്കരകൾ, അണക്കെട്ടുകളുടെ കീഴ്പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ താമസിക്കുന്നവരും അപകട സാധ്യത മുൻകൂട്ടി കണ്ട് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കേണ്ടതാണ്. ദുരന്ത സാധ്യതാ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ നിർബന്ധമായും തങ്ങളുടെ പ്രദേശത്ത് ക്യാമ്പുകൾ തുറന്നു എന്നുറപ്പാക്കേണ്ടതും പകൽ സമയത്ത് തന്നെ അങ്ങോട്ട് മാറി താമസിക്കേണ്ടതുമാണ്. ഇതിനായി തദ്ദേശ സ്ഥാപന റവന്യൂ അധികാരികളുമായി ബന്ധപ്പെടാവുന്നതാണ്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും മേൽക്കൂര ശക്തമല്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും പ്രത്യേക ജാഗ്രത പാലിക്കേണ്ടതാണ്. അപകടാവസ്ഥ മുന്നിൽ കാണുന്നവർ അധികൃതരുമായി ബന്ധപ്പെട്ട് സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി മാറി താമസിക്കണം. കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണും പോസ്റ്റുകൾ തകർന്നു വീണും ഉണ്ടാകാനിടയുള്ള അപകടങ്ങളും ശ്രദ്ധിക്കേണ്ടതാണ്. ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ ഒരു കാരണവശാലും നദികൾ മുറിച്ചു കടക്കാനോ നദികളിലോ മറ്റ് ജലാശയങ്ങളിലോ കുളിക്കാനോ മീൻ പിടിക്കാനോ മറ്റാവശ്യങ്ങൾക്കോ ഇറങ്ങാൻ പാടുള്ളതല്ല. ജലാശയങ്ങൾക്ക് മുകളിലെ മേൽപ്പാലങ്ങളിൽ കയറി കാഴ്ച കാണുകയോ സെൽഫി എടുക്കുകയോ കൂട്ടം കൂടി നിൽക്കുകയോ ചെയ്യാൻ പാടുള്ളതല്ല. മഴ ശക്തമാകുന്ന അവസരങ്ങളിൽ അത്യാവശ്യമല്ലാത്ത യാത്രകൾ പൂർണ്ണമായും ഒഴിവാക്കുക. വെള്ളച്ചാട്ടങ്ങൾ, ജലാശയങ്ങൾ, മലയോര മേഖലകൾ എന്നിവിടങ്ങളിലേക്കുള്ള വിനോദയാത്രകൾ മഴ മുന്നറിയിപ്പ് മാറുന്നതുവരെ പൂർണ്ണമായി ഒഴിവാക്കേണ്ടതാണ്. ജലാശയങ്ങൾ കരകവിഞ്ഞ് ഒഴുകുന്നയിടങ്ങളിൽ ജലാശയങ്ങളോട് ചേർന്നുള്ള റോഡുകളിൽ വാഹനം ഓടിക്കാൻ ശ്രമിക്കരുത്. സ്വകാര്യ പൊതു ഇടങ്ങളിൽ അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരങ്ങൾ, പോസ്റ്റുകൾ, ബോർഡുകൾ, മതിലുകൾ തുടങ്ങിയവ സുരക്ഷിതമാക്കേണ്ടതും മരങ്ങൾ കോതി ഒതുക്കുകയും ചെയ്യേണ്ടതാണ്. അപകടാവസ്ഥകൾ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതാണ്. ദുരന്ത സാധ്യതാ മേഖലയിലുള്ളവർ ഒരു എമർജൻസി കിറ്റ് അടിയന്തരമായി തയ്യാറാക്കി വയ്ക്കേണ്ടതാണ്. കേരളത്തിലെ എല്ലാ ജില്ലകളിലും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന താലൂക്ക് ജില്ലാ കൺട്രോൾ റൂമുകളുണ്ട്. അപകട സാധ്യത മുന്നിൽ കാണുന്ന ഘട്ടത്തിലും സഹായങ്ങൾക്കുമായി 1077 1070 എന്നീ ടോൾ ഫ്രീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. അറിയിപ്പ് കഴിഞ്ഞു.

0: ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം തിരുവനന്തപുരം റിലേ.
1: ഇപ്പോൾ സ്പോൺസർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്.
2: തീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
3: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ട്രാൻസ്ജെൻഡർ കുട്ടികൾ നേരിടുന്ന മാനസിക വെല്ലുവിളികളും പരിഹാരങ്ങളും എന്ന വിഷയമാണ് ഇന്ന് റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത്. ഇതിൽ പങ്കെടുക്കുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് SAT ആശുപത്രിയിലെ പീഡിയാട്രിക്സ് പ്രൊഫസറും ബിഹേവിയറൽ പീഡിയാട്രിക്സ് യൂണിറ്റ് മേധാവിയും ചൈൽഡ് സൈക്യാട്രിസ്റ്റുമായ ഡോക്ടർ ആർ ജയപ്രകാശ്. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
4: നമസ്കാരം
3: സർ. ട്രാൻസ്ജെൻഡർ കുട്ടികളെ എങ്ങനെയാണ് അവരുടെ മാതാപിതാക്കൾക്ക് ആദ്യകാലം മുതൽക്ക് തന്നെ തിരിച്ചറിയുവാൻ സാധിക്കുക? ഒപ്പം തന്നെ എന്താണ് ട്രാൻസ്ജെൻഡർ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്?
4: ട്രാൻസ്ജെൻഡർ എന്ന് പറയുമ്പോൾ നമ്മൾ കുട്ടികളുടെ മേഖലയിൽ കേന്ദ്രീകരിച്ച് നമ്മൾ സംസാരിക്കുമ്പം ട്രാൻസ്ജെൻഡർ ബോയ്സും ട്രാൻസ്ജെൻഡർ ഗേൾസും ഉണ്ട് അല്ലേ. അതിൽ ട്രാൻസ്ജെൻഡർ ബോയ്സ് എന്താണെന്ന് ഞാൻ ആദ്യം പറയാം. അതിന് എല്ലാവർക്കും മനസ്സിലാകുന്നതിന് വേണ്ടി ഞാൻ കണ്ടുകൊണ്ടിരുന്ന ഒരു കേസ് പറയാം. ഒരു 2 കൊല്ലത്തിന് മുമ്പ് ഒരു കുട്ടി, ഒരു 16 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്നു. +1 പഠിക്കുകയാണ്. അമ്മയും അച്ഛനും കൂടെയാണ് കൊണ്ടുവന്നത്. മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. അമ്മ പറഞ്ഞു, ഈ കുട്ടി ആൺകുട്ടികളുടെ ഡ്രസ്സ് ധരിക്കുന്നു, അതുപോലെ ടൈറ്റായിട്ടുള്ള അണ്ടർ ഗാർമെൻറ്റ്സ് ഇട്ട് ബ്രസ്റ്റിൻ്റെ ഡെവലപ്മെൻറ്റൊക്കെ ഹൈഡ് ചെയ്യാൻ വേണ്ടി അങ്ങനെ ഡ്രസ്സ് ചെയ്യുന്നു. പിന്നെ സ്കൂളിൽ ആൺകുട്ടികളോടെ ഫുട്ബോൾ കളിക്കുന്നു. ആൺകുട്ടികളെ മൈതാനത്ത് ഫുട്ബോൾ കളിക്കുമ്പോൾ ഈ കുട്ടിയും കൂടെ ഫുട്ബോൾ കളിക്കുക അവരുടെ കൂടെ ചേരുന്നു. അതിങ്ങനെ തുടരവെ കുറച്ച് നാളിന് മുമ്പ് അമ്മയുടെ വലിയ പരാതി എന്ന് പറഞ്ഞാൽ, കുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ ആൺകുട്ടികളൊക്കെ വരുന്നത് പോലെ വൈകിട്ട് രാത്രിയിലേ എത്തത്തുള്ളൂ. വീട്ടിൻ്റെ അടുത്ത് ആൺകുട്ടികൾ ഫുട്ബോൾ കളിക്കുന്ന മൈതാനത്ത് പോയി കുട്ടിയും

ഈ സ്പോർട്സ് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പോയി ആൺകുട്ടികളോടെ ഫുട്ബോൾ കളിക്കുന്നു, ഒരുമിച്ച് അവരുടെ കൂടെ ഒരുമിച്ച് നടക്കുന്നു. അവർ രാത്രിയിൽ എത്തുന്നത് പോലെ കുട്ടിയും രാത്രിയിൽ എത്താൻ തുടങ്ങി. അപ്പോൾ ഇങ്ങനെ ഒരു സ്വഭാവ രീതി, ഇപ്പോൾ ആൺകുട്ടികളുടെ സ്വഭാവ രീതി കാണിക്കും. അങ്ങനെ അമ്മയും അച്ഛനും കൂടെ കുട്ടിയെ ഒരുപാട് വഴക്ക് പറഞ്ഞ് നിർബന്ധിച്ച് അവരെ പിന്നെ പറഞ്ഞ് സംസാരിച്ച് കുട്ടിയുടെ അടുത്ത് സ്വഭാവം മാറ്റിയെടുക്കാനായിട്ട് ശ്രമിച്ച്. അങ്ങനെ ഒരു ദിവസം ഈ സംസാരത്തിൻ്റെ ഇടയിൽ കുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങി രാത്രിയിൽ ഇറങ്ങിപ്പോയി. ഏർലി മോർണിംഗ് ആയപ്പോഴത്തേക്ക് മറ്റൊരു ജില്ലയിലെ ബസ് സ്റ്റാൻഡിൽ നിന്ന് കുട്ടിയെ ബസ് KSRTC ബസ്സുകാർ സ്റ്റാഫ് പോലീസും കൂടെ ചേർന്ന് പിടിച്ച് അങ്ങനെ വിളിച്ച് അങ്ങനെ അവർ പോയി വിളിച്ചുകൊണ്ട് വന്നു. അങ്ങനെയാണ് കുട്ടിയെ കൊണ്ടുവന്നത്. അപ്പോൾ ഈ കുട്ടി ജന്മന ഒരു പെൺകുട്ടിയാണ്, ജന്മന ഒരു പെൺകുട്ടി, പെൺകുട്ടിയായിട്ടാണ് അവർ വളർത്തുന്നത്. പക്ഷേ കുട്ടി കാണിക്കുന്ന സ്വഭാവമല്ല ആൺകുട്ടികളുടെ, ആൺകുട്ടികളുടെ ഡ്രസ്സ് ധരിക്കുന്നു, ശരീരം പ്രകൃതി, പെൺകുട്ടികളുടെ പ്രകൃതി, വലിയ കുട്ടിയായല്ലോ 16 വയസ്സ്, പ്രകൃതം ശരീരപ്രകൃതമൊക്കെ മറയ്ക്കാനായിട്ട് ആ രീതിയിലുള്ള ഡ്രസ്സ് ധരിക്കുന്നു. ആൺകുട്ടികളവിടെ കളിക്കുന്നു, ഇന്നേരത്തെ രാത്രി തിരിച്ചു വരുന്നു. അങ്ങനെ പെൺകുട്ടിയാണ് ജന്മന എങ്കിലും, ജന്മന എന്ന് പറഞ്ഞാൽ ബയോളജിക്കൽ സെക്സ് ആണെങ്കിലും ആൺകുട്ടികളുടെ സ്വഭാവ രീതി കാണിക്കും. അതാണ് ഇവിടുത്തെ പ്രത്യേകത. അപ്പോൾ ഇത് സ്ഥിരമായിട്ട് ഈ രീതിയിലുള്ള സ്വഭാവ രീതി തുടരുകയും വീട്ടിൽ സംഘർഷം ഉണ്ടാവുകയും വീട്ടിൽ നിന്ന് കുട്ടിയാണ്. അപ്പോൾ ഇങ്ങനെ ഉള്ള ഒരു കുട്ടിയാണ് നമ്മൾ ട്രാൻസ്ജെൻഡർ ബോയ്സ് എന്ന് പറയും. എന്നുവെച്ചാൽ ജന്മന പെൺകുട്ടികൾ പക്ഷേ ആൺബോധം കാണിക്കും, ആൺകുട്ടികളുടെ സ്വഭാവ രീതി. ഇനി മറ്റൊരു കേസിൽ ഞാനൊരു കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ആൺകുട്ടി, 11 വയസ്സുള്ള ഒരു ആൺകുട്ടി, അതൊരു സാധാരണ പൂവർ സോഷ്യോ എക്കണോമിക് ഗ്രൂപ്പിൽ നിന്ന് വന്ന ഒരു ആൺകുട്ടിയെ കൊണ്ടുവന്നു. അമ്മയുടെ പരാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ ചേച്ചിയുടെ ഡ്രസ്സ് എടുത്തിട്ട് പെൺകുട്ടികളോടെ ഡാൻസ് കളിക്കുന്നു. ആൺകുട്ടികളോടെ കളിക്കാൻ പോകണില്ല, സ്കൂളിലും പോകണില്ല, സ്കൂളിലും പെൺകുട്ടികളോടെ പരിസരത്തും പെൺകുട്ടികളോടെ കളിക്കാൻ പോകണം, ആൺകുട്ടികളോടെ കളിക്കാൻ പോകണില്ല, അവരെത്ര പറഞ്ഞിട്ടും കേൾക്കുന്നില്ല. അങ്ങനെ ഈ കുട്ടി ഇങ്ങനെ അവർ നിർബന്ധിച്ച് പെൺകുട്ടികളോടെ പോകരുത്, ആൺകുട്ടികളോടെ കളിക്കാൻ പോകണം എന്നൊക്കെ പറഞ്ഞെങ്കിലും കുട്ടിയുടെ സ്വഭാവം മാറുന്നില്ല. ഒരു ദിവസം രാത്രിയിൽ അമ്മ ഉണന്നു, രാത്രി 12 മണിയായപ്പോൾ അമ്മ അറിയാതെ ഉണന്നു. ഉണന്ന് നോക്കിയപ്പോൾ അമ്മ ഞെട്ടിപ്പോയി. ഈവൻ അമ്മയുടെ അണ്ടർ ഗാർമെൻറ്റ്സ് ഒക്കെ എടുത്തിട്ടിട്ട്, പാൻറ്റീസും ബ്ലേസറും ഒക്കെ എടുത്തിട്ട് കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കുന്നു, കണ്ണാടി നോക്കിക്കൊണ്ട് നിൽക്കുന്നു. അമ്മ ഞെട്ടിപ്പോയി, ഷോക്ക്ഡായിപ്പോയി. അമ്മ എന്താണെന്ന് ചോദിച്ച് അങ്ങനെ അമ്മ അവനെ വഴക്ക് പറഞ്ഞ് അടിച്ച്, എന്നിട്ട് ആ സ്വഭാവം ഇനി കാണിക്കരുതെന്ന് പറഞ്ഞ്. പക്ഷേ ഇത് ഈ സ്വഭാവം അവൻ്റെ പെൺകുട്ടികളോടുള്ള കളിയും എല്ലാം തുടരുകയാണ്. കൂട്ടത്തിൽ ഇപ്പം കുറച്ച് ദിവസമായിട്ട് അമ്മയുടെ അണ്ടർ ഗാർമെൻറ്റ്സും ചേച്ചിയുടെ അണ്ടർ ഗാർമെൻറ്റ്സൊന്നും കാണുന്നില്ല, വാഷിയാൻ കിളിയിലായാലിട്ടാൽ. ഒരു ദിവസം അവർ അവനില്ലാത്തപ്പോൾ അവൻ്റെ സാധനങങ്ങളൊക്കെ ചെക്ക് ചെയ്ത്, അവനൊരു മുറിയൊന്നും ഇല്ല, പാവപ്പെട്ട മനുഷ്യരാണ്, അവൻ്റെ സാധനങ്ങൾ സൂക്ഷിക്കുന്നിടത്ത് നിന്ന് നോക്കിയപ്പോഴത്തേക്ക് കാണാതെ പോയ അണ്ടർ ഗാർമെൻറ്റ്സ് എല്ലാം ഈ കുട്ടിയുടെ ഈ സാധനങ്ങൾ വെച്ചിരിക്കുന്നിടത്ത് നിന്ന് ഇടയ്ക്ക് നിന്ന് കണ്ടുപിടിച്ച്. അങ്ങനെ അമ്മയും അച്ഛനും പാവപ്പെട്ട മനുഷ്യരെ ഭയങ്കര ഷോക്ക്ഡായി, അവർക്ക് എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യ. അങ്ങനെ ആൺകുട്ടി ഈ കുട്ടിയുമായിട്ട് അമ്മ വന്നു. അപ്പോൾ ഇവിടെ ജന്മന ഒരു ആൺകുട്ടി, നേരത്തെ നമ്മൾ പറഞ്ഞ ജന്മന ഒരു പെൺകുട്ടി, ഇവിടെ ജന്മന ഒരു ആൺകുട്ടി, പക്ഷേ പെൺകുട്ടികളുടെ സ്വഭാവം കാണും. അപ്പോൾ ഈ ഒരു സ്വഭാവ രീതിയെ നമ്മൾ ട്രാൻസ്ജെൻഡർ ഗേൾ എന്ന് പറയും. നമ്മൾ നേരത്തെ പറഞ്ഞ ട്രാൻസ്ജെൻഡർ ബോയ് ആണ്, ഇത് ട്രാൻസ്ജെൻഡർ ഗേൾ. അപ്പോൾ ഈ രീതിയിലുള്ള പ്രശ്നങ്ങളുള്ള കുട്ടികളെ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ക്ലിനിക്കൽ പ്രാക്ടീസിൽ ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ ഇതാണ് ട്രാൻസ്ജെൻഡർ ബോയും ട്രാൻസ്ജെൻഡർ ഗേളും. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കാണേണ്ടുന്നത്, ഇപ്പോൾ ഒരാൺകുട്ടി ജനിക്കുന്നു, ആൺകുട്ടി വളർന്നു വരുന്നു, ഒരു 3 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് ആൺകുട്ടിക്കൊരു സ്വത്വബോധം, ആൺബോധം, ആൺകുട്ടിയാണ്, ആൺകുട്ടിയുടെ ആൺബോധം ഉണ്ടാകും. അപ്പോൾ ഈ ചില കുട്ടികളൊക്കെ പറയുന്ന 3 വയസ്സൊക്കെ ആകുമ്പോൾ ഐ ആം എ ബോയ്, അതുപോലെ ഐ ആം എ ഗേൾ ഡിക്ലെയർ ചെയ്യുക, ഐ ആം എ ബോയ്, ഐ ആം എ ഗേൾ. അപ്പോൾ ആൺകുട്ടിയായിട്ട് ആൺകുട്ടി ജനിച്ചു, ആൺകുട്ടിയുടെ ബോധം ആൺബോധത്തിൽ, സ്വബോധം, സെൻസ് ഓഫ് സെൽഫ് എന്ന് പറയും, ആൺബോധത്തിൽ കുട്ടി വളർന്നു വരുന്നു, കുഴപ്പമില്ല, ആൺകുട്ടിയായിട്ട് തന്നെ. വേറെ ചില കുട്ടികൾ, ആൺകുട്ടികൾ ജനിക്കുന്നു, ആൺകുട്ടിയായിട്ട് ജനിക്കുന്നു അല്ലെങ്കിൽ പെൺകുട്ടിയായിട്ട് ജനിക്കുന്നു, പക്ഷേ അവർ വളർന്നു വരുമ്പോഴത്തേക്ക് ആൺകുട്ടിക്ക് പെൺബോധം, ജെൻഡർ എന്ന് പറയും, ജെൻഡർ സെൻസ് ഓഫ് സെൽഫാണ്, ഞാൻ ആൺബോധം, ഞാൻ കുട്ടി, ഞാൻ പെൺകുട്ടി എന്നുള്ള കൾച്ചറൽ ഐഡൻറ്റിറ്റി ഓഫ് സെക്സാണ് ജെൻഡർ എന്ന് പറയുന്നത്. അപ്പോൾ ആ ജെൻഡർ എന്ന് പറയുന്ന ഡെവലപ്ഡ് ജെൻഡറാണ്, പ്രസ്യൂംഡ് സെക്സ്.

0: നമ്മുടെ സെക്സ് എന്ന് പറഞ്ഞാൽ ജന്മനാ ആൺകുട്ടി, ജന്മനാ പെൺകുട്ടി, അത് ആൺപെൺ. ജെൻഡർ ഐഡൻറ്റിറ്റി ഡെവലപ്പ് ചെയ്യുമ്പോഴത്തേക്ക് ആൺകുട്ടിക്ക് പെൺബോധം ഡെവലപ്പ് ചെയ്യും, അല്ലെങ്കിൽ പെൺകുട്ടിക്ക് ആൺബോധം ഡെവലപ്പ് ചെയ്യും. അപ്പോൾ ഇത് രണ്ടും കൂടെ കോൺഫ്ലിക്റ്റ് ആവും. അപ്പോൾ ഇത് കുട്ടിയിൽ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും, കുടുംബത്തിൽ ഇതിനേക്കാളേറെ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കും, മാതാപിതാക്കൾ ഹെൽപ്ലെസ് ആയിരിക്കും, മാതാപിതാക്കൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യ, അവർക്ക് അറിയാവുന്നത് വഴക്ക് പറയാനും അടിക്കാനും കുറ്റപ്പെടുത്താനും ആളുകളെയൊക്കെ വിളിച്ച് അവരെ കൊണ്ട് സംസാരിപ്പിക്കാനും ഒക്കെ ചെയ്യും. ഇതെല്ലാം കഴിഞ്ഞിട്ടായിരിക്കും ഡോക്ടറെടുത്ത് എത്തുന്നത്.
1: സർ, ഈ ട്രാൻസ്ജെൻഡർ കുട്ടികൾ നേരിടുന്ന മാനസികാരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ചൊന്ന് പറയാമോ?
0: അതായത് ഇപ്പൊ ആൺകുട്ടിക്ക് പെൺബോധം ഉണ്ടാവുന്നെന്ന് പറയുന്നത് പോലെ പെൺകുട്ടിക്ക് ആൺബോധം ഉണ്ടായി, ജെൻഡർ ഐഡന്റിറ്റി, അങ്ങനെ ട്രാൻസ്ജെൻഡർ ബോയ് ഗേൾ. അപ്പൊ ഇവരൊക്ക് ജെൻഡർ ഡിസ്ഫോറിയ എന്ന് പറയും, എന്ന് വെച്ചാൽ ജന്മന ആൺകുട്ടി അല്ലെങ്കിൽ ജന്മന പെൺകുട്ടി, പക്ഷേ ആൺകുട്ടിയുടെ സ്വഭാവ രീതി കാണിക്കുന്നു. അപ്പോഴേ ഈ ഇത് സമൂഹം അക്സെപ്റ്റ് ചെയ്യാതെ വരുന്ന ഒരു സാഹചര്യവും കൂടെ വരും. കുടുംബം, ആദ്യം കുടുംബം, കുടുംബത്തിനകത്ത് ഒറ്റപ്പെടുന്നു, കുടുംബത്തിനകത്ത് മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നു, ക്രിറ്റിസിസത്തിന് വിധേയമാകുന്നു, പിന്നെ പുറത്ത് അയൽപക്കങ്ങളിൽ കൂട്ടുകാരല്ല കളിക്കാളിയാക്കൽ, സ്റ്റിഗ്മ, ഇങ്ങനെയെല്ലാം വരുമ്പോഴത്തേക്ക് കുട്ടികളിൽ മാനസിക ഉത്കണ്ഠകൾ വളരെ കൂടുതലായിട്ടുണ്ടാകും. മാനസിക ഉത്കണ്ഠ, ആങ്സൈറ്റി, ഡിപ്രഷൻ, അതുപോലെ ചില കുട്ടികളിൽ ആത്മഹത്യാ പ്രവണത ഉണ്ടാകും. ട്രാൻസ്ജെൻഡർ ബോയ്സ് ആയിട്ട് വരുന്ന, നേരത്തെ ആദ്യം പറഞ്ഞ പെൺകുട്ടിയുടെ ആൺകുട്ടിയായിട്ട് മാറുന്ന ജെൻഡർ ഐഡൻറ്റിറ്റി വന്ന കുട്ടിയുണ്ടല്ലോ, അതുപോലുള്ള ഈ ട്രാൻസ്ജെൻഡർ ബോയ്സിൽ ചിലപ്പം വീട് വിട്ടു പോകാനുള്ള പ്രവണത, ഈ വഴക്കും അടിയൊക്കെ നടന്നിട്ടായിരിക്കും. അപ്പോൾ ആ ട്രാൻസ്ജെൻഡർ ബോയ്സിൽ സ്വഭാവം ഈ പറഞ്ഞ ഉത്കണ്ഠയും വിഷാദ രോഗവും പിന്നെ പുറത്ത് ഓടിപ്പോകാനുള്ള പ്രവണതയൊക്കെ കാണിക്കും, സൂയിസൈഡൽ ടെൻഡൻസി കാണിക്കും, പിന്നെ ബിഹേവിയറൽ ഡിസോർഡേഴ്സ് കാണിക്കും, അഗ്രസീവ് ബിഹേവിയർ, സാധനങ്ങളെ നശിപ്പിക്കുക, വഴക്ക് കൂടുക, ഇറങ്ങി ഓടുക, അബ്സ്കോണ്ട് ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള ബിഹേവിയർ എക്സ്റ്റേണലൈസിങ് ഡിസോർഡേഴ്സ് എന്ന് പറയും, അങ്ങനത്തെ സ്വഭാവ രീതികൾ കാണിക്കുക, പിന്നെ സൂയിസൈഡൽ ടെൻഡൻസി കാണിക്കുക. അതുപോലെ പെൺകുട്ടി ഇത് ട്രാൻസ്ജെൻഡർ ഗേളിലും ഇതുപോലുള്ള സ്വഭാവ രീതികൾ കാണിക്കും. ട്രാൻസ്ജെൻഡർ ഗേൾസിൽ കൂടുതലും വിഷാദം, സോഷ്യൽ ആങ്സൈറ്റി, പുറത്തിറങ്ങി മറ്റുള്ളവരുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതൊരു വലിയ ബുദ്ധിമുട്ട് പോലെ, സോഷ്യൽ ആങ്സൈറ്റി ഈ ട്രാൻസ്ജെൻഡർ ഗേൾസിലായിരിക്കും സോഷ്യൽ. അത് ജന്മന ആൺകുട്ടിയാണ്, ജെൻഡർ ഐഡൻറ്റിറ്റി വന്നപ്പം പെൺകുട്ടിയായതാണ്, ബയോളജിക്കൽ സെക്സ് ഫീമെയിൽ മെയിലാണ്, പക്ഷേ ട്രാൻസ്ജെൻഡർ ഗേളാണ്. അപ്പോൾ സോഷ്യൽ ആങ്സൈറ്റി, അപ്പോൾ ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഈ ആൺകുട്ടികളിലും ട്രാൻസ്ജെൻഡർ ബോയ്സിലും ട്രാൻസ്ജെൻഡർ ഗേൾസിലും ഇതുപോലുള്ള പ്രശ്നങ്ങളുണ്ടാകും. ഇത് എന്തുകൊണ്ട് ഇങ്ങനെ വരുന്നു എന്നുള്ളൊരു ചോദ്യം ഇതിനകത്തൊരു പ്രധാനപ്പെട്ട, ഇത് എന്തുകൊണ്ടാണെന്നുള്ളത്, ഇത് മാതാപിതാക്കൾ തെറ്റായ രീതിയിൽ വളർത്തുന്നത് കൊണ്ടൊന്നും അല്ല ഇങ്ങനെ വരുന്നത്, അങ്ങനെ തെറ്റായ ധാരണ നിലനിൽക്കും. അത് നമ്മൾ ആദ്യമേ തന്നെ മനസ്സിലാക്കണം. നമ്മളുടെ ഭ്രൂണം, അമ്മയുടെ ഗർഭപാത്രത്തിലെ ഭ്രൂണം എംബ്രിയോ ഫീറ്റസ് ആയിട്ട് വളർന്നു വരുന്ന ഘട്ടത്തിൽ ആദ്യത്തെ മാസങ്ങളിലാണ് ഈ സെക്ഷൽ ബയോളജിക്കൽ വേർതിരിവ് ഉണ്ടാകുന്നത്, ആൺകുട്ടി പെൺകുട്ടി എന്നുള്ള ലിംഗത്തിൻ്റെ ഡെവലപ്മെൻറ്റും വേർതിരിവ് ഉണ്ടാകുന്നത് ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ. പിന്നെ അത് കഴിഞ്ഞ് തേർഡ് ട്രൈമസ്റ്ററൊക്കെ ആകുമ്പോഴാണ് ഈ ബ്രെയിനിന്, ആൺകുട്ടിയുടെ ബ്രെയിനിൻ്റെ സെക്ഷുവലൈസേഷൻ നടക്കുന്നത്, ആൺകുട്ടിയുടെ ബ്രെയിൻ്റെത്, പെൺകുട്ടിയുടെ ബ്രെയിൻ്റെത്. അപ്പോൾ ഈ തേർഡ് ട്രൈമസ്റ്ററിൽ കൂടുതൽ ഹോർമോണൽ എക്സ്പോഷർ നടക്കുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ ബ്രെയിനിൻ്റെ സെക്ഷുവലൈസേഷൻ പ്രോപ്പറായിട്ട് നടക്കത്തില്ല എന്നാണ് ഇപ്പോഴത്തെ ഒരു കണ്ടെത്തൽ. ഇതിനെക്കുറിച്ച് ഒരുപാട് ഗവേഷണങ്ങൾ നടക്കുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത് അവസാനത്തേതല്ല, ഇപ്പോഴത്തെ ഫോർ ദ ടൈം ബീങ് ഇപ്പോഴത്തെ കണ്ടെത്തൽ എന്ന് പറയുന്നത് ഈ ബ്രെയിനിനകത്തുള്ള സെക്ഷുവലൈസേഷൻ എന്ന് പറയുന്ന തേർഡ് ട്രൈമസ്റ്റർ നടക്കുമ്പം ഹോർമോണൽ കൂടുതൽ, ഗർഭപാത്രത്തിൽ കൂടുതൽ ഹോർമോണൽ എക്സ്പോഷറിന് വിധേയമാകുന്നതിൻ്റെ ഭാഗമായിട്ട് സെക്ഷുവലൈസേഷൻ പ്രോപ്പറായിട്ട് നടക്കാതെ വരും. അതുകൊണ്ടാണ് ആൺകുട്ടി ബയോളജിക്കലായിട്ട് ആൺകുട്ടിയാണ് പക്ഷേ പെൺകുട്ടികളുടെ സ്വഭാവം കാണിക്കുന്ന രീതിയിലുള്ള ട്രാൻസ്ജെൻഡർ ഗേളായിട്ടും, പെൺകുട്ടി ബയോളജിക്കൽ സെക്സ് ഉള്ള പെൺകുട്ടിയായിട്ടുള്ള പെൺകുട്ടി ട്രാൻസ്ജെൻഡർ ബോയിയായിട്ട് മാറുന്ന രീതിയിലുള്ള ബോയ്സിൻ്റെ ജെൻഡർ ഐഡൻറ്റിറ്റി ഉണ്ടാകുന്നത്. ഡെവലപ്ഡ് ജെൻഡറും ബയോളജിക്കൽ സെക്സും ഡിഫറൻ്റ് ആയിരിക്കും, അതാണ്.
1: സർ, അതുപോലെ തന്നെ ഈ ട്രാൻസ്ജെൻഡർ കുട്ടികളെ അവരെ സമൂഹത്തിൽ ഒരു തരത്തിലുള്ള വേർതിരിവുമില്ലാതെ സമൂഹത്തിൻ്റെ ഭാഗമായി തന്നെ വളർത്തുന്നതിൽ രക്ഷിതാക്കൾക്കും അതുപോലെ തന്നെ അധ്യാപകർക്കുമുള്ള പങ്കിനെ കുറിച്ചൊന്ന് പറയാമോ?
0: അത് ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടി ഇപ്പം ഈ കുട്ടികളുടെ ഒരു പ്രത്യേകത, ഇപ്പം ഞാൻ ആ ട്രാൻസ്ജെൻഡർ ഗേളിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ആൺകുട്ടി അമ്മയുടെ അണ്ടർ ഗാർമെൻസ് ഒക്കെ എടുത്തിട്ട് നിൽക്കുന്നതെന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഈ പ്രീ അഡോളസെൻ്റ് ഏജിൽ ജെൻഡർ എക്സ്പെരിമെൻറ്റേഷൻ എന്ന് പറഞ്ഞൊരു നോർമൽ പ്രോസസ്സ് ഉണ്ട്, പ്രക്രിയയുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഡ്രസ്സ് മാറിയിട്ട് നോക്കുകയൊക്കെ ചെയ്യുന്നത് ഒരു എക്സ്പെരിമെൻറ്റേഷനാണ്. അപ്പോൾ നമ്മളടുത്ത് കുട്ടി വന്നാലും നമ്മൾ എക്സ്പെരിമെൻറ്റേഷൻ ആണോ വെതർ ഇറ്റ് ഈസ് റിയൽ ട്രാൻസ്ജെൻഡർ ഗേൾ ആണോ അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ ബോയ് ആണോ, ജെൻഡർ എക്സ്പെരിമെൻറ്റേഷൻ്റെ ഒരു ഘട്ടമാണ്.

0: കൗമാര പ്രീ അഡോളസെന്റ് കാലഘട്ടം അതാണോ എന്ന് നമ്മൾ വേർതിരിച്ചറിയണം. ഇപ്പം റിപ്പീറ്റഡ് പിന്നെ സെഷൻസ് നടത്തി വിസിറ്റ് നടത്തി മാത്രമേ നമുക്ക് നമ്മൾ സൈക്കോ എഡ്യൂക്കേഷനൊക്കെ കൊടുത്തിട്ട് അതിലൊന്നും മാറ്റം വരുന്നില്ല എന്നുള്ളത് രീതിയിലുള്ള റിപ്പീറ്റഡ് സെഷൻസിന് ശേഷം മാത്രമേ ഒരു വിദഗ്ധൻ ജെൻഡർ ഐഡൻറ്റിറ്റി ട്രാൻസ്ജെൻഡർ ഗേളാണോ ബോയ് ആണോ എന്ന് തിരിച്ചറിയത്തുള്ളൂ, തിരിച്ചറിയാൻ പാടുള്ളൂ. ജെൻഡർ എക്സ്പെരിമെൻറ്റേഷൻ്റെ ഘട്ടത്തിന് നമ്മൾ അതിന് അതാണോ എന്ന് വേർതിരിച്ചറിയണം. അപ്പോൾ എന്തായാലും ഈ രീതിയിൽ ഞാനിപ്പോൾ പറഞ്ഞ രീതിയിലുള്ള സ്വഭാവ രീതികൾ, ഇപ്പോൾ ആൺകുട്ടി പെൺകുട്ടിയുടെ സ്വഭാവ രീതികൾ കാണിക്കുക, ഡ്രസ്സ് അങ്ങനെ പല രീതി ഹെയർ സ്റ്റൈൽ പെൺകുട്ടികളോടെ കൂടെ നടക്കുന്നു, അല്ലെങ്കിൽ ആൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ പെൺകുട്ടികളോട്, അല്ലെങ്കിൽ പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ ആൺകുട്ടികളുടെ കൂടെ നടക്കുന്നു, പെൺകുട്ടികളുടെ കൂടെ നടക്കുന്നില്ല, ഇങ്ങനെയൊക്കെയുള്ള സ്വഭാവ മാറ്റങ്ങളുണ്ടല്ലോ ജെൻഡർ ഐഡൻറ്റിറ്റിയുടെ എവോൾവ് ചെയ്ത് വരുന്നത്. അപ്പോൾ അത് കാണുമ്പോഴും നമ്മൾ അപ്സെറ്റ് ആകാൻ പാടില്ല, പേരൻസ് ആണെങ്കിലും അധ്യാപകരാണെങ്കിലും. ഇതൊരു വലിയ ചർച്ചാ വിഷയമായി ഒരു സ്റ്റിഗ്മ അല്ലെങ്കിൽ കുറ്റപ്പെടുത്തുന്ന രീതി പരസ്യമായിട്ട് ക്രിറ്റിസൈസ് ചെയ്യുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കുട്ടി നേരത്തെ പറഞ്ഞ മാനസിക പിന്നെ ആഘാതത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ സമാധാനത്തോടുകൂടി കുട്ടിയുടെ സ്വഭാവ രീതിയെ നിരീക്ഷിച്ച് കുട്ടിയുമായിട്ട് സംസാരിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കണം. നിരീക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസമോ ഒരു മാസമോ ഒന്നും കൊണ്ടല്ല, മാസങ്ങളെടുത്തുള്ള നിരീക്ഷണത്തിലൂടെ. അങ്ങനെ നമുക്ക് ഇത് ഒരു നമ്മൾ പറഞ്ഞിട്ടൊന്നും കേൾക്കുന്നില്ല, വീണ്ടും അതേ സ്വഭാവമൊക്കെ, അടി വഴക്ക് കുറ്റപ്പെടുത്തൽ പാടില്ല. കുട്ടി വീട് വിട്ടുപോകും, കുട്ടി ആത്മഹത്യാ പ്രവണതയിലേക്ക് പോകും, സെൽഫ് ഹാമിങ് ബിഹേവിയർ വരും. ഇപ്പോൾ ട്രാൻസ്ജെൻഡർ ബോയി എന്നുള്ള പെൺകുട്ടിയാണ്, പക്ഷേ ട്രാൻസ്ജെൻഡർ ബോയി ആയിട്ടിരിക്കുന്നു, അപ്പോൾ ബ്രസ്റ്റൊക്കെ ഡെവലപ്മെൻ്റ് ഉണ്ടാവും. അപ്പോൾ ചിലപ്പോൾ ഇവർ ബ്രസ്റ്റിനെയൊക്കെ ഇഞ്ചുറി സെൽഫ് ഹാമിങ് ബിഹേവിയർ ചെയ്യും, അവരുടെ ജെനിറ്റാലിയെ മുറിവേൽപ്പിക്കുകയൊക്കെ ചെയ്യുന്ന രീതിയിലുള്ള പ്രവണതകളൊക്കെ വരും. സ്റ്റിഗ്മയും ഒരു പ്രധാനപ്പെട്ട ഇത്, സ്റ്റിഗ്മ നിൽക്കുന്നുണ്ട് സമൂഹത്തിൽ. അപ്പോൾ അതൊക്കെ കൊണ്ട് പേരൻസ് ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരിക്കും, ആങ്ഷ്യസ് ആയിരിക്കും, അഗ്രസീവ് ആകും, അവർ ഡിപ്രസ്ഡ് ആകും. അപ്പോൾ അത് ഇതേ ഇതിൻ്റെ ഏറെക്കുറെ ഇതേപോലുള്ള വികാര പ്രകടനങ്ങൾ അധ്യാപകരുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകും സ്കൂളിൽ. അപ്പോൾ ആദ്യം ഈ ഞാൻ പറഞ്ഞ രീതിയിലുള്ള നല്ല രീതിയിലുള്ള നിരീക്ഷണങ്ങൾ നടത്തുകയും നിരീക്ഷണങ്ങൾ നടത്തി കുട്ടിയായിട്ട് സംസാരിച്ചിട്ടും ശരിയാകുന്നില്ലെന്നുണ്ടെങ്കിൽ നല്ല ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു വിദഗ്ധനെ കാണുക എന്നുള്ളത്. ഈ മേഖലയിൽ കൂടുതൽ പിന്നെ ഇതുള്ളവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീഡിയാട്രിഷ്യൻസിന് കുറച്ച് ഇതേക്കുറിച്ച് ധാരണയുണ്ട്. അപ്പോൾ പീഡിയാട്രിഷ്യൻസിനെ കാണിക്കുക, അതല്ലെങ്കിൽ ഒരു സൈക്യാട്രിസ്റ്റിനെ കാണിക്കുക, എന്നിട്ട് അവിടെ നിൽക്കുന്നില്ലെങ്കിൽ സൈക്യാട്രിസ്റ്റിനെ കാണിക്കുക, ചൈൽഡ് സൈക്യാട്രിസ്റ്റ് ഉണ്ടെങ്കിൽ ഇതേം കൂടെ നല്ലത്. അവർ മേഖലയിൽ കുട്ടികളെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നവരാകുമ്പോൾ അവർക്ക് ഇതുപോലത്തെ എക്സ്പീരിയൻസ് കാണും, കേസുകൾ കണ്ടതിന്.
1: റേഡിയോ ഹെൽത്തിൻ്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM Radio Health@gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
2: ആകാശവാണി തൃശൂർ. ചലച്ചിത്ര ഗാനങ്ങൾ. പപ്പയുടെ സ്വന്തം അപ്പൂസ് എന്ന ചിത്രത്തിൽ S. ജാനകി പാടിയത്. വരികൾ ബിച്ചു തിരുമല, സംഗീതം ഇളയരാജ.

0: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
1: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
2: അക്കൗണ്ടൻസ് അക്കാദമി ചോദ്യം ഉത്തരം ചിന്താ വിഷയം
3: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:55.
4: കോൺസെപ്റ്റ് ഉറപ്പിച്ചുകൊണ്ടുള്ള കോച്ചിങ്ങും ഓഡിറ്റേഴ്സിനൊപ്പം താമസിച്ചുള്ള ഒരു മാസത്തെ എക്സാം പ്രാക്ടീസും.
5: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. സേവന വാർത്തകൾ
6: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:20.
5: പ്രായോജകർ കണ്ണട ഒഴിവാക്കാം അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
7: ചന്ദ്രശേഖർ, ചിത്ര എന്നിവർ മാനത്തെ വെള്ളിത്തേര് എന്ന ചിത്രത്തിനു വേണ്ടി പാടിയത്. വരികളിൽ ശ്രീഭു ചക്രവർത്തി, സംഗീതം ജോൺസൺ.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് കേട്ടത്. ആകാശവാണി തൃശൂർ.
1: റീഗൽ ജ്വല്ലേഴ്സ്, ഇക്കണ്ടവാര്യ റോഡ്, തൃശൂർ. ഇന്നത്തെ സ്വർണവില.
2: പ്രായോജകർ
3: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
4: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
5: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
3: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
4: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണവില. സ്വർണവില കുറഞ്ഞു. കേരളത്തിൽ നിന്ന് സ്വർണ്ണ വ്യാപാരം നടക്കുന്നത് ഗ്രാമിന് 125 രൂപ കുറഞ്ഞ് 13,315 രൂപയ്ക്കും, പവന് 1,000 രൂപ കുറഞ്ഞ് 106,520 രൂപയ്ക്കുമാണ്. റീഗൽ ജ്വല്ലേഴ്സ് സ്വർണവില ഇനി നാളെ രാവിലെ 10:25.
1: റീഗൽ ജ്വല്ലേഴ്സ്, ഇക്കണ്ടവാര്യ റോഡ്, തൃശൂർ. ഇന്നത്തെ സ്വർണവില സമാപിക്കുന്നു. പ്രായോജകർ
3: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
4: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്. എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
1: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
2: പ്രത്യേക അറിയിപ്പ്: തൃശൂർ ആറ്റപ്പുറം മുതൽ കൊടുങ്ങല്ലൂർ വരെ, മലപ്പുറം കടലുണ്ടി നഗരം മുതൽ പാലപ്പെട്ടി വരെ, കോഴിക്കോട് ചെമ്പോല FH മുതൽ രാമനാട്ടുകര വരെ, കണ്ണൂർ കാസർഗോഡ് വളപട്ടണം മുതൽ

ന്യൂ മാഹി വരെയും കുഞ്ചത്തൂർ മുതൽ കോട്ടക്കുന്ന് വരെയും ജില്ലകളിലെ തീരങ്ങളിൽ നാളെ രാത്രി 11:30 വരെ 2.9 മുതൽ 3.5 മീറ്റർ വരെ ഉയർന്ന തിലമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. ഈ പ്രദേശങ്ങളിലെ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും പ്രത്യേകം ജാഗ്രത പാലിക്കുക. ജാഗ്രതാ നിർദ്ദേശങ്ങൾ ഇനി പറയുന്നു. കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം. ചെറിയ വള്ളങ്ങളും ബോട്ടുകളും കടലിലേക്ക് ഇറങ്ങുന്നത് ഈ സമയത്ത് ഒഴിവാക്കേണ്ടതാണ്. കള്ളക്കടൽ പ്രതിഭാസത്തിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുള്ള ഘട്ടത്തിൽ കടലിലേക്ക് മത്സ്യബന്ധന യാനങ്ങൾ ഇറക്കുന്നത് പോലെ തന്നെ അപകടകരമാണ് കരയ്ക്കടുപ്പിക്കുന്നതും. അതിനാൽ തിരമാല ശക്തിപ്പെടുന്ന ഘട്ടത്തിൽ കടലിലേക്ക് ഇറക്കുന്നതും കരയ്ക്കടുപ്പിക്കുന്നതും ഒഴിവാക്കേണ്ടതാണ്. മുന്നറിയിപ്പ് പിൻവലിക്കുന്നതുവരെ ബീച്ചുകൾ കേന്ദ്രീകരിച്ചുള്ള വിനോദസഞ്ചാരം ഉൾപ്പെടെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും പൂർണ്ണമായും ഒഴിവാക്കേണ്ടതാണ്. മത്സ്യബന്ധന യാനങ്ങൾ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കുക. വള്ളങ്ങൾ തമ്മിൽ സുരക്ഷിത അകലം പാലിക്കുന്നത് കൂട്ടിയിടിച്ചുള്ള അപകട സാധ്യത ഒഴിവാക്കാം. മത്സ്യബന്ധന ഉപകരണങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണം. ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കുക. തീരശോഷണത്തിന് സാധ്യതയുള്ളതിനാൽ പ്രത്യേകം ജാഗ്രത പുലർത്തുക. അറിയിപ്പ് കഴിഞ്ഞു.

ആകാശവാണി തൃശൂർ. കാലാവസ്ഥ. കേരളത്തിൽ മിക്കയിടങ്ങളിലും മഴയ്ക്കോ ഇടിയോടു കൂടിയ മഴയ്ക്കോ സാധ്യത. ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണമെന്ന് കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. സമയം 10 മണി കഴിഞ്ഞ് 30:22. മീഡിയം വേവ് 476.2 മീറ്ററിൽ 630 kHz ഈ പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിക്കും. FM 101.1 MHz പ്രക്ഷേപണം തുടരുന്നു. നമസ്കാരം. ആകാശവാണി തൃശൂർ, FM 101.1 MHz. ചലച്ചിത്രഗാനങ്ങൾ. ഡേവിഡ് ആൻഡ് ഗോലിയാത്ത് എന്ന ചിത്രത്തിൽ ബിജു നാരായണൻ പാടിയത്. വരികൾ കാവാലം നാരായണ പണിക്കർ, സംഗീതം രതീഷ് വേഗ.

കെ പി ഉദയഭാനു പാടിയ ഗാനം. ചിത്രം താന്തോന്നി. വരികൾ ടി എ ഷാഹിദ്. സംഗീതം തേജ് മെർവിൻ.

റഫീഖ് അഹമ്മദ് എഴുതി, എം ജയചന്ദ്രൻ ഈണം പകർന്ന്, എം എസ് വിശ്വനാഥൻ, കാവാലം ശ്രീകുമാർ എന്നിവർ പാടിയത്. ചിത്രം കുഞ്ഞാനന്ദൻ്റെ കട.

ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. കരുമാടിക്കുട്ടൻ എന്ന ചിത്രത്തിൽ യൂസഫ് അലി കേച്ചേരി എഴുതി മോഹൻ സിതാര ഈണം പകർന്ന ഗാനങ്ങൾ ഇപ്പോൾ കേൾക്കാം. ആദ്യം യേശുദാസ് പാടിയത്.

കരുമാടിക്കുട്ടൻ എന്ന ചിത്രത്തിൽ യോസഫ് അലി കേച്ചേരി എഴുതി മോഹൻ സിതാര ഈണം പകർന്ന ഗാനങ്ങളാണ് കേട്ടത്. ഇനി ഈ ചിത്രത്തിൽ എ അനന്ത പത്മനാഭൻ ഈണം പകർന്ന ഗാനങ്ങൾ. ആദ്യം ചിത്രം പാടിയത്.

കരുമാടിക്കുട്ടൻ എന്ന ചിത്രത്തിലെ ഗാനങ്ങളാണ് കേട്ടത്. ഇനി വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും, ഈ ചിത്രത്തിലെ ഗാനങ്ങൾ. രചന യൂസഫലി കേച്ചേരി, സംഗീതം മോഹൻ സിതാര. ആദ്യം ചിത്രം പാടിയത്.

0: കലാമണ്ഡലം പരമേശ്വരനും സംഘവും അവതരിപ്പിച്ച ഓട്ടൻതുള്ളലാണ് ഇതുവരെ കേട്ടത്.
1: ഇന്നത്തെ സ്വർണവില
2: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25
1: പരിപൂർണ പരിശോധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
2: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
4: മാലിന്യമുക്ത ഭാരതം ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ, മാലിന്യം വലിച്ചെറിയാതിരിക്കൂ, സുന്ദരമായ ഇന്ത്യക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
5: വരുന്നു സൂര്യയും മമിത ബൈജുവും പ്രധാന വേഷത്തിലെത്തുന്ന റൊമാന്റിക് ഫാമിലി എന്റർടൈനർ വിശ്വനാഥൻ സൺസ്.
0: അറിയിപ്പ്: ആകാശവാണി തൃശൂർ നിലയം എല്ലാ ചൊവ്വാഴ്ചയും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ പ്രക്ഷേപണം ചെയ്യുന്ന ഗാനതരം ഗിണി. ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ലൈവ് ഫോൺ ഇൻ ചലച്ചിത്ര ഗാന പരിപാടിയിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്ന ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പർ 0487 2

8371 മറ്റൊരു നമ്പർ 04 8 7 2 3 2 3 5 7 2. ഇന്നുച്ചയ്ക്ക് 1 മണി മുതൽ 2 മണിവരെ ഗാനതരം ഗിണി ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ലൈവ് ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. വിളിക്കേണ്ട നമ്പറുകൾ ആവർത്തിക്കാം: 04 8 7 2 3 2 3 5 7 1. മറ്റൊരു നമ്പർ 04 8 7 2 3 2 3 5 7 2. അറിയിപ്പ് കഴിഞ്ഞു.

0: ആകാശവാണി തൃശൂർ. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദി. പ്രധാന വാർത്തകൾ. ഇന്തോനേഷ്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ബിന്താങ് ആദിപൂർണ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചു. പ്രതിനിധിതല ചർച്ചയിൽ തന്ത്രപരമായ പങ്കാളിത്തം ശക്തിപ്പെടുത്താൻ ധാരണ. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗം കൊച്ചിയിൽ തുടരുന്നു. നാളത്തെ മന്ത്രിതല യോഗത്തിൽ കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രി അന്നപൂർണ ദേവി പങ്കെടുക്കും. സംസ്ഥാനത്ത് മഴ തുടരുന്നു. വയനാട് കല്ലാടിയിൽ മീനാക്ഷി പാലത്തിന് സമീപം മണ്ണിടിച്ചിൽ. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി മുൻ ജില്ലാ ജഡ്ജി എൻ ശേഷാദ്രിനാഥൻ ചുമതലയേറ്റു. ജീവനക്കാരെ പിരിച്ചുവിട്ട കോറോ ഹെൽത്ത് കമ്പനി അധികൃതരുമായി 10 തൊഴിൽ മന്ത്രി ബിന്ദുകൃഷ്ണ നേരിട്ട് ചർച്ച നടത്തും. ലോകകപ്പ് പ്രീ ക്വാർട്ടറിൽ ഇന്ന് അർജന്റീന ഈജിപ്റ്റ് പോരാട്ടം. പോർച്ചുഗലും USA ക്വാർട്ടർ കാണാതെ പുറത്ത്. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോയും ഇന്തോനേഷ്യൻ തലസ്ഥാനമായ ജക്കാർത്തയിൽ പ്രതിനിധിതല ചർച്ചകൾക്ക് നേതൃത്വം നൽകി. ഉഭയകക്ഷി ബന്ധത്തിന്റെ വിവിധ വശങ്ങൾ ഇരുവരും അവലോകനം ചെയ്ത തന്ത്രപരമായ പങ്കാളിത്തം ശക്തിപ്പെടുത്താൻ ചർച്ചയിൽ ധാരണയായി. ഉഭയകക്ഷി താൽപര്യമുള്ള മേഖലകളിൽ സഹകരണം മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ഒട്ടേറെ ധാരണാപത്രങ്ങളും ഒപ്പുവച്ചു. ചർച്ചകൾക്ക് ശേഷം ഇരുവരും സംയുക്ത വാർത്താ സമ്മേളനത്തെ അഭിസംബോധന ചെയ്തു. ഇന്തോനേഷ്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ബിന്താങ് ആദിപൂർണ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചു. ആത്മനിർഭർ പഞ്ചായത്ത് പദ്ധതിയെക്കുറിച്ചുള്ള ബോധവൽക്കരണ ശില്പശാല കൊച്ചിയിൽ ആരംഭിച്ചു. കേന്ദ്ര പഞ്ചായത്തീരാജ് മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ കേരള തദ്ദേശ സ്വയംഭരണ വകുപ്പുമായി സഹകരിച്ച് ഹൈബ്രിഡ് രീതിയിലാണ് ശില്പശാല സംഘടിപ്പിക്കുന്നത്. പഞ്ചായത്തുകളുടെ സാമ്പത്തിക സ്വയം പര്യാപ്തത ലക്ഷ്യമിടുന്ന പദ്ധതി ഉപയോഗശൂന്യമായ ആസ്തികളും പ്രാദേശിക സാധ്യതകളും പ്രയോജനപ്പെടുത്തുന്നതിന് മുൻഗണന നൽകും. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗം കൊച്ചിയിൽ പുരോഗമിക്കുന്നു. ഈ വർഷം ഇന്ത്യ ബ്രിക്സ് അധ്യക്ഷ പദവി വഹിക്കുന്നതിന്റെ ഭാഗമായാണ് യോഗം സംഘടിപ്പിച്ചിരിക്കുന്നത്. സ്ത്രീകളുടെ സാമ്പത്തിക ഡിജിറ്റൽ പങ്കാളിത്തം ഉറപ്പാക്കുക, വനിതാ സംരംഭകത്വവും നൈപുണ്യ വികസനവും പ്രോത്സാഹിപ്പിക്കുക, ഭക്ഷ്യസുരക്ഷ, പോഷകാഹാരം എന്നിവയിൽ സ്ത്രീകളുടെ പങ്ക് ശക്തിപ്പെടുത്തുക എന്നീ 4 മേഖലകൾ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. നാളെ ആരംഭിക്കുന്ന മന്ത്രിതല യോഗത്തിൽ കേന്ദ്ര വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി അന്നപൂർണ ദേവി പങ്കെടുക്കും. വയനാട് മേപ്പാടിയിൽ തുരങ്കപാതയ്ക്ക് സമീപം വൻ മണ്ണിടിച്ചിൽ. കള്ളാടി മീനാക്ഷി പാലത്തിന് സമീപമാണ് അല്പം മുൻപ് മണ്ണിടിച്ചിലുണ്ടായത്. മണ്ണിനടിയിൽ കുടുങ്ങിയ 5 രക്ഷപ്പെടുത്തി. കൂടുതൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന് ഇപ്പോൾ പരിശോധിക്കുകയാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
2: ഇന്ന് രാവിലെ 11:30 തുരങ്കപാതയ്ക്ക് സമീപം മീനാക്ഷിപുരത്ത് വലിയ തോതിൽ മണ്ണിടിച്ചിലുണ്ടായത്. ഈ മണ്ണിടിച്ചിൽ സമയത്ത് ഏകദേശം ഈ സമീപപ്രദേശത്തായി 30 തൊഴിലാളികളുണ്ടായിരുന്നു. ഇവർ ഈ മണ്ണിലടിയിൽ അകപ്പെട്ടതായാണ് സംശയം. എന്തായാലും രക്ഷപ്പെടുത്തിയവരെ മേപ്പാടിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇവരുടെ പരിക്ക് ഗുരുതരമല്ലെന്നാണ് നമുക്ക് ഇപ്പോൾ അറിയുന്നത്. എന്തായാലും ഈ പ്രദേശത്തേക്ക് കളക്ടർ ഉൾപ്പെടെയുള്ളവർ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇപ്പോൾ NDRFന്റെയും നാട്ടുകാരുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം നടത്തുകയാണ്.
1: വയനാട് മണ്ണിടിച്ചിലിന്റെ പശ്ചാത്തലത്തിൽ ജില്ലയിൽ നിന്നുള്ള മന്ത്രി ടി സിദ്ദിഖുമായി മുഖ്യമന്ത്രി VD സതീശൻ അടിയന്തര കൂടിക്കാഴ്ച നടത്തി. രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാൻ അദ്ദേഹം നിർദ്ദേശം നൽകി. റവന്യൂ മന്ത്രി AP അനിൽകുമാറിനോടും

0: കൃഷി മന്ത്രി ടി സിദ്ദീഖിനോടും വയനാട്ടിലേക്ക് തിരിക്കാൻ നിർദ്ദേശിച്ചു. കേരളത്തിൽ ഇന്ന് വിവിധ ജില്ലകളിൽ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും കർണാടക തീരത്ത് വെള്ളിയാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. കണ്ണൂർ ജില്ലയിൽ സെൻസസ് പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നു. ആകെ 4100 എന്യൂമറേറ്റർമാരെയാണ് സെൻസസിനായി ജില്ലയിൽ നിയോഗിച്ചിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
1: താലൂക്ക്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ തലങ്ങളിൽ 16 ചാർജുകളായി തിരിച്ചാണ് ജില്ലയിൽ എന്യൂമറേറ്റർമാരെ വിന്യസിച്ചിട്ടുള്ളത്. 670 സൂപ്പർവൈസർമാരുമുണ്ട്. ജൂൺ 30 വരെ അനുവദിച്ച സെൽഫ് എന്യൂമറേഷൻ 62733 പേരാണ് ജില്ലയിൽ പൂർത്തിയാക്കിയത്. വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും ഉൾപ്പെട്ടതാണ് ആദ്യഘട്ടത്തിൽ നടന്നുവരുന്നത്. അടുത്ത ഫെബ്രുവരിയിലാണ് ജനസംഖ്യാ കണക്കെടുപ്പ് ഉൾപ്പെടുന്ന രണ്ടാം ഘട്ടം. ജൂലൈ 30 വിവരശേഖരണം പൂർത്തിയാക്കാൻ ചില മേഖലകളിൽ കൂടുതൽ എന്യൂമറേറ്റർമാർ വേണമെങ്കിൽ അക്കാര്യം ചർച്ച ചെയ്യാൻ സൂപ്പർവൈസർമാരുടെ യോഗം വിളിച്ചു ചേർക്കുമെന്നും 6 മേഖലയിൽ സെൻസസ് പ്രവർത്തനങ്ങൾക്ക് വനംവകുപ്പിന്റെ ദ്രുതകർമ്മസേനയുടെയും SC/ST പ്രൊമോട്ടർമാരുടെയും സഹായം ലഭ്യമാക്കുമെന്നും ജില്ലാ കലക്ടർ പി വിഷ്ണുരാജ് അറിയിച്ചു.
0: ജീവനക്കാരെ കൂട്ടമായി പിരിച്ചുവിട്ട കോറോ ഹെൽത്ത് കമ്പനിയുടെ ഓഫീസ് ഇന്നും തുറന്നില്ല. എന്നാൽ ഹാജർ രേഖപ്പെടുത്തുന്നുവെന്ന് ലേബർ കമ്മീഷണർ അറിയിച്ചു. വെള്ളിയാഴ്ച വരെ ഈ രീതി തുടരും. പ്രശ്നപരിഹാരത്തിനായി ജൂലൈ 10 കോറോ ഹെൽത്ത് പ്രതിനിധികളുമായി തൊഴിൽ മന്ത്രി ബിന്ദുകൃഷ്ണ നേരിട്ട് ചർച്ച നടത്തും. ഇന്നലെ ലേബർ കമ്മീഷണർ സഫ്ന നസറുദ്ദീന്റെയും ഉമാ തോമസ് എംഎൽഎയുടെയും നേതൃത്വത്തിൽ നടന്ന ചർച്ചയിൽ ഇന്നു മുതൽ തുറന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചിരുന്നു. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി മുൻ ജില്ലാ ജഡ്ജി എൻ ശേഷാദ്രിനാഥൻ ചുമതലയേറ്റു. എറണാകുളം സ്വദേശിയായ എൻ ശേഷാദ്രിനാഥന് നിയമരംഗത്തും ജുഡീഷ്യറിയിലും നീണ്ട കാലത്തെ പരിചയസമ്പത്തുണ്ട്. എ ഷാജഹാൻ വിരമിച്ച ഒഴിവിലാണ് നിയമനം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: എംപിമാരായ ആന്റോ ആന്റണി, ക്യാപ്റ്റൻ ബ്രിജേഷ് ചൌത്ത, രാജീവ് ഭട്ടാചാര്യ എന്നിവരെ റബ്ബർ ബോർഡ് അംഗങ്ങളായി നിയമിച്ച് കേന്ദ്ര സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിച്ചു. ക്യാപ്റ്റൻ ബ്രിജേഷ് ചൌത്ത കർണാടകയിൽ ലോക്സഭാംഗവും രാജീവ് ഭട്ടാചാര്യ ത്രിപുരയിൽ രാജ്യസഭാംഗവുമാണ്. സംസ്ഥാനത്തെ റബ്ബർ കർഷകർക്കും തോട്ടമേഖലയ്ക്കും വൻ ആശ്വാസം പകർന്ന് വിപണിയിൽ റബ്ബർ വില സർവകാല റെക്കോർഡിലേക്ക്. റബ്ബറിന്റെ വില കിലോയ്ക്ക് 271 രൂപയിലെത്തി. പാലക്കാട് നഗരത്തിലെ പ്രധാന ജംഗ്ഷനുകളിലെ ഗതാഗതം സുഗമമാക്കാനുള്ള സംയുക്ത പരിശോധന നാളെ നടക്കും. നഗരസഭയുടെ സിഗ്നൽ ഫ്രീ സിറ്റി പദ്ധതിയുടെ ഭാഗമായാണ് പരിശോധന. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
3: പരിശോധനയിൽ ട്രാൻസ്പോർട്ട് ഓഫീസർമാർ, PWD, റെയിൽവേ, ദേശീയപാത അതോറിറ്റി അധികൃതർ, പോലീസ്, ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുക്കും. ഒലവക്കോട് പഴയ ഓട്ടുകമ്പനി, നൂറണി, മിഷൻ സ്കൂൾ, SBI, IMA, കൽമണ്ഡപം ജംഗ്ഷനുകൾ എന്നിവിടങ്ങളിലാണ് പരിശോധന നടത്തുക. ഇതിനുശേഷം നടപ്പാക്കാവുന്ന പരിഷ്കാരങ്ങൾ സംഘം നിർദ്ദേശിക്കും. ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികൾ ഉണ്ടാവുക.
0: പരിഷ്കരിച്ച വിജിലൻസ് മാനുവലിന്റെ പ്രകാശനം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നാളെ തൈക്കാട് പോലീസ് ട്രെയിനിംഗ് കോളേജിൽ നിർവഹിക്കും. അഴിമതിക്കെതിരെ ആരംഭിച്ച പ്രൊജക്ട് സീറോ പദ്ധതിയുടെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. കേരള ലോകായുക്ത ജസ്റ്റിസ് എൻ അനിൽകുമാർ, ഗതാഗത മന്ത്രി CP ജോൺ എന്നിവർ പങ്കെടുക്കും. ഫിഫ ലോകകപ്പ് പ്രീ ക്വാർട്ടറിൽ ഇന്ന് അർജന്റീന ഈജിപ്ത് പോരാട്ടം. ഇന്ത്യൻ സമയം രാത്രി 9:30 US അറ്റ്ലാന്റയിലാണ് മത്സരം. രാവിലെ നടന്ന പ്രീ ക്വാർട്ടറിൽ US പരാജയപ്പെടുത്തി ബെൽജിയം ക്വാർട്ടർ ഫൈനലിൽ കടന്നു. 1-4 ബെൽജിയത്തിന്റെ ജയം. ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
4: കിക്ക് ഓഫ് മുതൽ ആക്രമിച്ച് കളിച്ച ബെൽജിയം മത്സരത്തിന് ആദ്യ മിനിറ്റുകളിൽ തന്നെ US പ്രതിരോധത്തെ സമ്മർദ്ദത്തിലാക്കി. ചാൾസ് ഡി കെറ്റലറയുടെ ഇരട്ട ഗോളുകളും US ഗോൾ കീപ്പറുടെ പിഴവ് മുതലെടുത്ത് ഹാൻസ് വനാഗൻ നേടിയ ഗോളുമാണ് ബെൽജിയത്തെ തുണച്ചത്. ഇഞ്ചുറി ടൈമിൽ സൂപ്പർ താരം റൊമേലു ലുക്കാക്കു പലകുലുക്കി ബെൽജിയത്തിന്റെ ഗോൾ പട്ടിക പൂർത്തിയാക്കി. അമേരിക്കയ്ക്കായി മാലിക് ടിൽമാൻ ഫ്രീ കിക്കിലൂടെ ഗോൾ നേടി. സ്പെയിനാണ് ബെൽജിയത്തിന്റെ ക്വാർട്ടറിലെ എതിരാളികൾ.
0: ഇന്ന് പുലർച്ചെ നടന്ന പ്രീ ക്വാർട്ടർ പോരാട്ടത്തിൽ പോർച്ചുഗലിനെ തകർത്ത സ്പെയിനും ക്വാർട്ടറിൽ ഇടം പിടിച്ചു. ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് സ്പെയിനിന്റെ ജയം. മത്സരത്തിന്റെ 91 മിനിറ്റിൽ മിക്കൽ മെറിനോയാണ് സ്പെയിനിനായി വിജയഗോൾ നേടിയത്. ഇതോടെ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ ലോകകപ്പ് മോഹങ്ങൾക്ക് വിരാമമിട്ട് പോർച്ചുഗൽ ലോകകപ്പിൽ നിന്ന് പുറത്തായി. ലഹരിക്കെതിരായ ജനകീയ ദൌത്യമായ ഓപ്പറേഷൻ തൂഫാന് പിന്തുണ പ്രഖ്യാപിച്ച് ഇന്ന് കൊല്ലത്ത് സംഘടിപ്പിക്കുന്ന ജ്വാല 2026 പരിപാടിയിൽ 2000 വനിതകൾ പങ്കെടുക്കും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. കൊല്ലം ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഈ അധ്യയന വർഷത്തെ പ്രവേശനം ആരംഭിച്ചു. August 4 അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി. വിശദവിവരങ്ങൾ സർവകാല

വിവരങ്ങൾ സർവകലാശാല വെബ്സൈറ്റിൽ ലഭ്യമാണ്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസസ് 302 പോയിന്റ് ഉയർന്ന് 78,585, നിഫ്റ്റി 84 പോയിന്റ് നേട്ടത്തിൽ 24,518, വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കുറഞ്ഞു, പവന് 1,000 രൂപ താഴ്ന്ന് 1,06,650 രൂപയും 13,315 രൂപയുമാണ്. ഗ്രാമിന് 13,315 രൂപയുമാണ് ഇന്നത്തെ വില. ചില മെഡിക്കൽ സ്റ്റോറുകൾ മുഖേന വിവിധ രൂപങ്ങളിൽ ലഹരി മരുന്ന് വിതരണം ചെയ്യുന്നതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ടെന്നും ഇത്തരം സ്ഥാപനങ്ങൾക്കെതിരെ കർശന നിയമ നടപടി സ്വീകരിക്കുമെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല.

0: 315 രൂപയുമാണ് ഇന്നത്തെ വില. ചില മെഡിക്കൽ സ്റ്റോറുകൾ മുഖേന വിവിധ രൂപങ്ങളിൽ ലഹരി മരുന്ന് വിതരണം ചെയ്യുന്നതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ടെന്നും ഇത്തരം സ്ഥാപനങ്ങൾക്കെതിരെ കർശന നിയമ നടപടി സ്വീകരിക്കുമെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്തോനേഷ്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ബിന്താങ് ആദിപൂർണ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചു. പ്രതിനിധിതല ചർച്ചയിൽ തന്ത്രപരമായ പങ്കാളിത്തം ശക്തിപ്പെടുത്താൻ ധാരണ. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗം കൊച്ചിയിൽ തുടരുന്നു. നാളത്തെ മന്ത്രിതല യോഗത്തിൽ കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രി അന്നപൂർണ ദേവി പങ്കെടുക്കും. സംസ്ഥാനത്ത് മഴ തുടരുന്നു. വയനാട് കല്ലാടിയിൽ മീനാക്ഷി പാലത്തിന് സമീപം മണ്ണിടിച്ചിൽ. ഒട്ടേറെ പേർ കുടുങ്ങിക്കിടക്കുന്നതായി സംശയം. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി മുൻ ജില്ലാ ജഡ്ജി എൻ ശേഷാദ്രിനാഥൻ ചുമതലയേറ്റു. ജീവനക്കാരെ പിരിച്ചുവിട്ട കോറോ ഹെൽത്ത് കമ്പനി അധികൃതരുമായി ജൂലൈ 10 തൊഴിൽ മന്ത്രി ബിന്ദുകൃഷ്ണ നേരിട്ട് ചർച്ച നടത്തും. ലോകകപ്പ് പ്രീ ക്വാർട്ടറിൽ ഇന്ന് അർജന്റീന ഈജിപ്റ്റ് പോരാട്ടം. പോർച്ചുഗലും യുഎസ്എയും ക്വാർട്ടർ കാണാതെ പുറത്ത്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: കൗമാരക്കാരിലെ ആർത്തവം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് തിരുവനന്തപുരം ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ പ്രസൂതിതന്ത്ര സ്ത്രീരോഗ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ രജനി പി സംസാരിക്കുന്നു.
2: ഗർഭപാത്രത്തിന്റെ ഉൾപ്പാളിയായ എൻഡോമെട്രിയം അടർന്ന് രക്തത്തോടൊപ്പം യോനിയിലൂടെ പുറത്തുപോകുന്ന പ്രക്രിയയാണ് ആർത്തവം അഥവാ മെൻസ്ട്രേഷൻ. മെൻസസ്, പിരീഡ്സ് എന്നൊക്കെയുള്ള പേരുകളും ഇതിനുണ്ട്. തികച്ചും സ്വാഭാവികമായൊരു ശാരീരിക പ്രവർത്തനമാണിത്. ഓരോ 28 ദിവസം കൂടുമ്പോഴും ആർത്തവം ഉണ്ടാകുന്നു. സാധാരണ 3 മുതൽ 7 ദിവസങ്ങൾ നീണ്ടു നിൽക്കും. ആർത്തവം ഉണ്ടായി എന്നത് ഒരു പെൺകുട്ടിയുടെ പ്രത്യുത്പാദന ആരോഗ്യ സൂചന കൂടിയാണ്. കൗമാരക്കാരിൽ ആർത്തവ ശുചിത്വമാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകേണ്ട ഒരു കാര്യം. ആർത്തവ ദിനങ്ങളിൽ ഗർഭാശയഗളം തുറന്നിരിക്കുന്നതിനാൽ അണുബാധ ഗർഭാശയത്തിലേക്ക് ബാധിക്കാൻ സാഹചര്യമൊരുക്കാം. ഈ സമയത്ത് യോനിയിലെ അസിഡിക് pH മാറി ആൽക്കലൈൻ pH ആകുന്നതുകൊണ്ട് തന്നെ രോഗാണുക്കളെ പ്രതിരോധിക്കാനുള്ള ശേഷി കുറയുകയും അണുബാധയ്ക്ക് സാധ്യത കൂടുകയും ചെയ്യുന്നുണ്ട്. സ്ത്രീകളിൽ ഉണ്ടാകുന്ന യൂറിനറി ഇൻഫെക്ഷന്റെ പ്രധാന കാരണം പിരീഡ് സമയത്തെ ശുചിത്വക്കുറവാണ്. ഈ സമയം യോനി ശുചിത്വം, കൃത്യസമയത്ത് പാഡ് മാറ്റുക, ശാരീരിക ശുചിത്വം ഇവ പാലിക്കേണ്ടതാണ്. പിരീഡ്സ് ഡേറ്റ് അടുക്കുമ്പോൾ തന്നെ യോനി ഭാഗത്തെ രോമങ്ങൾ ട്രിമ്മർ അല്ലെങ്കിൽ കത്രിക ഉപയോഗിച്ച് നീളം കുറയ്ക്കാവുന്നതാണ്. രോമങ്ങൾ ഷേവ് ചെയ്യുക, ഹെയർ റിമൂവൽ ക്രീം ഉപയോഗം എന്നിവ ഒഴിവാക്കുന്നതാകും നല്ലത്. വീര്യം കൂടിയ സോപ്പുകൾ, ലോഷനുകൾ, പെർഫ്യൂമുകൾ ഇവയൊന്നും യോനി ശുചിത്വത്തിനായി ഉപയോഗിക്കാതിരിക്കുക. നനഞ്ഞ അടിവസ്ത്രങ്ങൾ, യോനിഭാഗം നനഞ്ഞിരിക്കുന്നത് ഇവ ഒഴിവാക്കേണ്ടതാണ്. ഈ നനവ് ഫംഗൽ അണുബാധയും അമിതമായ യോനീസ്രാവവും ചൊറിച്ചിലും ഉണ്ടാക്കാം. ബാത്റൂമിൽ പോയതിനു ശേഷം ശുദ്ധമായ ജലത്തിൽ യോനിഭാഗം കഴുകി വൃത്തിയുള്ള ഒരു ടവൽ ഉപയോഗിച്ച് ഈർപ്പം തുടയ്ക്കാവുന്നതാണ്. ആർത്തവുമായി ബന്ധപ്പെട്ട് ആരോഗ്യകരമായ അറിവുകൾ സ്കൂളിൽ നിന്നും തന്നെ കുട്ടികൾക്ക് പറഞ്ഞുകൊടുക്കേണ്ടതാണ്. ശരാശരി 12 വയസ്സ് പ്രായമാണ് ആർത്തവ ആരംഭമെങ്കിലും 10നും 16നും വയസ്സിനിടയിൽ ആരംഭിക്കുന്നത് സാധാരണമാണ്. ആദ്യ ആർത്തവം വരുന്നതിനു മുമ്പ് വെള്ളനിറത്തിലുള്ള യോനീസ്രവം, സ്തന വളർച്ച, അടിവയറ്റിൽ വേദന, മുഖക്കുരു എന്നിവ ഉണ്ടാകാം. പെൺകുട്ടികളിൽ സാധാരണഗതിയിൽ പ്യൂബർട്ടി സംബന്ധിച്ച മാറ്റങ്ങൾ 8 മുതൽ 16 വയസ്സിനിടയിലാണ് സംഭവിക്കുന്നത്. ഉയരവും ശരീരഭാരവും കൂടുക, സ്തനവളർച്ച ആരംഭിക്കുക, ഗുഹ്യഭാഗങ്ങളിൽ രോമവളർച്ച എന്നിവ സംഭവിച്ചതിനു ശേഷമാണ് ആദ്യ ആർത്തവം സംഭവിക്കുന്നത്. ഗർഭപാത്രം പ്രത്യുത്പാദനത്തിന് സജ്ജമായി എന്നാണിത് സൂചിപ്പിക്കുന്നത്. ശാരീരിക മാറ്റങ്ങൾ സംഭവിച്ച് സാധാരണയായി 2-3 വർഷത്തിനുള്ളിൽ ആദ്യ ആർത്തവം വരും. എന്നാൽ മാറ്റങ്ങൾ വന്നതിനു ശേഷം 15 വയസ്സ് കഴിഞ്ഞ പെൺകുട്ടിക്ക് ആർത്തവം വന്നില്ലെങ്കിൽ ഡോക്ടറെ കാണേണ്ടതാണ്. അതുപോലെ 13 വയസ്സായിട്ടും ശാരീരിക മാറ്റങ്ങൾ വന്നിട്ടില്ലെങ്കിലും ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുക. ആർത്തവ ശുചിത്വത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സാനിറ്ററി പാഡ് 3 മുതൽ 4 മണിക്കൂർ ഇടവേളകളിൽ മാറ്റുക എന്നത്. അണുബാധ, ചൊറിച്ചിൽ, ദുർഗന്ധം എന്നിവ ഒഴിവാക്കാൻ ഇത് സഹായിക്കും. അമിതമായ രക്തസ്രാവം ഉള്ളപ്പോൾ പാഡ് നനഞ്ഞു എന്ന് തോന്നിയാൽ മാറ്റാൻ ശ്രദ്ധിക്കണം. രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുന്നതിന് മുൻപും രാവിലെ എഴുന്നേറ്റ ഉടനെയും പാഡുകൾ മാറ്റുക. ആർത്തവ സമയത്ത് സാനിറ്ററി പാഡാണോ മെൻസ്ട്രുവൽ കപ്പാണോ നല്ലത് എന്നതൊരു പ്രധാന ചോദ്യമാണ്. പരിസ്ഥിതി സൗഹൃദം, ദീർഘകാല ഉപയോഗം, സാമ്പത്തിക ലാഭം എന്നിവ കാരണം സാനിറ്ററി പാഡുകളേക്കാൾ മെൻസ്ട്രുവൽ കപ്പുകൾ മികച്ചതായി കണക്കാക്കപ്പെടുന്നെങ്കിലും വ്യക്തിപരമായ സൗകര്യവും ആരോഗ്യ മുൻഗണനകളും കണക്കിലെടുത്ത് ഉപയോഗിക്കുന്നയാൾക്ക് അനുയോജ്യമായത് തെരഞ്ഞെടുക്കാം. ആർത്തവത്തെപ്പറ്റിയുള്ള അന്ധവിശ്വാസങ്ങളും അബദ്ധധാരണകളുമല്ലാതെ ശാസ്ത്രീയമായ രീതിയിൽ വേണം കുട്ടികൾക്ക് കാര്യങ്ങൾ പറഞ്ഞുകൊടുക്കേണ്ടത്. പെൺകുട്ടികളെപ്പോലെ തന്നെ ആൺകുട്ടികളും വളർച്ചയുടെ വിവിധ ഘട്ടങ്ങൾ, ആർത്തവം ഉൾപ്പെടെയുള്ള മാറ്റങ്ങൾ എന്നിവയെപ്പറ്റി അറിഞ്ഞിരിക്കണം. ആർത്തവകാലത്തെ

ശാരീരിക ശുചിത്വത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ബോധവൽക്കരണം പെൺകുട്ടികൾക്ക് നൽകുക. കൃത്യമായ ഇടവേളകളിൽ പാഡ് മാറ്റുവാൻ മടി തോന്നേണ്ട കാര്യം ഇല്ല എന്നും ഇൻഫെക്ഷൻ തടയാൻ ഇത് അത്യാവശ്യമാണെന്നും ബോധ്യപ്പെടുത്തുക. സാമൂഹിക സാംസ്കാരിക ജീവിതത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും സ്ത്രീകളെ ഒഴിവാക്കുന്ന വിലക്കുകളും മിത്തുകളും ഇപ്പോഴും ആർത്തവത്തെ ചുറ്റിപ്പറ്റിയുണ്ട്. പല സമൂഹങ്ങളിലും നിലനിൽക്കുന്ന ഇത്തരം വിലക്കുകൾ സ്ത്രീകളുടെ വൈകാരിക അവസ്ഥയെയും മാനസിക അവസ്ഥയെയും ജീവിതശൈലിയെയും ഏറ്റവും പ്രധാനമായി ആരോഗ്യത്തെയും ബാധിക്കുന്നു. നമ്മുടെ കേരളത്തിൽ ഈ സ്ഥിതിക്ക് മാറ്റം വന്നുവെങ്കിലും ഇതൊക്കെ നിലനിൽക്കുന്ന സ്ഥലങ്ങളുമുണ്ട്. പണ്ടുകാലത്ത് ആർത്തവ സമയത്ത് സ്ത്രീകളെ മാറ്റി ഒരു മുറിയിൽ കഴിയുവാൻ പറഞ്ഞിരുന്നത് ആ ദിവസങ്ങളിൽ അവർക്ക് പൂർണ്ണ വിശ്രമം നൽകുന്നതിന് വേണ്ടിയായിരുന്നു. പക്ഷേ പിന്നീടിത് ആർത്തവത്തിന് അശുദ്ധിയുടെയും വിലക്കുകളുടെയും ഭാവം കൈവരുന്നതിലേക്ക് നയിച്ചു. ആർത്തവം വളർച്ചയുടെ സ്വാഭാവിക ഘട്ടമാണെന്നും ആത്മവിശ്വാസത്തോടെ ആർത്തവത്തെ സമീപിക്കാനും കുട്ടികളെ പഠിപ്പിക്കണം. ആർത്തവകാലത്തിന്റെ തുടക്കത്തിൽ ക്രമക്കേടുകൾ സാധാരണമാണെങ്കിലും രണ്ടു വർഷത്തിനുള്ളിൽ റെഗുലർ ആകുന്നില്ലെങ്കിലോ കൂടുതൽ കാലം നീണ്ടു നിൽക്കുമ്പോഴോ ഇടയിൽ എപ്പോഴെങ്കിലുമാണ് വരുന്നതെങ്കിലോ ചികിത്സ ആവശ്യമായി വരുന്നു. ആർത്തവ ക്രമക്കേടുകളിൽ കാരണം കണ്ടെത്തുകയെന്നത് ചികിത്സയ്ക്ക് പ്രധാനമാണ്. ഔഷധത്തിനോടൊപ്പമോ അതിനേക്കാളേറെയോ പ്രാധാന്യം ആരോഗ്യകരമായ ഡയറ്റ്, വ്യായാമം എന്നിവയ്ക്കുണ്ട്. സ്ട്രെസ് കുറയ്ക്കുവാൻ യോഗ, മെഡിറ്റേഷൻ ഇവ ഏറെ സഹായിക്കും. ആരോഗ്യകരമായ ശരീരഭാരം നിലനിർത്തുക, ഭാരം കൂടുന്നതും വല്ലാതെ കുറയുന്നതുമെല്ലാം ആർത്തവ ക്രമക്കേടുകൾക്ക് കാരണമാകും. ആർത്തവ ദിനങ്ങളിൽ വയറുവേദന, നടുവേദന, ദഹന പ്രശ്നങ്ങൾ ഇവയൊക്കെ സാധാരണമായി കാണാറുണ്ടെങ്കിലും ദൈനംദിന ജീവിതചര്യകളെ ബാധിക്കുന്ന രീതിയിൽ ഇവ വരുമ്പോഴാണ് ചികിത്സ ആവശ്യമായി വരുന്നത്. ആർത്തവ ബുദ്ധിമുട്ടുകൾ കുറയുവാൻ ആയുർവേദം നിർദ്ദേശിക്കുന്ന ചിട്ടകൾ പാലിക്കാവുന്നതാണ്. ആർത്തവം പ്രതീക്ഷിക്കുന്ന ദിവസത്തിന് ഒരാഴ്ച മുൻപ് തന്നെ എണ്ണയിൽ പൊരിച്ചതും അമിതമായി കൊഴുപ്പടങ്ങിയതുമായ ഭക്ഷണങ്ങൾ ഒഴിവാക്കുന്നത് ആർത്തവവേദന കുറയ്ക്കുവാൻ സഹായിക്കുമെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. ആർത്തവ ദിനങ്ങളിൽ ചെറുചൂടോടെ എളുപ്പത്തിൽ ദഹിക്കുന്നതും പോഷകസമൃദ്ധവുമായ ഭക്ഷണം കുട്ടികൾക്ക് നൽകാം. എരിവും പുളിയും കൂടിയ ഭക്ഷണങ്ങൾ, ജങ്ക് ഫുഡുകൾ എന്നിവ ഒഴിവാക്കുക. കഠിനമായ വ്യായാമങ്ങൾ ഒഴിവാക്കി ശരീരത്തിന് ആവശ്യമായ വിശ്രമം നൽകുക. റാഗി, പാലിൽ വേവിച്ചതും ആവിയിൽ പാകം ചെയ്തതുമായ ആഹാരങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിന് നൽകാം. രാത്രി ഭക്ഷണം മിതവും വേഗത്തിൽ ദഹിക്കുന്നവയും ആക്കാം. ഈ രീതിയിലൂടെ പിരീഡ് സമയത്തെ ഗ്യാസ് ട്രബിൾ, കോൺസ്റ്റിപ്പേഷൻ ബുദ്ധിമുട്ടുകൾക്ക് ആശ്വാസമേകാം. ധാരാളം വെള്ളം കുടിക്കുകയും ഇളം ചൂടുവെള്ളത്തിൽ കുളിക്കുകയും ആവശ്യത്തിന് ഉറക്കവും ഉറപ്പാക്കുക. ഇരുമ്പടങ്ങിയ ഭക്ഷണങ്ങളായ മുരിങ്ങയില, ഈന്തപ്പഴം, ഉണക്കമുന്തിരി, ശർക്കര, നിലക്കടല, ചിക്കൻ, മത്സ്യം, മാതളനാരങ്ങ, ധാന്യങ്ങൾ, എള്ള് ഇവയും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. ആദ്യത്തെ ആർത്തവം അഥവാ മെനാർക്കി എന്നത് പെൺകുട്ടികളുടെ ശാരീരികവും മാനസികവുമായി വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പ്രക്രിയയാണ്. ഈ സമയത്ത് ആർത്തവ വേദനയും മറ്റ് അസ്വസ്ഥതകളും കുറയ്ക്കുവാൻ ആയുർവേദ ഔഷധങ്ങൾ സഹായകരമാണ്. എന്നാൽ ആദ്യ ആർത്തവം വന്നാൽ ആയുർവേദ മെഡിക്കൽ ഷോപ്പുകളിൽ പോയി അരിഷ്ടവും ലേഹ്യവും യാതൊരു വൈദ്യനിർദ്ദേശവും ഇല്ലാതെ വാങ്ങിക്കഴിക്കുന്ന രീതി കാണാറുണ്ട്. ഇത് തികച്ചും തെറ്റായൊരു കാര്യമാണ്. യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഒരു കുട്ടിക്ക് ഇവയൊന്നും നൽകേണ്ടതില്ല. എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ആയുർവേദ ഡോക്ടറിനെ സമീപിച്ച് അവരുടെ നിർദ്ദേശപ്രകാരം മാത്രം മരുന്നുകൾ ഉപയോഗിക്കുക. ജീവിത സാഹചര്യങ്ങളും ചര്യകളും ആഹാര രീതികളും മാറുന്ന ഈ കാലഘട്ടത്തിൽ കൗമാരക്കാരിൽ ഏറെ ആർത്തവ ക്രമക്കേടുകളും കണ്ടുവരുന്നു. പണ്ടത്തെ കാലത്തെ അപേക്ഷിച്ച് ഇപ്പോൾ പെൺകുട്ടികളിലെ ആർത്തവ പ്രായം കുറഞ്ഞു വരുന്നുണ്ട്. ആർത്തവ ചക്രം നിയന്ത്രിക്കുന്നത് തലച്ചോറിലെ ഹൈപ്പോതലാമസ് ഉൾപ്പെടുന്ന ഹൈപ്പോതലാമസ്, പിറ്റ്വിറ്ററി ഗ്ലാൻഡ്, ഓവറീസ് എന്നിവയുടെ കൂട്ടായ പ്രവർത്തനമാണ്. ഇതിൽ വരുന്ന ചെറിയ അസന്തുലിതാവസ്ഥ പോലും ആർത്തവ ക്രമക്കേടുകൾക്ക് വഴിയൊരുക്കാം. ഹോർമോൺ ഇംബാലൻസ് ഇതിനുള്ള പ്രധാന കാരണമാണ്. ഹോർമോണുകൾ കൃത്യമായി ഉത്പാദിപ്പിക്കാത്തതും അമിതമാകുന്നതും ബാലൻസ് ഇല്ലായ്മയുമെല്ലാം തന്നെ ആർത്തവ ക്രമക്കേടുകൾക്ക് കാരണമാകുന്നു. ഇവയെല്ലാം തന്നെ ആർത്തവം വരാതിരിക്കാനും കാരണമാകും. സ്ട്രെസ് ആണ് ആർത്തവ ക്രമക്കേടിന് ഇടയാക്കുന്ന മറ്റൊരു കാരണം. ഇന്നത്തെ കാലഘട്ടത്തിൽ ടീനേജുകാർ പല കാര്യങ്ങളിലും സ്ട്രെസ്സിലൂടെ കടന്നുപോകുന്നു. PCOS അഥവാ പോളി എൻഡോക്രൈൻ മെറ്റബോളിക് ഒവേറിയൻ സിൻഡ്രം, PMOS എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ട ഈ രോഗം ടീനേജ് പെൺകുട്ടികൾ മുതൽ തന്നെ വ്യാപകമായി കണ്ടുവരുന്നു. അഡ്രിനൽ ഗ്രന്ഥി, തൈറോയിഡ്, പിറ്റ്വിറ്ററി ഗ്രന്ഥി, ഓവറികൾ എന്നീ ഗ്രന്ഥികളുടെ പ്രവർത്തനത്തെയും അവ ഉത്പാദിപ്പിക്കുന്ന ഹോർമോണുകളുടെയും അസന്തുലിതാവസ്ഥ ഉണ്ടാക്കുന്നതിനാൽ ആണ് പോളി എൻഡോക്രൈൻ ഡിസോർഡർ എന്ന് ഇതിനെ പറയപ്പെടുന്നത്. ക്രമം തെറ്റിയ ആർത്തവം, വേദനയേറെയുള്ള ആർത്തവം, മുഖരോമങ്ങൾ, ശരീരഭാരം അമിതമായി വർദ്ധിക്കുക, വന്ധ്യത എന്നിവയെല്ലാം തന്നെ ഇത്തരക്കാരിൽ കണ്ടുവരുന്നു. ഇൻസുലിൻ റെസിസ്റ്റൻസ്, ജീവിതശൈലി, ജനിതക കാരണങ്ങൾ എന്നിവയാണിതിലേക്ക് നയിക്കുന്നത്. ഇത് കാരണം അണ്ഡാശയത്തിൽ ചെറിയ സിസ്റ്റുകൾ ഉണ്ടാകുകയും സാധാരണയായി നടക്കേണ്ട അണ്ടോത്പാദനം തടസ്സപ്പെടുകയും ചെയ്യുന്നു. ജീവിതശൈലിയിലെ മാറ്റങ്ങളും കൃത്യമായ ചികിത്സയും വഴി ഇത് പൂർണ്ണമായും നിയന്ത്രിക്കാൻ സാധിക്കും.
ഒരു സ്ത്രീയെ പുരുഷനിൽ നിന്നും

0: വ്യത്യസ്തയാക്കുന്ന പ്രധാന ഘടകം അവളുടെ മാതൃത്വമാണ്. ഓരോ മനുഷ്യജീവനും കാരണമായത് ആർത്തവം എന്ന പ്രക്രിയയാണ്. അതുകൊണ്ട് തന്നെ ഓരോ സ്ത്രീയും അഭിമാനത്തോടെ കാണേണ്ട ഒന്നാണ് ആർത്തവം. അത് അശുദ്ധമോ മലിനമോ അല്ല. സ്ത്രീകളിൽ പ്രത്യുത്പാദനത്തിന്റെ ഭാഗമായി നടക്കുന്ന ഒരു സ്വാഭാവിക പ്രക്രിയ മാത്രമാണ് ആർത്തവം എന്നോർക്കുക. എല്ലാ സ്ത്രീകളും ശുചിത്വ ആർത്തവം എന്ന ആശയത്തിന് പ്രാധാന്യം നൽകി ആരോഗ്യപൂർണമായ ജീവിതം നയിക്കുക.
1: കൗമാരക്കാരിലെ ആർത്തവം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് തിരുവനന്തപുരം ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ പ്രസൂതിതന്ത്ര സ്ത്രീരോഗ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ രജനി പി.
2: അല്പസമയത്തിനുള്ളിൽ വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. ഇന്ത്യ ഇന്തോനേഷ്യ സമഗ്ര നയതന്ത്ര പങ്കാളിത്തം പുരോഗതിയുടെ പുതിയ തലങ്ങളിലേക്ക് പ്രവേശിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോയുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. വയനാട് മേപ്പാടിയിൽ തുരങ്കപാതയ്ക്ക് സമീപം വൻ മണ്ണിടിച്ചിൽ. 6 പേരെ മണ്ണിനടിയിൽ നിന്നും രക്ഷപ്പെടുത്തി. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. മഹാരാഷ്ട്രയിൽ അതിശക്തമായ മഴ തുടരുന്നു. ജാഗ്രതാ നിർദ്ദേശം നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗം കൊച്ചിയിൽ തുടരുന്നു. വനിതാ മന്ത്രിതല യോഗം നാളെ ആരംഭിക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 9:30 അർജന്റീന ഈജിപ്തുമായി ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. ഇന്ത്യയ്ക്കും ഇന്തോനേഷ്യയ്ക്കുമിടയിൽ വളർന്നുവരുന്ന പരസ്പര വിശ്വാസം ഇരു രാജ്യങ്ങളുടെയും പ്രതിരോധ സഹകരണം ശക്തിപ്പെടുത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നീലസമ്പദ് വ്യവസ്ഥ, തുറമുഖ വികസനം, സമുദ്ര കേന്ദ്രീകൃത വ്യാപാരം എന്നിവയിൽ സഹകരണം ആഴത്തിലാക്കാൻ തീരുമാനിച്ചതായും ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോയുമായി നടത്തിയ ഉഭയകക്ഷി ചർച്ചയ്ക്ക് ശേഷമുള്ള സംയുക്ത പ്രസ്താവനയിൽ അദ്ദേഹം പറഞ്ഞു. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിന് ഇരു രാജ്യങ്ങളുടെയും തീരദേശ സേനകൾ ഒരുമിച്ച് പ്രവർത്തിക്കുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഇന്ത്യ ഇന്തോനേഷ്യ സമഗ്ര നയതന്ത്ര പങ്കാളിത്തം പുരോഗതിയുടെ പുതിയ തലങ്ങളിലേക്ക് പ്രവേശിച്ചതായും ശ്രീ മോദി പറഞ്ഞു.
3: ഹമാരെ ദേശോ കെ ബീച്ച് ബഡ്താ വിശ്വാസ് ഹമാരി രക്ഷ സുരക്ഷ ഓർ മെരിടൈം സഹയോഗ് കോ മജ്ബൂത് കർ റഹാ ഹൈ. ആജ് ഹംനേ ഡിഫൻസ് എക്സ്ചേഞ്ച്, ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഓർ ഇൻഡസ്ട്രിയൽ സഹയോഗ് ബഢാനേ പർ സഹമതി ബനായി. അബ് ഹം ദോനോ ദേശോ കെ കോസ്റ്റ് ഗാർഡ്സ് ഹിന്ദ് മഹാസാഗർ മേ മാരിടൈം സേഫ്റ്റി ഓർ സെക്യൂരിറ്റി കെ ലിയെ മിൽക്കർ കാം കരേംഗേ.
1: നിർമ്മിത ബുദ്ധി, ടെലികമ്യൂണിക്കേഷൻസ്, ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ തുടങ്ങിയ മേഖലകളിലെ സാങ്കേതിക സഹകരണം ശക്തിപ്പെടുത്തുന്നതിന് സുപ്രധാന കരാറുകളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു. സ്റ്റാർട്ടപ്പ് സഹകരണം കൂടുതൽ ആഴത്തിലാക്കാനും ചർച്ചയിൽ ധാരണയായി. ഇതിന്റെ ഭാഗമായി IIM ബാംഗ്ലൂർ ഇന്തോനേഷ്യയിൽ ക്യാമ്പസ് സ്ഥാപിക്കും. ഇന്ത്യയുടെ ഏകീകൃത പേയ്മെന്റ് ഇന്റർഫേസ് UPI ഇന്തോനേഷ്യയുടെ പേയ്മെന്റ് സംവിധാനവുമായി സംയോജിപ്പിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പ്രതിരോധം, വ്യാപാരം, ഊർജ്ജം, ഭക്ഷ്യസുരക്ഷ, വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം തുടങ്ങിയ മേഖലകളിലെ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുള്ള കരാറുകളിലും ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു. ഇന്തോനേഷ്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ബിൻതാങ് ആദിപൂർണ ഓഫ് ദ റിപ്പബ്ലിക് ഓഫ് ഇന്തോനേഷ്യ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചു. ബഹുമതി ഇന്ത്യയിലെ ജനങ്ങൾക്ക് സമർപ്പിക്കുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്തോനേഷ്യൻ പ്രസിഡന്റിനും സർക്കാരിനും അദ്ദേഹം നന്ദി രേഖപ്പെടുത്തി. വയനാട് മേപ്പാടിയിൽ തുരങ്കപാതയ്ക്ക് സമീപം വൻ മണ്ണിടിച്ചിൽ. കള്ളാടി മീനാക്ഷിപ്പാലത്തിന് സമീപമുണ്ടായ മണ്ണിടിച്ചിലിൽ മണ്ണിനടിയിൽ കുടുങ്ങിയ 6 പേരെ രക്ഷപ്പെടുത്തി ആശുപത്രിയിലേക്ക് മാറ്റി. കൂടുതൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുകയാണ്. രാവിലെ 11:30 മണ്ണിടിച്ചിലുണ്ടായത്. 30 തൊഴിലാളികൾ സമീപ പ്രദേശത്തുണ്ടായിരുന്നു എന്നാണ് പ്രാഥമിക വിവരം. NDRFന്റെയും ഫയർഫോഴ്സിന്റെയും നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. വയനാട് മണ്ണിടിച്ചിലിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ ജില്ലയിൽ നിന്നുള്ള മന്ത്രി TT സിദ്ദിഖുമായി അടിയന്തര കൂടിക്കാഴ്ച നടത്തി. രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാനും മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. മന്ത്രിമാരായ AP അനിൽകുമാറിനോടും TT സിദ്ദിഖിനോടും വയനാട്ടിലേക്ക് തിരിക്കാനും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. വയനാട് ജില്ലാ കളക്ടറുമായും മുഖ്യമന്ത്രി ഫോണിൽ സംസാരിച്ചു. മീനങ്ങാടിയിൽ നിന്നുള്ള NDRF യൂണിറ്റ് ഉടൻ സംഭവസ്ഥലത്തെത്തും. കോഴിക്കോടുള്ള സംഘത്തോടും വയനാട്ടിലെത്താൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. തുരങ്കപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അശാസ്ത്രീയമായി മണ്ണ് കൂട്ടിയിട്ടതാണ് അപകടത്തിന് കാരണമായതെന്ന് മന്ത്രി TT സിദ്ദിഖ്. കൊങ്കൺ അധികൃതർക്ക് അപകട സാധ്യത സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകിയെങ്കിലും നടപടികളിൽ പാളിച്ചയുണ്ടായതായി മന്ത്രി പറഞ്ഞു. ഇതിനെ ഗൌരവമായാണ് കാണുന്നതെന്നും പരിശോധനയുണ്ടാകുമെന്നും അദ്ദേഹം

0: വ്യക്തമാക്കി. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ നാളെ തുടക്കം. രണ്ടു ദിവസത്തെ യോഗത്തിൽ കേന്ദ്ര വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രി അന്നപൂർണാദേവി പങ്കെടുക്കും. വനിതാ കേന്ദ്രീകൃത വികസനം സംബന്ധിച്ച ചർച്ചകളിൽ ബ്രിക്സ് രാജ്യങ്ങളിൽ നിന്നുള്ള മന്ത്രിമാരും പങ്കെടുക്കുന്നുണ്ട്. സമ്മേളനത്തോടനുബന്ധിച്ചുള്ള സംയുക്ത പ്രഖ്യാപനത്തിന്റെ കരടിന്മേലുള്ള ചർച്ചകളും യോഗത്തിൽ നടക്കും. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതിയുടെ രണ്ടു ദിവസത്തെ യോഗം കൊച്ചിയിൽ പുരോഗമിക്കുകയാണ്. സ്ത്രീ ശാക്തീകരണം, സ്ത്രീകളുടെ നേതൃത്വത്തിലുള്ള വികസനം തുടങ്ങിയവയാണ് ഇന്നലെ ആരംഭിച്ച യോഗത്തിലെ പ്രധാന ചർച്ചാ വിഷയം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിലെ റബ്ബർ കർഷകർക്കും തോട്ടം മേഖലയ്ക്കും ആശ്വാസം പകർന്ന് റബ്ബർ വില സർവകാല റെക്കോർഡിലേക്ക്. വിശദാംശങ്ങളുമായി ആകാശവാണി പ്രതിനിധി ദേവിക എസ്.
2: സംസ്ഥാനത്തെ റബ്ബർ കർഷകർക്കും തോട്ടം മേഖലയ്ക്കും വൻ ആശ്വാസം പകർന്ന് വിപണിയിൽ റബ്ബർ വില സർവകാല റെക്കോർഡുകളിലേക്ക്. ആഗോള വിപണിയിലെ ചലനങ്ങളും ആഭ്യന്തര വിപണിയിലെ റബ്ബർ ദൌർബല്യവും കാരണമാണ് വിലയിൽ വൻ വർധനവുണ്ടായത്. പ്രമുഖ ഗ്രേഡായ RSS 4 റബ്ബറിന്റെ വില കിലോയ്ക്ക് 271 രൂപ എന്നത് ചരിത്രപരമായ നിരക്കിലെത്തി. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി കടുത്ത പ്രതിസന്ധിയിലായിരുന്ന കേരളത്തിലെ റബ്ബർ കർഷകർക്ക് വില 280 രൂപയും കടന്ന് മുന്നേറുന്നത് പുതിയ പ്രതീക്ഷയാണ് നൽകുന്നത്.
0: മഹാരാഷ്ട്ര, കർണാടക, ഗുജറാത്ത്, കൊങ്കൺ, ഗോവ എന്നിവിടങ്ങളിൽ കനത്ത മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മഹാരാഷ്ട്രയിലെ തീരദേശ മലയോര മേഖലകളിൽ അതിശക്തമായ മഴയാണ് ഈ ദിവസങ്ങളിൽ അനുഭവപ്പെടുന്നത്. ലോണോവാലയിൽ 600 മില്ലിമീറ്റർ മഴ രേഖപ്പെടുത്തി. ഘാട്ട് മേഖലയിലെ മണ്ണിടിച്ചിൽ സാധ്യത കണക്കിലെടുത്ത് വിനോദസഞ്ചാര കേന്ദ്രങ്ങളടക്കം അടച്ചിരിക്കുകയാണ്. നാസിക്കിൽ മേഘവിസ്ഫോടനത്തിന് സമാനമായ അതിതീവ്ര മഴയുണ്ടായി. മുംബൈ, താനെ, നവി മുംബൈ, പൂനെ അടക്കമുള്ള സ്ഥലങ്ങളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി നൽകിയിട്ടുണ്ട്. ഇടിച്ചിലിനെ തുടർന്ന് ഗതാഗതം നിർത്തിവച്ച മുംബൈ പൂനെ എക്സ്പ്രസ് വേ ഭാഗികമായി തുറന്നിട്ടുണ്ട്. NDRF, SDRF സംഘങ്ങളെ പ്രദേശത്ത് വിന്യസിച്ചു. കേരളത്തിൽ ഇന്ന് വിവിധ ജില്ലകളിൽ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും, കർണാടക തീരത്ത് വെള്ളിയാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. അമർനാഥ് യാത്രയ്ക്കുള്ള 8815 തീർത്ഥാടകർ അടങ്ങുന്ന 6-ാമത്തെ സംഘം ഇന്ന് പുലർച്ചെ ജമ്മുവിലെ ഭഗവതി നഗർ ബേസ് ക്യാമ്പിൽ നിന്ന് യാത്ര തിരിച്ചു. സുരക്ഷിത യാത്ര ഉറപ്പാക്കാൻ പോലീസ്, CRPF, മറ്റ് സുരക്ഷാ ഏജൻസികൾ എന്നിവരുടെ നേതൃത്വത്തിൽ വിപുലമായ ക്രമീകരണം ഒരുക്കിയിട്ടുണ്ട്. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായുള്ള വീടുകളുടെ വിവരശേഖരണം തുടരുന്നു. സെൽഫ് എന്യൂമറേഷൻ നടത്തിയവർക്ക് ഓൺലൈനിൽ ലഭിച്ച ID പരിശോധിച്ച് വിവരങ്ങൾ സ്ഥിരീകരിച്ച ശേഷമാണ് വിവരശേഖരണം നടത്തുന്നത്. സെൽഫ് എന്യൂമറേഷൻ നടത്താത്ത കുടുംബങ്ങളുടെ വിവരങ്ങൾ എന്യൂമറേറ്റർമാർ നേരിട്ട് രേഖപ്പെടുത്തും. ഫിഫ ലോകകപ്പ് പ്രീ ക്വാർട്ടറിൽ ഇന്ന് രാത്രി 9:30 അർജന്റീന ഈജിപ്തുമായി ഏറ്റുമുട്ടും. പ്രീ ക്വാർട്ടറിൽ ഇന്ന് നടന്ന മത്സരത്തിൽ അമേരിക്കയെ 1-4 തകർത്ത് ബെൽജിയം ക്വാർട്ടറിൽ പ്രവേശിച്ചു. പോർച്ചുഗലിനെ ഏകപക്ഷീയമായ 1 തകർത്ത് സ്പെയിനും ക്വാർട്ടറിൽ കടന്നു. പോർച്ചുഗൽ ടൂർണമെന്റിൽ നിന്ന് പുറത്തായതിനു പിന്നാലെ അടുത്ത ലോകകപ്പിൽ കളിക്കില്ലെന്ന് പോർച്ചുഗലിന്റെ ഇതിഹാസ താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോ പ്രഖ്യാപിച്ചു. ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: ഒരു തലമുറയിൽ മുഴുവൻ തരംഗമായി പടർന്ന വിഖ്യാതമായ ആ ഗോളടി ആഘോഷം ഇനി ലോകകപ്പിന്റെ വേദിയിൽ കാണാൻ കഴിയില്ല. ബ്രസീൽ ഫുട്ബോൾ ഇതിഹാസം നെയ്മർക്ക് പിന്നാലെ പകരക്കാരനില്ലാത്ത കാൽപന്ത് രാജാവ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോയും ബൂട്ടഴിക്കുകയാണ്. 2006 ജർമ്മനിയിൽ തുടങ്ങി 6 പറങ്കിപ്പടയുടെ നട്ടല്ലായി നിന്ന ഏഴാം നമ്പർ ജേഴ്സിക്കാരൻ ലോകകപ്പ് കിരീടമെന്ന സ്വപ്നം ബാക്കി വെച്ചാണ് കാൽപന്ത് കളിയുടെ വിശ്വവേദിയിൽ നിന്നും പടിയിറങ്ങുന്നത്. രാജ്യാന്തര ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരമായ റൊണാൾഡോ ലോകകപ്പ് വേദികളിലും അവിസ്മരണീയമായ റെക്കോർഡുകൾ സ്ഥാപിച്ചു. തുടർച്ചയായ 6 ലോകകപ്പുകളിൽ ഗോൾ നേടുന്ന ചരിത്രത്തിലെ ഏക പുരുഷ താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോയാണ്.
0: ഇന്ത്യ ഇംഗ്ലണ്ട് 2020 പരമ്പരയിലെ 3-ാം മത്സരം ഇന്ന്. ഇന്ത്യൻ സമയം രാത്രി 10:00 ഇംഗ്ലണ്ടിലെ ട്രെന്റ് ബ്രിഡ്ജ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരം. പരമ്പരയിൽ ഇംഗ്ലണ്ട് 1-0 മുന്നിലാണ്. പാക് അധിനിവേശ കശ്മീരിൽ ജനകീയ പ്രതിഷേധം ശക്തം. 48 മണിക്കൂറിനുള്ളിൽ തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ ജമ്മുകശ്മീർ ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റി പാകിസ്ഥാൻ സർക്കാരിന് അന്ത്യശാസനം നൽകി. പാക് സേനയുടെ നടപടികൾക്കെതിരെ വിവിധ പ്രദേശങ്ങളിൽ പ്രതിഷേധം ശക്തമായതോടെ വ്യാപക ഷെല്ലാക്രമണവും ഏറ്റുമുട്ടലുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഉപരോധം പിൻവലിക്കുക, ആശയവിനിമയ സേവനങ്ങൾ പുനഃസ്ഥാപിക്കുക, അവശ്യസാധനങ്ങളുടെ വിതരണം ഉറപ്പാക്കുക, അറസ്റ്റിലായ നേതാക്കളെ മോചിപ്പിക്കുക എന്നിവയാണ് പ്രതിഷേധക്കാരുടെ ആവശ്യങ്ങൾ. ഫ്രാൻസിന്റെ തെക്കൻ മേഖലയിൽ കാട്ടുതീയെ തുടർന്ന് 10,000 പേരെ മാറ്റിപ്പാർപ്പിച്ചു. സ്പാനിഷ് അതിർത്തിക്കുള്ള ഗ്രാമങ്ങളിൽ നിന്നാണ് ആളുകളെ ഒഴിപ്പിച്ചത്. ശക്തമായ കാറ്റിൽ തീ കൂടുതൽ പടർന്നു പിടിക്കാൻ സാധ്യതയുണ്ട്. അഗ്നിശമന പ്രവർത്തനങ്ങൾക്ക് വേണ്ട സഹായം നൽകുമെന്ന് യൂറോപ്യൻ യൂണിയൻ അറിയിച്ചു. ചൈനയിൽ ശക്തി

0: ശക്തമായ കാറ്റിലും കനത്ത മഴയിലും 10 മരണം, നിരവധി പേരെ കാണാതായി. ശക്തമായ ചുഴലിക്കാറ്റിലും ഇടിമിന്നലിലും ഹുബൈ പ്രവിശ്യയിൽ 8 പേരാണ് മരിച്ചത്. ഗുവാഹത്തിയിൽ വീശിയടിച്ച ചുഴലിക്കാറ്റിലും കനത്ത മഴയിലും 2 പേർ കൊല്ലപ്പെടുകയും 48,000-ലേറെ പേരെ മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യ ഇന്തോനേഷ്യ സമഗ്ര നയതന്ത്ര പങ്കാളിത്തം പുരോഗതിയുടെ പുതിയ തലങ്ങളിലേക്ക് പ്രവേശിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോയുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. വയനാട് മേപ്പാടിയിൽ തുരങ്കപാതയ്ക്ക് സമീപം വൻ മണ്ണിടിച്ചിൽ. 6 പേരെ മണ്ണിനടിയിൽ നിന്നും രക്ഷപ്പെടുത്തി. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. മഹാരാഷ്ട്രയിൽ അതിശക്തമായ മഴ തുടരുന്നു. ജാഗ്രതാ നിർദ്ദേശം നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗം കൊച്ചിയിൽ തുടരുന്നു. വനിതാ മന്ത്രിതല യോഗം നാളെ ആരംഭിക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 9:30 അർജന്റീന ഈജിപ്തുമായി ഏറ്റുമുട്ടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ആകാശവാണി തൃശൂർ. സമയം 1 മണി കഴിഞ്ഞ് 22 സെക്കൻഡ്.
2: ഗാനതരംഗിണി. ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ലൈവ് ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും ഗാനതരംഗിണിയിലേക്ക് സ്നേഹപൂർവം സ്വാഗതം. പരിപാടിയിൽ പങ്കെടുക്കാൻ ഇപ്പോൾ മുതൽ വിളിച്ചു തുടങ്ങാം. വിളിക്കേണ്ട നമ്പറുകൾ പറയാം: 0487 2323571. മറ്റൊരു നമ്പർ 0487 2323572. അപ്പൊ സമയം കളയണ്ട, പെട്ടെന്ന് വിളിച്ചു തുടങ്ങിക്കോളൂ. നമുക്കൊരു കോളർ ലൈനിലുണ്ട്, ഞാൻ കണക്ട് ചെയ്യാം. ഹലോ.
1: ഹലോ,
0: നമസ്കാരം. തൃശൂർ ആകാശവാണിയുടെ ഗാനതരംഗിണിയാണ്. ഇത് ആരാണ്?
1: ഞാൻ വിക്രമൻ.
0: ആഹാ, വിക്രമൻ. എവിടുന്നാണ് വിളിക്കണത്?
1: ചെർപ്പളശ്ശേരി
0: അല്ലേ. ഓക്കെ, പങ്കെടുത്തിട്ടുണ്ടോ മുൻപ് പരിപാടിയില്? ഒരു തവണ പങ്കെടുത്തിട്ടുണ്ട്. ആ, വിളിച്ചാ കിട്ടണില്ല അല്ലേ. അത് ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ, ഒരുപാട് കോളുകളാണ് നമുക്ക് വന്നോണ്ടിരിക്കണത് കേട്ടോ. അതെ, അപ്പൊ ആ ഒരു സമയത്ത് അല്ലേ നമുക്ക് ആ ഒരു കറക്റ്റ് ആ സമയത്ത് ഏത് കോളാണോ നമുക്ക് കണക്ട് ആയി കിട്ടണത് അത് നമ്മൾ എടുക്കണോ, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇത്തരം പരിപാടികളില് നമ്മള് ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക, അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ സാർ, എന്താ ചെയ്യണത് പറയൂ. ഓഹോ, മദ്രാസിലല്ലേ. ചെർപ്പളശ്ശേരിയാണ്. ഓക്കെ, വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
1: ഞാനും വൈഫ് മാത്രമേ ഉള്ളൂ. മക്കളെ ഒരാള് ഇവിടെ അടുത്ത് തന്നെയാണ്, ഒരാള് ഒസൂരുണ്ട്. രണ്ടും പെൺമക്കള്,
0: രണ്ട് പെൺകുട്ടികള്. അവര് മാരീഡ് ആയിരിക്കും അല്ലേ? കല്യാണമൊക്കെ കഴിഞ്ഞ?
1: കല്യാണം കഴിഞ്ഞ.
0: ഓക്കെ, അങ്ങനെയൊക്കെയാണ് അപ്പൊ വീട്ടു വിശേഷങ്ങൾ അല്ലേ. ഇന്ന് ഏത് പാട്ടാ കേൾക്കേണ്ടത് അത് പറയൂ.
1: എനിക്ക് കാവ്യമേളയിലത്തെ പാട്ടില്ലേ,
0: സ്വപ്നങ്ങൾ, അത് യേശുദാസും ലീലയും പാടിയത് അതല്ലേ. ഓക്കെ, ആ തീർച്ചയായിട്ടും നമുക്ക് ഈ ഗാനം തന്നെ കേൾക്കാം. ഇനി സാറിന്റെ റേഡിയോ ആയിട്ടുള്ള ആ ഒരു ബന്ധമൊക്കെ എങ്ങനെയാണ് ഒന്ന് പറയൂ. എല്ലാ പരിപാടികളും കേൾക്കുവോ? ഏത് പരിപാടിയാ കൂടുതൽ ഇഷ്ടം? ആഹാ, എപ്പോഴും കൂടെ ഉണ്ടാവും റേഡിയോ അല്ലേ. ഓക്കെ, അപ്പൊ എല്ലാ പരിപാടികളും കേൾക്കുന്ന ആളാണ് അല്ലെ. ഇന്ന പരിപാടി എന്നില്ല, എല്ലാ പരിപാടികളും വിടാതെ കേൾക്കുന്ന ആളാണ്.
1: എല്ലാം കേൾക്കും.
0: ആഹാ, ഒരുപാട് സന്തോഷം കേട്ടോ അങ്ങനെ ഒരു ശ്രോതാവിനോട് സംസാരിക്കാൻ സാധിച്ചതില്. അപ്പൊ എന്തായാലും വൈഫിനോട് അന്വേഷണം പറയണം, മക്കള് വിളിക്കുമ്പോ മക്കളുടെ അടുത്തും ഒക്കെ നമ്മുടെ അന്വേഷണം പറയൂ. ശരി, അപ്പൊ എന്നാ നമുക്കിനി പാട്ട് കേട്ടാലോ. ശരി സാർ. ഓക്കെ, താങ്ക് യു. വയലാർ രാമവർമ്മ എഴുതി, ദക്ഷിണാമൂർത്തി ഈണം പകർന്ന ഗാനം, യേശുദാസും ലീലയും പാടിയത്, ചിത്രം കാവ്യമേള.

0: ഹലോ.
1: ഹലോ,
0: നമസ്കാരം. തൃശ്ശൂർ ആകാശവാണിയുടെ ഗാനതരംഗിണിയിലേക്ക് സ്വാഗതം. ഇതാരാണ്? രണ്ടുപേരുടെ ശബ്ദം കേട്ടു ഞാനിപ്പോ. ആദ്യം കേട്ടതല്ലേ. ഓക്കെ, ഇതാരാ സംസാരിക്കണത്? പറയൂ.
1: ഗോപാലകൃഷ്ണൻ.
0: ഗോപാലകൃഷ്ണൻ, സ്ഥലം എവിടെയാണ്?
1: കോക്കൂര്.
0: കോക്കൂര്. സാർ എങ്ങനെയാണ്, പങ്കെടുത്തിട്ടുണ്ടോ മുൻപ് പരിപാടിയില്? ആദ്യമായിട്ടാണ് അല്ലേ? അപ്പൊ ഇന്ന് വിളിച്ചപ്പോഴേ കിട്ടി അല്ലേ? ഓക്കെ. എന്താ ചെയ്യണത് സാറ്? പറയൂ.
1: സ്വസ്ഥം.
0: ഓക്കെ, ഇന്ന് ഏത് പാട്ടാ കേൾക്കേണ്ടത്? തീർച്ചയായിട്ടും നമുക്ക് ആ ഗാനം തന്നെ കേൾക്കാം കേട്ടോ. അപ്പോ വീട്ടു വിശേഷങ്ങളൊക്കെ ഒന്ന് പറയൂ. വീട്ടിൽ ആരൊക്കെയുണ്ട്? മോളുണ്ടെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി, മകളാണല്ലോ ആദ്യം എടുത്തത്.
1: വീട്ടിലെ ഭാര്യ, മകൻ. മകള് പറഞ്ഞ മരുമകളാണ്, പക്ഷെ മകളെ പോലെയാണ് എനിക്ക്. പിന്നെ രണ്ട് പേരക്കുട്ടികള്.
0: രണ്ട് പേരക്കുട്ടികൾ അല്ലേ. അവരൊക്കെ എന്ത് ചെയ്യണോ? ഏത് ക്ലാസ്സിലാണ് അവരൊക്കെ?
1: മൂത്തവൻ രണ്ടാം ക്ലാസ്സില്. ഘനശ്യാം മുരാരി.
0: ഘനശ്യാം മുരാരി, നല്ല പേരാണ്.
1: രണ്ടാമത്തെ ആള് പെൺകുട്ടിയാണ്, അവളുടെ പേര് ധീമഹി.

0: ധീമഹി, വെറൈറ്റി പേരുകളാണ് അല്ലേ?
1: ഓക്കെ,
0: ഇതാരാണ്, മുത്തച്ഛൻ സെലക്ട് ചെയ്ത് കൊടുത്ത പേരുകളാണോ?
1: അതെ അതെ
0: അതെ, അത് ശരി.
1: രണ്ടാമത്തെ ആൾക്ക് അച്ഛനാണ് പേര് പേര് സെലക്ട് ചെയ്ത്.
0: ധീമഹി എന്നുള്ളത് അല്ലേ?
1: ആദ്യത്തെ ആൾക്ക് ഞാനാണ്.
0: നല്ല പേരുകളാണ് കേട്ടോ. ഓക്കെ, പിന്നെ എങ്ങനെയാണ് നമ്മളുടെ പരിപാടികൾ? എല്ലാ പരിപാടികളും കേൾക്കുമോ സാറ്? ഏതൊക്കെ പരിപാടികളാണ് സാറിന് കൂടുതൽ താല്പര്യം?
1: ഒരുവിധം എല്ലാ പരിപാടികളും കേൾക്കും.
0: ഒരുവിധം എല്ലാ പരിപാടികളും കേൾക്കുന്ന ആളാണ് അല്ലേ? അത് ശരി. എങ്ങനെയാണ്, റേഡിയോ വഴിയാണോ അതോ ആപ്പ് വഴിയാണോ?
1: റേഡിയോ, റേഡിയോ തന്നെ.
0: റേഡിയോ തന്നെയാണ്. ഓക്കെ,
1: റേഡിയോ തന്നെയാണ്.
0: അപ്പൊ അങ്ങനെയൊക്കെയാണ്
1: കേൾക്കാൻ തുടങ്ങിയിട്ട്. ഞാനൊരു 14 വയസ്സിൽ തുടങ്ങിയത്.
0: അപ്പൊ അത്ര ചെറുപ്പം മുതലേ റേഡിയോ കേൾക്കുന്ന
1: ആളാണ്.
0: ആ ഒരു ബന്ധം ഇപ്പോഴും അതേപോലെ അല്ലേ തുടർന്നു പോണു അല്ലേ?
1: ആ ബന്ധം ഉണ്ടായിരുന്നു. ഞാന് അത് റേഡിയോ എങ്ങനെയെന്ന് വെച്ചാല്, ഞാൻ മദ്രാസില് ജെമിനി സ്റ്റുഡിയോയിലുണ്ടായിരുന്നു.
0: ഓഹോ,
1: ചെറുപ്പത്തില്. അന്ന് ബാലവേല നിരോധനം ഒന്നും ഇല്ലല്ലോ. നാട് വിട്ട് പോയിട്ട് പഠിക്കുന്ന സമയത്ത് തന്നെ നാട് വിട്ട് പോയതാ. ആ സമയത്ത് അവിടെ പോയിട്ട് ഒരു കൊല്ലം ജെമിനി സ്റ്റുഡിയോയിലും 6 മാസം AVM സ്റ്റുഡിയോയിലും ജോലി ചെയ്തു. അപ്പൊ അവിടുന്ന് കിട്ടിയ ഒരു മർഫി റേഡിയോ ഉണ്ടായിരുന്നു. ആ റേഡിയോ മുതലാണ് ഇതുവരെ എത്തിയത്.
0: എത്തിയത് അല്ലേ? ഇപ്പോഴും അതുണ്ട് സാറിന്റെ അടുത്ത്? ഇപ്പോഴും അതുണ്ടോ?
1: അതില്ല, അതൊക്കെ ലാസ്റ്റായി പോയി.
0: അല്ല, ഞാൻ വിചാരിച്ചു അത് സൂക്ഷിച്ചു വെച്ച് കാണും എന്ന്. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ നമുക്ക് സംസാരിക്കാൻ സാധിച്ചതില്. അതായത് പുതിയൊരു ശ്രോത അല്ല സാർ, സ്ഥിരമായിട്ട് കേൾക്കുന്ന ആളാണെങ്കിലും ഇത്തരം പരിപാടിയിൽ പങ്കെടുക്കുന്നത് ആദ്യമായിട്ടാണല്ലോ. അപ്പോ പുതിയൊരാളോടും കൂടെ സംസാരിക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം ഉണ്ട് സാർ. അപ്പൊ എന്നാ ഇനി നമുക്ക് ഈ പാട്ട് കേട്ടാലോ? കേൾക്കാം. അപ്പതാ അടിമകൾ എന്ന ചിത്രത്തിൽ പി സുശീല പാടിയത്, വയലാർ രാമവർമ്മ എഴുതി, ജി ദേവരാജ് ഈണം പകർന്ന ഗാനം. അപ്പൊ തുടർന്നും 2-3 മാസം കഴിയുമ്പോൾ ട്രൈ ചെയ്യണം കേട്ടോ. ശരി, ഓക്കെ സാർ, താങ്ക് യു.

0: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50
1: തിമിരം, റെറ്റിന, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ, ചാവക്കാട്.
2: നാളെ രാവിലെ 7:35 മ്യൂസിക് പാർക്ക്, MG റോഡ്, തൃശൂർ. ഗാന സന്ദേശം. മറ്റെങ്ങും കാണാത്ത സംഗീതോപകരണങ്ങൾ മ്യൂസിക് പാർക്കിൽ കണ്ടെത്താം. മ്യൂസിക് പാർക്കിൽ ഇല്ലാത്തവ മറ്റെങ്ങും കണ്ടെത്താനാവില്ല.
3: ചൊവ്വ, വ്യാഴം, ശനി, ഞായർ രാവിലെ 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി. ഇന്നത്തെ ചോദ്യമുത്തരം ചിന്താ വിഷയം:
4: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിചരണം.
5: ഹലോ.
6: ഹലോ,
5: നമസ്കാരം. തൃശൂർ ആകാശവാണിയുടെ ഗാനതരംഗിണിയാണ്. പറയൂ, ആരാണ്?
6: നമസ്കാരം.
5: പേരാമംഗലത്തിന് രാധ അല്ലേ? എന്താണ് രാധ ചേച്ചി വിശേഷങ്ങൾ? നമ്മുടെ സ്ഥിരം ശ്രോതാവാണ്, പരിപാടിയിലൊക്കെ പങ്കെടുക്കാറുണ്ട് അല്ലേ? എന്താണ് പേരാമംഗലത്തെ പുതിയ വിശേഷങ്ങൾ?
6: പുതിയ വിശേഷങ്ങളൊന്നും ഇല്ല.
5: മഴയൊക്കെ ഉണ്ടോ?
6: മഴ കുറവാണ്. ആദ്യത്തെ വെച്ച് നോക്കുമ്പോ കുറവാണ്.
5: പോണു. ഇന്ന് ഏത് പാട്ട് വേണം അത് പറഞ്ഞോളൂ. അപ്പൊ പാട്ട് പാടും. പാട്ട് പാടുവോ?
6: പാട്ട് അങ്ങനെ പാടുന്നില്ല.
5: എന്നാലും ഒരു രണ്ടു പേര് പാടാം തോന്നണുണ്ടല്ലോ. നോക്കിയാലോ ഒരു രണ്ടുപേര് നമ്മുടെ ശ്രോതാക്കൾക്കായിട്ട്. പാടണ്ട. ശരി, ഓക്കെ, ഞാൻ നിർബന്ധിക്കണില്ല. എന്തായാലും നല്ലൊരു പാട്ടാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത് അല്ലേ?
6: എനിക്ക് ഇഷ്ടമുള്ള പാട്ടത്.
5: ഇഷ്ടമുള്ള പാട്ട്.
6: നാളായി ഞാൻ ഇങ്ങനെ വിചാരിച്ചു, ഈ പാട്ട് ഇങ്ങനെ പറയണമെന്ന് വിചാരിച്ചിട്ട്.
5: ഓക്കെ. വീട്ടിലെല്ലാരും സുഖായിരിക്കണല്ലോ അല്ലേ?
6: ആ, വീട്ടില് ഞാനും മകനും മാത്രമേ ഉള്ളൂ.
5: പിന്നെ
6: അതെ, അപ്പൊ അവൻ KCB ലൈൻമാനായിട്ട് വർക്ക് ചെയ്യണു, വർക്കി സെക്ഷനില്.
5: ഓക്കെ, എനിക്ക് ഓർമ്മ വന്നു കേട്ടോ ഇപ്പൊ ഇങ്ങനെ പറഞ്ഞപ്പോ. നമ്മള്
6: സംസാരിച്ചിട്ടുണ്ടോ?
5: അതെ, തീർച്ചയായിട്ടും ഓർമ്മ വന്നു എനിക്ക് കേട്ടോ. ഓക്കെ, അപ്പൊ പിന്നെ മകൻ ജോലിക്കും പോവും അല്ലേ? അത് കഴിഞ്ഞ നമ്മള് തന്നെയാണ് കൂട്ട അല്ലേ? ഒറ്റയ്ക്കാന്ന് പറയരുത്, നമ്മളുണ്ടല്ലോ കൂടെ ഇല്ലേ? ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങള്. എന്താണ് ഊണൊക്കെ കഴിച്ചോ?
6: ഊണ്
5: കഴിച്ചു. എന്താ സ്പെഷ്യൽ വല്ലതും ഉണ്ടോ? എന്നാ തൈരും കൊണ്ടാട്ടമുളകും ആണല്ലേ കോമ്പിനേഷൻ, ശരിയല്ലേ? ഓക്കെ, അപ്പൊ എന്നാ ഇനി നമുക്ക് ഇഷ്ട ഗാനം കേട്ടാലോ. പാട്ട് പാടുന്നില്ല എന്നല്ലേ പറഞ്ഞത്, അപ്പൊ നമുക്ക് ഈ ഗാനം ആസ്വദിക്കാം ഇനി അല്ലേ? അപ്പൊ 2-3 മാസം കഴിയുമ്പോ വീണ്ടും ട്രൈ ചെയ്യണം കേട്ടോ.
6: ശരി,
5: ഓക്കെ ചേച്ചി, ശരി. അപ്പൊ ദാ നീ എത്ര ധന്യ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം. ONV കുറിപ്പ് എഴുതി ദേവരാജൻ, ഈണം പകർന്നത്.

0: ഇന്നർ ഷോപ്പി, എം ജി റോഡ്, തൃശൂർ, ഗാനസ്മൃതി, ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ പുലരിപ്പൂക്കളിൽ. കാലങ്ങളായി വനിതകളുടെ ഉറ്റമിത്രം ഇന്നർ ഷോപ്പി, എം ജി റോഡ്, തൃശൂർ.
1: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ, കണിമംഗലം. ഗ്രാമക്ഷേമ വാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7 മണിക്ക്.
2: പ്രസവം നിർത്തലിന് ഇനി ആശുപത്രി വാസം വേണ്ട. താക്കോൽ ദ്വാര ശസ്ത്രക്രിയ സൈമർ ഹോസ്പിറ്റലിൽ മിതമായ നിരക്കിൽ.
3: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
4: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
5: ഹലോ.
6: ഹലോ,
5: നമസ്കാരം. തൃശ്ശൂർ ആകാശവാണിയുടെ ഗാനതരംഗിണിയിലേക്ക് സ്വാഗതം.
6: നമസ്കാരം.
5: നമസ്കാരം, പറയൂ, ആരാണ്?

0: ആഹാ, മുറ്റിച്ചൂരുന്ന ഓമന രാമചന്ദ്രൻ അല്ലേ, നമ്മുടെ സ്ഥിരം ശ്രോതാവാണ് അല്ലേ. മുറ്റിച്ചൂരുന്ന നമുക്ക് പ്രിയ ഗീതത്തിലേക്കും ഒക്കെ ഒരുപാട് കഥകള് ആഹാ. അപ്പൊ അതിന്റെ ഒരു കഴിവ് മകൾക്കും കിട്ടിയിട്ടുണ്ടാവും കുറച്ച് അല്ലേ.
1: ഞങ്ങൾ അച്ഛനും അമ്മയും ഒക്കെ ഇരിക്കുമ്പോ ഞങ്ങളെ കുട്ടികളൊക്കെ വിളിച്ചിരുത്തും വട്ടം തുടങ്ങിട്ടൊന്നും.
0: ആഹാ, അതൊക്കെ ഒരു
1: റേഡിയോ കേൾക്കാൻ പഠിപ്പിച്ചത്. ഞങ്ങൾക്ക് അച്ഛനൊന്നും ഇല്ല.
0: അത് ശരി, അച്ഛൻ മരിച്ചു പോയി അല്ലേ. എന്നാലും അച്ഛൻ പഠിപ്പിച്ച ആ ഒരു ശീലം അല്ലേ, അത് ഇപ്പോഴും തുടർന്നുകൊണ്ട് പോകണം അല്ലേ. റേഡിയോ ആയിട്ടുള്ള ഈ ഒരു സൗഹൃദം,
1: റേഡിയോ
0: ആണ് കൂട്ട്. ഓക്കെ, ഇന്ന് ഏത് പാട്ടാ കേൾക്കേണ്ടത്? ചന്ദനമുഖിലെ. അപ്പൊ അച്ഛൻ പാട്ടൊക്കെ പാടുമായിരുന്നു എന്ന് പറഞ്ഞു, മകൾ എങ്ങനെയാണ്, ആ കഴിവ് കിട്ടിയിട്ടുണ്ടോ? ആ ചിരിയിലുണ്ടല്ലോ, കുറച്ചൊക്കെ ഉണ്ട് അല്ലേ പാടാം. എന്താ നമുക്ക് നോക്കിയാലോ, ഒരു നാലു പേര് പാട്ട്. ശരിയാവില്ല, അങ്ങനെ അപ്പൊ പാടിപ്പിക്കാൻ നോക്കണ്ട.
1: ചന്ദനമുഖിലെ ചന്ദനമുഖിലെ കണ്ണനെ നീ കണ്ടോ, കാർവർണ്ണനെ നീ കണ്ടോ, പാവം
0: സാരല്ല സാരല്ല കേട്ടോ. അപ്പൊ ഇനി അടുത്ത തവണ വിളിക്കുമ്പോ നല്ലൊരു പാട്ടൊക്കെ പഠിച്ച് നീ നല്ല കുട്ടിയായിട്ട് നമുക്ക് പാടിത്തരിക. ഓക്കെ, അതിപ്പോ ആദ്യം ആയതുകൊണ്ടാണ് അല്ലേ, ചെറിയൊരു പരിഭ്രമം, ചെറിയൊരു ഇത് അല്ലേ, കുഴപ്പമില്ല കേട്ടോ. ഓക്കെ, അപ്പൊ ഈ പാട്ട് എങ്ങനെയാണ്, ഡെഡിക്കേറ്റ് ചെയ്യണുണ്ടോ ആർക്കെങ്കിലും? മുണ്ടൂര്. എന്താണ് പേര് കൂട്ടുകാരിയുടെ? മുണ്ടൂരുള്ള രുക്മിണി നമ്മുടെ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ടല്ലോ, രുക്കു അല്ലേ. ഓക്കെ,
1: പിന്നെ ഏറട്ട് ആവന്തിക അനാമിയൊക്കെ അവര്
0: ആ ഇവരാണ് നമുക്ക് പ്രിയ ഗീതത്തിലേക്കൊക്കെ കത്തുകൾ അയക്കാറല്ലേ. അവന്തിക
1: അനാമിക്കൊരു വീട് തോടിന്റെ അപ്പുറത്തുന്നല്ലോ, തോടിന്റെ വ്യത്യാസമല്ലോ. അപ്പൊ അവിടുത്തെ അമ്മ അനമ്മയൊക്കെ പറയുന്നത് ഞങ്ങളെ പേര് പറയില്ല, ഞങ്ങളോട് പറയില്ല, വിളിച്ചിടി വിളിച്ചിട്ട് പറയടി എന്ന് പറഞ്ഞിട്ട്
0: പിണങ്ങിയിരിക്കുകയാണ്. അപ്പൊ എന്തായാലും ഇന്ന് പരിഭവം, ഇന്ന് അവരുടെ പരിഭവം തീർത്തിട്ടേ ഉള്ളൂ എന്നാണ് അല്ലേ പറയണത്. തീർച്ചയായിട്ടും അവരിത് കേൾക്കണുണ്ടാവൂലോ.
1: അപ്പുറത്തൊരു ശ്രീധരേട്ടനും രാജനേറ്റി അവര് കേൾക്കണ്ട റേഡിയോ.
0: ഓക്കെ, അപ്പൊ അതാ അവർക്ക് എല്ലാവർക്കും വേണ്ടിയാണ് ഇന്ന് ഈ ഗാനം ആവശ്യപ്പെട്ടിട്ടുള്ളത് അല്ലേ.
1: ഈ സമയത്തിന് അവിടെ ഉള്ളവർക്കൊക്കെ.
0: ഓക്കെ, തീർച്ചയായിട്ടും കേട്ടോ. ശരി എന്നാല്. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം നമുക്ക് സംസാരിക്കാൻ സാധിച്ചതിൽ. തുടർന്നും ഒരു രണ്ടു മൂന്ന് മാസമൊക്കെ കഴിയുമ്പോ ട്രൈ ചെയ്യൂ കേട്ടോ. ശരി, അപ്പൊ ഹസ്ബൻഡിന്റെ അടുത്തും നമ്മുടെ അന്വേഷണം പറയൂ, അദ്ദേഹം പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നാണ് എന്റെ ഓർമ്മ. അത് ശരി, ഇത്തരം പരിപാടികളില് നമ്മള് ഇങ്ങനെ നിരാശപ്പെടാതെ നമ്മള് ശ്രമിച്ചോണ്ടേ ഇരിക്കാം.
1: കിട്ടിയില്ല
0: അല്ലേ, എന്തായാലും ആ വിഷമം ഇന്ന് മാറിയല്ലോ ഇല്ലേ. അപ്പൊ ഇതാ ആ പിണക്കും ഇന്ന് മാറിയില്ലേ. അപ്പൊ ഇതാ നല്ല കുട്ടിയായിട്ട് ഈ പാട്ട് കേട്ടോളൂ കേട്ടോ. അപ്പൊ ഈ പറഞ്ഞ എല്ലാവർക്കും വേണ്ടി നമുക്കിത് ഡെഡിക്കേറ്റ് ചെയ്യാം അല്ലേ. ഓക്കെ, അപ്പൊ വെള്ളി നക്ഷത്രം എന്ന ചിത്രത്തിൽ ചിത്രം പാടിയത് എസ് രമേശൻ നായരാണ്, എഴുതിയിട്ടുള്ളത് എം ജയചന്ദ്രൻ, ഈണം പകർന്നിരിക്കുന്നു. ശരി, ഓക്കെ, താങ്ക് യു.
1: Thank you.

0: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
1: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പണ്ടിക്കുളം റോഡ്, തൃശൂർ.
2: തിങ്കൾ ബുധൻ വെള്ളി ഗാന സന്ദേശം രാവിലെ 7:35. പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
3: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
4: ഹലോ.
5: ഹലോ,
4: നമസ്കാരം. തൃശൂർ ആകാശവാണിയുടെ ഗാനതരംഗിണിയാണ്. പറയൂ, ഇതാരാ സംസാരിക്കുന്നത്? വരവൂര് പാലക്കൽ അല്ലേ? ഓക്കെ, ജിനേഷ് കുമാർ. നമ്മൾ ഒരു തവണ സംസാരിച്ചിട്ടുണ്ട് എന്നാണ് എന്റെ ഓർമ്മ. അമ്മയും അല്ലേ, വീട്ടിലെ അമ്മ മാത്രല്ലേ?
5: ഓക്കെ.
4: പിന്നെ സ്ഥലം വരവൂര് പാലക്കൽ എന്നും പറഞ്ഞപ്പോ അങ്ങനെ ഓർത്തു വെച്ചതാണ്. ചിറ്റണ്ടയുടെ അടുത്താണല്ലോ വരവൂര്. എന്താണ്?

0: പുതിയ വിശേഷങ്ങളെ പറയൂ.
1: പുതിയ വിശേഷങ്ങൾ പോണു മാഡം.
0: അമ്മ എന്തു പറയണു?
1: അമ്മക്ക് തീരെ വയ്യാതൊക്കെയായി. പിന്നെ കുറച്ച് ദിവസം ആശുപത്രിയിലൊക്കെ കിടന്നു. ഇപ്പൊ കുറച്ച് ഭേദമായിട്ട് ഇപ്പൊ ഇവിടെ കിടത്തിയിട്ടുണ്ട്.
0: അത് ശരി. അപ്പൊ നോക്കാൻ എങ്ങനെയാണ്? ക്ലിയർ ആയില്ല. ബുദ്ധിമുട്ടാണ് അല്ലേ? നോക്കാനപ്പോ എങ്ങനെയാണ്? ഹോം നഴ്സിനൊക്കെ വെച്ചിരിക്കാണോ?
1: ഇല്ല, ഞാൻ
0: തന്നെ നോക്കണത് അല്ലേ. ഓക്കെ, നമ്മളുടെ അമ്മയല്ലേ, അപ്പൊ പിന്നെ നോക്കണ്ടേ നമ്മള് അല്ലേ. അവര് നമുക്ക് വേണ്ടി ഇത്രയോ അല്ലേ, നമ്മുടെ ചെറുപ്പത്തിൽ എത്ര മാത്രം നമുക്ക് വേണ്ടി അവര് കഷ്ടപ്പെട്ടിരിക്കണു. അപ്പൊ പിന്നെ
1: അതെ.
0: ഓക്കെ, അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് കേൾക്കേണ്ടത്? കൊണ്ടാട്ടം എന്ന് പറഞ്ഞ പാട്ട്. തീർച്ചയായിട്ടും നമുക്ക് ആ പാട്ട് കേൾക്കാം
1: കേട്ടോ. പിന്നെ എന്റെ ചെറിയമ്മയ്ക്ക് വേണം. പിന്നെ സുനിൽ കുമാർ, സുജി, പിന്നെ സുനിൽ കുമാർ,
0: ഉമാദേവി, ഇവർക്ക് എല്ലാവർക്കും വേണ്ടിയാണ് ഇന്ന് ഈ ഗാനം ആവശ്യപ്പെട്ടിട്ടുള്ളത് അല്ലേ.
1: പിന്നെ ഇവിടെ തൊട്ടടുത്ത വീട്ടിലെ ഉണ്ണിയേട്ടനും പിന്നെ ഇവിടെ രാജേട്ടനൊക്കെ
0: വേണ്ടിയിട്ട്. അപ്പൊ ഇവരെല്ലാവരും റേഡിയോ ശ്രോതാക്കളുമാണ് അല്ലേ.
1: അതെ അതെ. പിന്നെ ഇവിടെ മോട്ടറ് നേരെയാക്കുന്നത് ദാസേട്ട്, അവർക്കും വേണ്ടിയിട്ട് പാട്ട് പ്രക്ഷേപണം ചെയ്യണം. പിന്നെ ഇവിടെ വർക്ക്ഷോപ്പിൽ വർക്ക് ചെയ്യണ മറ്റേ ചിന്നേട്ടനും വേണ്ടിട്ട് വർക്ക് ചെയ്യും.
0: തീർച്ചയായിട്ടും നമുക്ക് ഈ ഗാനം ഇതാ ഇവർക്ക് എല്ലാവർക്കും വേണ്ടി കേട്ടോ. അപ്പൊ എന്തായാലും അമ്മയുടെ ഇതാലോചിച്ച് വിഷമിക്കൊന്നും വേണ്ട, ട്രീറ്റ്മെന്റ് ഒക്കെ നടക്കട്ടെ, വ്യത്യാസമൊക്കെ വരും കേട്ടോ, മാറും. നമ്മൾ പ്രാർത്ഥിക്കാം കേട്ടോ. പുരോഗതി
1: കേട്ടോ
0: തങ്കമ്മ. ഓക്കെ, പ്രാർത്ഥിക്കാം നമ്മള്. തീർച്ചയായിട്ടും ഇതാ അപ്പൊ ഈ പറഞ്ഞ എല്ലാവർക്കും വേണ്ടി നമുക്ക് തുടരും എന്ന ചിത്രത്തിലെ കൊണ്ടാട്ടം എന്ന പാട്ട് കേൾക്കാം കേട്ടോ. വിനായക് ശശികുമാറാണ് എഴുതിയിട്ടുള്ളത്, ജേക്സ് ബിജോയാണ് സംഗീതം നൽകിയിരിക്കുന്നത്. എം ജി ശ്രീകുമാറും രാജലക്ഷ്മിയും പാടിയത് കേട്ടോ.
1: ശരി,
0: ഓക്കെ. അപ്പൊ ഇനി തുടർന്നും രണ്ടു മൂന്ന് മാസമൊക്കെ കഴിയുമ്പോൾ ട്രൈ ചെയ്യൂ കേട്ടോ.
1: ഓക്കെ, താങ്ക് യു മാഡം.
0: ശരി, ഓക്കെ, താങ്ക് യു.
1: ശരി.

0: ഹലോ,
1: ഹലോ,
0: നമസ്കാരം. തൃശ്ശൂർ ആകാശവാണിയുടെ ഗാനതരംഗിണിയിലേക്ക് സ്വാഗതം.
1: നമസ്കാരം.
0: നമസ്കാരം, പറയൂ, ആരാണ്? പേര് പറഞ്ഞോളൂ.
1: ഞാന് തൃശ്ശൂർ ജില്ലയിലെ കടങ്ങോട് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് വിളിക്കുന്നത്.
0: പേരെന്താണ്?
1: കോമളം.
0: കോമളം. കടങ്ങോട് എന്ന് പറയുമ്പോ നമ്മുടെ എരുമപ്പെട്ടി ആ ഒരു ഭാഗമൊക്കെ അല്ലേ?
1: നമ്മുടെ അടുത്ത സ്ഥലം തന്നെയാണ്.
0: അതെ അല്ലേ. ഓക്കെ, ആദ്യമായിട്ടാണോ പരിപാടിയില്?
1: അതെ, ഞാൻ ആദ്യമായിട്ട് കൊറേ ഇങ്ങനെ വിളിച്ചു തുടങ്ങിട്ട്, പക്ഷെ ആദ്യമായിട്ടാണ് ഇന്ന്
0: കിട്ടണത് അല്ലേ. അതാണ്, ഓരോന്നിന് ഓരോ സമയം ഉണ്ട് എന്ന് പറയുന്ന പോലെ അല്ലേ. ഇന്നാണ് അപ്പൊ നമുക്ക് സംസാരിക്കാനുള്ള ഒരു അവസരം വന്നത്. ഓക്കെ, അത് ഇത്തരം പരിപാടികളുടെ ഒരു പ്രത്യേകതയാണ് കേട്ടോ. കാരണം അനവധി കോളുകളാണ് നമുക്ക് ഈ ഒരു മണിക്കൂറിന്റെ ഉള്ളിൽ വരണത്. ഒരു 100 കോളിലധികം നമുക്ക് വരുന്നുണ്ട്. പക്ഷെ നമുക്ക് ഈ പരിപാടിയുടെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 1 മണിക്കൂർ അറിയാലോ. അതിന്റെ ഉള്ളില് നമുക്ക് പാട്ടുകൾ പോണം അല്ലെ, ആളുകളോട് സംസാരിക്കണം, പാട്ടുകൾ കൊടുക്കണം, പരസ്യങ്ങൾ പോണം നമ്മുടെ. അപ്പൊ നമുക്ക് ആ ഒരു പരിമിതിയുണ്ട്, ഒരു ഇത്ര കോള് വരെയൊക്കെ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ കടുത്ത തീരുമാനമൊക്കെ എടുത്തിട്ടൊന്ന് വിളിച്ചു നോക്കിയപ്പോ കിട്ടി. അതാണ് കണ്ടോ. ഓക്കെ, ഇന്ന് ഏത് പാട്ട് വേണം ചേച്ചി, അത് പറയൂ.
1: എനിക്ക് മണിച്ചിത്രത്താഴിലെ
0: പഴന്തമ്മിൾ പാട്ടിന്റെയും ആ പാട്ടാണ് വേണ്ടത് അല്ലേ. ഓക്കെ, തീർച്ചയായിട്ടും നമുക്ക് അത് കേൾക്കാം. അപ്പൊ ആദ്യമായിട്ടാണ് നമ്മുടെ പരിപാടിയില്. അപ്പോ വീട്ടു വിശേഷങ്ങളൊക്കെ ഒന്ന് പറഞ്ഞോളൂ.
1: വീട്ടില് ഇപ്പൊ ഞാനും മോനും ഭർത്താവും.
0: മകന് ജോലിയൊക്കെ ആയോ?
1: ആ, അവനായി പിന്നെ മെഡിക്കൽ ഷോപ്പിലേക്ക് പോവാണ്. പിന്നെ ഭർത്താവ് ഇവിടെ പണിക്ക് പോണ ആളാണ്, കൂലിപ്പണിക്ക്. ഞാനും കൂലിപ്പണിക്ക് പോണ ആളാണ്,
0: ഇന്ന് പണിയില്ല. അപ്പൊ എന്തായാലും മെനക്കെട്ടിരുന്ന് വിളിച്ചു നോക്കും കരുതി അല്ലേ. അപ്പൊ കിട്ടുകയും ചെയ്തു,
1: ഒരുപാട് സന്തോഷം.
0: പിന്നെന്താ, തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ. പുതിയ പുതിയ ആളുകളോട്, നമ്മുടെ ശ്രോതാക്കളോട് സംസാരിക്കാൻ കഴിയുമ്പോ അത് തീർത്തും എന്താ പറയാ, നമുക്കത് പറഞ്ഞറിയിക്കാൻ വാക്കുകളില്ല. അത്ര സന്തോഷം തന്നെയാണ് നമുക്കും കേട്ടോ. ഓക്കെ, ഏതൊക്കെ പരിപാടികളാ കേൾക്കാറുള്ളത്?
1: ഞാന് എല്ലാ പരിപാടിയും കേൾക്കണതാ.
0: എല്ലാ പരിപാടിയും
1: കാലത്ത് 5-9 വെച്ച. പിന്നെ ഞാൻ പഠിച്ചു പോണ ടൈമില് അങ്ങനെ വൈകിട്ട് വന്ന
0: വീണ്ടും
1: മുതലുള്ള
0: പരിപാടികൾ കേൾക്കും.
1: എല്ലാ പരിപാടിയും കേൾക്കും.
0: ഇപ്പൊ നമുക്ക്
1: അല്ല, എങ്ങനെ, എല്ലാ പരിപാടികളും ഇഷ്ടാണ്.
0: ഇഷ്ടാണ്. അപ്പൊ ഇതാ ഒരു പരിപാടിയിൽ പങ്കെടുക്കാനും പറ്റി അല്ലേ.
1: സന്തോഷം കൊണ്ട് നിക്കാൻ വയ്യാന്ന് പറഞ്ഞ അവസ്ഥ എനിക്ക്.
0: അതെനിക്ക് ആ ശബ്ദത്തിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ എന്തായാലും എനിക്ക്
1: ഒരു പരിപാടിയിൽ ഞാൻ പങ്കെടുത്തിട്ടില്ല. ആദ്യമായിട്ട് തന്നെ ഒരു പരിപാടി വെച്ചപ്പോ അങ്ങനെ കിട്ടി.
0: കിട്ടി. അപ്പൊ ഇനി വീണ്ടും ഒരു 2-3 ഒക്കെ കഴിയുമ്പോ വീണ്ടും ട്രൈ ചെയ്യും പങ്കെടുക്കാൻ കേട്ടോ. ഒരു 3 ഒരു ഗ്യാപ്പ് പറയുന്നത് നമ്മള് എല്ലാവർക്കും കിട്ടണ്ടേ, അതുകൊണ്ടാണ്. ഒരുപാട് പേര് പരാതിയാണ് കിട്ടണില്ല കിട്ടണില്ല. അത് ഇതാണ് കാരണം. ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ, അനവധി കോളുകൾ എന്ന് പറഞ്ഞ അനവധി കോളുകളാണ് ഈ ഒരു സമയത്തിനുള്ളിൽ നമുക്ക് ഇവിടെ കിട്ടണത്. അപ്പോ ആ സമയത്ത് നമുക്ക് ഏതാണോ കണക്ട് ആയി കിട്ടണത് അതേ നമുക്ക് ഇവിടെ എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഒരാൾ ആവശ്യപ്പെട്ട പാട്ട് ഏകദേശം തീരാറാവുമ്പോ നമുക്ക് ഏത് കോളാണോ കണക്ട് ആയി കിട്ടണത് അത് നമ്മൾ എടുക്കണു. അത്രേ ഉള്ളു കേട്ടോ. അപ്പൊ തുടർന്നും ഈ പരിശ്രമം വിടണ്ട, ഒരു 3 കഴിഞ്ഞാൽ വീണ്ടും ട്രൈ ചെയ്യൂ. ഓക്കെ ചേച്ചി, അപ്പൊ അതാ ഒരുപാട് സന്തോഷം. ഇനി പാട്ട് കേൾക്കാം നമുക്ക്. ബിച്ചു തിരുമല എഴുതി, MG രാധാകൃഷ്ണൻ ഈണം പകർന്ന്, യേശുദാസ് പാടിയത്. ചിത്രം മണിച്ചിത്രത്താഴ്. ശരി, ഡെഡിക്കേറ്റ് ചെയ്യണുണ്ടോ ആർക്കെങ്കിലും?
1: എല്ലാവർക്കും, ഈ പരിപാടി കേട്ടിരിക്കുന്ന എല്ലാവർക്കും,
0: എല്ലാവർക്കും,
1: മാഡത്തിനും അവിടുത്തെ സ്റ്റാഫുകൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട്.
0: ഓക്കെ, തീർച്ചയായിട്ടും നമുക്ക് ഈ ഗാനം കേൾക്കാം കേട്ടോ. അപ്പൊ സംസാരിക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു.
1: ഓക്കെ, ശരി.

0: ഹലോ,
1: ഹലോ.
0: നമസ്കാരം. തൃശ്ശൂർ ആകാശവാണിയുടെ ഗാനതരംഗിണിയാണ്.
1: അതെയോ?
0: ആ
1: ആ നമസ്കാരം സർ.
0: ആ പറയൂ, ആരാ സംസാരിക്കണത്? പറഞ്ഞോളൂ.
1: ഞാൻ ഇടുക്കിയിൽ നിന്ന് പോളാണ്.
0: ആഹാ, ഇടുക്കിയിൽ നിന്നാണ് വിളിക്കണത് അല്ലേ? ഒരുപാട് സന്തോഷം.
1: എന്റെ
0: ഇടുക്കിയിൽ
1: പേര്
0: നിന്ന് നമുക്കൊരു
1: പോളാണ്.
0: ശ്രോതാവ്. ആഹാ,
1: എനിക്കൊരു പാട്ട് വേണമായിരുന്നു.
0: പിന്നെന്താ, പറയൂ, ഏതു പാട്ടാണ്?
1: കലാഭവൻമാരി പാടിയ
0: ആ
1: മിന്നാ മിനിങ്ങ മിന്നും മിനിങ്ങ എന്നുള്ള പാട്ടില്ലേ,
0: ആ പാട്ടാണ് വേണ്ടത്. തീർച്ചയായിട്ടും നമുക്ക്
1: അതാണ് വേണ്ടത്.
0: ആ തീർച്ചയായിട്ടും നമുക്ക് ആ ഗാനം തന്നെ കേൾക്കാം. ബാക്കി വിശേഷങ്ങൾ പറയൂ സർ.
1: ഡെഡിക്കേഷൻ ഉണ്ട് സാർ.
0: ആ
1: എന്റെ ഗുരു എന്റെ ബ്രെയിൽ പഠിപ്പിച്ച ലൂസി ചേച്ചി എന്ന് പറഞ്ഞൊരു ചേച്ചി ഉണ്ട് അവിടെ.
0: ആഹാ,
1: ആ ചേച്ചിക്കും പിന്നെ വാണി ഒരു സ്ഥാപനത്തിൽ, ബ്ലൈൻഡ് സ്ഥാപനത്തിൽ നിൽക്കുന്ന വത്സല കാർത്തു ഇവർക്കൊക്കെ വേണ്ടി, ജയരാജ കുടുംബത്തിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു.
0: ഡെഡിക്കേറ്റ് ചെയ്യണോ? തീർച്ചയായിട്ടും നമുക്ക് ഇവർക്ക് എല്ലാവർക്കും വേണ്ടി നമുക്ക് ഈ ഗാനം കേൾക്കാം. സർ, മറ്റു വിശേഷങ്ങൾ പറയൂ.
1: ശ്രോതാക്കൾക്കും വേണ്ടി
0: തീർച്ചയായിട്ടും ആവാം സർ. മറ്റു വിശേഷങ്ങൾ പറയൂ. ആദ്യമായിട്ടാണല്ലോ പരിപാടിയിൽ പങ്കെടുക്കുന്നത് അല്ലേ?
1: ആ ഈ തൃശ്ശൂർ നിലയത്തിലേക്ക് ആദ്യമായിട്ടാണ്.
0: ആദ്യമായിട്ടാണ്.
1: ഇവിടെ ഇത് പാട്ട് പ്ലേ ചെയ്ത് കഴിയുമ്പോ എന്നെ ആ ചേച്ചി കേൾപ്പിക്കും മൊബൈൽ വഴി.
0: ഓ ഓ, അത് ശരി.
1: അങ്ങനെയാണ് ചെയ്യുന്നത്.
0: അങ്ങനെയാണ്. ഓക്കെ. അപ്പൊ ഇങ്ങനെ
1: ഞാനൊരു ബ്ലൈൻഡ് ആണ്.
0: ബ്ലൈൻഡ് ആണ്. ഓക്കെ, എനിക്ക് മനസ്സിലായി. നേരത്തെ ഇങ്ങനെ ഡെഡിക്കേഷൻ പറഞ്ഞപ്പോ അങ്ങനെ സൂചിപ്പിച്ചിരുന്നല്ലോ എന്നെ ഇങ്ങനെ ഇത് പഠിപ്പിച്ച ആൾക്കാണ് എന്ന് പറഞ്ഞിരുന്നല്ലോ. ഓക്കെ, വീട്ടില് മറ്റാരൊക്കെ ഉണ്ട്?
1: ഞാൻ പറഞ്ഞ ചേച്ചി എന്നും ശ്രമിക്കാറുണ്ട്, കിട്ടാറില്ല എന്നാ പറഞ്ഞ.
0: അത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ സാറ്, പരിപാടി കേട്ടോണ്ടിരിക്കായിരുന്നെങ്കിൽ സാറിന് മനസ്സിലായി കാണും കിട്ടാത്തത്. ഒരുപാട് കോളുകളാണ് നമുക്ക് വരുന്നത് കേട്ടോ. അപ്പൊ അതില് നമ്മള് അതിലൊരു മുഷിവ് തോന്നാതെ നമ്മൾ നമ്മുടെ പരിശ്രമം തുടർന്നുകൊണ്ടിരിക്കുക, അത്രേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ആ ഒരു സമയത്ത്
1: കഴിഞ്ഞ ആഴ്ച നോക്കിയായിരുന്നു.
0: നോക്കിയിരുന്നു അല്ലേ? എന്തായാലും ഈ ആഴ്ച കിട്ടിയില്ലോ കണ്ടോ.
1: ഭയങ്കര ഒത്തിരി പേര് വിളിച്ചോണ്ട് ലൈനിലുണ്ട്, അതുകൊണ്ട് കിട്ടാത്തെന്ന് അറിയാം.
0: അതെ. അപ്പൊ എന്നാലും അതുകൊണ്ട് തന്നെ ആ ഒരു പരിശ്രമം അല്ലേ വിടാതെ തുടർന്നതുകൊണ്ട് നമുക്കിന്ന് സംസാരിക്കാൻ സാധിച്ചു. ഓക്കെ, അതങ്ങനെയാണ്. കാരണം ഇത്തരം ലൈവ് പരിപാടികളൊക്കെ അങ്ങനെയാണ് സാർ, കാരണം നമുക്ക് ആ സമയത്ത് ഇത് കണക്റ്റായി കിട്ടുന്ന കോളെ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോ അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ അതിന് നമ്മളെപ്പോഴും പ്രോഗ്രാം വഴി പറയാറുണ്ട്, ശ്രോതാക്കൾ അതിന് പരിഭവം വിചാരിച്ചിട്ട് കാര്യമില്ല, നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. അത്രമാത്രമേ ഇത്തരം പരിപാടികളിൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ലൈവും ആണല്ലോ അത് കേട്ടോ. ഓക്കെ, വീട്ടിൽ മറ്റാരൊക്കെ ഉണ്ട് പറഞ്ഞില്ല?
1: വീട്ടിൽ ഞാനും മോൾ, എനിക്ക് രണ്ട് മക്കളാണ്. മൂത്ത മോള് കല്യാണം കഴിച്ചു വിട്ടു, അടുത്ത താമസിക്കുന്നുണ്ട്. പിന്നെ ഇളയ മോള് ഞാനും.
0: അത് ശരി, ഇളയ മോളാണ് ഇപ്പൊ കൂടെ ഉള്ളത് അല്ലേ?
1: അതെ അതെ അതെ.
0: ഓക്കെ. അപ്പൊ ചെറുപ്പം മുതലേ റേഡിയോ കേൾക്കുന്ന ഈ ഒരു ഇതുണ്ട്?
1: എപ്പോഴും റേഡിയോ കേൾക്കുന്ന ആളാ.
0: അത് ശരി.
1: അത് ഒരു 10 ഒത്തിരി വർഷങ്ങളായി എന്റെ ബാല്യകാലം മുതൽ റേഡിയോ കേൾക്കുന്നതാ.
0: ചെറുപ്പം മുതലേ കേൾക്കും, ഇപ്പോഴും അതെ അല്ലെ? ആ അതെ, ആ ഒരു ഇഷ്ടം ഇപ്പോഴും അതേപോലെ തുടർന്നു
1: പോകണം. ഇഷ്ടമുള്ളൂ മാധ്യമങ്ങളുടെ.
0: അത് ശരി.
1: ആ ബ്ലൈൻഡിന് പ്രത്യേകിച്ചും റേഡിയോയുടെ ഒരു പ്രത്യേക താല്പര്യമുണ്ട്.
0: അതെ. അപ്പൊ നമ്മള് കൂട്ടായിട്ടുണ്ടല്ലോ സാർ കേട്ടോ, നമ്മള് കൂട്ടിലുണ്ട് കേട്ടോ. അതെ. ഓക്കെ, അപ്പൊ എന്തായാലും എനിക്കിന്ന് സംസാരിക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്.
1: എനിക്കും വളരെ സന്തോഷം. തൃശ്ശൂർ നിലയമായിട്ട് ഞാൻ മറ്റുള്ള നിലയങ്ങളിലൊക്കെ വിളിച്ചിട്ടുണ്ട്.
0: ആ, തൃശ്ശൂർ ആദ്യമായിട്ടാണ് അല്ലേ?
1: തൃശ്ശൂർ ആദ്യമായിട്ടാ.
0: എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷം. പിന്നെന്താ, തീർച്ചയായിട്ടും നമുക്ക് ഇതാ ഇപ്പൊ തന്നെ കേൾക്കാം കേട്ടോ. സാറ് പറഞ്ഞ എല്ലാവർക്കും വേണ്ടി നമുക്ക് ഈ ഗാനം സമർപ്പിക്കാം. കബഡി കബഡി എന്ന ചിത്രത്തിൽ കലാഭവൻ മണി പാടിയത് മിന്നാ മിനുങ്ങെ. ബാബുരാജ് തൃപ്പൂണിത്തുറയാണ് ഇത് എഴുതിയിട്ടുള്ളത്. നാദൃശയാണ് ഈണം പകർന്നിട്ടുള്ളത് കേട്ടോ. അപ്പൊ എന്നാ നമുക്കിനി പാട്ട് കേട്ടാലോ? ഓക്കെ. അപ്പൊ 2-3 മാസം കഴിയുമ്പോൾ വീണ്ടും സാറ് ട്രൈ ചെയ്യണം, പരിപാടിയിൽ പങ്കെടുക്കണം. അപ്പൊ സുഖായി സന്തോഷായിരിക്കും. ഇതാ ഇഷ്ടഗാനം കേട്ടോളൂ കേട്ടോ. ശരി. ഓക്കെ സാർ, താങ്ക് യു.

പ്രിയമുള്ളവരെ, ഇന്നത്തെ ഗാനതരംഗിണി ഇവിടെ പൂർണ്ണമാവുകയാണ്. പരിപാടിയിൽ ഇതുവരെ നിങ്ങളോടൊപ്പം ഞാൻ നിഷ പി മേനോൻ, സാങ്കേതിക സഹായം എ പി ശ്രീകുമാർ, സിനി പോൾ. വീണ്ടും മറ്റൊരു ഗാനതരംഗിണിയിൽ ഒത്തുചേരും വരെ ഏവർക്കും ഞങ്ങളുടെ സ്നേഹാശംസകൾ.

മേഘയുടെ തിരോധാനം ഒരു അന്വേഷണം തുടർ നാടകം അഞ്ചാം ഭാഗം. രചന അനിൽ തമ്പാൻ. ശബ്ദം നൽകുന്നവർ ദേവിപ്രിയ വി, ഇന്ദു വി എസ്, ലക്ഷ്മി എസ് ഉണ്ണിത്താൻ, ലിജിൻ കുന്നിലേത്ത്. സംവിധാനം റൂബി ബാബു.

0: ലേഖ മാഡം കാണണമെന്ന് പറഞ്ഞിരുന്നു.
1: ഏ ആ അതെ, അന്ന എന്തെങ്കിലും വർക്കില്ലല്ലോ.
0: അല്ല, ചന്ദ്രു സാറെ ഷൂട്ട് ചെയ്തുകൊണ്ട് വന്ന റഷസ് ഒക്കെ സോർട്ട് ചെയ്ത് വെക്കാൻ പറഞ്ഞിരുന്നു, അപ്പോഴാ മാഡം കാണാൻ പറഞ്ഞു എന്ന് അറിയിച്ചത്.
1: ഓ, ചന്ദ്രു ട്രാവലിലാണ്, നാളെ കഴിഞ്ഞേ എത്തുള്ളൂ. സോർട്ടിങ് നാളെ തീർത്താ മതിയാകും. അന്ന ഈ സ്ഥാപനത്തിൽ എത്തിയിട്ട് എത്ര നാളായി?
0: 3 ആഴ്ചയായി മാഡം. എന്താ ചോദിച്ചേ?
1: ഏയ്, അന്ന കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ പിക്ക് ചെയ്യുന്നുണ്ടെന്നാ എല്ലാവരുടെ അഭിപ്രായം. സാധാരണ ഇന്റേണായി വരുന്ന കുട്ടികൾക്ക് പേപ്പർ വർക്കൊക്കെ നൽകാറുള്ളൂ.
0: ഞാൻ 2 ഷൂട്ടിങ്ങിനും അസിസ്റ്റ് ചെയ്തു മാഡം.
1: അന്ന മിടുക്കിയായതുകൊണ്ടാണ് അതെല്ലാം സാധിച്ചത്. അന്നെ വിളിപ്പിച്ചതും ഒരു പ്രധാന കാര്യം പറയാനാണ്.
0: എന്താ മാഡം?
1: ഫസ്റ്റ് അബുദാബി ബാങ്കിനെ കുറിച്ച് തന്നെ കേട്ടിട്ടില്ലേ? അവർക്ക് വേണ്ടി ഒരു ക്യാമ്പയിൻ നമ്മുടെ കമ്പനി ചെയ്യാൻ കരാറായിട്ടുണ്ട്. ആ വർക്ക് അന്നെ ഏൽപ്പിക്കാമെന്നാണ് തീരുമാനം.
0: അയ്യോ, ഞാൻ ഒറ്റയ്ക്കോ?
1: ഒറ്റയ്ക്കല്ല, ആവശ്യമുള്ള ക്രൂവിനെ അന്നയ്ക്ക് പിക്ക് ചെയ്യാം. ഒരു പ്രശ്നമുള്ളത് വർക്ക് അവരുടെ സ്ഥലത്ത്, അതായത് അബുദാബി ചെന്നു വേണം ചെയ്യാൻ. 6 മാസമാണ് വർക്കിന്റെ പീരീഡ്.
0: 6 മാസോ? അബുദാബിയിലേക്കോ മാഡം?
1: അന്നയുടെ സംശയം മനസ്സിലായി. 2 മാസത്തെ ഇന്റേൺഷിപ്പിനെടുത്തിട്ട് ഇപ്പൊ 6 മാസത്തേക്ക് വർക്ക് ചെയ്യാൻ പറയുന്നത് എന്താണെന്നല്ലേ? 6 മാസത്തേക്കൂടി അന്നയുടെ ഇന്റേൺഷിപ്പ് എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ടുള്ള ഒരു ലെറ്റർ ഞാൻ ഇന്ന് തന്നെ ഇഷ്യൂ ചെയ്തേക്കാം. ആ പ്രശ്നം തീർന്നില്ലേ?
0: പക്ഷെ മാഡം, അബുദാബി എന്നൊക്കെ പറയുമ്പോ,
1: അബുദാബിയിലേക്ക് 2750 കിലോമീറ്റർ ദൂരം കാണും. ഓസ്ട്രേലിയ ആണെങ്കിൽ 7500 കിലോമീറ്റർ വരും. അപ്പോ അബുദാബി അല്ലേ അടുത്ത്?
0: ഓസ്ട്രേലിയ അല്ലല്ലോ, അബുദാബി എന്നല്ലേ മാഡം പറഞ്ഞത്?
1: അബുദാബിയിലേക്കാണ് കമ്പനിയുടെ ഓഫർ ഉള്ളത്. പക്ഷേ ഓസ്ട്രേലിയ വിസ കാത്തു നിൽക്കുന്ന അന്ന എങ്ങനെ 6 മാസത്തേക്ക് അബുദാബിയിൽ പോകും അല്ലേ?
0: വിസയോ? ഞാൻ
1: കിടന്നുരുളണ്ട. ബാംഗ്ലൂർ പോലെ ഒരു നഗരത്തിൽ ചെറിയ പെട്ടിക്കട നടത്തിക്കൊണ്ട് പോകാൻ പോലും എത്രമാത്രം ഗുസ്തി പിടിക്കണമെന്നറിയോ അന്നയ്ക്ക്?
0: മാഡം തെറ്റിദ്ധരിക്കരുത്.
1: അപ്പോ ഇന്ദിരാനഗർ പോലുള്ള ഒരു ഏരിയയിൽ ഇതുപോലൊരു സ്ഥാപനം ഇത്രയും വർഷമായിട്ട് നിലനിൽക്കണമെങ്കിൽ അതിന്റെ തലപ്പത്തിരിക്കുന്നവരുടെ തലയിൽ കള്ളിമണ്ണല്ല ഉണ്ടായിരിക്കുക എന്നെങ്കിലും ആദ്യം അന്ന ഓർക്കണമായിരുന്നു.
0: സോറി മാഡം, യഥാർത്ഥത്തിൽ.
1: അതെ, യഥാർത്ഥത്തിൽ അന്ന കാണിച്ചത് 1 ഫ്രോഡാണ്. വിഷ്വൽ കമ്മ്യൂണിക്കേഷനുമായി പുലബന്ധം പോലും ഇല്ലാത്ത അന്ന ഇന്റേൺഷിപ്പിന് അപേക്ഷിച്ച സമയത്ത് ഹാജരാക്കിയ സർട്ടിഫിക്കറ്റുകളെല്ലാം വ്യാജം. കേസായാൽ ആ നിമിഷകത്താണ്.
0: അയ്യോ മാഡം, എന്റെ ഒരു ഫ്രണ്ടിന് വേണ്ടിയാ ഞാനിതെല്ലാം.
1: അതും അറിഞ്ഞു. സോഷ്യൽ മീഡിയ ഇത്രയും ആക്റ്റീവായി നിൽക്കുന്ന ഇക്കാലത്ത് ഒരു ഫ്രോഡ് കാണിക്കാൻ ഇറങ്ങുമ്പോ കുറച്ചെങ്കിലും ശ്രദ്ധിക്കണ്ടേ? പഴയ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പിക്ചേഴ്സ് ഒക്കെ ആൾക്കാർ ഇറങ്ങി തപ്പോന്നെങ്കിലും ഓർക്കണ്ടേ അന്ന.
0: സോറി.
1: ആട്ടെ, എന്തായിരുന്നു അന്നയുടെയും അന്നയുടെ ഫ്രണ്ടിന്റെ ഉദ്ദേശം?
0: ചന്ദ്രസാറിന്റെ ഫസ്റ്റ് മാരേജിനെ കുറിച്ച് അറിയാൻ വേണ്ടിട്ടാ.
1: അന്നയുടെ ധൈര്യം ഞാൻ സമ്മതിച്ചു തരുന്നു, ഒപ്പം സുഹൃത്തിനോടുള്ള സ്നേഹവും.
0: ഐ എം എക്സ്ട്രീംലി

0: സോറി മാഡം, ഞാനിപ്പോ തന്നെ പൊക്കോളാം.
1: നനോ, ഇപ്പൊ പോരുത്. അന്നയെ കൊണ്ട് ഇപ്പണി ചെയ്യിക്കാനിറങ്ങിയ ആളെപ്പറ്റി എനിക്കും ചിലതറിയാനുണ്ട്.
0: എന്താണ് മാഡം?
1: പറയാം. അന്നയുടെയും അന്നയുടെ ഗ്രേറ്റ് സുഹൃത്ത് ചിത്രയുടെയും കൂടെ പഴയ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ റിപ്പീറ്റായി വരുന്ന ഒരു താടിക്കാരനെ കണ്ടല്ലോ, ആരാണ് അയാൾ?
0: അത്
1: താല്പര്യമില്ലെങ്കിൽ പറയണ്ട. പക്ഷേ കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയ കേസ് മതി വിസ ബ്ലോക്ക് ആവാൻ.
0: വേണ്ട വേണ്ട, ഞാൻ പറയാം.
1: അപ്പൊ ബുദ്ധിയുണ്ട്.
0: അത് ഡേവിഡാണ്, ഡേവിഡ് ആരോഗ്യസ്വാമി.
1: കണ്ടാലും നല്ല ആരോഗ്യം. നമ്മുടെ കെ ജി എഫ് ഫെഷിന്റെ ഒരു കട്ടുണ്ട്. അയാളും ചിത്രയുമായിട്ടുള്ള ബന്ധം?
0: അത്
1: മടിക്കണ്ട. അന്നയ്ക്ക് എല്ലാം തുറന്നു പറയുക എന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ.
0: ഡേവിഡ് ചിത്രയുടെ എക്സ് ആണ്.
1: എക്സ് ലവർ?
0: ചിത്ര ബാംഗ്ലൂരിൽ ഉണ്ടായിരുന്ന സമയത്ത് അവർ ഒരുമിച്ചായിരുന്നു.
1: ഒരുമിച്ചെന്ന് പറയുമ്പോ?
0: ലിവിംഗ് ടുഗദർ.

0: ലേഖ, നീ കുഴിക്കൂ എന്ന് പറഞ്ഞപ്പോ ഇത്രത്തോളം ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ.
1: ലേഖ ഒരു കാര്യം പറഞ്ഞാൽ അത് നടത്തിയെടുത്തിരിക്കും, അറിയാലോ.
0: എന്നിട്ട് നിന്റെ അടിമ എവിടെ? അന്നാക്കാരുന്നീന.
1: കുറച്ച് ജിംഗിൾസ് ബൊപ്പണ്ണയുടെ സൗണ്ട് സ്റ്റുഡിയോയിലുണ്ട്, അത് കളക്ട് ചെയ്തുകൊണ്ട് വരാൻ പറഞ്ഞു.
0: ഇക്കണക്കിന് പോയാ കമ്പനിക്ക് കിട്ടാനുള്ള പഴയ ക്ലയന്റ് ബാലൻസ് ഒക്കെ നീ ഇവിടെ അയച്ചു വാങ്ങിച്ചെടുക്കുമല്ലോ.
1: പറഞ്ഞാ ഇപ്പൊ അവക്ക് പോയേ പറ്റൂ. പക്ഷേ എനിക്കിപ്പോ അറിയേണ്ടത് ഇവളുടെ കൂട്ടുകാരി ചിത്ര എന്തിനാണ് ലിവിംഗ് ടുഗദർ നിർത്തി ബാംഗ്ലൂർ വിട്ട് നാട്ടിലേക്ക് പോയതെന്ന്.
0: നീ തിരക്കിയില്ലേ?
1: എല്ലാം ഒറ്റയടിക്ക് പറയിപ്പിച്ചില്ല, ചരടില്ലാതെ കെട്ടിയിട്ടിരിക്കല്ലേ. പതിയെ ഓരോരോ വിവരവും ഞാൻ അങ്ങ് ചോർത്തിയെടുക്കും.
0: ചോർത്തലൊക്കെ കൊള്ളാം, പക്ഷെ സൂക്ഷിക്കണം. എന്റെ രഹസ്യം അറിയാൻ എന്റെ കമ്പനി തന്നെ ആളെ അയച്ച വ്യക്തിയുടെ ബുദ്ധിയെയും കുറച്ച് കാണണ്ട കേട്ടോ.
1: ഒരിക്കലുമില്ല. എന്റെ മുന്നിൽ ഇപ്പോൾ ഡേവിഡ് ആരോഗ്യസ്വാമിയെ കണ്ടുപിടിക്കുന്നത് എങ്ങനെ എന്ന ചോദ്യമാണുള്ളത്.

0: അന്ന, നീ ഇന്നും ലേറ്റ് ആയല്ലോ. വന്നു എന്ന് നീ അവിടുത്തെ ഇന്റേണാണോ അതോ റെഗുലർ സ്റ്റാഫോ?
1: എനിക്കും ഇപ്പൊ അതാ സംശയം. എല്ലാത്തിനും എന്നെ തന്നെയാ വിളിക്കുന്നതും പണി ചെയ്യിക്കുന്നതും.
0: ഇനിയിപ്പോ ബെന്നിച്ചം വരുമ്പോ പുതിയ കമ്പനിയിലെ പണി തീർന്നിട്ടില്ല, ഞാൻ ഓസ്ട്രേലിയക്ക് പിന്നെ വന്നോളാം എന്ന് പറയേണ്ടി വരുമോ?
1: ആവോ, എനിക്കറിയില്ല. എന്തായാലും പ്രൊഡക്ഷൻ കമ്പനിയിലെ പണി നമ്മൾ വിചാരിക്കും പോലെ അത്ര എളുപ്പമൊന്നുമല്ല.
0: അപ്പൊ നീ അവിടെ സ്ഥിരമായി നിൽക്കാനാണോ പരിപാടി? വല്ല വിവരവും കിട്ടിയോ?
1: ഇതുവരേക്കും ഒന്നും കിട്ടിയിട്ടില്ല.
0: അപ്പോ പണി പാളുവോ?
1: പാളാതെ നോക്കണം. അവിടുത്തെ മിക്ക സ്റ്റാഫും പുതിയ ആൾക്കാരാ. 7 വർഷത്തിലധികമായി നിൽക്കുന്നവർക്ക് മാത്രമല്ലേ പഴയ കഥകളൊക്കെ അറിയാൻ സാധിക്കൂ.
0: അയ്യോ, അങ്ങനെ ആരുമില്ലേ?
1: ഓണർ ചന്ദ്രുവിന്റെ ഒപ്പം കമ്പനി തുടങ്ങിയ കാലത്തുള്ളത് രണ്ടുപേര് മാത്രം. മാർക്കറ്റിംഗ് ഹെഡ് ഒരു ലേഖാ മേഡം, പിന്നെ പഴയ കാര്യസ്ഥൻ മോഡിലുള്ള ഒരു കക്ഷിയുണ്ട്, കന്നഡക്കാരൻ ഭുജംഗയ്യൻ.
0: ഇപ്പറഞ്ഞ ലേഖാ മേഡത്തിനെ വളയ്ക്കാൻ പറ്റില്ലേ?
1: വെരി ടഫ്. വളയ്ക്കാൻ പോയാ നമ്മളെ ഉടിക്കുന്ന ടൈപ്പാ അവര്.
0: അപ്പോ ഞാൻ ഇവിടെ വന്ന് സമയം കളയുന്നതൊക്കെ വെറുതെ ആകുമോ? എന്നാ
1: നീ നിരാശപ്പെടാതെ, പയ്യെ തിന്ന പനിയും തിന്നാന്നല്ലേ. ഇത്തിരി കൂടെ ഒന്ന് ക്ഷമിക്ക്.
0: ക്ഷമയൊന്നും

0: എനിക്കില്ല. നീ എങ്ങനെയെങ്കിലും ആ ഭുജംഗയ്യനെ അടിച്ചിടാൻ നോക്ക്. അയാളുടെ വീക്ക്നെസ് അതെന്താണെന്ന് കണ്ടുപിടിക്കാം.
1: നോക്കാം.

മേഘയുടെ തിരോധാനം ഒരു അന്വേഷണം തുടർ നാടകം അഞ്ചാം ഭാഗം സമാപിക്കുന്നു. രചന അനിൽ തമ്പാൻ. സംവിധാനം റൂബി ബാബു. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ: ചിത്ര ദേവിപ്രിയ വി, ചന്ദ്രു ലിജിൻ കുന്നിലേത്ത്, ലേഖ ലക്ഷ്മി എസ് ഉണ്ണിത്താൻ, അന്ന ഇന്ദു വി എസ്. സംവിധാന സഹായം: വി എൻ ദീപ, ബിജു കല്ലുവാതിക്കൽ, എൻ സുനിത. ഈ തുടർനാടകത്തിന്റെ ആറാം ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15 കേൾക്കാം.

0: മാതൃകയാക്കേണ്ട ജീവിത വിജയങ്ങൾ, പോരാട്ടത്തിന്റെ തിളക്കങ്ങൾ.
1: പ്രചോദനത്തിന്റെ അഗ്നി വെളിച്ചം, ഉയരങ്ങളിലെത്താൻ ഉണർവാകുവാൻ കേൾക്കുക ജീവിത പാഠം.
0: രണ്ടാമത്തെയും നാലാമത്തെയും ബുധനാഴ്ചകളിൽ രാവിലെ 7:10
1: ജീവിത സന്ദേശത്തിന്റെ നേർക്കാഴ്ചയുമായി ജീവിതപാഠം.
0: ജീവിതപാഠം, പ്രചോദനാത്മകമായ ജീവിതങ്ങളിലൂടെ.

0: അറിവിന്റെ അക്ഷയഖനി,
1: ആത്മവിശ്വാസത്തിന്റെ ആർജവ മന്ത്രം,
0: വിജ്ഞാനത്തിന്റെ വിജയവീഥി,
1: സർഗാത്മകതയുടെ സഞ്ചലിതാവിഷ്കാരം
0: കേൾക്കാം തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 9:15
1: വിദ്യാഭ്യാസ രംഗം.
0: കുട്ടികൾക്കായി ആകാശവാണി കേരള നിലയങ്ങൾ ഒരുക്കുന്ന വിദ്യാഭ്യാസ പരിപാടി
1: വിദ്യാഭ്യാസ രംഗം.
2: അറിയിപ്പ്: തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ തീരങ്ങളിൽ നാളെ രാത്രി 11:30 വരെ 2.9 മുതൽ 3.5 മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. ഈ പ്രദേശങ്ങളിലെ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും പ്രത്യേക ജാഗ്രത പാലിക്കുക. ജാഗ്രതാ നിർദ്ദേശങ്ങൾ: കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം. ചെറിയ വള്ളങ്ങളും ബോട്ടുകളും കടലിലേക്ക് ഇറക്കുന്നത് ഈ സമയത്ത് ഒഴിവാക്കേണ്ടതാണ്. കള്ളക്കടൽ പ്രതിഭാസത്തിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുള്ള ഘട്ടത്തിൽ കടലിലേക്ക് മത്സ്യബന്ധനയാനങ്ങൾ ഇറക്കുന്നതുപോലെ തന്നെ അപകടകരമാണ് കരയ്ക്കടുപ്പിക്കുന്നതും. ആയതിനാൽ തിരമാല ശക്തിപ്പെടുന്ന ഘട്ടത്തിൽ കടലിലേക്ക് ഇറക്കുന്നതും കരയ്ക്കടുപ്പിക്കുന്നതും ഒഴിവാക്കേണ്ടതാണ്. അറിയിപ്പ് കഴിഞ്ഞു.

0: ആകാശവാണി തൃശൂർ. സ്വരസാഗരം.
1: സ്വരസാഗരത്തിൽ തൃപ്പൂണിത്തുറ കെ ഗിരിജാവർമ്മയുടെ സംഗീത കച്ചേരി കേൾക്കാം. സി എസ് അനുരൂപ് വയലിൻ, ഡോക്ടർ കെ ജയകൃഷ്ണൻ മൃദംഗം, തൃക്കാക്കര വയ്യൻ ശാന്താറാം ഗഞ്ചിറ. ആദ്യം സൗരാഷ്ട്രം രാഗത്തിലുള്ള രംഗനാഥുടെ എന്നു തുടങ്ങുന്ന തഞ്ചാവൂർ പൊന്നയ്യാപ്പിള്ളയുടെ കൃതി. രൂപകതാളം.

0: തൃപ്പൂണിത്തുറ കെ ഗിരിജാ വർമ്മ പാടിയ കൃതികളാണ് കേട്ടത്. സി എസ് അനുരൂപ് വയലിൻ, ഡോക്ടർ കെ ജയകൃഷ്ണൻ മൃദംഗം, തൃക്കാക്കര വയ്യൻ ശാന്താറാം ഗഞ്ചിറ. സ്വരസാഗരം സമാപിച്ചു.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: വരുന്നു സൂര്യയും മമിത ബൈജുവും പ്രധാന വേഷത്തിലെത്തുന്ന റൊമാന്റിക് ഫാമിലി എന്റർടൈനർ വിശ്വനാഥൻ സൺസ്.
3: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരവും. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
1: മഹത്തായ അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി വൈദ്യരത്നം ഔഷധശാല. മഹത്തായ അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി വൈദ്യരത്നം ഔഷധശാല.
4: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണവില
5: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25
4: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
5: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
0: ആകാശവാണി തൃശൂർ. കാലാവസ്ഥ. കേരളത്തിൽ മിക്കയിടങ്ങളിലും മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യത. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള തീരങ്ങളിൽ കാറ്റിന്റെ വേഗം മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചിലയവസരങ്ങളിൽ 60 കിലോമീറ്റർ വരെയുമാകാൻ സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. സമയം 3:21. മീഡിയം വേവ് 476

ദശാംശം 2 മീറ്ററിൽ 630 കിലോ ഹെഡ്സിൽ മധ്യാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം വൈകിട്ട് 4:45 ആരംഭിക്കും. FM 101.1 MHz പ്രക്ഷേപണം തുടരുന്നു. നമസ്കാരം. ആകാശവാണി തൃശൂർ FM 101.1 MHz ചലച്ചിത്ര ഗാനങ്ങൾ. മഴവിൽ കൂടാരം എന്ന ചിത്രത്തിൽ KJ യേശുദാസ്, MG ശ്രീകുമാർ, ചിത്ര എന്നിവർ പാടിയ ഏതാനും ഗാനങ്ങൾ കേൾക്കാം. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം S. ബാലകൃഷ്ണൻ.

മഴവിൽ കൂടാരം എന്ന ചിത്രത്തിലെ ഗാനങ്ങളാണ് കേട്ടത്. ഇനി മഴയെത്തും മുൻപേ ഈ ചിത്രത്തിലെ ഗാനങ്ങൾ. ആദ്യം കൈതപ്രമെഴുതി രവീന്ദ്രൻ ഈണം പകർന്ന് ചിത്ര, മനോ, സുജാതാമോഹൻ, യേശുദാസ്, ജാനകി എന്നിവർ പാടിയ ഏതാനും ഗാനങ്ങൾ.

മഴയത്തും മുൻപേ എന്ന ചിത്രത്തിൽ കൈതപ്രമെഴുതി രവീന്ദ്രൻ ഈണം പകർന്ന ഗാനങ്ങളാണ് കേട്ടത്. ഇനി ഈ ചിത്രത്തിൽ ബിച്ചോ തിരുമല എഴുതി ആനന്ദ് ഈണം പകർന്ന് മനു പാടിയ ഗാനം.

ആകാശവാണി തൃശൂർ FM 101.1 MHz ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. ചൽത്തെ ചൽത്തെ, ഫിർ ഭി ദിൽ ഹേ ഹിന്ദുസ്ഥാനി, ഈ ചിത്രങ്ങളിലെ ഗാനങ്ങൾ ഇപ്പോൾ കേൾക്കാം.

ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി തൃശൂർ FM 101.1 MHz-ൽ അടുത്ത പരിപാടി അല്പസമയത്തിനകം.

0: FM 101.1 MHz പ്രക്ഷേപണം തുടരുന്നു. സമയം 4 മണി കഴിഞ്ഞ് 44:49. ഇപ്പോൾ കേൾക്കാം കാൽപ്പന്തോളം ഫിഫ ലോകകപ്പ് ഫുട്ബോൾ 2026 പ്രതിദിനാവലോകനം കോഴിക്കോട് റിലേ.
1: മത്സരങ്ങൾ അതിനെ എല്ലാ അർത്ഥത്തിലും അടയാളപ്പെടുത്തുന്നതായിരുന്നു. പോർച്ചുഗലിന്റെ ഇതിഹാസ താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോ തന്റെ കരിയറിലെ 6 ലോകകപ്പിൽ, ഒരുപക്ഷെ തന്റെ അവസാന അന്താരാഷ്ട്ര ടൂർണമെന്റിൽ കിരീട സ്വപ്നങ്ങളുമായി കളത്തിലിറങ്ങിയെങ്കിലും അയൽക്കാരായ സ്പെയിനിന്റെ യുവനിരയ്ക്ക് മുന്നിൽ ആ പോരാട്ടം കണ്ണീരോടെ അവസാനിക്കുന്ന കാഴ്ചയാണ് ഡാലസ് സ്റ്റേഡിയം സാക്ഷ്യം വഹിച്ചത്. ഈ വികാരനിർഭരമായ നിമിഷങ്ങൾ ഒരു വശത്ത് നടക്കുമ്പോൾ അമേരിക്കൻ മണ്ണിൽ കായിക രംഗത്തെ അനാവശ്യ രാഷ്ട്രീയ ഇടപെടലുകൾ എങ്ങനെ ദുരന്തത്തിൽ കലാശിക്കുമെന്നതിന്റെ വലിയ പാഠമാണ് മറ്റൊരിടത്ത് അരങ്ങേറിയത്. കഴിഞ്ഞ മത്സരത്തിൽ ചുവപ്പ് കാർഡ് കണ്ട് പുറത്തായ USA സൂപ്പർ സ്ട്രൈക്കർ ഫൊളാരിൻ ബലോഗന്റെ സസ്പെൻഷൻ ഒഴിവാക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരിട്ടിടപെടുകയും ഫിഫയുടെ ഉന്നത ഉദ്യോഗസ്ഥരെ വിളിച്ച് കടുത്ത സമ്മർദ്ദം ചെലുത്തി ടൂർണമെന്റിന്റെ നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ബെൽജിയത്തിനെതിരെ അവനെ കളിപ്പിക്കാൻ അനുമതി വാങ്ങുകയും ചെയ്തിരുന്നു. എന്നാൽ രാഷ്ട്രീയത്തിന്റെ കളിത്തട്ടല്ല ഫുട്ബോൾ മൈതാനമെന്ന് തെളിയിക്കുന്നതായിരുന്നു അവിടെ കണ്ടത്. ഗ്രൗണ്ടിൽ ട്രംപിന്റെ ആ അധികാര പ്രയോഗം പാടെ ചീറ്റിപ്പോവുകയും ബെൽജിയത്തിന്റെ കരുത്തുറ്റ ഡിഫൻസിന് മുന്നിൽ പതറിയ ബലോഗൻ കളിയിലുടനീളം ഒരു നിഴൽ മാത്രമായി മാറുകയും ചെയ്തു. ഒടുവിൽ 1-4 ആതിഥേയരായ അമേരിക്കയെ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് ബെൽജിയം ക്വാർട്ടറിലേക്ക് മാർച്ച് ചെയ്യുന്നതാണ് ഫുട്ബോൾ ലോകം കണ്ടത്. ഡാളസിന്റെ അതിമനോഹരമായ സ്റ്റേഡിയത്തിൽ നടന്ന സ്പെയിൻ പോർച്ചുഗൽ പോരാട്ടം തന്ത്രങ്ങളുടെയും പ്രതിരോധ മികവിന്റെയും ഉത്തമ ഉദാഹരണമായിരുന്നു. പോർച്ചുഗൽ പരിശീലകൻ റോബർട്ടോ മാർട്ടിനസ് തന്റെ വിശ്വസ്തനായ നായകൻ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയെ 4-2-3-1 എന്ന ഫോർമേഷനിൽ അക്രമത്തിന്റെ കുന്തമുനിയാക്കി നിർത്തിയപ്പോൾ ഇരുവശങ്ങളിൽ നിന്നും റാഫേൽ ലിയാവോയും പെഡ്രോനെറ്റയും പന്തുകൾ എത്തിക്കാൻ സജ്ജരായിരുന്നു. മറുഭാഗത്ത് സ്പെയിനിന്റെ കോച്ച് ലൂയിസ് ഡി ലാഫ്യൂന്റെ കൃത്യമായ പന്തടക്കത്തിലും ചെറു പാസുകളിലും വിശ്വസിച്ച് 4-3-3 എന്ന അവരുടെ പരമ്പരാഗത ശൈലിയിലാണ് ടീമിനെ വിന്യസിച്ചത്. മധ്യനിരയിൽ റോഡ്രിയുടെ അസാധാരണമായ കളി, നിയന്ത്രണവും വിങ്ങുകളിൽ യുവവിസ്മയം, ലാമിൻ യമാലിന്റെ മാന്ത്രിക നീക്കങ്ങളും സ്പെയിനിന് തുടക്കം മുതൽ മേധാവിത്വം നൽകി. പന്തടക്കത്തിൽ സ്പെയിൻ വളരെ മുന്നിലായിരുന്നെങ്കിലും പോർച്ചുഗൽ

റൂബൻ ഡയസും അന്റോണിയോ സിൽവയും നയിച്ച പ്രതിരോധ കോട്ട അത്ര എളുപ്പം തകരുന്നതായിരുന്നില്ല. മത്സരത്തിന്റെ 30-ാം മിനിറ്റിൽ സ്പെയിനിന്റെ മൈക്കൽ ഒയാർസാബാലിന് പോർച്ചുഗീസ് ബോക്സിനുള്ളിൽ വെച്ച് പന്ത് കൃത്യമായി ലഭിച്ചെങ്കിലും അത് പോസ്റ്റിന് പുറത്തേക്ക് അടിച്ചു കളഞ്ഞു. തൊട്ടടുത്ത മിനിറ്റുകളിൽ കൌണ്ടർ അറ്റാക്കുകളിലൂടെ പോർച്ചുഗൽ തിരിച്ചടിച്ചു. 42-ാം മിനിറ്റിൽ ന്യൂനോ മെൻഡസ് ഇടതുഭാഗത്ത് നിന്ന് തൊടുത്ത ഒരു ബുള്ളറ്റ് ഷോട്ട് സ്പാനിഷ് പ്രതിരോധത്തിൽ തട്ടി ദിശ മാറിപ്പോയത് തലനാരിഴയ്ക്കാണ് ഗോളാകാതിരുന്നത്. ഇരു ടീമുകളും പരമാവധി ശ്രമിച്ചെങ്കിലും ആദ്യ പകുതിയിൽ ഗോളൊന്നും പിറന്നില്ല. രണ്ടാം പകുതിയിൽ കളി കൂടുതൽ പരുക്കനായിരുന്നു. 41-ാം വയസ്സിലും ടീമിനായി സർവ്വശക്തിയും പുറത്തെടുത്ത ക്രിസ്റ്റ്യാനോ റൊണാൾഡോയെ സ്പെയിനിന്റെ കൌമാര പ്രതിരോധ താരം പാവോ കുർബാൻസി വളരെ കൃത്യമായി മാർക്ക് ചെയ്ത് പൂട്ടിയതോടെ പോർച്ചുഗലിന്റെ മുന്നേറ്റങ്ങളുടെ മൂർച്ച കുറഞ്ഞു. മത്സരം 90 മിനിറ്റും കഴിഞ്ഞ് അധിക സമയത്തേക്ക് നീങ്ങുമെന്ന് ആരാധകർ ഉറപ്പിച്ചിരിക്കെയാണ് മത്സരത്തിന്റെ വിധി മാറ്റിയെഴുതിയ ആ ചരിത്ര നിമിഷം പിറന്നത്. കോച്ച് ഡി ലാ ഫ്യൂന്റെ തന്ത്രപരമായ മാറ്റങ്ങളിലൂടെ കളത്തിലിറങ്ങിയ അർസനൽ മിഡ്ഫീൽഡർ മൈക്കൽ മെറിനോ മത്സരത്തിന്റെ ഇഞ്ചുറി ടൈമിൽ ഫെരാൻ ടോറസിന്റെ മനോഹരമായ ഒരു ക്രോസ് സ്വീകരിച്ച് വായുവിൽ ഉയർന്നുകൊണ്ട് പോർച്ചുഗീസ് പ്രതിരോധത്തെയും ഗോൾ കീപ്പർ ഡിയോഗോ കോസ്റ്റയെയും നിഷ്പ്രഭനാക്കി പന്ത് വലയിലെത്തിച്ചു. സ്കോർ 1-0. സ്റ്റേഡിയത്തെ പ്രകമ്പനം കൊള്ളിച്ച ആ ഒരു ഗോളിന് മറുപടി നൽകാൻ അവസാന മിനിറ്റുകളിൽ പോർച്ചുഗൽ കിണഞ്ഞു ശ്രമിച്ചു. 96-ാം മിനിറ്റിൽ ഫ്രാൻസിസ്കോ കോൺസിസാവോയുടെ പാസിൽ നിന്ന് ബെർണാർഡോ സിൽവ ഉതിർത്ത ഹെഡർ പോസ്റ്റിന് തൊട്ടുമുകളിലൂടെ പറന്നുപോയി. ഒടുവിൽ റഫറിയുടെ ഫൈനൽ വിസിൽ മുഴങ്ങിയപ്പോൾ പോർച്ചുഗലിന്റെയും റൊണാൾഡോയുടെയും ലോകകപ്പ് സ്വപ്നങ്ങൾ അവിടെ അവസാനിച്ചു. 27 ലോകകപ്പ് മത്സരങ്ങളിൽ നിന്ന് 11 ഗോളുകൾ എന്ന റെക്കോർഡുമായി റൊണാൾഡോ അന്താരാഷ്ട്ര ഫുട്ബോളിനോട് വിട പറയുമ്പോൾ ആ കൺകോണുകളിലെ കണ്ണീർ ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ പ്രേമികളുടെ ഹൃദയം തകർക്കുന്നതായിരുന്നു. മത്സരത്തിന് പിന്നാലെ പോർച്ചുഗൽ കോച്ച് റോബർട്ടോ മാർട്ടിനസ് തന്റെ പരിശീലക സ്ഥാനം രാജിവെക്കുകയും ചെയ്തു. സിയാറ്റിലിൽ നടന്ന 2-ാം മത്സരത്തിൽ അമേരിക്കൻ ടീമിനെ കാത്തിരുന്നത് ഇതിലും വലിയ കനത്ത പ്രഹരമായിരുന്നു. ഡൊണാൾഡ് ട്രംപിന്റെ പ്രത്യേക താൽപര്യപ്രകാരം സസ്പെൻഷൻ നീക്കി ടീമിൽ ഇടം പിടിച്ച ഫൊളാരിൻ ബലോഗനെ ആദ്യ 11-ൽ ഉൾപ്പെടുത്തിക്കൊണ്ട് മൗറീഷ്യോ പോച്ചറ്റിനോ 4-3-3 എന്ന അറ്റാക്കിംഗ് ഫോർമേഷനിലാണ് USA ടീമിനെ കളത്തിലിറക്കിയത്. എന്നാൽ ബെൽജിയത്തിന്റെ തന്ത്രശാലിയായ കോച്ച് റൂഡി ഗാർഷ്യ അമേരിക്കയുടെ ഈ നീക്കത്തെ മുൻകൂട്ടി കണ്ട് അവരുടെ മധ്യനിരയെ പൂർണ്ണമായും തളയ്ക്കുന്ന രീതിയിലാണ് ബെൽജിയം ടീമിനെ സജ്ജമാക്കിയത്. മത്സരത്തിന്റെ തുടക്കം മുതൽ തന്നെ ബെൽജിയത്തിന്റെ റയാൻ ഒനാനയും ഡോഡി ലൂക്ക് ബാക്കിയോയും കളി പൂർണ്ണമായും നിയന്ത്രിച്ചു. അമേരിക്കയുടെ ഡിഫൻഡർ സെജിന്യോ ഡെസ്റ്റിന്റെ വശങ്ങളിലൂടെ ബെൽജിയം നിരന്തരം ആക്രമണങ്ങൾ അഴിച്ചുവിട്ടു. ഇതേ ദിവസം സിയാറ്റിലെ ലുമൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടന്ന 2-ാം മത്സരത്തിൽ അമേരിക്കൻ ടീമിനെ കാത്തിരുന്നത് ഇതിലും വലിയ ദുരന്തമായിരുന്നു. ട്രംപിന്റെ രാഷ്ട്രീയ ഇടപെടലിലൂടെ ടീമിൽ തിരിച്ചെത്തിയ ഫൊളാരിൻ ബലോഗനെ ആദ്യ 11-ൽ ഉൾപ്പെടുത്തിക്കൊണ്ട് മൗറീഷ്യോ പോച്ചറ്റിനോ 4-3-3 ഫോർമേഷനിലാണ് USA ടീമിനെ ഇറക്കിയത്. മറുഭാഗത്ത് റൂഡി ഗാർഷിയയുടെ കീഴിലിറങ്ങിയ ബെൽജിയം കെവിൻ ഡി ബ്രൂയിനെയും ജെറമി ഡോക്കുവിനെയും പോലുള്ള സൂപ്പർ താരങ്ങളെ ബെഞ്ചിലിരുത്തിയിട്ടും മികച്ച തന്ത്രങ്ങളിലൂടെ അമേരിക്കയുടെ വിങ്ങുകളെ പൂർണ്ണമായും തളച്ചിട്ടു. മത്സരത്തിന്റെ തുടക്കം മുതൽ തന്നെ ബെൽജിയത്തിന്റെ ഡോഡി ലൂക്ക് ബാക്കിയോയും റയാൻ ഒനാനയും മധ്യനിരയിൽ കളി നിയന്ത്രിച്ചു. മത്സരത്തിന്റെ ആദ്യ മിനിറ്റുകളിൽ തന്നെ US ഗോൾ കീപ്പർ മാറ്റ് ഫ്രീസ് ഒരു മികച്ച സേവിലൂടെ ടീമിനെ രക്ഷിച്ചെങ്കിലും ബെൽജിയത്തിന്റെ നിരന്തര ആക്രമണങ്ങൾക്ക് മുന്നിൽ അധിക നേരം പിടിച്ചു നിൽക്കാൻ അമേരിക്കയ്ക്കായില്ല. കളിയുടെ 9-ാം മിനിറ്റിൽ തന്നെ ബെൽജിയം തങ്ങളുടെ ആദ്യ ഗോൾ നേടി ലീഡെടുത്തു. ഡോഡി ലൂക്ക് ബാക്കിയോയും ലോങ് പാസിൽ നിന്നും തിമോത്തി കാസ്റ്റെറ്റിന് നൽകിയ അസിസ്റ്റിലൂടെ ചാൾസ് ഡി കെറ്റ്ലെയറാണ് പന്ത് USA വലയിലെത്തിച്ചത്. സ്കോർ 1-0. തുടക്കത്തിൽ തന്നെ ഗോൾ വഴങ്ങിയത് അമേരിക്കയുടെ ആത്മവിശ്വാസത്തെ ബാധിച്ചെങ്കിലും ആതിഥേയരുടെ ആവേശത്തിൽ മത്സരത്തിന്റെ 31-ാം മിനിറ്റിൽ USA തിരിച്ചടിച്ചു. ഫൊളാരിൻ ബലോഗനെ ഫൗൾ ചെയ്തതിന് ലഭിച്ച ഫ്രീ കിക്ക് മനോഹരമായി എടുത്ത് മാലിക് ടിൽമാൻ അമേരിക്കയ്ക്കായി സമനില ഗോൾ നേടി. സ്കോർ 1-1. എന്നാൽ അമേരിക്കൻ ആരാധകരുടെ ആഹ്ലാദം വെറും 2 മിനിറ്റ് മാത്രമേ നീണ്ടു നിന്നുള്ളൂ. കൃത്യമായി 33-ാം മിനിറ്റിൽ US പ്രതിരോധത്തിന്റെ കളിമറവി മുതലെടുത്ത് ചാൾസ് ഡി കെറ്റ്ലെയർ വീണ്ടും ബെൽജിയത്തിനായി തന്റെ 2-ാം ഗോളും നേടി ടീമിന് ലീഡ് വീണ്ടെടുത്ത് നൽകി. സ്കോർ 2-1. 2-ാം പകുതിയിൽ US കോച്ച് പോച്ചറ്റിനോ ചില തന്ത്രപരമായ മാറ്റങ്ങൾ വരുത്തിയെങ്കിലും ബെൽജിയത്തിന്റെ കരുത്തുറ്റ മുന്നേറ്റങ്ങളെ തടയാൻ അമേരിക്കൻ പ്രതിരോധത്തിന് കഴിഞ്ഞില്ല. മത്സരത്തിന്റെ 57-ാം മിനിറ്റിൽ USA ഗോൾ കീപ്പർ മാറ്റ് ഫ്രീസിന് സംഭവിച്ച മാരകമായ ഒരു പിഴവ് മുതലെടുത്ത് ഹാൻസ് വനാക്കൻ ബെൽജിയത്തിന്റെ 3-ാം ഗോൾ നേടി അമേരിക്കയുടെ തകർച്ച പൂർത്തിയാക്കി. സ്കോർ 3-1. മധ്യനിരയിൽ വെസ്റ്റേൺ മക്കേനിയും ക്രിസ്റ്റ്യൻ പുലിസിച്ചും കഠിനമായി ശ്രമിച്ചെങ്കിലും ബെൽജിയത്തിന്റെ ശാരീരിക ക്ഷമതകൾക്ക് മുന്നിൽ അവർ പരാജയപ്പെടുകയാണുണ്ടായത്. ഇതിനിടയിൽ പുലിസിച്ചിന് പരിക്കേറ്റ് കളം വിടേണ്ടി വന്നതും USA തിരിച്ചടിയായി. മത്സരത്തിന്റെ അവസാന മിനിറ്റുകളിൽ, കൃത്യമായി പറഞ്ഞാൽ 93-ാം മിനിറ്റിൽ, പകരക്കാരനായി ഇറങ്ങിയ ബെൽജിയത്തിന്റെ സ്റ്റാർ സ്ട്രൈക്കർ റൊമേലു ലുക്കാക്കു കൂടി ഗോൾ നേടിയതോടെ സ്കോർ 4-1 മാറി. ട്രംപ് പ്രത്യേക താൽപര്യമെടുത്ത് കളിപ്പിച്ച ബലോഗനാകട്ടെ ബെൽജിയം പ്രതിരോധത്തിന്റെ കടുപ്പമേറിയ മാർക്കിംഗിൽപ്പെട്ട് വെറും 10 ടച്ചുകൾ

മാത്രം നേടാനായി മൈതാനത്ത് പൂർണ്ണ പരാജയമായി മാറി. ഒടുവിൽ ഫൈനൽ വിസിൽ മുഴങ്ങുമ്പോൾ 4-4 ആധികാരിക വിജയവുമായി ബെൽജിയം ക്വാർട്ടർ ഫൈനലിലേക്ക് യോഗ്യത നേടി. ഇതോടെ ആവേശകരമായ ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ യൂറോപ്യൻ വമ്പന്മാരായ സ്പെയിനും ബെൽജിയവും തമ്മിൽ ജൂലൈ 10 വെള്ളിയാഴ്ച ലോസ് ആഞ്ചലസിൽ വെച്ച് ഏറ്റുമുട്ടും. ടൂർണമെന്റിൽ ഇതുവരെ ഒരു ഗോൾ പോലും വഴങ്ങാത്ത സ്പെയിനിന്റെ പ്രതിരോധവും ബെൽജിയത്തിന്റെ തകർപ്പൻ ആക്രമണ നിരയും തമ്മിലുള്ള ആ പോരാട്ടത്തിനായി ഫുട്ബോൾ ലോകം ഇപ്പോൾ കാത്തിരിക്കുകയാണ്. ലോകകപ്പ് പ്രീ ക്വാർട്ടർ പോരാട്ടങ്ങളുടെ അവസാന ദിനം കായിക ലോകം ഉറ്റുനോക്കുന്നത് വൻകരകളുടെ വ്യത്യസ്തമായ കളിശൈലിയും തന്ത്രങ്ങളും നേർക്കുനേർ ഏറ്റുമുട്ടുന്ന 2 അതിശക്തമായ പോരാട്ടങ്ങളിലേക്കാണ്. ഇന്ത്യൻ സമയം 9:30 മെർസിഡസ് ബെൻസ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന ആദ്യ മത്സരത്തിൽ ലോക ചാമ്പ്യന്മാരായ അർജന്റീന ആഫ്രിക്കൻ കരുത്തുമായി എത്തുന്ന ഈജിപ്തിനെ നേരിടുമ്പോൾ 1:30 വൺക്യൂവറിന്റെ ബിസി പ്ലേസ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന 2 മത്സരത്തിൽ ലാറ്റിനമേരിക്കൻ കരുത്തായ കൊളംബിയ യൂറോപ്യൻ തന്ത്രങ്ങളുമായി എത്തുന്ന സ്വിറ്റ്സർലാൻഡിനെ വെല്ലുവിളിക്കുന്നു. റൌണ്ട് ഓഫ് 32 മത്സരത്തിൽ കേപ്പ് വെർദയോട് വിയർത്ത് ജയിച്ചാണ് എത്തുന്നതെങ്കിലും അർജന്റീനയ്ക്ക് ഏറ്റവും വലിയ കരുത്ത് പകരുന്നത് ടൂർണമെന്റിലുടനീളം മികച്ച ഫോം നിലനിർത്തുന്ന അവരുടെ ഇതിഹാസ നായകൻ ലയണൽ മെസ്സിയുടെ മാന്ത്രിക സാന്നിധ്യം തന്നെയാണ്. ലയണൽ സ്കലോണിയുടെ തന്ത്രങ്ങൾക്ക് കീഴിൽ അണിനിരക്കുന്ന ഈ ടീമിന്റെ മധ്യനിരയിൽ അലക്സിസ് മാർക്ക് അലിസ്റ്റർ, റോഡ്രിഗോ ഡി പോൾ എന്നിവരുടെ അസാധാരണമായ കളി നിയന്ത്രണവും എൻസോ ഫെർണാണ്ടസിന്റെ പാസിംഗ് മികവും അർജന്റീനയ്ക്ക് ഏത് പ്രതിരോധത്തെയും തകർക്കാനുള്ള ആത്മവിശ്വാസം നൽകുന്നുണ്ട്. അക്രമണത്തിൽ ഹൂലിയൻ അൽവാരസിന്റെയും ലൌട്ടാരോ മാർട്ടിനസിന്റെയും ചടുലമായ നീക്കങ്ങൾ സ്പീഡും കൃത്യതയും നിറഞ്ഞതാണെങ്കിലും അർജന്റീനയ്ക്ക് ചില വ്യക്തമായ ബലഹീനതകളും നിലവിലുണ്ട്. കഴിഞ്ഞ മത്സരങ്ങളിൽ കണ്ടതുപോലെ അവരുടെ പ്രതിരോധ നിരയിൽ പെട്ടെന്നുണ്ടാകുന്ന ആശയക്കുഴപ്പങ്ങളും കൗണ്ടർ അറ്റാക്കുകളെ സമയബന്ധിതമായി പ്രതിരോധിക്കുന്നതിലെ പാളിച്ചകളും കനത്ത തിരിച്ചടിയാകാൻ സാധ്യതയുണ്ട്. കൂടാതെ കഴിഞ്ഞ നോക്കൌട്ട് മത്സരത്തിൽ അധിക സമയം വരെ കളി നീണ്ടതുമൂലം താരങ്ങൾക്കുണ്ടായിട്ടുള്ള കടുത്ത ശാരീരിക ക്ഷീണവും റിക്കവറിക്ക് കുറഞ്ഞ സമയം മാത്രം ലഭിച്ചതും സ്കലോണിയുടെ സംഘത്തെ ഇന്ന് കാര്യമായി അലട്ടുന്ന പ്രധാന പോരായ്മയാണ്. മറുഭാഗത്ത് ഓസ്ട്രേലിയയെ പെനൽറ്റി ഷൂട്ടൌട്ടിൽ തകർത്ത് ചരിത്രത്തിലാദ്യമായി ഒരു ലോകകപ്പ് നോക്കൌട്ട് വിജയം നേടിയ കനത്ത ആത്മവിശ്വാസത്തിലെത്തുന്ന ഈജിപ്തിന്റെ ഏറ്റവും വലിയ ശക്തി അവരുടെ സൂപ്പർ താരം മുഹമ്മദ് സലായും ഈ സീസണിൽ തകർപ്പൻ ഫോമിലുള്ള ഒമർ മർഷൂമും നയിക്കുന്ന ആക്രമണ നിരയുടെ അതിവേഗത്തിലുള്ള കൗണ്ടർ അറ്റാക്കുകളാണ്. എതിരാളികളുടെ ചെറിയൊരു പിഴവ് പോലും മുതലെടുത്ത് നിമിഷനേരം കൊണ്ട് ഗോൾ കീപ്പറെ കീഴ്പ്പെടുത്താൻ കെൽപ്പുള്ളവരാണ് ഈ ഈജിപ്ഷ്യൻ വിങ്ങന്മാർ. ടൂർണമെന്റിൽ ഇതുവരെ കളിച്ച 4 മത്സരങ്ങളിലും അവർ വെറും 1 ഗോൾ മാത്രമാണ് വഴങ്ങിയിട്ടുള്ളത് എന്നത് അവരുടെ പ്രതിരോധ കോട്ടയുടെയും ഗോൾ കീപ്പറുടെയും അസാധ്യമായ കെട്ടുറപ്പ് വ്യക്തമാക്കുന്നുണ്ടെങ്കിലും മധ്യനിരയിൽ കളി മെനയുന്നതിലും പന്തടക്കം ദീർഘനേരം നിലനിർത്തുന്നതിലും അവർക്കുള്ള പോരായ്മ വ്യക്തമാണ്. വലിയ ടീമുകൾ ഉയർന്ന പ്രസിംഗ് തന്ത്രങ്ങളുമായി വരുമ്പോൾ സമ്മർദ്ദഘട്ടങ്ങളിൽ ഈജിപ്ഷ്യൻ മിഡ്ഫീൽഡ് പതറുന്നത് അവരുടെ വലിയൊരു ബലഹീനതയായി ഇവിടെ നിലനിൽക്കുന്നു. ഈ ആവേശം തൊട്ടു പിന്നാലെ 4 നടക്കുന്ന കൊളംബിയ സ്വിറ്റ്സർലൻഡ് മത്സരത്തിലേക്കും നീളുകയാണ്. അവിടെ ഖാനയെ 1-0 എന്ന സ്കോറിന് കടുത്ത പോരാട്ടത്തിനൊടുവിൽ മറികടന്നെത്തുന്ന കൊളംബിയയ്ക്ക് വിങ്ങർ ലൂയിസ് ഡയസിന്റെ അസാധാരണമായ വേഗതയും ഡാനിയൽ മുനോസിന്റെ തകർപ്പൻ വിംഗ് ബാക്ക് ഫോമും വലിയ ഊർജ്ജമാണ് നൽകുന്നത്. ടൂർണമെന്റിൽ തുടർച്ചയായ 3 മത്സരങ്ങളിൽ 1 ഗോൾ പോലും വഴങ്ങാതെ ക്ലീൻ ഷീറ്റ് നിലനിർത്തിയ കൊളംബിയൻ പ്രതിരോധ നിര തന്നെയാണ് അവരുടെ കളിയുടെ നട്ടെല്ല്. ഡേവിൻസൺ സാഞ്ചസിന്റെ നേതൃത്വത്തിലുള്ള ഈ പ്രതിരോധം ശാരീരിക ക്ഷമതയിലും ഏരിയൽ പോരാട്ടങ്ങളിലും ഏറെ മുന്നിലാണെങ്കിലും മുന്നേറ്റ നിരയിൽ ലഭിക്കുന്ന സുവർണ അവസരങ്ങൾ ഗോളാക്കി മാറ്റുന്നതിൽ ഫിനിഷിംഗിലെ കൃത്യതയില്ലായ്മ കൊളംബിയയെ അലട്ടുന്ന പ്രധാന പോരായ്മയാണ്. പലപ്പോഴും മികച്ച മുന്നേറ്റങ്ങൾ ഗോൾ ലൈനിന് മുന്നിൽ വെച്ച് പാഴാക്കുന്നത് അവർക്ക് വലിയ തിരിച്ചടിയായേക്കാം. അവർക്ക് മറുപടിയായി അൾജീരിയയെ 2-1 ആധികാരികമായി തോൽപ്പിച്ചെത്തുന്ന സ്വിസ് പടയുടെ പ്രധാന കരുത്ത് ക്യാപ്റ്റൻ ഗ്രാനിറ്റ് ഷാക്കയുടെ മധ്യനിരയിലെ തന്ത്രപരമായ കളി നിയന്ത്രണവും മാഞ്ചസ്റ്റർ സിറ്റി താരം മാനുവൽ അക്കാഞ്ചിയുടെ നേതൃത്വത്തിലുള്ള കടുപ്പമേറിയ പ്രതിരോധവുമാണ്. ഇതുവരെ ടൂർണമെന്റിൽ വെറും 1 ഗോൾ മാത്രം വഴങ്ങി കടുത്ത യൂറോപ്യൻ തന്ത്രങ്ങളിലൂടെ കളി മെല്ലെയാക്കാനും എതിരാളികളെ അക്ഷമരാക്കാനും മിടുക്കരായ സ്വിറ്റ്സർലാൻഡിന്റെ പ്രധാന ബലഹീനത പെട്ടെന്നുള്ള കൗണ്ടർ അറ്റാക്കുകളെയും അതിവേഗ വിങ്ങന്മാരെയും നേരിടുമ്പോൾ അവരുടെ വിംഗ് ബാക്കുകൾക്ക് വേഗത കുറവാണ് എന്നതാണ്. ഇത് കൊളംബിയയുടെ ലൂയിസ് ഡയസിനെ പോലുള്ള അതിവേഗ താരങ്ങൾക്കെതിരെ അവർക്ക് വലിയ ഭീഷണി ഉയർത്തുന്നു. ഇന്ന് മൈതാനത്ത് കളിമികവുകൊണ്ട് വിസ്മയങ്ങൾ തീർത്ത് വിജയിച്ചു കയറുന്ന 2 ടീമുകൾ തമ്മിലായിരിക്കും 11 കാൻസാസ് സിറ്റിയിൽ നടക്കുന്ന ആവേശകരമായ ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ പരസ്പരം ഏറ്റുമുട്ടുക.

0: ഫിഫ ലോകകപ്പ് അവലോകനം. തയ്യാറാക്കിയത് മാധ്യമപ്രവർത്തകൻ ഫഹീൻ ചമ്രവട്ടം.
1: ആകാശവാണി തൃശൂർ. ചലച്ചിത്രഗാനം ആഭിജാത്യം എന്ന ചിത്രത്തിനു വേണ്ടി ലതാ, രാജു, അമ്പിളി എന്നിവർ പാടിയത്. ഗാനരചന പി ഭാസ്കരൻ, എ ടി ഉമ്മറിന്റെ സംഗീതം.

0: ചൊവ്വ വ്യാഴം ശനി ഞായർ രാവിലെ 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി. ഇന്നത്തെ ചോദ്യമുത്തരം ചിന്താ വിഷയം:
1: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിചരണം.
2: നാളെ രാവിലെ 7:35 മ്യൂസിക് പാർക്ക്, MG റോഡ്, തൃശൂർ. ഗാന സന്ദേശം: മറ്റെങ്ങും കാണാത്ത സംഗീതോപകരണങ്ങൾ മ്യൂസിക് പാർക്കിൽ കണ്ടെത്താം. മ്യൂസിക് പാർക്കിൽ ഇല്ലാത്തവ മറ്റെങ്ങും കണ്ടെത്താനാവില്ല.
3: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
4: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
5: റീഗൽ ജ്വല്ലേഴ്സ് കാവ്യാഞ്ജലി,
6: തിങ്കൾ ബുധൻ ശനി രാവിലെ 7:15.
5: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
6: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
7: ചലച്ചിത്ര ഗാനങ്ങളാണ് കേട്ടത്. ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം. തിരുവനന്തപുരം റിലേ.

ആകാശവാണി തൃശൂർ. സമയം 5 മണി കഴിഞ്ഞ് 13:46. അറിയിപ്പ്: കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാരം 2026 നാമനിർദ്ദേശങ്ങൾ ക്ഷണിക്കുന്നു. ധീരത, സാമൂഹിക സേവനം, പരിസ്ഥിതി, കായികം, കലാ സാംസ്കാരിക മേഖല, ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ അസാധാരണ മികവ് കൈവരിച്ചിട്ടുള്ള 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളെയാണ് ഈ പുരസ്കാരത്തിന് പരിഗണിക്കുന്നത്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും awards.gov.in എന്ന വെബ്സൈറ്റിൽ സമർപ്പിക്കാവുന്നതാണ്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും സമർപ്പിക്കേണ്ട അവസാന തീയതി 31 മാസം. അറിയിപ്പ് കഴിഞ്ഞു.

0: ആകാശവാണി തൃശൂർ. ലയവിന്യാസം.
1: ഇന്ന് ജി ചന്ദ്രശേഖരൻ നായർ മൃദംഗത്തിലും കൊന്നക്കോലിലും അവതരിപ്പിച്ച ലയവിന്യാസം കേൾക്കാം. ആദിതാളം.

0: നിങ്ങൾ കേട്ടത് ജി ചന്ദ്രശേഖരൻ നായർ മൃദംഗത്തിലും കൊന്നക്കോലിലും അവതരിപ്പിച്ച ലയവിന്യാസം.
1: പ്രിയരെ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
2: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
1: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
2: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതൂ.
1: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചു കൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
2: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമ്മകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം പി ഒ, തൃശൂർ 680631.
1: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമ്മകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമകൾ.

ആകാശവാണി തൃശൂർ തൊഴിലവസര വാർത്തകൾ. കേരള കാർഷിക സർവകലാശാലയുടെ തൃശൂർ വെള്ളാനിക്കര കാർഷിക കോളേജിലെ പോസ്റ്റ് ഹാർവെസ്റ്റ് മാനേജ്മെൻറ്റ് വിഭാഗത്തിൽ ഒരു അസിസ്റ്റൻ്റ് പ്രൊഫസറുടെ താൽക്കാലിക ഒഴിവുണ്ട്. ബന്ധപ്പെട്ട വിജ്ഞാപനം സർവകലാശാല വെബ്സൈറ്റിൽ ലഭ്യമാണ്. നിർദ്ദിഷ്ട യോഗ്യതകൾ ഉള്ളവർക്ക് നാളെ രാവിലെ 10 മണിക്ക് കോളേജിൽ നടക്കുന്ന വോക്ക് ഇൻ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് KAU.IN അല്ലെങ്കിൽ COHVKA.KAU.IN എന്നീ വെബ്സൈറ്റുകൾ സന്ദർശിക്കുകയോ 0487243832 എന്ന നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യാം. തൃശൂർ സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജിലെ ഡിജിറ്റൽ ലാംഗ്വേജ് ലാബിൽ ഇംഗ്ലീഷ് വിഷയം കൈകാര്യം ചെയ്യുവാൻ അസിസ്റ്റൻ്റ് പ്രൊഫസർ തസ്തികയിൽ താൽക്കാലിക ദിവസ വേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിനുള്ള പരീക്ഷ കൂടിക്കാഴ്ച 10:00 AM ഫിസിക്സ് വകുപ്പിൽ വെച്ച് നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നു. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് തൃശൂർ സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജ് GECTCR.AC.IN എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. തൃശൂർ ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ നാച്ചുറൽ സയൻസ് മലയാളം മീഡിയം കാറ്റഗറി നമ്പർ 602/2024 തസ്തികയുടെ ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കായുള്ള അഭിമുഖം 8, 9, 10 നടത്തും. എറണാകുളം മേഖല PSC ഓഫീസിലാണ് അഭിമുഖം. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്കുള്ള ഔദ്യോഗിക അറിയിപ്പ് SMS, പ്രൊഫൈൽ മെസ്സേജ്

0: ദേവ മുഖേന അയച്ചിട്ടുണ്ടെന്ന് PSC ജില്ലാ ഓഫീസർ അറിയിച്ചു. അഭിമുഖത്തിൽ പങ്കെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ പ്രൊഫൈലിൽ നിന്നും അഡ്മിഷൻ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത് അതിലെ വ്യക്തി വിവരക്കുറിപ്പ് കൃത്യമായി പൂരിപ്പിച്ച് കൈവശം കരുതണം. ഇതോടൊപ്പം OTV സർട്ടിഫിക്കറ്റും മറ്റ് യോഗ്യതകൾ തെളിയിക്കുന്നതിനുള്ള നിർദ്ദിഷ്ട അസൽ രേഖകളും സഹിതം നിശ്ചിത സമയത്തും സ്ഥലത്തും നേരിട്ട് ഹാജരാകണം. തൃശൂർ ജില്ലയിൽ ആരോഗ്യവകുപ്പിൽ കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ, അസിസ്റ്റന്റ് സർജൻ, സിവിൽ സർജൻ തത്തുല്യ തസ്തികകളിൽ അഡ്ഹോക്ക് വ്യവസ്ഥയിൽ നിയമനം നടത്തുന്നു. ഈ മാസം 9 രാവിലെ 10 ജില്ലാ മെഡിക്കൽ ഓഫീസിലാണ് വോക്കിൻ ഇൻ്റർവ്യൂ. താല്പര്യമുള്ളവർ TCMC രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, MBBS ബിരുദ സർട്ടിഫിക്കറ്റ്, വയസ്സ് തെളിയിക്കുന്നതിനുള്ള രേഖ, തിരിച്ചറിയൽ രേഖ എന്നിവയുടെ അസലും പകർപ്പുകളും സഹിതം ഹാജരാകണം. കേരള സർക്കാർ സ്ഥാപനമായ LBS സെൻറ്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ തൃശൂർ മേഖലാ കാര്യാലയത്തിലേക്കും ഉപകാര്യാലയങ്ങളിലേക്കും DCFA ടാലി കോഴ്സുകൾ പഠിപ്പിക്കുവാൻ അധ്യാപകരെ ആവശ്യമുണ്ട്. നിയമന അഭിമുഖത്തിനായി യോഗ്യതയുള്ളവർ ഈ മാസം 15 രാവിലെ 11 തൃശൂർ LBS സെൻറ്റർ അസിസ്റ്റന്റ് ഡയറക്ടർ മുൻപാകെ ഹാജരാകണം. വിശദവിവരങ്ങൾക്ക് 0487225071 അല്ലെങ്കിൽ 9074335626 എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുക. ഫോൺ നമ്പറുകൾ ആവർത്തിക്കാം: 0487225071. മറ്റൊരു നമ്പർ 9074335626. തൊഴിലവസര വാർത്തകളാണ് ഇതുവരെ കേട്ടത്.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. സേവന വാർത്തകൾ
2: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:20.
1: പ്രായോജികർ കണ്ണട ഒഴിവാക്കാം. അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ
2: വരുന്നു. സൂര്യയും മമിത ബൈജുവും പ്രധാന വേഷത്തിലെത്തുന്ന റൊമാന്റിക് ഫാമിലി എന്റർടൈനർ വിശ്വനാഥൻ സൺസ്.
3: QR കോഡ് സ്കാൻ ചെയ്യൂ, 5000 ക്യാഷ് ബാക്ക് നേടൂ. ആഹാ, കോൾ അടിച്ചല്ലോ.
4: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 റേഡിയോ ഹെൽത്ത്.
5: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
6: ഇഞ്ചക്ഷനും തുന്നലുമില്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
7: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണവില.
8: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25.
7: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
8: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
9: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
10: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
11: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:35 റീഗൽ ജ്വല്ലേഴ്സ്. ഗാന സന്ദേശം. പ്രായോജകർ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നു റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
12: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരവും. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.

ആകാശവാണി തൃശൂർ അറിയിപ്പുകൾ. ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ആദ്യം ഇന്നത്തെ പരിപാടി. 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി. 6:00 രാത്രി 8:30 പദ്ധതികൾ ജനനിലമയ്ക്ക്. കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 പത്തനംതിട്ട ജില്ലാ വൃത്താന്തം. 6:15 ചോദ്യം ഉത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 10:30 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 വയലും വീടും വെൺമണിയിലെ നാട്ടുചന്ത ഓണത്തിന് ഒരുക്കാം വിളവിൻ്റെ വിസ്മയം പ്രത്യേക പരിപാടി. രാത്രി 7:20 ഗ്രാമക്ഷേമ വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 അക്ഷര കേരളം പുനഃപ്രക്ഷേപണം. 7:50 റൈറ്റ് ട്രാക്ക് പുനഃപ്രക്ഷേപണം. 8:00 സർഗ കേരളം. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ മലയാളത്തിൽ. 8:40 സേവന വാർത്തകൾ. 8:45 ഹിന്ദിയിലും 9:00 ഇംഗ്ലീഷിലും വാർത്തകൾ. 9:15 വിദ്യാഭ്യാസ രംഗം. 10-ാം ക്ലാസ് സാമൂഹിക ശാസ്ത്രം 2-ാം യൂണിറ്റിലെ താപവിതരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്ന പാഠഭാഗം അവലോകനം ചെയ്യുന്നത് തൃശൂർ കാൽഡിയൻ സിറിയൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപിക പ്രിയ ബി. 9:30 കഥാപ്രസംഗം. മാവേലിക്കര ചന്ദ്രദാസ് അവതരിപ്പിക്കുന്ന കഥ യുഗപ്രവാചകൻ. 10:00 കഥകളി പദങ്ങൾ. കലാമണ്ഡലം ദാമുവും സംഘവും അവതരിപ്പിക്കുന്ന കഥ കുചേലവൃത്തം. 11:00 ആകാശവാണി ഡൽഹി നിലയം പ്രക്ഷേപണം ചെയ്യുന്ന സ്പോട്ട് ലൈറ്റ് പരിപാടിയുടെ മലയാള പരിഭാഷ. ഇനി നാളത്തെ പരിപാടികൾ. രാവിലെ 5:55 സുഭാഷിതം അവതരിപ്പിക്കുന്നത് ശിവദാസൻ തെക്കിനിയടുത്ത്. 6:00 ഉഷമലരി. 6:05 ഇംഗ്ലീഷിലെ വാർത്തകൾ. 6:10 അറിയിപ്പുകൾ കാലാവസ്ഥ. 6:15 പ്രഭാതവന്ദനം തിരുവമ്പാവൈ എം എൽ വസന്തകുമാരി ആലപിച്ചത്. 6:35 ഐവിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. ഇതിൽ ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. 6:40 ഇന്നത്തെ ചോദ്യം. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ. 7:00 പുലരിപ്പൂക്കൾ സൈമർ ദ വിമൻസ് ഹോസ്പിറ്റൽ കണിമംഗലം ഗ്രാമക്ഷേമ വാർത്തകൾ. 7:05 ഡോക്ടർ പ്രിൻസ് ഈപ്പൻ സാക്സിസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ ഹരിതം. കാലാവസ്ഥയും വായുജലദൂഷണവും അവതരണം അഞ്ജു പി അർജുനൻ. 7:10 മൃദുല ഫർണിച്ചർ വേൾഡ് ജീവിത പാഠം. 7:15 റീഗൽ ജോലിയെ സിക്കണ്ടവാര്യ റോഡ് തൃശൂർ കാവ്യാഞ്ജലി. മുല്ലനേഴിയുടെ അവസാനത്തെ അഭയം എന്ന കവിത ആലാപനം രാജീവ് കാരണമെണ്ണ. 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് കുന്നംകുളം സേവന വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 മ്യൂസിക് പാർക്ക് എം ജി റോഡ്.

തൃശൂർ ഗാന സന്ദേശം 7:40 തൊഴിലവസര വാർത്തകൾ 7:45 8:45 10:15 ചലച്ചിത്ര ഗാനങ്ങൾ 7:50 ദൃശ്യമായ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട് ആരോഗ്യക്കുറിപ്പുകൾ സ്വയം പരിചരണത്തിൻ്റെ പ്രാധാന്യം 7:55 അക്കൗണ്ടൻസ് അക്കാദമി തൃശൂർ ചോദ്യമുത്തരം ചിന്താവിഷയം 8:00 ഹിന്ദിയിലും 8:15 ഇംഗ്ലീഷിലും വാർത്തകൾ 8:30 AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് MG Road തൃശൂർ ആരോഗ്യ ജീവിതം അപസ്മാരത്തെക്കുറിച്ച് സംസാരിക്കുന്നു ഡോക്ടർ സഞ്ജീവ് M ലാസർ 9:00 ഗാനതരംഗിണി തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി 10:25 റീഗൽ ജ്വല്ലേഴ്സ് സിക്കണ്ട വാരിയർ റോഡ്

0: ക്ലിനിക് എം ജി റോഡ് തൃശ്ശൂർ ആരോഗ്യജീവിതം അപസ്മാരത്തെക്കുറിച്ച് സംസാരിക്കുന്നു ഡോക്ടർ സഞ്ജീവ് എം ലാസർ. 9 മണിക്ക് ഗാനതരംഗിണി, തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. 10 മണിക്ക് റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. 10:25 റീഗൽ ജ്വല്ലേഴ്സ്, സിക്കണ്ട വാരിയർ റോഡ്, തൃശ്ശൂർ. ഇന്നത്തെ സ്വർണ്ണവില 10:30 കാലാവസ്ഥ. ഉച്ചയ്ക്ക് 12 മണിക്ക് ഹിന്ദിയിലും 12:05 ഇംഗ്ലീഷിലും വാർത്തകൾ. 12:10 പൊറാട്ട് നാടകപ്പാട്ട്, സി ചാമുണ്ണിയും സംഘവും അവതരിപ്പിച്ചത്. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര. 12:50 മലയാളത്തിൽ വാർത്തകൾ. 1 മണിക്ക് പ്രിയഗീതം. 2 മണിക്ക് ഇംഗ്ലീഷിൽ വാർത്തകൾ. 2:15 തുടർ നാടകം മേഘയുടെ തിരോധാനം, ഒരന്വേഷണം, 6-ാം ഭാഗം. രചന അനിൽ തമ്പാൻ, സംവിധാനം റൂബി ബാബു. 2:30 സ്വരസാഗരം, ഡോക്ടർ ശ്രീപാദ പിനാകപാണി പാടിയ കൃതികൾ. ലാൽഗുടി, ജി ജയരാമൻ വയലിൻ, മുരുക ഭൂപതി മൃദംഗം. 3 മണിക്ക് കാലാവസ്ഥ. വൈകിട്ട് 4:45 കാൽപന്തോളം. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ 2026 പ്രതിദിന അവലോകനം. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 5 മണിക്ക് ഹിന്ദി പാഠം. 5:15 കൊങ്കണി ഗാനങ്ങൾ. 5:30 തൊഴിലവസര വാർത്തകൾ. 5:40 അറിയിപ്പുകൾ കാലാവസ്ഥ. 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി. 6 മണിക്കും രാത്രി 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 ആലപ്പുഴ ജില്ലാ വൃത്താന്തം. 6:15 ചോദ്യമുത്തരം, ചിന്താവിഷയം, പുനഃപ്രക്ഷേപണം. 6:20 സംസ്കൃതത്തിലെ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 വാർത്താ വീക്ഷണം. 6:50 വയലും വീടും. രാത്രി 7:20 ഗ്രാമക്ഷേമ വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 തൊഴിലാളി മണ്ഡലം. 8 മണിക്ക് ചിത്രീകരണം. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ മലയാളത്തിൽ. 8:40 സേവന വാർത്തകൾ. 8:45 ഹിന്ദിയിലും 9 മണിക്ക് ഇംഗ്ലീഷിലും വാർത്തകൾ. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 സംഗീത കച്ചേരിയിൽ സി എസ് അനുരൂപിൻ്റെ വയലിൻ കച്ചേരി. എസ് ആർ ശ്രീകാന്ത് മൃദംഗം. തൃപ്പൂണിത്തുറ എൻ രാധാകൃഷ്ണൻ ഘടം. ഗോപകുമാർ കെ ഡി മുഖർശങ്ക്. 10:30 ചലച്ചിത്ര ഗാനങ്ങൾ. 11 മണിക്ക് സുഭാഷിതം. 11:05 ഇംഗ്ലീഷിലെ വാർത്തകൾ. 11:10 കാലാവസ്ഥ. FM 101.1 MHz രാവിലെ 10:30 രാഗപരിചയം, പുനഃപ്രക്ഷേപണം. 11:02 ഡോക്ടറോട് ചോദിക്കാം. ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ. 4 മണിക്ക് തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. അറിയിപ്പുകളാണ് കേട്ടത്. ഇനി കാലാവസ്ഥ. കേരളത്തിൽ മിക്കയിടങ്ങളിലും മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യത. ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണമെന്ന് കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കാലാവസ്ഥ അറിയിപ്പാണ് കേട്ടത്. ആകാശവാണി തൃശ്ശൂർ. ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ഞാറ്റുവേല.
1: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
3: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
4: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം. നല്ല ഇനം നടീൽ വസ്തുക്കളാണ് ഒരു ചെടിയുടെ വളർച്ചയും വിളവും നിർണ്ണയിക്കുന്നത്. പരമ്പരാഗത രീതിയിൽ തൈകൾ ഉൽപ്പാദിപ്പിച്ച് കൃഷി ചെയ്യുന്ന രീതികൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള കൃഷിക്ക് ഹൈബ്രിഡ് തൈകളും പ്രോട്രൈകളിലെ തൈകളുമൊക്കെയാണ് കൂടുതൽ അഭികാമ്യം. പ്രോട്രൈകളിൽ സ്വന്തമായി തൈകൾ ഉൽപ്പാദിപ്പിച്ച് കൃഷി ചെയ്യുന്ന രീതി ഇന്ന് സാർവത്രികമായി കണ്ടുവരുന്നുണ്ട്. കരുത്തോടെ വളരുന്ന ഇത്തരം തൈകൾ കൂടുതൽ ഫലം തരുന്നതായും കാണുന്നുണ്ട്. ഇന്ന് കൃഷി എന്നത് പൊതുസമൂഹം ഏറ്റെടുത്ത പശ്ചാത്തലത്തിൽ തൈ ഉൽപ്പാദനം മുതൽ വിളവെടുപ്പ് വരെയുള്ള വിവിധ വശങ്ങളും അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. നമുക്കിന്നാദ്യം പ്രോട്രൈകളിലെ തൈ ഉൽപ്പാദനത്തിന്റെ വിവിധ വശങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം. പ്രോട്രൈകൾ തിരഞ്ഞെടുക്കുന്നത് മുതൽ മിശ്രിതം തയ്യാറാക്കൽ തുടങ്ങിയ കാര്യങ്ങൾ വിശദീകരിക്കുന്നു വെള്ളായണി കാർഷിക കോളേജിലെ പച്ചക്കറി ശാസ്ത്ര വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ശ്രീമതി ശ്രുതി ഓ എൻ.
2: ഗുണമേന്മയുള്ള തൈകളാണ്

0: വിജയകരമായ ഒരു പച്ചക്കറി കൃഷിയുടെ ശക്തമായ അടിത്തറ. ആരോഗ്യമുള്ള തൈകൾ കൃഷിയിടത്തിൽ വേഗത്തിൽ വേരുറപ്പിക്കുകയും പ്രതികൂല സാഹചര്യങ്ങളെയും രോഗകീടബാധകളെയും കൂടുതൽ ഫലപ്രദമായി അതിജീവിക്കുകയും മികച്ച വിളവ് നൽകുകയും ചെയ്യുന്നു. ഉയർന്ന ഉൽപ്പാദനശേഷിയും മികച്ച ഗുണമേന്മയും സങ്കരയിനം വിത്തുകളുടെ ഉപയോഗവും വർദ്ധിച്ചതോടെ പ്രോട്രേകളിൽ തൈകൾ ഉൽപ്പാദിപ്പിക്കുന്ന ശാസ്ത്രീയ രീതി വ്യാപകമായി സ്വീകരിച്ചു വരുന്നു. ഈ രീതിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന തൈകൾക്ക് ഒരേപോലെയുള്ള വളർച്ചയും ശക്തമായ വേരുകളും മികച്ച ആരോഗ്യവും ലഭിക്കുന്നു. കൂടാതെ വേരുകൾക്ക് കേടുപാടുകൾ സംഭവിക്കാതെ എളുപ്പത്തിൽ കൃഷിയിടത്തിലേക്ക് മാറ്റി നടാൻ കഴിയുന്നതിനാൽ നടീലിന് ശേഷമുള്ള നഷ്ടവും ഗണ്യമായി കുറയുന്നു. പ്രോട്രേകളിൽ ആരോഗ്യമുള്ള പച്ചക്കറി തൈകൾ എങ്ങനെ ശാസ്ത്രീയമായി ഉൽപ്പാദിപ്പിക്കാമെന്ന് വിശദമായി പരിചയപ്പെടാം. ആദ്യം പ്രോട്രേ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നോക്കാം. പച്ചക്കറി തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് ഇന്ന് പ്രധാനമായും പോളിപ്രൊപ്പിലിൻ അല്ലെങ്കിൽ സ്റ്റൈറോഫോം ഉപയോഗിച്ച് നിർമ്മിച്ച പ്രോട്രേകളാണ് ഉപയോഗിക്കുന്നത്. സാധാരണയായി 50 അറകളുള്ളതും 98 അറകളുള്ളതുമായ ട്രേകളാണ് കൂടുതലായി ഉപയോഗിക്കുന്നത്. തക്കാളി, വഴുതന, മുളക്, ക്യാബേജ്, കോളിഫ്ലവർ തുടങ്ങിയ ചെറിയ വിത്തുകളുള്ള പച്ചക്കറികളുടെ തൈകൾ ഉൽപ്പാദിപ്പിക്കാൻ 98 അറകളുള്ള ട്രേകൾ അനുയോജ്യമാണ്. അതേസമയം വെള്ളരി, മത്തൻ, പാവൽ, പടവലം, വള്ളിപ്പയർ തുടങ്ങിയ വലിപ്പമുള്ള വിത്തുകളുള്ള വിളകൾക്ക് 50 അറകളുള്ള ട്രേകൾ ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഇവയ്ക്ക് പുറമെ 144 അറകളോ അതിലധികമോ ഉള്ള ട്രേകളും ഇന്ന് വിപണിയിൽ ലഭ്യമാണ്. നല്ല നിലവാരമുള്ള പ്രോട്രേകൾ 4 മുതൽ 5 തവണ വരെ വീണ്ടും ഉപയോഗിക്കാവുന്നതാണ്.
1: പോട്ടിംഗ് മിശ്രിതം തയ്യാറാക്കുന്ന രീതി പരിചയപ്പെടാം.
0: പ്രോട്രേകളിൽ തൈകൾ ഉൽപ്പാദിപ്പിക്കുമ്പോൾ സാധാരണ മണ്ണ് ഉപയോഗിക്കുന്നത് അനുയോജ്യമല്ല. കാരണം മണ്ണ് കട്ട പിടിക്കാനും രോഗാണുക്കൾ ഉണ്ടാകാനും സാധ്യത കൂടുതലാണ്. അതിനാൽ വായുസഞ്ചാരവും ജലവാർച്ചയും നന്നായി ലഭിക്കുന്ന ലഘുഭാരമുള്ള പോട്ടിംഗ് മിശ്രിതങ്ങളാണ് ഉപയോഗിക്കേണ്ടത്. ഇതിനായി കൊക്കോപീറ്റ്, വെർമിക്കുലൈറ്റ്, പേർലൈറ്റ്, ചകിരിച്ചോർ കമ്പോസ്റ്റ്, മണൽ തുടങ്ങിയ മാധ്യമങ്ങൾ ഉപയോഗിക്കാം. നല്ല തൈ ഉൽപ്പാദനത്തിനായി കൊക്കോപീറ്റ്, വെർമിക്കുലൈറ്റ്, പെർലൈറ്റ് എന്നിവ 3:1:1 എന്ന അനുപാതത്തിൽ ചേർത്ത മിശ്രിതം ഉപയോഗിക്കാവുന്നതാണ്. നല്ല പോട്ടിംഗ് മിശ്രിതമാണ് ആരോഗ്യവും കരുത്തുമുള്ള തൈകൾ ലഭിക്കുന്നതിൻ്റെ പ്രധാന രഹസ്യം. ഇനി പ്രോട്രേകളിലെ തൈ ഉൽപ്പാദനം എങ്ങനെയാണെന്ന് ശ്രദ്ധിക്കാം. ആദ്യം പ്രോട്രേകളിലെ ഓരോ അറയും ചെറു നനവുള്ള പോട്ടിംഗ് മിശ്രിതം കൊണ്ട് നിറയ്ക്കണം. തുടർന്ന് ഓരോ അറയിലും ഏകദേശം 0.5 മുതൽ 1 സെന്റിമീറ്റർ വരെ ആഴത്തിൽ വിരൽ ഉപയോഗിച്ച് ചെറിയ കുഴികൾ ഉണ്ടാക്കി അതിൽ ഓരോ വിത്ത് വീതം ഇടണം. ശേഷം വിത്തിന് മുകളിൽ നേർത്ത പാളിയായി പോട്ടിംഗ് മിശ്രിതം വിതറി മൂടണം. പോട്ടിംഗ് മിശ്രിതത്തിൽ ആവശ്യത്തിന് ഈർപ്പമില്ലെങ്കിൽ റോസ് കാൻ ഉപയോഗിച്ച് മൃദുവായി നനയ്ക്കേണ്ടതാണ്.
1: തൈകളുടെ പരിപാലനത്തെക്കുറിച്ചും നാം അറിഞ്ഞിരിക്കണം.
0: തൈകൾ ആരോഗ്യത്തോടെ വളരാൻ കൃത്യമായ പരിപാലനം അത്യാവശ്യമാണ്. ട്രേകളിലെ തൈകൾ ദിവസവും റോസ് കാൻ ഉപയോഗിച്ച് ആവശ്യത്തിന് മാത്രം നനയ്ക്കണം. അധികമായി നനയ്ക്കുന്നത് രോഗബാധയ്ക്ക് കാരണമാകുന്നതിനാൽ വെള്ളക്കെട്ടുണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. തൈകളിൽ 2 യഥാർത്ഥ ഇലകൾ വിരിഞ്ഞതിനു ശേഷം 19:19:19 എന്ന വെള്ളത്തിൽ ലയിക്കുന്ന സമീകൃത വളം 1 ലിറ്റർ വെള്ളത്തിൽ 2 ഗ്രാം എന്ന തോതിൽ കലക്കി തളിക്കുകയോ നനയായി നൽകുകയോ ചെയ്യാം. തുടർന്ന് ഈ വളം 1 ലിറ്റർ വെള്ളത്തിൽ 5 ഗ്രാം എന്ന തോതിൽ തയ്യാറായ ലായനി 5 ദിവസത്തിലൊരിക്കൽ നൽകുന്നത് തൈകളുടെ നല്ല വളർച്ചയ്ക്ക് സഹായിക്കും. പ്രോട്രേകളുടെ തൈകളെ പ്രധാനമായും ബാധിക്കുന്ന രോഗമാണ് കടജീയൽ. ഇത് നിയന്ത്രിക്കുന്നതിനായി സ്യൂഡോമോണസ് 1 ലിറ്റർ വെള്ളത്തിൽ 20 ഗ്രാം എന്ന തോതിൽ കലക്കി ട്രേകളിൽ ഒഴിച്ചു കൊടുക്കാം. അതോടൊപ്പം നനവ് അധികമാകാതെയും നല്ല വായുസഞ്ചാരം ഉറപ്പാക്കിയും രോഗബാധ ഒഴിവാക്കാം. വെള്ളീച്ച, ഇലപ്പേൻ, മണ്ടരി തുടങ്ങിയ നീരൂറ്റി കുടിക്കുന്ന കീടങ്ങളെയും ചിത്രകീടങ്ങളെയും വേപ്പധിഷ്ഠിത കീടനാശിനികൾ ഉപയോഗിച്ച് നിയന്ത്രിക്കാം. വെള്ളീച്ചയെ നിയന്ത്രിക്കാൻ മഞ്ഞക്കിണിയും ഇലപ്പേനെ നിയന്ത്രിക്കാൻ നീലക്കിണിയും വളരെ ഫലപ്രദമാണ്. പച്ചക്കറി ഇനമനുസരിച്ച് തൈകൾ 15 മുതൽ 40 ദിവസത്തിനുള്ളിൽ പറിച്ചു നടാൻ പാകമാകും. തക്കാളി, വഴുതന, ക്യാബേജ്, കോളിഫ്ലവർ എന്നിവയുടെ തൈകൾ 25 മുതൽ 30 ദിവസം പ്രായമാകുമ്പോൾ നടാം. എന്നാൽ മുളകിൻ്റെ തൈകൾ 35 മുതൽ 40 ദിവസം പ്രായമാകുമ്പോൾ നടുന്നതാണ് ഏറ്റവും അനുയോജ്യം. വെള്ളരി, പാവൽ, പടവലം, കുമ്പളം, തണ്ണിമത്തൻ തുടങ്ങിയ വിളകളുടെ തൈകൾ

0: 12 മുതൽ 17 ദിവസം പ്രായമാകുമ്പോൾ തന്നെ പറിച്ചു നടാവുന്നതാണ്. പറിച്ചു നടുന്നതിന് ഒരാഴ്ച മുമ്പ് നനവ് ക്രമേണ കുറയ്ക്കണം. കൂടാതെ ദിവസവും കുറച്ച് സമയം നേരിട്ടുള്ള സൂര്യപ്രകാശം ലഭിക്കുന്ന വിധത്തിൽ ട്രേകൾ പുറത്തു വയ്ക്കുന്നത് നല്ലതാണ്. ഇനി പ്രോട്രേ തൈകളുടെ പ്രധാന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ശ്രദ്ധിക്കാം. പ്രോട്രേകളിൽ തൈകൾ ഉൽപ്പാദിപ്പിക്കുന്ന രീതിക്ക് നിരവധി ഗുണങ്ങളുണ്ട്. ഏറ്റവും പ്രധാനമായി വളരെ കുറഞ്ഞ അളവിലുള്ള വിത്ത് ഉപയോഗിച്ച് കൂടുതൽ തൈകൾ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നു. കൂടാതെ ഏകദേശം 98% മുതൽ 100% വരെ വിത്തുകൾ നല്ല രീതിയിൽ മുളയ്ക്കുന്നതിനാൽ വിത്ത് നഷ്ടമാകുന്നത് വളരെ കുറവാണ്. ട്രേകളിലെ എല്ലാ അറകൾക്കും ഒരേ വലുപ്പവും ആഴവും ഉള്ളതിനാൽ എല്ലാ തൈകൾക്കും ഒരുപോലെയുള്ള വളർച്ച ലഭിക്കുന്നു. ഇതിലൂടെ ആരോഗ്യമുള്ളതും ഒരേ പ്രായത്തിലുള്ളതുമായ തൈകൾ ലഭിക്കുകയും കൃഷി കൂടുതൽ ക്രമബദ്ധമായി നടത്താൻ കഴിയുകയും ചെയ്യുന്നു. പോട്ടിംഗ് മിശ്രിതം ഉപയോഗിക്കുന്നതിനാൽ മണ്ണിലൂടെ പകരുന്ന രോഗങ്ങളും കീടബാധകളും താരതമ്യേന കുറവായിരിക്കും. അതോടൊപ്പം ചെറിയ സ്ഥലത്ത് തന്നെ ധാരാളം തൈകൾ ഉൽപ്പാദിപ്പിക്കാനാകുന്നതും ഈ രീതിയുടെ മറ്റൊരു പ്രത്യേകതയാണ്. ഓരോ തൈയും അതിൻ്റെ വേരോടുകൂടിയ മിശ്രിതത്തോടൊപ്പം തന്നെ പുറത്തെടുക്കാൻ കഴിയുന്നതിനാൽ വേരുകൾക്ക് കേടുപാടുകൾ സംഭവിക്കാറില്ല. ഇങ്ങനെ കരുത്തുറ്റതും ആരോഗ്യമുള്ളതുമായ തൈകൾ ലഭിക്കുന്നതിനാൽ കൃഷിയിടത്തിൽ നിന്ന് പറിച്ചു നട്ട ശേഷമുള്ള നഷ്ടം കുറയുകയും തൈകൾ വേഗത്തിൽ പിടിച്ചു നിൽക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ വിളയുടെ വളർച്ചയും പിന്നീട് ലഭിക്കുന്ന ഉൽപ്പാദനവും മെച്ചപ്പെടുന്നു. ശാസ്ത്രീയമായ പ്രോട്രേ തൈ ഉൽപ്പാദന രീതി സ്വീകരിക്കുന്നത് ആരോഗ്യവത്തായ തൈകൾ, മികച്ച വിളവ്, കൂടുതൽ ലാഭം എന്നിവ ഉറപ്പാക്കുന്നതിനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗങ്ങളിലൊന്നാണ്.
1: പ്രോട്രേകളിലെ തൈ ഉൽപ്പാദനത്തെക്കുറിച്ച് മനസ്സിലാക്കിയല്ലോ. ഇനി നമുക്ക് ഗ്രാഫ്റ്റിംഗിനെ കുറിച്ചുകൂടി അറിയാം. മണ്ണിലൂടെ പകരുന്ന രോഗങ്ങളെ ചെറുത്ത് രോഗപ്രതിരോധ ശേഷി കൂടിയ സസ്യങ്ങളിൽ പച്ചക്കറികൾ ഗ്രാഫ്റ്റ് ചെയ്ത് കൂടുതൽ ഈടും കായ്ഫലവും നേടാൻ സാധിക്കും. ഇതേക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം.
0: ഇന്ന് പച്ചക്കറി കൃഷിയിൽ കൂടുതൽ പ്രാധാന്യം നേടിക്കൊണ്ടിരിക്കുന്ന ഒരു ആധുനിക സാങ്കേതിക വിദ്യയാണ് ഗ്രാഫ്റ്റിംഗ് അഥവാ ഒട്ടിക്കൽ. മണ്ണിലൂടെ പകരുന്ന രോഗങ്ങളെയും നിമാവിരകളെയും പ്രതിരോധിക്കുന്നതിനും ഉയർന്ന താപനില, അമിതമായ മണ്ണിലെ ഈർപ്പം, ലവണാംശം തുടങ്ങിയ പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കുന്നതിനും അതോടൊപ്പം മികച്ച വിളവും ഗുണമേന്മയുള്ള ഉൽപ്പന്നവും ലഭിക്കുന്നതിനുമാണ് പച്ചക്കറികളിൽ ഗ്രാഫ്റ്റിംഗ് പ്രധാനമായും ചെയ്യുന്നത്. ഗ്രാഫ്റ്റിംഗ് എന്നത് രണ്ട് വ്യത്യസ്ത സസ്യഭാഗങ്ങളെ ശാസ്ത്രീയമായി യോജിപ്പിച്ച് ഒരു പുതിയ സസ്യമായി വളർത്തുന്ന സാങ്കേതിക വിദ്യയാണ്. ഇതിൽ മുകളിലേക്ക് വളരുന്ന ഭാഗത്തെ സയോൺ എന്നും വേരുകൾ രൂപപ്പെടുന്ന താഴത്തെ ഭാഗത്തെ റൂട്ട് സ്റ്റോക്ക് എന്നും വിളിക്കുന്നു. ഇവ രണ്ടും കൂടിച്ചേരുന്ന ഭാഗത്തെ ഗ്രാഫ്റ്റ് യൂണിയൻ എന്നാണ് പറയുന്നത്. കേരളത്തിലെ മണ്ണിന്റെ ഒരു പ്രധാന പ്രത്യേകത അതിലെ അമ്ല സ്വഭാവമാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ മണ്ണിലൂടെ പകരുന്ന രോഗങ്ങൾ പച്ചക്കറി കൃഷിയിൽ വലിയ വെല്ലുവിളിയാണ്. പ്രത്യേകിച്ച് തക്കാളി, മുളക്, കത്തിരി തുടങ്ങിയ വഴുതനവർഗ പച്ചക്കറികളിൽ ബാക്ടീരിയൽ വാട്ടവും വെള്ളരിവർഗ വിളകളിൽ ഫ്യൂസേറിയം എന്ന കുമിൾ മൂലമുണ്ടാകുന്ന വാട്ടവും വ്യാപകമായി കണ്ടുവരുന്നു. ഇവയിൽ ഏറ്റവും ഗുരുതരമായ പ്രശ്നങ്ങളിലൊന്ന് വഴുതനവർഗ വിളകളായ തക്കാളി, മുളക് എന്നിവയിലെ ബാക്ടീരിയൽ വാട്ടമാണ്. ഈ രോഗം ബാധിച്ചാൽ ആരോഗ്യമുള്ളതായി തോന്നുന്ന ചെടികൾ പോലും പെട്ടെന്ന് വാടിപ്പോകുകയും കർഷകന് വലിയ സാമ്പത്തിക നഷ്ടം സംഭവിക്കുകയും ചെയ്യും. കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത പല വഴുതനവർഗ ഇനങ്ങൾക്കും ബാക്ടീരിയൽ വാട്ടത്തിനെതിരെ നല്ല പ്രതിരോധ ശേഷിയുണ്ട്. എന്നാൽ കൂടുതൽ വിളവും മികച്ച വിപണി മൂല്യവും ലക്ഷ്യമാക്കി കർഷകർ വ്യാപകമായി കൃഷി ചെയ്യുന്ന പല ഹൈബ്രിഡ് ഇനങ്ങൾക്കും ഈ രോഗത്തിനെതിരെ മതിയായ പ്രതിരോധ ശേഷി ഉണ്ടായിരിക്കണമെന്നില്ല. അതിനാൽ ബാക്ടീരിയൽ വാട്ടം ഇന്നും തക്കാളി, മുളക് കൃഷിയിലെ പ്രധാന വെല്ലുവിളിയായി തുടരുകയാണ്. ഈ പ്രശ്നത്തിന് ഫലപ്രദമായ ഒരു പരിഹാരമാണ് ഗ്രാഫ്റ്റ് ചെയ്ത തൈകളുടെ ഉപയോഗം. രോഗപ്രതിരോധ ശേഷിയുള്ള റൂട്ട് സ്റ്റോക്കിൽ കർഷകർക്ക് ആവശ്യമുള്ള ഹൈബ്രിഡ് ഇനങ്ങളെ സയോണായി ഒട്ടിച്ചാണ് ഗ്രാഫ്റ്റ് തൈകൾ തയ്യാറാക്കുന്നത്. കേരളത്തിൽ തക്കാളി ഗ്രാഫ്റ്റിംഗിനായി രോഗപ്രതിരോധ ശേഷിയുള്ള ഹരിത എന്ന വഴുതന ഇനമാണ് പ്രധാനമായും റൂട്ട് സ്റ്റോക്കായി ഉപയോഗിക്കുന്നത്. കൂടാതെ ചുണ്ടയിലും തക്കാളി ഗ്രാഫ്റ്റ് ചെയ്യാൻ സാധിക്കും. മുളകിലെ ഗ്രാഫ്റ്റിംഗിന് രോഗപ്രതിരോധ ശേഷിയുള്ള അനുയോജ്യമായ മുളക് ഇനങ്ങളാണ് റൂട്ട് സ്റ്റോക്കുകളായി ഉപയോഗിക്കുന്നത്. ഇത്തരത്തിൽ തയ്യാറാക്കുന്ന ഗ്രാഫ്റ്റ് തൈകൾക്ക് ബാക്ടീരിയൽ വാട്ടത്തിനെതിരെ മികച്ച രോഗപ്രതിരോധ ശേഷി ലഭിക്കുകയും പ്രതികൂല സാഹചര്യങ്ങളിലും നല്ല വളർച്ചയും ഉയർന്ന വിളവും നൽകുകയും ചെയ്യുന്നു. തണ്ണിമത്തൻ, പാവൽ എന്നിവ ഗ്രാഫ്റ്റ് ചെയ്യുമ്പോൾ മത്തൻ, കുമ്പള,

0: ചുരയ്ക്ക എന്നിവ റൂട്ട് സ്റ്റോക്കുകളായി ഉപയോഗിക്കുന്നത് മികച്ച ഫലം നൽകുന്നതായി കണ്ടിട്ടുണ്ട്. ഗ്രാഫ്റ്റിംഗ് സാങ്കേതിക വിദ്യ ഇന്ന് കൂടുതൽ ആധുനികവൽക്കരിക്കപ്പെട്ടിരിക്കുകയാണ്. തൃശൂർ വെള്ളാനിക്കരയിലെ കാർഷിക കോളേജിൽ ഗ്രാഫ്റ്റിംഗ് റോബോട്ടിന്റെ സഹായത്തോടെ പച്ചക്കറി ഗ്രാഫ്റ്റ് തൈകൾ വേഗത്തിലും കൃത്യതയോടെയും ഉൽപ്പാദിപ്പിച്ചു വരുന്നു. അതുപോലെ തന്നെ വെള്ളായണി കാർഷിക കോളേജിലെ പച്ചക്കറി ശാസ്ത്ര വിഭാഗത്തിലും കർഷകരുടെ മുൻകൂർ ആവശ്യപ്രകാരം ഗ്രാഫ്റ്റ് തൈകൾ തയ്യാറാക്കി വിതരണം ചെയ്യുന്നുണ്ട്. ഒരു വിജയകരമായ പച്ചക്കറി കൃഷിയുടെ തുടക്കം ഒരു നല്ല തൈയിൽ നിന്നാണ്. ശാസ്ത്രീയമായ രീതിയിൽ തൈകൾ ഉൽപ്പാദിപ്പിക്കുകയും ആവശ്യമായിടത്ത് ഗ്രാഫ്റ്റ് ചെയ്ത തൈകൾ ഉപയോഗിക്കുകയും ചെയ്താൽ രോഗപ്രതിരോധ ശേഷിയുള്ള കരുത്തുട്ട ചെടികളും മികച്ച വിളവും ഉറപ്പാക്കാൻ കഴിയും. നമ്മുടെ വീട്ടുവളപ്പിലും കൃഷിയിടങ്ങളിലും ഗുണമേന്മയുള്ള പച്ചക്കറി തൈകൾ നട്ട് വിഷരഹിത പച്ചക്കറികൾ സ്വന്തമായി ഉൽപ്പാദിപ്പിക്കാം.
1: പച്ചക്കറികളിലെ ഗ്രാഫ്റ്റിംഗിനെ കുറിച്ചും പ്രോട്രേകളിലെ തൈ ഉൽപ്പാദനത്തെക്കുറിച്ചുമെല്ലാം ഇതുവരെ വിശദമായി പറഞ്ഞു തന്നത് വെള്ളായണി കാർഷിക കോളേജിലെ പച്ചക്കറി ശാസ്ത്ര വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ശ്രീമതി ശ്രുതി ഓയൻ.

പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ,

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: പദ്ധതികൾ ജനനന്മയ്ക്ക്.
1: ഇന്ത്യയെ പോലൊരു വികസന രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ICDS പോലുള്ള പദ്ധതികൾ ആരോഗ്യപൂർണമായ ഒരു പുതുതലമുറയെ വാർത്തെടുക്കുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്നു. ഇതിന്റെ പ്രതിസ്മരണങ്ങൾ രാജ്യത്തിന്റെ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ പ്രകടവുമാണ്. കുട്ടികളുടെ ആരോഗ്യത്തോടൊപ്പം മാതാവിന്റെ ആരോഗ്യത്തിനും ഈ പദ്ധതി ഇന്ന് തുല്യ പ്രാധാന്യം നൽകുന്നു. ലോകം കണ്ട ബൃഹത് പദ്ധതികളിൽ ഒന്നാണ് ഇത് എന്നതും രാജ്യത്തിന്റെ യശസ് വർദ്ധിപ്പിക്കുന്നു. ICDS റീസ്ട്രക്ചേർഡ് അംബ്രല. ഇതേക്കുറിച്ച് പത്തനംതിട്ട ജില്ലാ ICDS പ്രോഗ്രാം ഓഫീസർ ശ്രീമതി നിഷ നായർ ആർ സംസാരിക്കുന്നു.
2: സമഗ്രമായ വികസനവും പുരോഗതിയും ലക്ഷ്യമിട്ട് അവർക്ക് ആവശ്യമായ എല്ലാ സേവനങ്ങളും ഒരു കുടക്കീഴിൽ നൽകുകയാണ് അംബർല ICDSലൂടെ. ഇതിൽ അംഗനവാടി സേവനങ്ങൾ, പ്രധാനമന്ത്രി മാതൃവന്ദന യോജന, നാഷണൽ ഫ്രഷ് സ്കീം, കൗമാരപ്രായക്കാരായ പെൺകുട്ടികൾക്കുള്ള പോഷകാഹാര പദ്ധതി, പോഷൻ അഭിയാൻ, ശിശു സംരക്ഷണ പദ്ധതി എന്നിവ ഉൾപ്പെട്ടു വരും. 1975 കുട്ടികളുടെ മാനസിക ശാരീരിക സാമൂഹിക വികാസങ്ങൾക്ക് ഊന്നൽ നൽകിക്കൊണ്ട് അവരുടെ ആരോഗ്യ പോഷണ നിലവാരം മെച്ചപ്പെടുത്തി അതിലൂടെ സമൂഹത്തിന്റെ തന്നെ ഉന്നമനം ലക്ഷ്യമാക്കിക്കൊണ്ട് ആരംഭിച്ച പദ്ധതിയാണ് ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സർവീസസ് അഥവാ ICDS. ഇന്ത്യ ഒട്ടാകെ നടപ്പിൽ വരുത്തിയിട്ടുള്ള ഈ ബൃഹത് പദ്ധതിയിൽ അംഗനവാടികൾ വഴിയാണ് സേവനങ്ങൾ ഗുണഭോക്താക്കളിലേക്ക് എത്തിക്കുന്നത്. 0 മുതൽ 6 വയസ്സുവരെയുള്ള കുട്ടികളുടെ ആരോഗ്യ പോഷണ നിലവാരം മെച്ചപ്പെടുത്തുക, കുട്ടികളുടെ ശരിയായ മാനസികവും ശാരീരികവും സാമൂഹികവുമായ വികസനത്തിന് അടിത്തറയിടുക, മാതൃ ശിശു മരണനിരക്കുകൾ, രോഗാവസ്ഥ, പോഷകാഹാരക്കുറവ്, സ്കൂളിൽ നിന്നുള്ള കുട്ടികളുടെ കൊഴിഞ്ഞുപോക്ക് എന്നിവ കുറയ്ക്കുക, തങ്ങളുടെ കുട്ടികളുടെ ശരിയായ ആരോഗ്യ പോഷണ നിലവാരം ഉറപ്പുവരുത്തുന്നതിന് ആരോഗ്യ പോഷണ വിദ്യാഭ്യാസത്തിലൂടെ അമ്മമാരെ പ്രാപ്തരാക്കുക, കുട്ടികളുടെ സമഗ്രമായ വികസനം സാധ്യമാക്കുന്നതിന് മറ്റ് വകുപ്പുകളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുക എന്നിവയെല്ലാം ICDSന്റെ പ്രധാന ലക്ഷ്യങ്ങളാണ്. ഇനി ഇതിന്റെ സേവന

0: പ്രധാനമായും അനുപൂരക പോഷകാഹാര വിതരണം, അതായത് 0 മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്കും ഗർഭിണികളായ സ്ത്രീകൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും പോഷകാഹാരം നൽകി വരുന്നുണ്ട്. കൂടാതെ 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് അനൗപചാരിക പ്രീ സ്കൂൾ വിദ്യാഭ്യാസം, അമ്മമാർക്ക് ആരോഗ്യ പോഷണ വിദ്യാഭ്യാസം, ആരോഗ്യ വകുപ്പുമായി ചേർന്ന് അംഗനവാടികൾ വഴി പ്രതിരോധ കുത്തിവയ്പ്പുകൾ, ആരോഗ്യ പരിശോധനകൾ, റഫറൽ സേവനങ്ങൾ എന്നിവയും ICDSലൂടെ നൽകി വരുന്നു. അംബർല ICDS സ്കീമിൽ അംഗനവാടി പ്ലാറ്റ്ഫോമിലൂടെ നടപ്പിലാക്കി വരുന്ന മറ്റൊരു പദ്ധതിയാണ് പ്രധാനമന്ത്രി മാതൃവന്ദന യോജന. ഗർഭിണിയായ ഒരു സ്ത്രീക്ക് അവരുടെ ഭാഗികമായ വേദന നഷ്ടം ഒഴിവാക്കുക, പോഷണ നിലവാരം മെച്ചപ്പെടുത്തുക, സമ്പൂർണ്ണ മുലയൂട്ടൽ പ്രോത്സാഹിപ്പിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെ ആരംഭിച്ച പദ്ധതിയാണിത്. കേന്ദ്ര സംസ്ഥാന സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരോ മറ്റ് പ്രസവാനുകൂല്യങ്ങൾ ലഭ്യമാകുന്നവരോ ഒഴികെ എല്ലാ സ്ത്രീകൾക്കും തങ്ങളുടെ ആദ്യത്തെ പ്രസവത്തിന് ഈ ആനുകൂല്യം ലഭ്യമാകും. ആദ്യ ഗഡുവായ 1000 രൂപ അംഗനവാടിയിൽ ഗർഭിണി രജിസ്റ്റർ ചെയ്യുമ്പോഴും രണ്ടാമത്തെ ഗഡു 2000 രൂപ ആദ്യ ഗർഭകാല പരിശോധനയ്ക്ക് ശേഷവും മൂന്നാമത്തെ ഗഡുവായ 2000 രൂപ കുട്ടിയുടെ ജനന രജിസ്ട്രേഷനും അതോടൊപ്പം തന്നെ പ്രതിരോധ കുത്തിവയ്പ്പിന്റെ ആദ്യഘട്ടം പൂർത്തിയായ ശേഷവും ലഭ്യമാകും. ഇങ്ങനെ ആകെ 5000 രൂപ ഗർഭിണിയുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നൽകുന്നു. ഇതിനുള്ള അപേക്ഷകൾ അംഗനവാടികൾ വഴി ലഭ്യമാകുന്നതാണ്. അംബർല ICDSൽ വരുന്ന മറ്റൊരു സ്കീമാണ് നാഷണൽ ഫ്രഷ് സ്കീം. തൊഴിൽ ചെയ്യുന്ന മാതാപിതാക്കളുടെ 6 മാസം മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികളുടെ പകൽ സമയ സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിനായി ഫ്രഷുകൾ സ്ഥാപിച്ചിട്ടുള്ളതാണ്. ഇങ്ങനെ സ്ത്രീകളുടെയും കുട്ടികളുടെയും ആരോഗ്യ പോഷണ നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി അതിലൂടെ സമൂഹത്തിന്റെ മുഴുവൻ ഉന്നമനം ലക്ഷ്യമാക്കി എല്ലാ സേവനങ്ങളും ICDS വഴി അംഗനവാടികളിലൂടെ ലഭ്യമാക്കി വരുന്നു.
1: ICDS റീസ്ട്രക്ചേർഡ് അംബ്രല. ഇതേക്കുറിച്ച് പത്തനംതിട്ട ജില്ലാ ICDS പ്രോഗ്രാം ഓഫീസർ ശ്രീമതി നിഷ നായർ ആർ സംസാരിക്കുകയായിരുന്നു. ഇതുവരെ
2: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: होने के नाते हमने ब्लू इकोनॉमी, पोर्ट डेवलपमेंट और मैरिटाइम ट्रेड में आपसी सहयोग बढ़ाने का भी निर्णय लिया है।
1: The two leaders agreed to set up a branch of IIM Bangalore in Jakarta. Prime Minister Narendra Modi was today conferred Indonesia's highest civilian honor, the Bintang Adipurna, by Indonesian President Prabowo Subianto during a ceremonial event. Prime Minister Modi expressed gratitude for the award and dedicated it to the people of India and described it as a reflection of the enduring historical and civilizational ties between India and Indonesia.
0: मैं इस गर्मजोशी भरे स्वागत के लिए अपने मित्र प्रेसिडेंट प्रभो का हृदय से आभार व्यक्त करता हूँ। आज सुबह मुझे आदर के साथ इंडोनेशिया का सर्वोच्च सम्मान दिया गया है। ये सम्मान कोटि कोटि भारतवासियों का है, इंडोनेशिया के लोगों की भावनाओं का है।
1: In Keralam, three people were killed in a landslide at the tunnel construction site near Kalladi in Mepadi, Wayanad, following heavy rainfall today. Nine workers who were trapped underground were rescued and shifted to the Government Medical College Hospital, Mepadi. Six others remain missing and are feared trapped beneath the debris. Rescue operations are continuing with teams from the fire and rescue services and disaster response agencies. A sub-inspector of police from Mepadi also sustained injuries during the rescue operation and has been admitted to hospital. The Keralam State Disaster Management Authority said the collapse occurred when debris accumulated during the excavation for the tunnel construction site slid down. Work at the site had been suspended on Monday due to incessant rain. Vehicles at the site were also buried in the landslide. Wayanad has been experiencing heavy rainfall since yesterday. A red alert has been issued for Wayanad and Kozhikode districts. In FIFA World Cup, defending champions Argentina will take on Egypt in round of 16 match in Atlanta tonight. Later in another round of 16 clash, Switzerland will face Colombia in Vancouver. Belgium defeated United States 4-1 in the round of 16 clash in Seattle to secure their place in the quarterfinals of the tournament. Belgium will now face Spain in the quarterfinals at the Los Angeles Stadium on Friday. And that is the end of this news bulletin.
2: ആകാശവാണി ജില്ലാ വൃത്താന്തം. ഇന്ന് പത്തനംതിട്ട ജില്ല. ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
3: പത്തനംതിട്ട ജില്ലയിൽ ഇന്ന് പകർച്ചവ്യാധി പ്രതിരോധ ബോധവൽക്കരണ ദിനാചരണം നടന്നു. ഷിഗല്ല രോഗബാധ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലാണ് മന്ത്രി പി സി വിഷ്ണുനാഥിന്റെ നിർദ്ദേശാനുസരണം ആരോഗ്യവകുപ്പിന്റെയും ശുചിത്വമിഷന്റെയും വിദ്യാഭ്യാസ വകുപ്പിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ജില്ലയിലെ സ്കൂളുകളിൽ പകർച്ചവ്യാധി ബോധവൽക്കരണ ദിനാചരണം നടന്നത്. രോഗപ്രതിരോധ പ്രവർത്തനങ്ങളിൽ വിദ്യാർത്ഥികളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് എല്ലാ വിദ്യാലയങ്ങളിലും സ്കൂൾ അസംബ്ലിയിൽ പകർച്ചവ്യാധി ശുചിത്വ ക്യാമ്പയിൻ ഉൾപ്പെടെയുള്ള പരിപാടികൾ നടന്നത്. ആരോഗ്യം, വിദ്യാഭ്യാസം, തദ്ദേശം തുടങ്ങി വിവിധ വകുപ്പുകളെ ഉൾപ്പെടുത്തി ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിലാണ് പരിപാടികൾ സംഘടിപ്പിച്ചത്. ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ച ഇഴിക്കാട് ഉന്നതിയിൽ ആരോഗ്യവകുപ്പ് പ്രത്യേക ക്യാമ്പ് സംഘടിപ്പിക്കും. പകർച്ചവ്യാധി കൂടുതലായുള്ള കോന്നിയിലെ തേക്കുതോട്, തണ്ണിത്തോട് പ്രദേശങ്ങളിലും ക്യാമ്പ് സംഘടിപ്പിക്കും. വനാതിർത്തിയിലെ പ്രദേശങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകും. കിണറുകൾ ക്ലോറിനേഷൻ നടത്തും. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഹോട്ടലുകളിൽ വിപുലമായ പരിശോധനയും ഉണ്ടാകും. പത്തനംതിട്ട ജില്ലയിൽ ഇതുവരെ രണ്ട് കുട്ടികൾക്കാണ് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചിട്ടുള്ളത്. ആറന്മുള എഴിക്കാട് ഉന്നതിയിലെ കുട്ടികളാണ് ഇവർ. കുട്ടികളുടെ ആരോഗ്യനില തൃപ്തികരമാണ്. കൂടാതെ ജില്ലയിൽ രണ്ട് കുട്ടികൾ കൂടി രോഗബാധ സംശയിച്ച് നിരീക്ഷണത്തിലുമുണ്ട്. ഷിഗല്ല ബാക്ടീരിയ ശരീരത്തിൽ പ്രവേശിക്കുന്നത് മൂലമുണ്ടാകുന്ന ഒരിനം അണുബാധയാണ് ഷിഗല്ല രോഗം. വയറിളക്കം, ഛർദി തുടങ്ങിയവ പ്രധാന ലക്ഷണങ്ങളാണ്. രണ്ടു കുട്ടികളിലും പഴകിയ ഭക്ഷണമാണ് രോഗബാധയ്ക്ക് കാരണമായത് എന്നാണ് ആരോഗ്യവകുപ്പിന്റെ പ്രാഥമിക നിഗമനം. രോഗബാധ സ്ഥിരീകരിച്ച കുട്ടികളും നിരീക്ഷണത്തിലുള്ള കുട്ടികളും തലേദിവസത്തെ പൊറോട്ടയും ചിക്കനും പപ്സും എന്നിവ കഴിച്ചിരുന്നതായി ആരോഗ്യവകുപ്പിന്റെ പരിശോധനയിൽ വ്യക്തമായിട്ടുണ്ട്. ഇതേ തുടർന്ന് ഭക്ഷണശാലകളിൽ പഴകിയ ഭക്ഷണങ്ങൾ ഇല്ലെന്ന് ഉറപ്പുവരുത്താൻ ജില്ലയിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് സ്ക്വാഡ്

0: പരിശോധനകൾ കർശനമാക്കിയിട്ടുണ്ട്. തിരുവാറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ വള്ളസദ്യ വഴിപാടുകൾ ഈ മാസം 19 മുതൽ സെപ്റ്റംബർ 16 വരെ നടക്കും. ഉത്രട്ടാതി ജലമേള ഓഗസ്റ്റ് 30-നും അഷ്ടമിരോഹിണി വള്ളസദ്യ സെപ്റ്റംബർ 4-നും നടക്കും. ആറന്മുള വള്ളസദ്യ, ഉത്രട്ടാതി ജലമേള എന്നിവയുമായി ബന്ധപ്പെട്ട് ടൂറിസം സാധ്യത പ്രയോജനപ്പെടുത്തുമെന്ന് അബിൻ വർക്കി MLA പറഞ്ഞു. വിനോദസഞ്ചാരികൾക്കായി ഇൻഫർമേഷൻ ഹെൽപ് ഡെസ്ക് ഒരുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ആറന്മുള വള്ളസദ്യ, ഉത്രട്ടാതി ജലമേളയുമായി ബന്ധപ്പെട്ട് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന അവലോകന യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ടൂറിസം വകുപ്പുമായി ചേർന്ന് വള്ളസദ്യക്ക് പ്രത്യേക ലോഗോ തയ്യാറാക്കും. വള്ളസദ്യക്ക് മുന്നോടിയായി വിളംബര ജാഥ സംഘടിപ്പിക്കുമെന്നും MLA പറഞ്ഞു. ഉത്രട്ടാതി ജലമേള, വള്ളസദ്യ വഴിപാടുകളുമായി ബന്ധപ്പെട്ട് വിവിധ വകുപ്പുകളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് ദുരന്ത നിവാരണ വിഭാഗം ഡെപ്യൂട്ടി കളക്ടറെ കോർഡിനേറ്ററായി ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. വള്ളസദ്യയുമായി ബന്ധപ്പെട്ട് ആരോഗ്യ പ്രവർത്തകർ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്നും അദ്ദേഹം പറഞ്ഞു. കുടിവെള്ള ശുദ്ധത ഉറപ്പാക്കും. കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ ആവശ്യത്തിന് ഡോക്ടർമാരെയും ജീവനക്കാരെയും നിയോഗിക്കും. വള്ളസദ്യയുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും ഹെൽത്ത് കാർഡ് നൽകും. മെഡിക്കൽ ടീമും ആംബുലൻസ് സൗകര്യവും മുഴുവൻ സമയവും ഉറപ്പാക്കും. മഫ്തിയിലും അല്ലാതെയും വനിതാ പോലീസ് അടക്കമുള്ള ഉദ്യോഗസ്ഥരെയും എക്സൈസ് ഉദ്യോഗസ്ഥരെയും ഡ്യൂട്ടിക്കായി നിയോഗിക്കും. ഡ്രോൺ നിരീക്ഷണം, CCTV എന്നിവ ഏർപ്പെടുത്തും. കോന്നിയിൽ 13 വയസ്സുകാരിയുടെ വ്യാജ പീഡന കേസ് പുതിയ വഴിത്തിരിവിലേക്ക്. വിദ്യാർത്ഥിനിയെ സഹപാഠികളും പുറത്തുനിന്നുള്ളവരും ചേർന്ന് പീഡിപ്പിച്ചെന്ന കേസ് വ്യാജമെന്ന് പോലീസ് കണ്ടെത്തിയതിന് പിന്നാലെയാണ് കേസിൽ സംശയത്തിന്റെ പേരിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത യുവാവിനെ സ്റ്റേഷനിൽ വെച്ച് ക്രൂരമായി മർദ്ദിച്ചതുൾപ്പെടെയുള്ള ആരോപണവും ഉയർന്നിട്ടുള്ളത്. ചൈൽഡ് ഹെൽപ്പ് ലൈൻ വഴിയാണ് വിദ്യാർത്ഥിനിയുടെ പീഡന പരാതി ആദ്യം പോലീസിന് ലഭിക്കുന്നത്. പെൺകുട്ടി നൽകിയ പ്രാഥമിക മൊഴിയുടെ അടിസ്ഥാനത്തിൽ സഹപാഠികളായ 4 പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ ഉൾപ്പെടെ 6 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തിരുന്നു. എന്നാൽ ആദ്യം പെൺകുട്ടി നൽകിയ മൊഴികളിലും പിന്നീട് വനിതാ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ നൽകിയ മൊഴികളിലും കടുത്ത വൈരുദ്ധ്യമുണ്ടായതോടെയാണ് പരാതി വ്യാജമെന്ന് പോലീസ് ഉറപ്പിച്ചത്. ഇതോടെ കസ്റ്റഡിയിലെടുത്ത 6 പേരെയും പോലീസ് താത്കാലികമായി വിട്ടയച്ചു.
1: ജില്ലാ വൃത്താന്തം സമാപിച്ചു.
2: ആകാശവാണി തൃശൂർ. ചോദ്യം ഉത്തരം ചിന്താ വിഷയം പുനഃപ്രക്ഷേപണം. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു. 2026 ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഗംഭീര പ്രകടനം കാഴ്ചവെച്ച ഏത് രാജ്യത്തിൻ്റെ തലസ്ഥാനമാണ് പ്രായ PRAIA? ഉത്തരം കാംബോവെർദെ. ആഫ്രിക്കയുടെ പടിഞ്ഞാറൻ തീരത്ത് നിന്ന് 385 മൈൽ അകലെയുള്ള ഒരു കൂട്ടം ദ്വീപുകൾ ഉൾക്കൊള്ളുന്ന രാജ്യമാണ് കാംബോവെർദെ. സാന്റിയാഗോ ദ്വീപിലെ പ്രായയാണ് തലസ്ഥാനം. കാംബോവെർദെ ഗോൾ കീപ്പർ ജോസിമർ ഡയസ് എന്ന ഒസീഞ്ഞ മാസ്മരിക പ്രകടനമാണ് ഫിഫ ലോകകപ്പ് ഫുട്ബോൾ വേദിയിൽ കാഴ്ചവെച്ചത്. ചോദ്യവും ഉത്തരവും ഒരിക്കൽ കൂടി. 2026 ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഗംഭീര പ്രകടനം കാഴ്ചവെച്ച ഏത് രാജ്യത്തിൻ്റെ തലസ്ഥാനമാണ് പ്രായ? ഉത്തരം കാംബോവെർദെ. ആഫ്രിക്കയുടെ പടിഞ്ഞാറൻ തീരത്ത് നിന്ന് 385 മൈൽ അകലെയുള്ള ഒരു കൂട്ടം ദ്വീപുകൾ ഉൾക്കൊള്ളുന്ന രാജ്യമാണ് കാംബോവെർദെ. സാന്റിയാഗോ ദ്വീപിലെ പ്രായയാണ് തലസ്ഥാനം. കാംബോവെർദെ ഗോൾ കീപ്പർ ജോസിമർ ഡയസ് എന്ന ഒസീഞ്ഞ മാസ്മരിക പ്രകടനമാണ് ഫിഫ ലോകകപ്പ് ഫുട്ബോൾ വേദിയിൽ കാഴ്ചവെച്ചത്. ഇനി ചിന്താ വിഷയം. നിങ്ങൾക്ക് ചെയ്യുവാൻ കഴിയില്ലെന്ന് മറ്റുള്ളവർ പറയുന്ന കാര്യം ചെയ്യുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം. വാൾട്ടർ ബാഗെഹോട്ട്. ചിന്താ വിഷയം ഒരിക്കൽ കൂടി. നിങ്ങൾക്ക് ചെയ്യുവാൻ കഴിയില്ലെന്ന് മറ്റുള്ളവർ പറയുന്ന കാര്യം ചെയ്യുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം. വാൾട്ടർ ബാഗെഹോട്ട്. ഇതുവരെ കേട്ടത് ചോദ്യം ഉത്തരം ചിന്താ വിഷയം പുനഃപ്രക്ഷേപണം.
3: ീകൾ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
4: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25
3: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
4: 100% ഗവൺമെന്റ് അംഗീകൃത HUI

0: മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
1: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ, ഹരിത്തം.
2: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7-5.
1: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിചരണം.
2: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ.
3: പ്രത്യേകമായി അറിയിപ്പ്: ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കണം. നദിക്കരകൾ, അണക്കെട്ടുകളുടെ കീഴ്പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ താമസിക്കുന്നവരും അപകട സാധ്യത മുൻകൂട്ടി കണ്ട് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കേണ്ടതാണ്. ദുരന്ത സാധ്യത പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ നിർബന്ധമായും തങ്ങളുടെ പ്രദേശത്ത് ക്യാമ്പുകൾ തുറന്നു എന്നുറപ്പാക്കേണ്ടതും പകൽ സമയത്ത് തന്നെ അങ്ങോട്ട് മാറി താമസിക്കേണ്ടതുമാണ്. ഇതിനായി തദ്ദേശ സ്ഥാപന റവന്യൂ അധികാരികളുമായി ബന്ധപ്പെടാം. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും മേൽക്കൂര ശക്തമല്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും പ്രത്യേക ജാഗ്രത പാലിക്കേണ്ടതാണ്. അപകടാവസ്ഥ മുന്നിൽ കാണുന്നവർ അധികൃതരുമായി ബന്ധപ്പെട്ട് സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് സുരക്ഷാ മുൻകരുതലിൻ്റെ ഭാഗമായി മാറി താമസിക്കണം. കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണും പോസ്റ്റുകൾ തകർന്നു വീണും ഉണ്ടാകാനിടയുള്ള അപകടങ്ങളും ശ്രദ്ധിക്കണം. ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ ഒരു കാരണവശാലും നദികൾ മുറിച്ചു കടക്കാനോ നദികളിലോ മറ്റ് ജലാശയങ്ങളിലോ കുളിക്കാനോ മീൻ പിടിക്കാനോ മറ്റ് ആവശ്യങ്ങൾക്കോ ഇറങ്ങാൻ പാടുള്ളതല്ല. ജലാശയങ്ങൾക്ക് മുകളിലെ മേൽപ്പാലങ്ങളിൽ കയറി കാഴ്ച കാണുകയോ സെൽഫി എടുക്കുകയോ കൂട്ടം കൂടി നിൽക്കുകയോ ചെയ്യാൻ പാടില്ല. മഴ ശക്തമാകുന്ന അവസരങ്ങളിൽ അത്യാവശ്യമില്ലാത്ത യാത്രകൾ പൂർണ്ണമായും ഒഴിവാക്കുക. വെള്ളച്ചാട്ടങ്ങൾ, ജലാശയങ്ങൾ, മലയോര മേഖലകൾ എന്നിവിടങ്ങളിലേക്കുള്ള വിനോദയാത്രകൾ മഴ മുന്നറിയിപ്പ് മാറുന്നതുവരെ പൂർണ്ണമായി ഒഴിവാക്കേണ്ടതാണ്. ജലാശയങ്ങളോട് ചേർന്ന റോഡുകളിലൂടെ യാത്ര ചെയ്യുന്നവർ പ്രത്യേക ജാഗ്രത പാലിക്കുക. പൊതുജനങ്ങൾക്കുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി തൃശൂർ. സമയം 6 കഴിഞ്ഞ് 19:48. ഇനി 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, ഡൽഹി റിലേ.

0: राष्ट्रपतिपदासीना द्रौपदी मुर्मुः नवदिल्ल्याम् अस्य वर्षस्य ड्यूरेंट कप टूर्नामेंट इत्यस्य जयचिह्नानाम् अनावरणम् अकरोत्। सहैव ध्वजं प्रदर्श्य तान् प्रेषितवती। सभां सम्बोधयन्ती असौ अवदत् यत् अस्मिन् वर्षे नूतनानि दलानि ड्यूरेंट कप, प्रेसिडेंट कप, शिमला ट्रॉफी इत्येतेभ्यः जयचिह्नेभ्यः प्रतिस्पर्धां करिष्यन्ति। केन्द्रीय गृहमंत्री अमित शाहः अद्य राष्ट्रीय राजधान्यां हरित क्षेत्रस्य संवर्धनाय एक पेड़ मा के नाम इत्यभियानम् अभिलक्ष्य दिल्ल्यां 70 लक्ष पादपानां वपनस्य कस्यचित् महाभियानस्य विधिवत् शुभारंभं विहितवान्। अस्मिन् मंगलावसरे संबोधयन् श्री शाहः प्रतिपादितवान् यत् अयं वपन संकल्पः दिल्ली पर्यावरणस्य पर्यावरणतंत्रस्य च आमूलं परिवर्तनाय कश्चन अत्यन्तं महत्वपूर्णः अभिनव प्रयासो वर्तते। केन्द्रीय जनजातीय कार्य मन्त्रालयेन जूएल ओरम इत्यनेन जनजातीय विकासाय ज्ञानस्य नवान्वेषणस्य साक्ष्याधारित नीति निर्माणस्य च यंत्ररूपेण जनजातीय अनुसंधान संस्थानां सुदृढीकरणाय नूतन दृष्टि उद्घाटिता वर्तते। केन्द्रीय कृषि मंत्री शिवराज सिंह चौहान अद्य 20,000+ कृषि उद्यमिनः 20,00,000 कृषकान् सशक्तीकर्तुं प्रगति परियोजनायाः शुभारंभम् अकरोत्। निर्वाचनायोगेन बिहार गुजरात मध्य प्रदेश राज्यानां त्रिविधानसभासनानां उपनिर्वाचनेभ्यः अधिसूचना प्रख्यापिता। भारतीय ऋतु विज्ञान विभागेन उक्तं यत् आगामिषु 3 दिनेषु नैरन्त्य प्रावृषे उत्तर अरब सागर गुजरात इत्येतयोः अन्येषु केषुचित् भागेषु तत्रैव हरियाणा पंजाब राजस्थान इत्येतेषां शेष भागेषु अग्रे गन्तुं स्थितिः अनुकूला वर्तते। अद्य तटीय कर्नाटकस्य गुजरातस्य कोंकणस्य गोवा राज्यस्य मध्य महाराष्ट्रस्य च केषुचित् भागेषु प्रचंड वृष्टिः भविष्यति इति ऋतु विज्ञानेन विभागेन पूर्वानुमानितम्। पुरुष क्रिकेट प्रतिस्पर्धायाम् अद्य रात्रौ नॉटिंघम इत्यस्य ट्रेंट ब्रिज इत्यत्र पंच स्पर्धानां श्रृंखलायाः तृतीये 20-20 अन्ताराष्ट्रिय द्वन्द्वे भारतीय दलं इंग्लैंड दलं सम्मुखी करिष्यति। इति वार्ताः।
1: ആകാശവാണി സമയം 6 കഴിഞ്ഞ് 30 മിനിറ്റ്. ഇപ്പോൾ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
2: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. ഇന്തോനേഷ്യൻ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭീകരതയ്ക്കെതിരായ സംയോജിത പ്രവർത്തനങ്ങൾക്ക് ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി. വയനാട് കള്ളാടി തുരങ്കപാത നിർമ്മാണ പ്രദേശത്തുണ്ടായ മണ്ണിടിച്ചിലിൽ മരണം 3. ചികിത്സയിലുള്ളത് 10 പേർ. പ്രദേശത്ത് തെരച്ചിൽ പുരോഗമിക്കുന്നു. തുരങ്കപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കൂട്ടിയിട്ടിരുന്ന മണ്ണ് നീക്കണമെന്ന നിർദ്ദേശം 20 തന്നെ നൽകിയിരുന്നതായി മുഖ്യമന്ത്രി VD സതീശൻ. മനുഷ്യനിർമ്മിത ദുരന്തമാണിതെന്ന് മന്ത്രി TC സിദ്ദിഖ്. അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് 4 അവധി. ലഹരി വ്യാപനത്തിനെതിരെ സർക്കാർ നടപ്പാക്കുന്ന പ്രവർത്തനങ്ങൾക്ക് പൊതുസമൂഹം പിന്തുണ നൽകണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് അർജന്റീന ഈജിപ്തിനെ നേരിടും. രാത്രി 9:30 മത്സരം. വാർത്തകൾ വിശദമായി. ഇന്തോനേഷ്യൻ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭീകരതയ്ക്കെതിരായ സംയോജിത പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം ആഹ്വാനം ചെയ്തു. ഇന്ത്യയും ഇന്തോനേഷ്യയും തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്താൻ നിരവധി അവസരങ്ങൾ മുന്നിലുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ത്രിരാഷ്ട്ര പര്യടനത്തിന്റെ ഭാഗമായി ജക്കാർത്തയിലെത്തിയ പ്രധാനമന്ത്രി ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. നിർമ്മിത ബുദ്ധി അടക്കമുള്ള മേഖലകളിൽ സാങ്കേതിക സഹകരണം ശക്തിപ്പെടുത്തുന്നതിന് സുപ്രധാന കരാറുകളിലും ഇരുരാജ്യങ്ങളും ഒപ്പുവച്ചു. വയനാട് കള്ളാടി തുരങ്കപാത നിർമ്മാണ പ്രദേശത്തുണ്ടായ മണ്ണിടിച്ചിലിൽ 3 സ്ഥിരീകരിച്ചു. 18 അപകടത്തിൽപ്പെട്ടത്. ഇതിൽ 10 പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അവശേഷിക്കുന്ന 5 പ്രദേശത്ത് തെരച്ചിൽ തുടരുകയാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
3: ഇന്ന് രാവിലെ 11:15 നാടിനെ നടുക്കിയ ദുരന്തമുണ്ടായത്. പദ്ധതി പ്രദേശത്തെ ജോലിയിൽ ഏർപ്പെട്ടിരുന്ന സുരക്ഷ

0: ജീവനക്കാർ, മേൽനോട്ട ചുമതലയുള്ള ജീവനക്കാർ എന്നിവരാണ് അപകടത്തിൽപ്പെട്ടത്. NDRF, ഫയർഫോഴ്സ്, പോലീസ്, ഫോറസ്റ്റ്, നാട്ടുകാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടരുന്നത്. കള്ളാടി ആനക്കാംപൊയിൽ തുരങ്കപാത നിർമ്മാണ സ്ഥലത്ത് മീനാക്ഷി പാലത്തിലേക്കാണ് മണ്ണിടിച്ചിലുണ്ടായത്. മേപ്പാടി ചൂരൽമല റോഡിലെ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. മണ്ണിടിച്ചിലിൽ മീനാക്ഷി പാലത്തിലേക്ക് പതിച്ച മണ്ണ് നീക്കം ചെയ്യാനുള്ള ശ്രമമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. പാലത്തിന് ഇരുവശങ്ങളായി കുടുങ്ങിക്കിടന്ന പ്രദേശവാസികളെ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റി. കഴിഞ്ഞ രണ്ടു ദിവസമായി ഈ പ്രദേശത്ത് ശക്തമായ മഴയായിരുന്നു. മഴയുടെ പശ്ചാത്തലത്തിൽ പ്രദേശത്തെ പ്രവർത്തികൾ നിർത്തിവെക്കുവാൻ ജില്ലാ ഭരണകൂടം നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നതിനാൽ നിർമ്മാണ ജോലികൾ നടക്കുന്നുണ്ടായിരുന്നില്ല.
1: ശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് വയനാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വയനാട് മണ്ണിടിച്ചിൽ അപകടം ദൌർഭാഗ്യകരമായ സംഭവമാണെന്നും തുരങ്കപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കൂട്ടിയിട്ടിരുന്ന മണ്ണ് നീക്കണമെന്ന നിർദ്ദേശം June 20 തന്നെ നൽകിയിരുന്നതാണെന്നും മുഖ്യമന്ത്രി VD സതീശൻ. എന്നാൽ കരാറുകാർ ഈ നിർദ്ദേശങ്ങൾ പാലിച്ചില്ലെന്നും അദ്ദേഹം വിമർശിച്ചു.
2: മുൻകൂട്ടി ഈ മണ്ണ് നീക്കം ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളതായിരുന്നു. ജില്ലാ കളക്ടറും ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ ചെയർമാനും 20-ാം തീയതി തന്നെ ഉത്തരവിറക്കി ഇതെല്ലാം നീക്കം ചെയ്യണമെന്ന് പറഞ്ഞിരുന്നതാണ്. PWD മന്ത്രി യോഗം ചേർന്ന് ഇത് അടിയന്തരമായി നീക്കം ചെയ്യണം എന്ന് കോൺട്രാക്ടർമാരെ അറിയിച്ചിട്ടുള്ളതായിരുന്നു നേരത്തെ തന്നെ. പക്ഷേ അതിന്റെ കരാറുകാര് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെയും ജില്ലാ കളക്ടറുടെയും മന്ത്രിയുടെയും നിർദ്ദേശം അവർ പാലിച്ചില്ല. എന്തായാലും വളരെ ദൌർഭാഗ്യകരമായ ദുരന്തമാണ്. ദുരന്തത്തിൽപ്പെട്ടവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക.
1: വയനാട് കള്ളാടിയിലുണ്ടായത് ഉരുൾപൊട്ടലല്ലെന്നും ശാസ്ത്രീയമല്ലാത്ത രീതിയിൽ മണ്ണ് കൂട്ടിയിട്ടതുമൂലമുണ്ടായ മനുഷ്യനിർമ്മിത ദുരന്തമാണെന്നും മന്ത്രി T. സിദ്ദിഖ്. മഴക്കാലത്ത് ഇത്തരം മണ്ണ് നീക്കലും സംഭരണവും പൂർണ്ണമായി നിർത്തിവെക്കണമെന്നും അപകട സാധ്യത നേരിടുന്ന കുടുംബങ്ങളെ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിക്കണമെന്നും കർശന നിർദ്ദേശം നൽകിയിരുന്നു. നിർദ്ദേശങ്ങൾ എന്തുകൊണ്ടാണ് നടപ്പാക്കാതിരുന്നതെന്ന് പരിശോധിച്ച് കർശന നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി വ്യക്തമാക്കി. സർക്കാരിന്റെയും ദുരന്ത നിവാരണ വകുപ്പിന്റെയും പ്രവർത്തനങ്ങൾക്ക് പിന്തുണ അറിയിച്ച് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ദുരന്തത്തിൽ ജീവഹാനി സംഭവിച്ചവരുടെ കുടുംബങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായി പറഞ്ഞ അദ്ദേഹം ദുരന്തബാധിതർക്ക് സർക്കാർ ധനസഹായം ലഭ്യമാക്കണമെന്നും ആവശ്യപ്പെട്ടു. അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ഒഴികെ എല്ലാ ജില്ലകളിലും നാളെയും മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി മുൻ ജില്ലാ ജഡ്ജി N. ശേഷാദ്രിനാഥൻ ചുമതലയേറ്റു. കോഴിക്കോട് സ്വദേശിയായ N. ശേഷാദ്രിനാഥന് നിയമരംഗത്ത് നീണ്ടകാലത്തെ പരിചയസമ്പത്തുണ്ട്. A. ഷാജഹാൻ വിരമിച്ച ഒഴിവിലാണ് നിയമനം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @AllIndiaRadioNews തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: സംസ്ഥാനത്ത് സെൻസസ് 2027 ഭാഗമായുള്ള വീടുകളുടെ വിവരശേഖരണം തുടരുന്നു. വീടുകളിൽ എത്തുന്ന എന്യൂമറേറ്റർമാരോട് പൂർണ്ണമായും സഹകരിക്കണമെന്ന് ചലച്ചിത്രതാരം മോഹൻലാൽ അഭ്യർത്ഥിച്ചു.
4: രാജ്യത്തിന്റെ സാമൂഹികവും സാമ്പത്തികവുമായ പുരോഗതി വിലയിരുത്തുന്നതിനും ഭാവി പദ്ധതികൾ തയ്യാറാക്കുന്നതിനും സെൻസസ് വിവരങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. 2026 July 1 മുതൽ 30 വരെ നടക്കുന്ന സെൻസസ് 2027 ഒന്നാം ഘട്ടമായ ഹൌസ് ലിസ്റ്റിംഗ് ആൻഡ് ഹൌസിംഗ് സെൻസസ് പ്രവർത്തനങ്ങളുടെ ഭാഗമായി സെൻസസ് ഡ്യൂട്ടിക്ക് നിയോഗിച്ച എന്യൂമറേറ്റർമാർ നമ്മുടെ വീടുകൾ സന്ദർശിക്കുമ്പോൾ എല്ലാവരും പൂർണ്ണവും കൃത്യവുമായ വിവരങ്ങൾ നൽകി സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു.
1: ലഹരി വ്യാപനത്തിനെതിരെ സർക്കാർ സംവിധാനങ്ങൾ നടപ്പാക്കുന്ന പ്രവർത്തനങ്ങൾക്ക് പൊതുസമൂഹം പിന്തുണ നൽകണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. തൂഫാൻ ലഹരി പ്രതിരോധ ക്യാമ്പയിന്റെ ഭാഗമായി സംഘടിപ്പിച്ച തൂഫാനൊപ്പം എന്റെ വിദ്യാലയം പരിപാടിയുടെ ഉദ്ഘാടനം കൊല്ലത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഓപ്പറേഷൻ തൂഫാന്റെ വിജയത്തിനായി കൂടുതൽ പിന്തുണ നൽകിയത് സ്ത്രീ സമൂഹമാണെന്നും എല്ലാ വിഭാഗം ജനങ്ങളും ഇതിനായി കൈകോർക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ രോഗികളെ തറയിൽ കിടത്താൻ പാടില്ല എന്ന നിലപാടുമായി സർക്കാർ മുന്നോട്ടു പോകുകയാണെന്ന് മന്ത്രി K. മുരളീധരൻ. പുലയനാർകോട്ട ആശുപത്രിയിൽ 200 കിടക്കകൾ സജ്ജീകരിച്ചുകൊണ്ട് പനി ബാധിച്ച രോഗികളെ ഇവിടേക്ക് മാറ്റുമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. സംസ്ഥാനത്ത് സിനിമാ നയം ഉടൻ പ്രഖ്യാപിക്കുമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ്. സിനിമാ മേഖലയ്ക്ക് വ്യവസായ പദവി കൊടുക്കുക എന്നതാണ് സർക്കാരിന്റെ നയം. ഇതിന്റെ കരട് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണെന്നും ചർച്ചകൾക്ക് ശേഷം ഉത്തരവ് ഇറങ്ങുമെന്നും അദ്ദേഹം അമ്പലപ്പുഴയിൽ പറഞ്ഞു. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ നാളെ തുടക്കം. 2 ദിവസത്തെ യോഗത്തിൽ കേന്ദ്ര വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രി അന്നപൂർണാദേവി പങ്കെടുക്കും. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതിയുടെ യോഗം ഇന്നലെയും ഇന്നുമായി കൊച്ചിയിൽ നടന്നു. കേരള പി എസ് സിയെ കുറിച്ച് പ്രചരിക്കുന്ന വസ്തുതാവിരുദ്ധമായ വാർത്തകൾ ഖേദകരമാണെന്ന് പി എസ് സി പ്രസ്താവനയിൽ അറിയിച്ചു. നിരവധി നിയമന പ്രക്രിയകൾ നടക്കുമ്പോൾ

0: സത്യപൂർവമായി ഉണ്ടാകുന്ന പിശകുകളെ പർവ്വതീകരിക്കുന്ന രീതിയിൽ നിന്ന് മാധ്യമങ്ങൾ വിട്ടുനിൽക്കണമെന്നും കമ്മീഷൻ അഭ്യർത്ഥിച്ചു. ഫിഫ ലോകകപ്പ് പ്രീ ക്വാർട്ടറിൽ ഇന്ന് രാത്രി 9:30 നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന കരുത്തരായ ഈജിപ്തിനെ നേരിടും. ലയണൽ മെസ്സിയും മുഹമ്മദ് സലായും നേർക്കുനേൽ വരുന്ന പോരാട്ടത്തിനായി ഫുട്ബോൾ ലോകം ആവേശപൂർവ്വം കാത്തിരിക്കുകയാണ്. രാത്രി 1:30 നടക്കുന്ന മത്സരത്തിൽ കൊളംബിയ സ്വിറ്റ്സർലൻഡിനെ നേരിടും. ഇന്ത്യ ഇംഗ്ലണ്ട് 2020 പരമ്പരയിലെ 3rd മത്സരം ഇന്ന്. ഇന്ത്യൻ സമയം രാത്രി 10:00 ഇംഗ്ലണ്ടിലെ ട്രെൻഡ് ബ്രിഡ്ജ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരം. പരമ്പരയിൽ ഇംഗ്ലണ്ട് 1-0 മുന്നിലാണ്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 104 ഇടിഞ്ഞ് 78,181, നിഫ്റ്റി 32 നഷ്ടത്തിൽ 24,399 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില കുറഞ്ഞു. പവന് 1,000 താഴ്ന്ന് 1,06,520 ഗ്രാമിന് 13,315 ഇന്നത്തെ വില. നെല്ലിയാമ്പതി ചുരം റോഡിൽ യാത്രക്കാർക്കും വാഹനങ്ങൾക്കും ഏർപ്പെടുത്തിയിരുന്ന എല്ലാവിധ കർശന നിയന്ത്രണങ്ങളും പിൻവലിച്ചതായി പാലക്കാട് ജില്ലാ കളക്ടർ. ജില്ലയിൽ മഴയുടെ തീവ്രത ഗണ്യമായി കുറഞ്ഞ സാഹചര്യത്തിലാണ് നടപടി. കോതമംഗലം കുട്ടമ്പുഴയിൽ ജനവാസ മേഖലയിലെ കിണറ്റിലകപ്പെട്ട കാട്ടാനയെ മണിക്കൂറുകൾ നീണ്ട പരിശ്രമങ്ങളിലൂടെ കരയ്ക്കെത്തിച്ച് വനംവകുപ്പ്. ഇന്ന് പുലർച്ചെയോടെയാണ് കൂട്ടം തെറ്റിയെത്തിയ കാട്ടാന കൂവപ്പാറയിലെ സ്വകാര്യ വ്യക്തിയുടെ കിണറ്റിൽ വീണത്. ആനയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് വനംവകുപ്പ് അധികൃതർ അറിയിച്ചു. കേന്ദ്ര പഞ്ചായത്തീരാജ് മന്ത്രാലയവും കേരള തദ്ദേശ സ്വയംഭരണ വകുപ്പും സംയുക്തമായി സംഘടിപ്പിച്ച ആത്മനിർഭർ പഞ്ചായത്ത് ഔട്ട്റീച്ച് ശില്പശാല സമാപിച്ചു. കളമശ്ശേരിയിൽ നടന്ന പരിപാടി മന്ത്രി KM ഷാജി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സർക്കാർ നൽകുന്ന ഗ്രാന്റുകളെ മാത്രം ആശ്രയിച്ച് മുന്നോട്ടു പോകുന്ന രീതി മാറണമെന്നും തനതു വരുമാനം വർദ്ധിപ്പിച്ച് സ്വയം പര്യാപ്തത കൈവരിക്കണമെന്നും മന്ത്രി പറഞ്ഞു. രാവിലെ നടന്ന ചടങ്ങിൽ കേന്ദ്ര പഞ്ചായത്തീരാജ് മന്ത്രാലയം സെക്രട്ടറി വിവേക് ഭരദ്വാജ് ഭദ്രദീപം കൊളുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്തോനേഷ്യൻ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭീകരതയ്ക്കെതിരായ സംയോജിത പ്രവർത്തനങ്ങൾക്ക് ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി. വയനാട് കള്ളാടി തുരങ്കപാത നിർമ്മാണ പ്രദേശത്തുണ്ടായ മണ്ണിടിച്ചിലിൽ മരണം 3, ചികിത്സയിലുള്ളത് 10. പ്രദേശത്ത് തിരച്ചിൽ പുരോഗമിക്കുന്നു. തുരങ്കപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കൂട്ടിയിട്ടിരുന്ന മണ്ണ് നീക്കണമെന്ന നിർദ്ദേശം ജൂൺ 20 തന്നെ നൽകിയിരുന്നതായി മുഖ്യമന്ത്രി VD സതീശൻ. മനുഷ്യനിർമ്മിത ദുരന്തമാണിതെന്ന് മന്ത്രി T സിദ്ദിഖ്. അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. ലഹരി വ്യാപനത്തിനെതിരെ സർക്കാർ നടപ്പാക്കുന്ന പ്രവർത്തനങ്ങൾക്ക് പൊതുസമൂഹം പിന്തുണ നൽകണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് അർജന്റീന ഈജിപ്തിനെ നേരിടും. രാത്രി 9:30 മത്സരം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി തൃശൂർ, ചലച്ചിത്ര ഗാനങ്ങൾ. അബല എന്ന ചിത്രത്തിൽ കല്യാണി മേനോൻ പാടിയ ഗാനം. രചന അശ്വതി, സംഗീതം V ദക്ഷിണമൂർത്തി.

0: നമസ്കാരം പ്രിയ വയലുംവീടും ശ്രോതാക്കളെ,
1: നിങ്ങളുടെ മനസ്സിലെ ഭയത്താൽ നിങ്ങൾ നയിക്കപ്പെടരുത്. ഹൃദയത്തിലെ സ്വപ്നങ്ങൾ നിങ്ങളെ നയിക്കട്ടെ. ഈയൊരു ശുഭചിന്തയോടെയാകട്ടെ ഇന്നത്തെ വയലും വീടും പരിപാടിയുടെ തുടക്കം. ആദ്യമായി ശ്രോതാക്കൾക്കുള്ള ഇന്നത്തെ ചോദ്യമാണ്, റബ്ബർ തൈകൾ നട്ടതിനോടൊപ്പം ആവരണ വിളകൾ കൂടി നടുന്നതിന്റെ പ്രാധാന്യം എന്താണ്? ഈ ചോദ്യത്തിന്റെ ഉത്തരം വയലും വീടും പരിപാടിയുടെ അവസാനം കേൾക്കാം.
0: കേരളത്തിന്റെ നാടൻ കാർഷിക പാരമ്പര്യവും ഞാറ്റുവേലാധിഷ്ഠിത കൃഷി സംസ്കാരവും പുതുതലമുറയിലേക്ക് കൈമാറുക എന്നതാണ് കർഷക സഭയും ഞാറ്റുവേല ചന്തയും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൃഷിവകുപ്പിന്റെയും കൃഷിഭവന്റെയും സേവനങ്ങൾ താഴെത്തട്ടിലെത്തിക്കുക, കർഷകർക്ക് ഗുണമേന്മയുള്ള നടീൽ വസ്തുക്കൾ സമയബന്ധിതമായി ലഭ്യമാക്കുക, കാർഷിക പദ്ധതികളെക്കുറിച്ച് കർഷകരെ ബോധവാന്മാരാക്കുക, പ്രാദേശിക കാർഷിക പ്രശ്നങ്ങൾ മനസ്സിലാക്കി പരിഹാരം നിർദ്ദേശിക്കുക എന്നീ ഉദ്ദേശ്യ ലക്ഷ്യങ്ങളോടെയാണ് കർഷക സഭകളും ഞാറ്റുവേല ചന്തകളും ക്രമീകരിക്കുന്നത്. വിദ്യാർത്ഥികളിൽ കാർഷിക അവബോധം സൃഷ്ടിക്കുന്നതിന്, വിദ്യാലയങ്ങളിൽ പച്ചക്കറിത്തോട്ടം സ്ഥാപിക്കുവാൻ പ്രോത്സാഹിപ്പിക്കുന്നതിനായി കൃഷിവകുപ്പ് വിദ്യാലയങ്ങളിൽ രൂപീകരിക്കുന്ന കാർഷിക ക്ലബ്ബാണ് കതിര്. കർഷകരെയും സ്കൂൾ വിദ്യാർത്ഥികളെയും കാർഷിക യജ്ഞത്തിൽ പങ്കാളികളാക്കുന്ന ഈ സമഗ്ര പദ്ധതിക്ക് ആലപ്പുഴ ജില്ലയിലെ വെൺമണി ഗ്രാമപഞ്ചായത്തിൽ തുടക്കമിട്ടു. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ നേതൃത്വത്തിൽ വെൺമണി ഗ്രാമപഞ്ചായത്തും വെൺമണി കൃഷിഭവനും സംയുക്തമായി സംഘടിപ്പിച്ച കർഷക സഭയും ഞാറ്റുവേല ചന്തയും ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം പദ്ധതി, വിദ്യാലയങ്ങളിൽ കാർഷിക ക്ലബ്ബിന്റെ രൂപീകരണം എന്നിവയുടെ ഉദ്ഘാടനം ഇക്കഴിഞ്ഞ 4 വെൺമണി കല്യാത്തറയിലുള്ള ഗവൺമെന്റ് JB സ്കൂളിൽ നടന്നു. ഇതോടനുബന്ധിച്ച് കൃഷി അനുബന്ധ മേഖലയിൽ നിന്നുള്ള വിദഗ്ധർ വിവിധ വിഷയങ്ങളെ ആസ്പദമാക്കി ക്ലാസുകൾ നയിച്ചു. VFPCK ആലപ്പുഴ ജില്ലാ ഡെപ്യൂട്ടി മാനേജർ ശ്രീമതി അനില മോളി ജോൺ.
2: തക്കാളി ആക്ച്വലി ഈ സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റും, പക്ഷേ ഏറ്റവും ബെസ്റ്റ് സീസൺ തക്കാളിയുടെ ഏതാന്ന് ചോദിച്ചാൽ സെപ്റ്റംബറിൽ നമ്മൾ നട്ട് ആ ഒരു സമയത്താണ് തക്കാളിയുടെ ബെസ്റ്റ് സീസൺ. ഇപ്പോഴും നമുക്ക് എടുക്കാനായിട്ട് പറ്റും. ഇത് മിക്കവാറും ഹൈബ്രിഡ് ഇനം ശിവം എന്ന് പറയുന്ന ഒരു ഇനം ഉണ്ട്. അത് നല്ലപോലെ കായ്ക്കുകയും ചെയ്യും, വലിയ പ്രശ്നങ്ങളുണ്ട്.

ഉണ്ടാവുകയില്ല. തക്കാളിക്കുള്ള ഒരു പ്രശ്നം, തക്കാളി ഭയങ്കരമായ ഒരു കാൽസ്യം ലവിംഗ് പ്ലാന്റ് ആണ്. അതായത് കാൽസ്യം ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് തക്കാളി. ഇപ്പം തക്കാളിക്ക് എന്തോ കൊടുക്കണം, കാൽസ്യം കൊടുക്കണം. ഒരു മാസത്തിൽ ഒരിക്കലെങ്കിലും തടത്തിൽ നമുക്ക് ഒരു സ്പൂൺ ഡോളോമൈറ്റ് അല്ലെങ്കിൽ നമ്മുടെ കുമ്മായം ഇട്ട് കൊടുക്കണം. ഇതൊന്നുമല്ല, നമുക്കല്ലാതെ ഇലകളിൽ കൂടെ തളിച്ചു കൊടുക്കാൻ പറ്റുന്ന കാൽസ്യം നൈട്രേറ്റ് എന്ന് പറയുന്ന ഒരു മൂലകമുണ്ട്. അത് 2 ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി ഇലയിൽ തളിച്ചു കൊടുക്കണം. പിന്നെ ഈ പച്ചക്കറി കൃഷി ചെയ്യുന്ന ഉടനെ ഒരേ കുടുംബത്തിൽപ്പെട്ട ഇനങ്ങൾ പിന്നെയും പിന്നെയും ചെയ്യാൻ പാടില്ല. ഇപ്പം വഴുതന നട്ടടത്ത് തക്കാളി മുളകും ചെയ്യാൻ പാടില്ല. ഇത് മൂന്നും ഒരു കുടുംബത്തിൽപ്പെട്ട വിളകളായതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് ഇപ്പം മുളകും വഴുതനയും തക്കാളിയും ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ നിങ്ങൾ പയറ് ചെയ്യാം. അതുപോലെ പാവല് ചെയ്തെടുത്ത് പടവലം ചെയ്യാൻ പാടില്ല, പയറ് ചെയ്യാം. അപ്പം അങ്ങനെ നിങ്ങൾ ശ്രദ്ധിച്ച് ഈ വിള പരിക്രമം ഭയങ്കരമായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ച് തന്നെ ചെയ്യുക. പാവലിനകത്ത് ഞാൻ പറയും, കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി അല്ലേ. ശരിക്കും പാവല് കിട്ടിയാൽ ശരിക്കും നമുക്ക് കാശ് വാങ്ങിക്കാനായിട്ട് പറ്റും. പക്ഷേ ചില സമയത്ത് എടുത്തു പോകാൻ ഭയങ്കര പാടാണ്. പാവല് നിങ്ങൾ ഈ നവംബറിനകത്തിൽ ഇട്ട് ഡിസംബറിൽ വള്ളി വീശണം. ഞാൻ ഒരു സീസൺ മാത്രം നിങ്ങളെ പറഞ്ഞൊന്ന് ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. ആ സമയത്ത് വള്ളി വീശിയില്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടത്തില്ല. ഈ സമയത്തൊക്കെ ചെയ്യാൻ പറ്റും, പക്ഷേ ആ ഒരു സമയത്ത് നമ്മൾ ചെയ്താൽ ഇങ്ങനെയൊരു പ്രശ്നം അവിടെ വരുന്നുണ്ട്. ഈ ഹൈബ്രിഡ് ഇനം പാവലിൻ്റെ കുഴപ്പമെന്ന് പറഞ്ഞാൽ മുള്ളുകൾ വളരെ കുറഞ്ഞ ഇനമാണ്. മായയും താജുമാണ് ഹൈബ്രിഡ് ഇനങ്ങൾ. അപ്പം ഈ മാർക്കറ്റിങ്ങിന് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ പ്രീതിയാണ് നമ്മുടെ ആളുകൾ തെക്കൻ ജില്ലകളിൽ കൂടുതലായിട്ട് നമ്മൾ കൃഷി ചെയ്യുന്നത്. വെള്ള കലർന്ന പച്ച, വെള്ളയെന്ന് പറയാൻ പറ്റത്തില്ല, ഇളം പച്ച നിറത്തിലുള്ള കായകളാണ് ഉണ്ടാകുന്നത്. ഈ ആരോഗ്യമുള്ള ഒരു കായ് എന്ന് പറഞ്ഞാൽ പച്ചക്കറിയിലെ ഒരു കായ് എങ്ങനെ നമുക്ക് അറിയാനായിട്ട് പറ്റും? നിരപ്പുള്ള വിത്തുകളായിരിക്കണം നമ്മുടെ പച്ചക്കറിക്ക്. നിരപ്പുള്ള വിത്തുകൾ എന്ന് പറഞ്ഞാൽ എന്തുവാ, അവിടെ ഇവിടെയും രണ്ട് വിത്തായ കൊള്ളില്ല, നിരപ്പായിട്ട് വിത്തിരിക്കണം. എന്നാലേ അത് ആരോഗ്യമുള്ള ഒരു കായാന്ന് പറയും. ഈ പഴയ ആൾക്കാരൊക്കെ കൊട്ടകളിൽ ഇങ്ങനെ പാവയ്ക്ക എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കത്തില്ലായിരുന്നോ? അപ്പൊ ഒരു ശബ്ദം കേൾക്കത്തില്ലായിരുന്നോ? അതാണ് അതിൻ്റെ പാവയ്ക്കയുടെ ആരോഗ്യമുള്ള വിത്തിൻ്റെ ലക്ഷണം. അങ്ങനെ ശബ്ദം കേൾക്കാത്ത പാവയ്ക്ക നല്ല പാവയ്ക്കയല്ല. എന്ന് പറഞ്ഞാൽ ആവശ്യമുള്ള സാധനങ്ങളൊന്നും അതിനകത്തിലില്ല. അതുപോലെ തന്നെ പയറാണെങ്കിൽ നമ്മളിങ്ങനെ തടവി നോക്കുമ്പോഴത്തേക്ക് ഒരു വിത്ത് നമുക്ക് എന്തുവാ പറയുന്നത്, എണ്ണാൻ പാടില്ല. മീൻസ് നമുക്ക് നമ്മൾ തൊട്ട് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഒറ്റ വിത്തും സെപ്പറേറ്റ് ആയിട്ട് എണ്ണാൻ പാടില്ലാത്ത വിധത്തിൽ വേണം നമ്മുടെ പയർ ഇരിക്കാൻ. അതാണ് അതിൻ്റെ ആരോഗ്യമുള്ള കായയുടെ ലക്ഷണം. ഇപ്പം പാവലിൻ്റെ ഏറ്റവും കൂടുതൽ പ്രശ്നം മുരടിപ്പാണ്. മുരടിപ്പ് വരുന്നത് ഒന്ന് വൈറസ് രോഗവും, വേറെ ഒന്ന് നമ്മുടെ നീരൂറ്റി കുടിക്കുന്ന പ്രാണികളുമാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം.

0: തുടർന്ന് കർഷക സഭയും ഞാറ്റുവേല ചന്തയും വിദ്യാലയങ്ങളിൽ കാർഷിക ക്ലബ്ബ് രൂപീകരണം എന്നിവയുടെ ഉദ്ഘാടനം ശ്രീ സജി ചെറിയാൻ MLA നിർവഹിച്ചു. ചടങ്ങിൽ വെൺമണി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ജെബിൻ പി വർഗീസ് അധ്യക്ഷനായിരുന്നു. ഉദ്ഘാടന പ്രസംഗത്തിൽ ശ്രീ സജി ചെറിയാൻ MLA.
1: നമ്മുടെ മണ്ഡലത്തിൽ ഏറ്റവും നല്ല നിലയിൽ കാർഷിക മേഖല പ്രവർത്തിക്കുന്ന ഒരു പഞ്ചായത്താണ് വെൺമണി ഗ്രാമപഞ്ചായത്ത്. വിപണികൾ അടക്കം ഒരു വലിയ ശൃംഖല വെൺമണി പഞ്ചായത്തിൽ നമ്മുടെ കൃഷിക്കാർ മുൻകൈയെടുത്തു നിന്ന് നടപ്പാക്കി വരുന്നുണ്ട്. ആ വിപണിയിലെല്ലാം പോയി അനുഭവം വെച്ച് കൂടുതൽ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് അത് വ്യാപിപ്പിക്കുകയും ചെയ്യുന്നു എന്നത് വെൺമണി പഞ്ചായത്തിനെ സംബന്ധിച്ച് ഒരു വലിയ മേൽക്കൈ കാർഷിക രംഗത്ത് ഈ മണ്ഡലത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന വസ്തുതയാണ്. എല്ലാ വിപണിയും ലാഭകരമായി തന്നെ പോകുന്നുണ്ട്. എല്ലാ വിപണിയോടും കൃഷിക്കാർ നല്ലതുപോലെ സഹകരിക്കുന്നുണ്ട്. കൃഷിക്കാർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നത്തിന് ന്യായമായ വില ലഭ്യമാകുന്നുണ്ട്. ആ നിലയിൽ ഒരു നല്ല മാറ്റം ഉൽപ്പാദന വിതരണ രംഗത്ത് വെൺമണി പഞ്ചായത്തിൽ ഇന്ന് നമുക്ക് കരയേറ്റുവാൻ കഴിഞ്ഞു എന്നത് വസ്തുതയാണ്. ഉൽപ്പാദിപ്പിക്കുന്ന കൃഷി ഉൽപ്പന്നങ്ങൾക്ക് ന്യായവില കിട്ടാൻ കഴിയുന്ന മാർക്കറ്റിംഗ് സിസ്റ്റം രൂപപ്പെടുത്തിയെടുക്കുക എന്നാണ് ഒന്നാമത്തെ നമ്മുടെ ഉത്തരവാദിത്വം. അപ്പോൾ അതിൽ വെൺമണി ഒരു മാതൃകയാണ്. ഇത് നമ്മുടെ മണ്ഡലത്തിൽ എല്ലായിടത്തും വ്യാപിപ്പിക്കാൻ വേണ്ടിയുള്ള പരിശ്രമം നമുക്ക് ആരംഭിക്കേണ്ടതായിരുന്നു. രണ്ടാമത്തെ കാര്യം, എല്ലാ മേഖലയിലെ സൗകര്യങ്ങൾ ഫലപ്രദമായി പ്രയോജനപ്പെടുത്തി കൃഷി വ്യാപിപ്പിക്കുക. സമ്പൂർണ്ണ തരിശുരഹിത മണ്ഡലമെന്ന നമ്മുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ വലിയൊരു ശ്രമമാണ് നടത്തിയത്. ഏതാണ്ട് അതിനുവേണ്ടി മാത്രം ഒരു 10-40 കോടി രൂപ ഈ മണ്ഡലത്തിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി ചെലവഴിച്ചു. ഇപ്പോൾ കുട്ടമ്പേരൂരാറിന്റെ നവീകരണം, ഇല്ലിമല മൂഴിക്കൽ തോടിന്റെ നവീകരണം, അന്ന് വരെ കൃഷിയില്ലാത്ത

0: 200-ഓളം ഹെക്ടർ സ്ഥലത്ത് കൃഷി ഇറക്കി. മിക്കവാറും എല്ലാ പാടശേഖരത്തിലും നമുക്ക് ഇത് കൃഷിയുണ്ട്. അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുപാട് ചെയ്തു. ഒറ്റപ്പെട്ട പാടശേഖരം ഒഴിച്ച് മിക്കവാറും എല്ലായിടത്തും കൃഷി ഇറങ്ങി കഴിഞ്ഞാൽ ആയിരക്കണക്കിന് ഏക്കർ സ്ഥലത്ത് കൃഷിയില്ലായിരുന്നു. അപ്പൊ ആ ഒരു പദ്ധതി സമ്പൂർണതയിലെത്താൻ കഴിഞ്ഞു, അതിനുവേണ്ടി ശ്രമിച്ചു എങ്കിലും വീണ്ടും ഒന്നുകൂടി നമ്മള് തോട് നവീകരണം, കനാൽ നവീകരണം, കനാലിന്റെ നവീകരണത്തിന് അന്ന് 6.25 കോടി രൂപ ചെലവഴിച്ചാണ് കനാല്, ഈ പൊട്ടി ഒലിക്കുന്ന കനാല്, ഒരു ഒരു സ്ഥലത്ത് വെള്ളക്കെട്ട കൃഷി ചെയ്യാൻ കഴിയാത്ത സാഹചര്യം മാറ്റി 6.25 കോടി രൂപ എടുത്ത് അതിന്റെ റിനോവേഷൻ നടത്തി. പക്ഷേ സമ്പൂർണ്ണമായില്ല. ഇനിയും വെള്ളം എത്താൻ കഴിയേണ്ട സ്ഥലങ്ങളിൽ കനാലുകൾ റിനോവേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ തോടുകൾ ശുചീകരിക്കേണ്ടതായിട്ടുണ്ട്. മോട്ടോറുകളും പമ്പ് സെറ്റുകളും വൈദ്യുതിയും എത്തിക്കേണ്ട സംവിധാനമുണ്ട്. മാമാർ, ചെന്നിത്തല, അപ്പർ കുട്ടനാടൻ മേഖലയിലെ ബണ്ടുകൾ കൂടുതൽ ബലപ്പെടുത്തി കൃഷിക്കാർക്ക് കൂടുതൽ സൗകര്യപ്രദമായ സംവിധാനം ഉണ്ടാക്കേണ്ട കുറേയേറെ പ്രൊജക്ടുകൾ നമ്മൾ ചെയ്തു. ഒട്ടേറെ ബണ്ട് റോഡുകളും ബണ്ടുകളും ഒക്കെ നിർമ്മിച്ചു കൊടുത്തു. ഒരുപാട് സ്ഥലത്ത് കൃഷി ഇറക്കി. അതൊരു വലിയ മാറ്റമാണ്. ഞാൻ പറഞ്ഞത് എല്ലാ സ്ഥലത്തും കൃഷി ഇറക്കണം. വളരെ കുറച്ച് സ്ഥലത്ത് മാത്രമാണ് ഇപ്പൊ കൃഷി അവശേഷിക്കുന്നത്. ആ അവശേഷിക്കുന്ന സ്ഥലത്ത് നെൽകൃഷിയും പച്ചക്കറി കൃഷിയും മീൻ കൃഷിയും എല്ലാം ഇറക്കാൻ കഴിയുന്ന കൃഷിക്കാരെ നമ്മൾ പ്രൊമോട്ട് ചെയ്ത് വിത്തും വളവും സബ്സിഡിയും ആനുകൂല്യങ്ങളും എല്ലാം കൊടുത്ത് മുന്നോട്ട് കൊണ്ടുവന്ന് അവരെ കൃഷി മേഖലയിലേക്ക് ഉപയോഗപ്പെടുത്തി ഉൽപാദനം നടത്തി കഴിഞ്ഞാൽ ഇതിന്റെ വിപണനം ഒരു പ്രശ്നമാണ്. അതെങ്ങനെ നമുക്ക് കണ്ടെത്താൻ കഴിയും? ഇതിന്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ എങ്ങനെ ഇതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കാൻ പറ്റും? ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ, അതിന്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിച്ച് കൃഷി ലാഭകരമാക്കാൻ എങ്ങനെ കഴിയും? അപ്പൊ വളരെ സയന്റിഫിക്കായി നമ്മൾ മാറേണ്ടതായിട്ടുണ്ട്.
1: അധ്യക്ഷ പ്രസംഗത്തിൽ വെൺമണി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ജെബിൻ പി വർഗീസ്.
2: നമ്മുടെ വെൺമണി ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് കൃഷിയുമായി ബന്ധപ്പെട്ട് വലിയ ആഭിമുഖ്യമുള്ള ഒരു മണ്ണാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് സമൃദ്ധി എന്നുള്ള ഒരു പദ്ധതി നമ്മളുടെ ഈ പഞ്ചായത്തിൽ നടപ്പിലാക്കി. കൃഷി സൗകര്യങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി ഒട്ടനവധി പ്രവർത്തനങ്ങളാണ് വെൺമണി ഗ്രാമപഞ്ചായത്തിൽ വിവിധ ഇടങ്ങളിൽ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി കോടിക്കണക്കിന് രൂപ നമ്മൾ ചെലവഴിച്ചത്. എന്നാൽ അതിനോടൊപ്പം തന്നെ ഒരുപാട് കർഷകർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലുണ്ടാകുന്ന പന്നിശല്യം അടക്കം ഒരുപാട് പ്രതിസന്ധികൾ കർഷകർ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളിപ്പം വെൺമണി ഗ്രാമപഞ്ചായത്ത് ഒരു തീരുമാനമെടുത്തു. നമ്മുടെ 15 വാർഡുകളിലും അതിരൂക്ഷമായ പന്നിശല്യമാണ്. അതിനെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി മലപ്പുറം ജില്ലയിൽ നിന്ന് 15 പേര് അടങ്ങുന്ന ഒരു ടീമിനെ നാം സെലക്ട് ചെയ്ത് ഇവിടെ പഞ്ചായത്തിൽ ഇപ്പോൾ അതിൻ്റെ കാര്യങ്ങളെല്ലാം ഏകോപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്.
1: ആലപ്പുഴ ജില്ലാ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ ശ്രീമതി സിന്ധു വി പി പദ്ധതി വിശദീകരണം നടത്തി.
3: ഓണത്തിനൊരുക്കാൻ വിളവിൻ്റെ വിസ്മയം എന്ന് പറഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ് ഈ തൈകളും വിത്തുകളൊക്കെ നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. 75 ലക്ഷം രൂപയുടെ പദ്ധതികളാണ്. അതും കൂടാതെ നമുക്കിനി വരാനിരിക്കുന്ന ഒരു വനിതാ പദ്ധതി കൂടിയുണ്ട്, ആ ഹരിത സഖി എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. അതിൻ്റെ കൂടുതൽ നിർദ്ദേശങ്ങൾ ലഭിക്കുന്നേ ഉള്ളൂ. അതും നമുക്ക് ഉടനെ തന്നെ ലഭ്യമാവുന്നതായിരിക്കും.
4: ആലപ്പുഴയിലെ കർഷകർ കൊടുത്തിട്ടുള്ളത് 135,000 മെട്രിക് ടൺ നെല്ലാണ്. അതുപോലെ തന്നെ നമുക്കൊരളവ് വേണം. പച്ചക്കറി കൃഷിയായാലും ഓരോ വീട്ടമ്മമാരുടേതാണെങ്കിൽ പോലും അത് ഇത്ര ഗ്രാം പച്ചക്കറി ഞങ്ങൾ ഒരു കൂട്ടി ഉണ്ടാക്കി, അതെല്ലാം കൂടി കൂട്ടുമ്പോൾ ചെങ്ങന്നൂരിലെ ബ്ലോക്കിലെ ഓരോ പഞ്ചായത്തിലും എത്രയാണ് ഉണ്ടായതെന്നും ബ്ലോക്ക് ഒട്ടാകെ എത്രയാണ് ഉണ്ടായതെന്നും ജില്ലയിൽ എത്ര ടൺ പച്ചക്കറി ഉൽപ്പാദിപ്പിച്ചു എന്നുള്ളൊരു കണക്ക് നമുക്ക് ആവശ്യമാണ്. അതുകൂടി ലക്ഷ്യമിട്ടുകൊണ്ട്, ഉൽപ്പാദനം ലക്ഷ്യമിട്ടുകൊണ്ട്, വിപണനം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു പ്രവർത്തനത്തിലേക്ക് പോകേണ്ടതുണ്ട്. വിപണനത്തിന് ഒരുപാട് സാധ്യതകളുണ്ട്. ഇനി വനിതകളുടെ ഇപ്പോൾ പദ്ധതി വരുന്നുണ്ട്. ഒരുപാട് പ്രതീക്ഷയോടു കൂടിയാണ് ഞങ്ങളത് കാണുന്നത്. നിങ്ങൾക്ക് പറ്റുന്നത് ഏത് രീതിയിലാണോ ആ രീതിയിലുള്ള പദ്ധതികളെ, നമുക്ക് കൃഷി വകുപ്പിൻ്റെ പദ്ധതി തന്നെ ആവണമെന്നില്ല, ജനകീയാസൂത്രണ പദ്ധതി ആയാലും ഇനി ഒരു പദ്ധതിയുടെയും ഇതില്ലാതെ തന്നെ നമുക്ക് കൂട്ടായ്മയായിട്ടുള്ള ഒരു ശക്തി നമുക്കുണ്ടെങ്കിൽ ഏത് പദ്ധതി നമ്മളിലേക്ക് വരുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് നിങ്ങൾ ആരംഭിക്കുക. ഒരു പദ്ധതിയും തന്നുകൊണ്ട് ആരംഭിക്കുകയല്ല, നിങ്ങൾ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിൻ്റെ പുറകെ നിങ്ങളിലേക്ക് പദ്ധതി വരുന്നതായിരിക്കും.
1: ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീ ടി വിശ്വനാഥൻ, വെൺമണി ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രീ ദിലീപ് ഗാർഡൻസ് എന്നിവർ ചടങ്ങിന് ആശംസകൾ നേർന്നു. ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം പദ്ധതി ഉദ്ഘാടനം ചെയ്ത ചെങ്ങന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി സുധാമണി എൻ.
5: വെൺമണി ഗ്രാമത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ എപ്പോഴും അതായത് സോഷ്യൽ മീഡിയയിലടക്കം നിറഞ്ഞു നിൽക്കുന്ന ഒരു ഗ്രാമമാണ്. കാരണം പച്ചക്കറി കൃഷിക്ക് ഏറ്റവും നന്നായിട്ട് വിപണിയുള്ള ഒരു പ്രദേശം കൂടിയാണ്. പലപ്പോഴും ഞാനത് നോക്കാറുണ്ട് നാട്ടുചന്തയടക്കം. അപ്പോൾ തീർച്ചയായിട്ടും കൂടുതൽ ഉയരങ്ങളിലേക്ക് ഈ ഗ്രാമത്തിൻ്റെ പ്രശസ്തി മാറട്ടെ. നമുക്ക് എല്ലാവർക്കും കൃഷിയിലേക്ക് പോകാം.
1: ചെങ്ങന്നൂർ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രീമതി സൂസൻ തോമസ് സ്വാഗതവും വെൺമണി

0: കൃഷി ഓഫീസർ ശ്രീ സന്ദീപ് കുമാർ കെ എസ് കൃതജ്ഞതയും പറഞ്ഞു. ചെങ്ങന്നൂർ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രീമതി സൂസൻ തോമസ്.
1: കേരളത്തിലെ സ്കൂൾ വിദ്യാർത്ഥികളിൽ കാർഷിക അവബോധം വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ലഭ്യമാക്കുക എന്ന ഉദ്ദേശ ലക്ഷ്യത്തോടുകൂടി കതിർ എന്ന ഒരു പുതിയ പദ്ധതി ഗവൺമെന്റ് വിഭാവന ചെയ്തിരിക്കുന്നു. കതിർ എന്നാൽ കേരള അഗ്രികൾച്ചർ ടെക്നോളജി ഹെറിറ്റേജ് ആൻഡ് ഇന്നോവേഷൻ ഫോർ റൂറൽ അണ്ടർസ്റ്റാൻഡിംഗ്. ഈ പദ്ധതിയിലൂടെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കുഞ്ഞുങ്ങളിലൊരു കാർഷിക സംസ്കൃതി രൂപം കൊടുക്കുക, കൃഷിയോടും പ്രകൃതിയോടുമുള്ള ഒരു ആഭിമുഖ്യം ജീവിതത്തിന്റെ എല്ലാ തുറകളിലും എല്ലാ തലങ്ങളിലും പ്രവർത്തിക്കുന്ന വ്യക്തികൾക്ക് കർഷകരോട് ചേർന്ന് നിന്നുകൊണ്ട് അതിൽ രൂപപ്പെടുത്തുവാൻ ഈ പദ്ധതി ഇടയാക്കുന്നു എന്ന് അറിയിക്കട്ടെ. ചെങ്ങന്നൂർ മണ്ഡലത്തിലെ എല്ലാ സ്കൂളുകളിലും ഒരു കാർഷിക ക്ലബ്ബ് രൂപീകരിക്കണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് 4 സ്കൂളുകൾക്ക് ജനകീയാസൂത്രണ പദ്ധതിയിലൂടെ ചട്ടിയും തൈയും അതുപോലെ തന്നെ കൃഷി വകുപ്പിന്റെ പദ്ധതിയിലൂടെ പച്ചക്കറി ഹൈബ്രിഡ് തൈകളും നൽകപ്പെടുന്നു. ഇതോടൊപ്പം തന്നെ സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷന്റെ പദ്ധതി പ്രകാരമുള്ള കുരുമുളക് തൈകൾ കർഷകന് നൽകപ്പെടുന്നു. നാളികേര വികസന പദ്ധതി പ്രകാരമുള്ള തെങ്ങും തൈ മുതിർന്ന കർഷകന് നൽകപ്പെടുന്നു.
0: വെൺമണി ഗവൺമെന്റ് JB സ്കൂൾ പ്രഥമാധ്യാപിക ശ്രീമതി മഞ്ജു കെ ജോൺ.
2: കൊല്ലകടവാണ് എന്റെ സ്വദേശം. വെൺമണിയോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ്. ഈ രണ്ട് പ്രദേശങ്ങളും കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ജനങ്ങളാൽ നിബിഡമായ സ്ഥലമാണ്. അതുപോലെ തന്നെ ധാരാളം വയലുകളാൽ സമ്പുഷ്ടമായ നാടും കൂടിയാണ്. ഏത് വീട്ടിൽ ചെന്നാലും ഒരു 5 മൂട് പച്ചക്കറിയെങ്കിലും ഇല്ലാത്ത വീട് ഈ വെൺമണി പ്രദേശത്ത് കുറവാണ്. അതേപോലെ തന്നെ എൻ്റെ സ്കൂളിലെ കുഞ്ഞുങ്ങളുടെ പശ്ചാത്തലവും കൃഷിയുമായി ബന്ധപ്പെട്ട് തന്നെ ഇരിക്കുന്നതാണ്. വെൺമണി കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ കതിർ എന്ന പദ്ധതി ഞങ്ങളുടെ സ്കൂളിൽ ആവിഷ്കരിക്കുന്നതിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുത്തു എന്നറിഞ്ഞപ്പോൾ തന്നെ അവർ ഞങ്ങൾക്ക് നിർദ്ദേശം തന്നു ഒരു കാർഷിക ക്ലബ്ബ് രൂപീകരിക്കണമെന്ന്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ 25 കുട്ടികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കാർഷിക ക്ലബ്ബ് രൂപീകരിച്ചു. ഈ കാർഷിക ക്ലബിൻ്റെ ഉദ്ദേശ്യം കുട്ടികളിൽ കൃഷിയോടുള്ള ആഭിമുഖ്യം വളർത്തുക, അതുപോലെ തന്നെ പരിസ്ഥിതി ബോധം വളർത്തുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ്. എല്ലാ കുട്ടികളെയും പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. എങ്കിലും കൃഷിഭവനിൽ നിന്നുള്ള നിബന്ധന മൂലം ഞങ്ങൾ 25 കുട്ടികളെ മാത്രമാണ് ഇതിനു വേണ്ടിയിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. പച്ചക്കറിത്തോട്ടം നിർമ്മിക്കൽ, പരിസ്ഥിതി സംരക്ഷണം, പ്ലാസ്റ്റിക് വിമുക്ത പരിസ്ഥിതി സംരക്ഷണം തുടങ്ങിയവയാണ് ഞങ്ങളുടെ മുഖ്യ ലക്ഷ്യം. എല്ലാ കുഞ്ഞുങ്ങളും അതിനുവേണ്ടിയിട്ട് അവരാൽ കഴിയുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങളുടെ സ്കൂളിൽ ചെയ്യുന്നുണ്ട്. ഓണത്തിന് ഒരു വിസ്മയം തന്നെ ഞങ്ങളുടെ സ്കൂളിലും ഒരുക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഒത്തൊരുമിച്ച് എൻ്റെ സഹപ്രവർത്തകരും ഞങ്ങൾ എല്ലാവരും ഒത്തൊരുമിച്ച് പരിശ്രമിക്കുന്നതിന് അങ്ങേയറ്റം ശ്രമിക്കുന്നതുമായിരിക്കും.
3: എന്റെ പേര് ആദിനന്ദ. ഞാൻ 3-ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് JBS വെമ്മണിയില്. ഞാൻ എന്നും വീട്ടിൽ കൃഷി ചെയ്യും. അമ്മേൻ്റെ കൂടെ മുളകിൻ്റെയും പയറിൻ്റെയും പിന്നെ പൂക്കളുടെ കൃഷിയും ഞാൻ ചെയ്യും. സ്കൂളിലെ ബന്ധുത്തായി നട്ടു. ഇനി അടുത്തത് പച്ചക്കറികളുടെ വിത്താണ് നടാൻ പോകുന്നത്. പിന്നെ ടീച്ചർമാരൊപ്പം ഞാൻ വെള്ളമായിരിക്കും. ഞാനും കൂട്ടുകാരും വളവും ഇടും. എല്ലാ ദിവസവും ഞങ്ങൾ അത് നോക്കും. നല്ലൊരു പച്ചക്കറി തോട്ടം ഉണ്ടാവട്ടെന്ന് ആശംസിക്കുന്നു.
0: കൃഷിവകുപ്പിലെ ഉദ്യോഗസ്ഥർ, കർഷകർ, കർഷക പ്രതിനിധികൾ, വിദ്യാർത്ഥികൾ തുടങ്ങിയവരുൾപ്പെട്ട പ്രൗഢഗംഭീരമായ സദസ്സാണ് ഈ കാർഷിക യജ്ഞത്തിന് സാക്ഷ്യം വഹിക്കുവാനായി എത്തിച്ചേർന്നത്.
4: വെൺമണിയിലെ നാട്ടുചന്ത ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം എന്ന പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങിന്റെ റിപ്പോർട്ടാണ് ഇതുവരെ കേട്ടത്. നിർവഹണം ഷിബു ജോർജ്. ആഖ്യാനം, നിർവഹണ സഹായം രജിത് ആറ്റിങ്ങൽ.

ഇനി കാർഷിക കാലാവസ്ഥാ നിർദ്ദേശക ബുള്ളറ്റിനാണ്. ശ്രദ്ധിക്കൂ. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകൾക്കു വേണ്ടി ദക്ഷിണമേഖലാ കാർഷിക ഗവേഷണ കേന്ദ്രം വെള്ളായണിയും ഭാരതീയ കാലാവസ്ഥാ വകുപ്പും സംയുക്തമായി നൽകുന്ന കാലാവസ്ഥാ നിർദ്ദേശപ്രകാരം ഈ ജില്ലകളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ട്. പൊതുനിർദ്ദേശങ്ങൾ. കൃഷിയിടങ്ങളിൽ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിന് ചാലുകൾ കീറി നീർവാർച്ച സൗകര്യം ഉറപ്പാക്കുക. താങ് നൽകി നിർത്തേണ്ട വിളകൾക്ക് ആവശ്യമായ താങ്ങുകൾ നൽകുക. മഴക്കാലം കൊതുകുകൾക്ക് മുട്ടയിട്ടു പെരുകാൻ അനുയോജ്യമായ സമയമായതിനാൽ തൊഴുത്തും അതിന്റെ പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക. മഴക്കാലമായതിനാൽ തീറ്റയിൽ പൂപ്പൽ ബാധ ഏൽക്കുവാൻ സാധ്യതയുള്ളതിനാൽ കാലിത്തീറ്റ ദീർഘനാൾ വാങ്ങി സൂക്ഷിക്കാതിരിക്കാനും പൂപ്പൽ ബാധിച്ച തീറ്റകൾ കന്നുകാലികൾക്ക് നൽകാതിരിക്കാനും ശ്രദ്ധിക്കുക. കാർഷിക നിർദ്ദേശങ്ങൾ. കൂർക്ക. ജൂലൈ മുതൽ ഒക്ടോബർ വരെയുള്ള കാലയളവ് കൂർക്ക അല്ലെങ്കിൽ ചീവക്കിഴങ്ങ് നടുന്നതിന് അനുയോജ്യമായ സമയമാണ്. നിലമൊരുക്കുമ്പോൾ 1 സെന്റിന് 1 കിലോഗ്രാം കുമ്മായം ചേർത്ത് 2 ആഴ്ച കഴിഞ്ഞ് 4 കിലോഗ്രാം നന്നായി അഴുകിയ കാലിവളം നൽകുക. തുടർന്ന് 250 ഗ്രാം യൂറിയ, 1 കിലോഗ്രാം മസൂറിഫോസ്, 350 ഗ്രാം മ്യൂറേറ്റ് ഓഫ് പൊട്ടാഷ് എന്നിവ 1 സെന്റിന് എന്ന തോതിൽ പ്രയോഗിക്കുക. കിഴങ്ങ് പാകി മുളപ്പിച്ച 3 ആഴ്ച പ്രായമായ ചെടികളുടെ 10 മുതൽ 15 സെന്റിമീറ്റർ നീളമുള്ള ആരോഗ്യവത്തായ തലപ്പുകൾ മുറിച്ചെടുത്ത് വരമ്പുകളിൽ പറിച്ചു നടുക. നെല്ല്. നെൽപ്പാടങ്ങളിൽ ചിനപ്പ് പൊട്ടിയ ശേഷമുള്ള വളർച്ചാ ഘട്ടത്തിൽ ഏകദേശം 5 സെന്റിമീറ്റർ വരെ ജലനിരപ്പ് നിലനിർത്താൻ ശ്രദ്ധിക്കുക.

ഉപയോഗിക്കുക. ജലലഭ്യത ഉറപ്പുള്ളതും അമ്ലത്വം കൂടുതലുള്ളതുമായ നെൽപ്പാടങ്ങളിൽ 15 ദിവസത്തിലൊരിക്കൽ വെള്ളം വാർത്ത് കളഞ്ഞ് വീണ്ടും വെള്ളം കയറ്റുന്ന രീതി അവലംബിക്കുന്നത് നല്ലതാണ്. ഇത് മണ്ണിന്റെ അമ്ലത്വത്തിന്റെ ദോഷഫലങ്ങൾ കുറയ്ക്കുന്നതിനും നെല്ലിന്റെ മികച്ച വളർച്ചയ്ക്കും സഹായകമാണ്. നെല്ലിലെ പ്രധാന കീടങ്ങളായ തണ്ടുതുരപ്പൻ, ഓലച്ചുരുട്ടി എന്നിവയെ ജൈവ രീതിയിൽ നിയന്ത്രിക്കുന്നതിന് ട്രൈക്കോകാർഡുകൾ ഉപയോഗിക്കാം. തണ്ടുതുരപ്പനെതിരെ ട്രൈക്കോഗ്രമ്മ ജപ്പോണിക്കം, ഓലച്ചുരുട്ടിക്കെതിരെ ട്രൈക്കോഗ്രമ്മ കിലോണിസ് എന്നിവ ഉപയോഗിക്കാം. 1 ഏക്കറിന് 2 ട്രൈക്കോകാർഡുകൾ എന്ന തോതിൽ ഉപയോഗിക്കുക. ഓരോ കാർഡും ഒരു ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് പ്ലാസ്റ്റിക് കപ്പിനുള്ളിലോ തെങ്ങോലയുടെ അടിവശത്തോ സ്റ്റേപ്പിൾ ചെയ്ത് പാടത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മഴയും നേരിട്ടുള്ള സൂര്യപ്രകാശവും ഏൽക്കാത്ത വിധം സ്ഥാപിക്കുക. ട്രൈക്കോകാർഡുകൾ രാവിലെ നേരത്തെയോ വൈകുന്നേരമോ സ്ഥാപിക്കുന്നതാണ് ഉചിതം. ട്രൈക്കോകാർഡുകൾ സ്ഥാപിക്കുന്നതിന് 1 ആഴ്ച മുൻപും 1 ആഴ്ച ശേഷവും കീടനാശിനികൾ ഉപയോഗിക്കുന്നത് ഒഴിവാക്കണം. അങ്ങനെ മാത്രമേ പരാദജീവികളുടെ പ്രവർത്തനം ഫലപ്രദമാകൂ. മുട്ടക്കോഴികളുടെ മഴക്കാല പരിചരണം. മഴക്കാലത്ത് മുട്ടക്കോഴികളിൽ രോഗബാധയ്ക്കുള്ള സാധ്യത കൂടുതലായതിനാൽ തീറ്റയും കുടിവെള്ളവും നൽകുന്ന പാത്രങ്ങൾ 1:1000 അനുപാതത്തിൽ നേർപ്പിച്ച പൊട്ടാസ്യം പെർമാംഗനേറ്റ് ലായനിയിൽ കഴുകിയ ശേഷം മാത്രം ഉപയോഗിക്കുക. വിരിഞ്ഞിറങ്ങിയ കുഞ്ഞുങ്ങൾക്ക് റാണിഖേത്ത് രോഗത്തിനെതിരെ 7 ദിവസവും 21-ാം ദിവസവും ഇൻഫെക്ഷ്യസ് ബർസൽ രോഗത്തിനെതിരെ 14-ാം ദിവസവും 28-ാം ദിവസവും നിർദ്ദേശിച്ച പ്രകാരം വാക്സിനേഷൻ നൽകുക. കുഞ്ഞുങ്ങൾ 4 ആഴ്ച പ്രായമാകുമ്പോൾ ആദ്യ വിരയിളക്കൽ നിർബന്ധമായും നടത്തുക. ഇത് ആരോഗ്യകരമായ വളർച്ചയ്ക്കും മികച്ച ഉൽപ്പാദനക്ഷമതയ്ക്കും സഹായകരമാണ്.

ഇന്ത്യയിലെ മത്സ്യമേഖല ഭക്ഷ്യസുരക്ഷയ്ക്കും പോഷക സമൃദ്ധിക്കും ഗ്രാമീണ തൊഴിൽ സൃഷ്ടിക്കും വലിയ പങ്കുവഹിക്കുന്ന മേഖലയാണ്. ഈ മേഖലയെ ശാസ്ത്രീയമായും സുസ്ഥിരമായും വികസിപ്പിക്കാനുള്ള ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജന. ഈ പദ്ധതിയുടെ മുഖ്യ ദർശനം ബ്ലൂ റവല്യൂഷൻ ആണ്. മത്സ്യോൽപാദനം വർദ്ധിപ്പിക്കുക, മത്സ്യത്തൊഴിലാളികളുടെ വരുമാനം കൂട്ടുക, ആധുനിക സാങ്കേതിക വിദ്യകൾ കൊണ്ടുവരിക, കൂടാതെ പരിസ്ഥിതി സംരക്ഷണം ഉറപ്പാക്കുക, ഇവയൊക്കെയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. പദ്ധതിയുടെ ഭാഗമായി ഇൻലാൻഡ് ഫിഷറീസ്, അക്വാകൾച്ചർ, സമുദ്ര മത്സ്യബന്ധനം എന്നീ മേഖലകൾക്ക് പ്രത്യേക ശ്രദ്ധ നൽകുന്നു. മത്സ്യക്കുളങ്ങൾ, കേജ് കൾച്ചർ, ഹാച്ചറികൾ, ബയോഫ്ലോക്ക് സംവിധാനങ്ങൾ തുടങ്ങിയവ സ്ഥാപിക്കാൻ സഹായം ലഭ്യമാണ്. സമുദ്ര മത്സ്യബന്ധനത്തിൽ സുരക്ഷാ ഉപകരണങ്ങൾ, ആധുനിക വള്ളങ്ങൾ, ഉത്തരവാദിത്വപരമായ മത്സ്യബന്ധന രീതികൾ എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നു. മത്സ്യം പിടിച്ചതിന് ശേഷം നഷ്ടം കുറയ്ക്കാൻ ഫിഷ് ലാൻഡിംഗ് സെന്ററുകൾ, കോൾഡ് സ്റ്റോറേജ്, ഐസ് പ്ലാന്റുകൾ, ശീതീകരിച്ച ഗതാഗത സൗകര്യങ്ങൾ എന്നിവയും പദ്ധതി പിന്തുണയ്ക്കുന്നു. ഇതിലൂടെ മത്സ്യത്തിന്റെ ഗുണനിലവാരം നിലനിർത്താനും നല്ല വില ലഭിക്കാനും സാധിക്കുന്നു. മത്സ്യത്തൊഴിലാളികളുടെ ക്ഷേമവും സുരക്ഷയും പദ്ധതിയുടെ പ്രധാന ഭാഗമാണ്. പരിശീലനം, നൈപുണ്യ വികസനം, വനിതാ സംരംഭകത്വം, ഇൻഷുറൻസ് പരിരക്ഷ എന്നിവയിലൂടെ അവരുടെ ജീവിത നിലവാരം ഉയർത്തുകയാണ് ലക്ഷ്യം. പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജന മത്സ്യോൽപാദനം മാത്രമല്ല, സുസ്ഥിര വികസനവും സാമൂഹിക ക്ഷേമവും ഒരുമിച്ച് ലക്ഷ്യമിടുന്ന ഒരു സമഗ്ര പദ്ധതിയാണ്. ഇത് മത്സ്യത്തൊഴിലാളികൾക്ക് ശക്തിയും രാജ്യത്തിന് പോഷക സമൃദ്ധിയും നൽകുന്നു.

ഇന്നത്തെ വയലും വീടും പരിപാടി അതിന്റെ അവസാന ഘട്ടത്തിലാണ്. പരിപാടി അവസാനിപ്പിക്കുന്നതിന് മുൻപായി തുടക്കത്തിൽ ചോദിച്ച ചോദ്യവും അതിന്റെ ഉത്തരവും പറയാം. ചോദ്യമിതായിരുന്നു, റബ്ബർ തൈകൾ നട്ടതിനോടൊപ്പം ആവരണ വിളകൾ കൂടി നടുന്നതിന്റെ പ്രാധാന്യം എന്താണ്? ഉത്തരം, റബ്ബർ തോട്ടത്തിലെ മണ്ണ് സംരക്ഷിക്കുന്നതിനും മണ്ണിന്റെ ഘടനയും ഫലപുഷ്ടിയും മെച്ചപ്പെടുത്തുന്നതിനും വേണ്ടിയാണ് ആവരണ ചെടികൾ നട്ടുപിടിപ്പിക്കുന്നത്. അന്തരീക്ഷത്തിലെ നൈട്രജനെ വലിച്ചെടുത്ത് പ്രധാന വിളയ്ക്ക് ഉപയോഗിക്കാൻ പാകത്തിൽ സൂക്ഷിക്കാൻ കഴിവുള്ളതിനാൽ പയറുവർഗത്തിൽപ്പെട്ട ആവരണ വിളകളാണ് റബ്ബർ തോട്ടങ്ങളിൽ വളർത്താൻ യോജിച്ചത്. ഇന്നത്തെ വയലും വീടും പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. വിജ്ഞാനപ്രദമായ മറ്റൊരു വിഷയത്തിനായി നമുക്ക് കാത്തിരിക്കാം. അതുവരെ എല്ലാവർക്കും ആശംസകളോടെ നന്ദി, നമസ്കാരം.

0: ആകാശവാണി തൃശൂർ. സമയം 7 മണി കഴിഞ്ഞ് 18:59.
1: യുവവാണി യുവാക്കൾക്കായി ആകാശവാണി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടി
2: കേൾക്കാം. ആകാശവാണി തൃശൂർ നിലയമൊരുക്കുന്ന യുവവാണി രണ്ടാമത്തെയും അഞ്ചാമത്തെയും ഞായറാഴ്ചകളിൽ രാവിലെ 9:30.
1: ഓർക്കുക, മീഡിയം വേവ് 630 kHz FM 101.1 MHz പ്രസാർഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ കേൾക്കാവുന്നതാണ്. അറിവിന്റെ അക്ഷയഖനി,
2: ആത്മവിശ്വാസത്തിന്റെ ആർജവ മന്ത്രം,
1: വിജ്ഞാനത്തിന്റെ വിജയവീഥി,
2: സർഗാത്മകതയുടെ സഞ്ചലിതാവിഷ്കാരം
1: കേൾക്കാം തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 9:15.
2: വിദ്യാഭ്യാസ രംഗം,
1: കുട്ടികൾക്കായി ആകാശവാണി കേരള നിലയങ്ങൾ ഒരുക്കുന്ന വിദ്യാഭ്യാസ പരിപാടി
2: വിദ്യാഭ്യാസ രംഗം.
0: ആകാശവാണി തൃശൂർ ഗ്രാമക്ഷേമ വാർത്തകൾ. റബ്ബർ ബോർഡ് റീജിയണൽ ഓഫീസിന് കീഴിലുള്ള റബ്ബർ കർഷകർക്ക് റബ്ബർ തൈകൾ വിതരണം ചെയ്യുന്നു. RRII 105, RRII 430 എന്നീ ഇനം നടീൽ വസ്തുക്കളാണ് പാലക്കാട് ജില്ലയിലെ റബ്ബർ ബോർഡിന് കീഴിലുള്ള കാഞ്ഞിക്കുളം റബ്ബർ നഴ്സറിയിൽ നിന്നും വിതരണം ചെയ്യുന്നത്. റബ്ബർ തൈകൾ 100 rupees വില നിശ്ചയിച്ചിരിക്കുന്നത്. ആവശ്യമുള്ള കർഷകർ രാമവർമ്മപുരത്തുള്ള റബ്ബർ ബോർഡ് റീജിയണൽ ഓഫീസിൽ അപേക്ഷയും പണവും അടയ്ക്കേണ്ടതും അതിനുശേഷം അപേക്ഷകനോ അല്ലെങ്കിൽ അദ്ദേഹം അധികാരപ്പെടുത്തിയ ആളോ റീജിയണൽ ഓഫീസിൽ നിന്നും ലഭിക്കുന്ന കത്തും പണമടച്ച രസീതും സഹിതം പാലക്കാട് ജില്ലയിലെ റബ്ബർ ബോർഡിന് കീഴിലുള്ള കാഞ്ഞിക്കുളം റബ്ബർ നഴ്സറിയിൽ ഹാജരായി നടീൽ വസ്തുക്കൾ ഏറ്റുവാങ്ങേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746574284 എന്ന നമ്പറുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ ആവർത്തിക്കാം, 9746574284. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിൻ്റെ അഗ്രികൾച്ചറൽ ടെക്നോളജി മാനേജ്മെൻറ്റ് ഏജൻസി 2026-27 പദ്ധതിയുടെ ഭാഗമായി മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ മികച്ച കർഷകർക്കുള്ള അവാർഡുകൾക്ക് അപേക്ഷ ക്ഷണിച്ചു. ബോർഡ് ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള എറിയാട്, എടവിലങ്ങ്, ശ്രീനാരായണപുരം, മതിലകം, പെരിഞ്ഞനം, കയ്പമംഗലം, എടുത്തിരുത്തി എന്നീ പഞ്ചായത്തുകളിലെ കർഷകർക്ക് അപേക്ഷിക്കാം. വ്യത്യസ്ത വിഭാഗങ്ങളിലായി ആകെ 5 awards നൽകുന്നത്. സമ്മിശ്ര കർഷകൻ പൊതുവിഭാഗം 2 awards, വിള അധിഷ്ഠിത കർഷകൻ പൊതുവിഭാഗം 2 awards, മികച്ച കർഷകൻ SC വിഭാഗം 1 award എന്നിങ്ങനെയാണ് പുരസ്കാരങ്ങൾ. അപേക്ഷകർ ബന്ധപ്പെട്ട പഞ്ചായത്ത് പരിധിയിലുള്ളവരും സ്വന്തം ഉടമസ്ഥതിയിലോ പാട്ടത്തിനെടുത്തതോ ആയ കുറഞ്ഞത് 50 cents ഭൂമിയിൽ കൃഷി ചെയ്യുന്നവരും ആയിരിക്കണം. തങ്ങൾ താമസിക്കുന്നതോ കൃഷി ചെയ്യുന്നതോ ആയ പഞ്ചായത്ത് പരിധിയിലെ കൃഷിഭവനുകളിലാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഈ മാസം 13 അപേക്ഷകൾ സ്വീകരിക്കും. അപേക്ഷാ ഫോമിനും കൂടുതൽ വിവരങ്ങൾക്കുമായി അടുത്തുള്ള കൃഷിഭവനുമായി ബന്ധപ്പെടുക. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പറുകൾ 9383431448. ഒരു നമ്പർ കൂടി, 0480282800. കേരളത്തിലെ കന്നുകാലികളെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വൈറസ് രോഗമാണ് കുളമ്പ് രോഗം. ചികിത്സിച്ച് ഭേദമാക്കാനാകാത്ത ഈ രോഗത്തെ ചെറുക്കുന്നതിനുള്ള ഏക മാർഗം കാലികൾക്കുള്ള പ്രതിരോധ കുത്തിവയ്പ്പാണ്. കുളമ്പ് രോഗ പ്രതിരോധ കുത്തിവയ്പ്പ് തീവ്രയജ്ഞത്തിൻ്റെ 8th ഘട്ടം ഈ മാസം 10th വരെ സംസ്ഥാനത്തൊട്ടാകെ നടപ്പിലാക്കുകയാണ്. കർഷകർ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തി തങ്ങളുടെ ഉരുക്കളെ കുളമ്പ് രോഗ പ്രതിരോധ കുത്തിവയ്പ്പിന് വിധേയമാക്കേണ്ടതാണ്. ക്ഷീരവികസന വകുപ്പിൻ്റെ

0: NABL അക്രഡിറ്റേഷൻ ലഭിച്ച സ്റ്റേറ്റ് ഡയറി ലാബിൽ പാൽ, പാൽ ഉൽപ്പന്നങ്ങൾ, കുടിവെള്ളം, കാലിത്തീറ്റ, കാലിത്തീറ്റ ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തുക്കൾ, ധാന്യങ്ങൾ, പയർവർഗ്ഗങ്ങൾ എന്നിവയുടെ കെമിക്കൽ മൈക്രോബയോളജി പരിശോധനകൾ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ പാൽ, പാൽ ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ FSSAI പ്രകാരമുള്ള കെമിക്കൽ പരിശോധനകളിലും കുടിവെള്ളം, ഫുഡ്, മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്ട്സ് എന്നിവയുടെ മൈക്രോബയോളജി പരിശോധനകളിലും ലാബിൽ നിന്നും പരിശീലനം നൽകുന്നുണ്ട്. പരിശോധനകൾക്കും പരിശീലനങ്ങൾക്കും സർക്കാർ അംഗീകൃത നിരക്കുകളും ഈടാക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0471244579. ഗ്രാമക്ഷേമ വാർത്തകളാണ് ഇതുവരെ കേട്ടത്.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
2: ശനി ഒഴികെ എന്നും രാവിലെ 10:25
1: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
2: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
3: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരവും. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
4: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 റേഡിയോ ഹെൽത്ത്.
5: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
6: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
0: ആകാശവാണി തൃശൂർ. ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ. തിരുവനന്തപുരം റിലേ. ആകാശവാണി, നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലക്ഷ്മി ശ്രീ വിജയ. പ്രധാന വാർത്തകൾ. ഇന്ത്യ ഇന്തോനേഷ്യ സഹകരണം മെച്ചപ്പെടുത്താൻ അവസരങ്ങളേറെയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്തോനേഷ്യൻ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു. വയനാട് മേപ്പാടി തുരങ്കപാതയ്ക്ക് സമീപമുണ്ടായ മണ്ണിടിച്ചിലിൽ 3 മരണം സ്ഥിരീകരിച്ചു. മണ്ണ് നീക്കണമെന്ന നിർദ്ദേശം കരാറുകാർ പാലിച്ചില്ലെന്ന് മുഖ്യമന്ത്രി വി.ഡി സതീശൻ. മനുഷ്യനിർമ്മിത ദുരന്തമെന്ന് മന്ത്രി T.C. ദിക്. അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളത്തിലെ പ്രധാന ആരോഗ്യ പദ്ധതികളും പൊതുജനാരോഗ്യ സംരംഭങ്ങളും സംബന്ധിച്ച് കേന്ദ്ര ആരോഗ്യമന്ത്രി J.P. നദ്ദയും മന്ത്രി K. മുരളീധരനും ഓൺലൈൻ യോഗം ചേർന്നു. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് നാളെ കൊച്ചിയിൽ തുടക്കം. കേന്ദ്രമന്ത്രി അന്നപൂർണാദേവി പങ്കെടുക്കും. ഫിഫ ലോകകപ്പ് പ്രീ ക്വാർട്ടറിൽ ഇന്ന് അർജന്റീന ഈജിപ്തുമായി ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. വിവിധ മേഖലകളിൽ സഹകരണം ശക്തമാക്കാൻ ഇന്ത്യയ്ക്കും ഇന്തോനേഷ്യയ്ക്കും വലിയ അവസരങ്ങളുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജക്കാർത്തയിൽ ഇന്തോനേഷ്യൻ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഭീകരവാദത്തെ ചെറുക്കുന്നതിനായി ഇന്ത്യയും ഇന്തോനേഷ്യയും ഒന്നിച്ച് പ്രവർത്തിക്കുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
7: ആജ് ഇന്തോനേഷ്യ കി ഇസ് മഹാൻ ധർത്തി പർ മൈ യ സങ്കൽപ് ലേക്കർ ആയാ ഹൂ കി ഭാരത് ഓർ ഇന്തോനേഷ്യ മിൽകർ പൂരി മാനവതാ കോ एक नई ऊर्जा से भर दे सकते हैं. जब भारत के 140 करोड़ नागरिक, इंडोनेशिया के 29 करोड़ नागरिक साझा प्रयासों से मिलकर आगे बढ़ेंगे तो दुनिया एक नया इतिहास रचते हुए देखेगी.
4: നേരത്തെ ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോയുമായി പ്രധാനമന്ത്രി ജക്കാർത്തയിൽ പ്രതിനിധിതല ചർച്ചകൾ നടത്തിയിരുന്നു. പ്രതിരോധം, നിർണായക ധാതുക്കൾ, കൃഷി, ഉരുക്ക്, സമുദ്ര സഹകരണം എന്നിവയുൾപ്പെടെ വിവിധ മേഖലകളിൽ നിരവധി ധാരണാപത്രങ്ങളിലും ഒപ്പുവച്ചു. ഇന്തോനേഷ്യയിലെ ഇന്ത്യൻ സമൂഹത്തെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു. ഇന്തോനേഷ്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ബിൻതാങ് അതിപൂർണ ഓഫ് ദി റിപ്പബ്ലിക് ഓഫ് ഇന്തോനേഷ്യ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചു. ബഹുമതി ഇന്ത്യയിലെ ജനങ്ങൾക്ക് സമർപ്പിക്കുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. ബഹുമതി ലഭിച്ചതിൽ ലോക്സഭാ സ്പീക്കർ ഓം ബിർള, കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ് സിംഗ്, ധർമ്മേന്ദ്ര പ്രധാൻ എന്നിവർ പ്രധാനമന്ത്രിക്ക് അഭിനന്ദനം അറിയിച്ചു. വയനാട് കള്ളാടി തുരങ്കപാത നിർമ്മാണ പ്രദേശത്തുണ്ടായ മണ്ണിടിച്ചിലിൽ 3 മരണം സ്ഥിരീകരിച്ചു. 18 പേരാണ് അപകടത്തിൽപ്പെട്ടത്. ഇതിൽ 10 പേരെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അവശേഷിക്കുന്ന 5 പേർക്കായി പ്രദേശത്ത് തെരച്ചിൽ തുടരുന്നു.

0: ഇരിക്കുകയാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
1: വെട്ടം പോകുന്ന സമയം വരെ തിരച്ചിൽ തുടരാനാണ് തീരുമാനം. എന്തായാലും രാത്രിയും തിരച്ചിൽ നടത്താനായി ലൈറ്റ് ഉൾപ്പെടെ സംവിധാനങ്ങൾ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. എന്നാൽ എത്രമാത്രം തിരച്ചിൽ പൂർത്തീകരിക്കാൻ അല്ലെങ്കിൽ തിരച്ചിൽ തുടരാൻ കഴിയുമെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. കാരണം ഇടയ്ക്കിടെ ശക്തമായ മഴയാണ്, മഴ തിരച്ചിലിനെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. എന്തായാലും മീനാക്ഷി പാലത്തിലെ മണ്ണ് നീക്കിക്കൊണ്ടിരിക്കുകയാണ്. മീനാക്ഷി പാലത്തിലെ മണ്ണ് പൂർണ്ണമായും നീക്കിയാൽ മാത്രമേ മേപ്പാടിയിലേക്ക് ഉൾപ്പെടെ ചുരൽമലയിലേക്ക് ഉൾപ്പെടെയുള്ള ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിയുകയുള്ളൂ.
0: വയനാട് മണ്ണിടിച്ചിൽ അപകടം ദൗർഭാഗ്യകരമായ സംഭവമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. തുരങ്കപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പ്രദേശത്ത് കൂട്ടിയിട്ടിരുന്ന മണ്ണ് നീക്കണമെന്ന നിർദ്ദേശം ജൂൺ 20 തന്നെ നൽകിയിരുന്നതാണെന്നും എന്നാൽ കരാറുകാർ നിർദ്ദേശങ്ങൾ പാലിച്ചില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. വയനാട് കല്ലാടിയിലുണ്ടായത് ഉരുൾപൊട്ടലല്ലെന്നും ശാസ്ത്രീയമല്ലാത്ത രീതിയിൽ മണ്ണ് കൂട്ടിയിട്ടതുമൂലമുണ്ടായ മനുഷ്യനിർമ്മിത ദുരന്തമാണെന്നും മന്ത്രി ടി സിദ്ദിഖ് അറിയിച്ചു. കല്ലാടിയിൽ മണ്ണിനടിയിൽ ആരെങ്കിലും അകപ്പെട്ടിട്ടുണ്ടോ എന്ന് കണ്ടെത്തി എത്രയും വേഗം രക്ഷപ്പെടുത്തുന്നതിനാണ് മുൻഗണന നൽകുന്നതെന്ന് മന്ത്രി എ പി അനിൽകുമാർ അറിയിച്ചു. വയനാട് മേപ്പാടി കല്ലാടി തുരങ്കപാത നിർമ്മാണ മേഖലയിൽ സർക്കാരിന്റെയും ദുരന്ത നിവാരണ വകുപ്പിന്റെയും പ്രവർത്തനങ്ങൾക്ക് പിന്തുണ അറിയിക്കുന്നതായും ആശ്രിതർക്ക് അടിയന്തര ധനസഹായം ലഭ്യമാക്കണമെന്നും പരിക്കേറ്റവർക്ക് സർക്കാർ സൌജന്യമായി വിദഗ്ധ ചികിത്സയും ധനസഹായവും ഉറപ്പുവരുത്തണമെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ നാളെ തുടക്കം. 2 യോഗത്തിൽ കേന്ദ്ര വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി അന്നപൂർണ ദേവി പങ്കെടുക്കും. വനിതാ കേന്ദ്രീകൃത വികസനം സംബന്ധിച്ച ചർച്ചകളിൽ ബ്രിക്സ് രാജ്യങ്ങളിൽ നിന്നുള്ള മന്ത്രിമാരും പങ്കെടുക്കുന്നുണ്ട്. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതിയുടെ യോഗം ഇന്നലെയും ഇന്നുമായി കൊച്ചിയിൽ നടന്നു. കേരളത്തിലെ പ്രധാന ആരോഗ്യ പദ്ധതികളുടെയും പൊതുജനാരോഗ്യ സംരംഭങ്ങളുടെയും നടപ്പാക്കലും പുരോഗതിയും കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദ വിലയിരുത്തി. സംസ്ഥാനത്ത് വിവിധ ആരോഗ്യ പദ്ധതികൾ ഫലപ്രദമായി നടപ്പാക്കുന്നതിന് കേരളം നിരവധി പ്രവർത്തനങ്ങൾ നടത്തിയതിനെ ആരോഗ്യമന്ത്രി കെ മുരളീധരനുമായി ചേർന്ന ഓൺലൈൻ യോഗത്തിൽ കേന്ദ്രമന്ത്രി അഭിനന്ദിച്ചു. കേരളത്തിന്റെ ആരോഗ്യരംഗം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് കേന്ദ്രത്തിന്റെ പിന്തുണ അദ്ദേഹം ഉറപ്പു നൽകി. സംസ്ഥാനത്ത് വിവിധ ദേശീയ ആരോഗ്യ പദ്ധതികളുടെ ഭാഗമായി കൈവരിച്ച പുരോഗതിയും ആരോഗ്യ സേവന വിതരണം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായി കേരള സർക്കാർ സ്വീകരിച്ചിട്ടുള്ള നടപടികളും ശ്രീ കെ മുരളീധരൻ കേന്ദ്രമന്ത്രിയെ ധരിപ്പിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ഒഴികെ എല്ലാ ജില്ലകളിലും നാളെ മഞ്ഞ ജാഗ്രതയാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് വയനാട്, കോഴിക്കോട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചു. രാജ്യത്ത് തെക്കുപടിഞ്ഞാറൻ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. പടിഞ്ഞാറൻ അറബിക്കടൽ, ഗുജറാത്ത്, ഹരിയാന, പഞ്ചാബ്, രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ കാലവർഷം കൂടുതൽ വ്യാപകമാകാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അതേസമയം ഗുജറാത്തിലും മഹാരാഷ്ട്രയിലും ശക്തമായ മഴ തുടരുകയാണ്. സൌരാഷ്ട്രയിലും ഗുജറാത്തിന്റെ തെക്കൻ ഭാഗങ്ങളിലും ദേശീയ, സംസ്ഥാന ദുരന്ത നിവാരണ സേനകളെ വിന്യസിച്ചിട്ടുണ്ട്. മഹാരാഷ്ട്രയിലെ പാൽഘർ, താനെ, പൂനെ എന്നിവിടങ്ങളിൽ കാലാവസ്ഥാ വകുപ്പ് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. ജമ്മുകാശ്മീരിലെ ദോഡ ജില്ലയിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ മേഘവിസ്ഫോടനത്തിൽ നിരവധി വീടുകളും കടകളും തകർന്നു. ആളപായമോ നാശനഷ്ടമോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. രാജ്യത്തെ യുവാക്കളുടെ ആത്മവിശ്വാസവും ഒത്തൊരുമയും ശക്തിപ്പെടുത്താൻ കായിക മേഖല വലിയ പങ്കുവഹിക്കുന്നതായി രാഷ്ട്രപതി ദ്രൗപദി മുർമു. 2026 ഡ്യൂറന്റ് കപ്പ് ടൂർണമെന്റ് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. ഫുട്ബോളിൽ ലോകത്തിലെ മുൻനിര ശക്തിയായി ഉയരാൻ ഇന്ത്യയ്ക്ക് ഇനിയും ഏറെ ദൂരം സഞ്ചരിക്കാനുണ്ടെന്നും അതിനായി എല്ലാവരും ഒരുമിച്ച് തയ്യാറെടുക്കണമെന്നും രാഷ്ട്രപതി ആഹ്വാനം ചെയ്തു.
3: ഫുട്ബോൾ വിശ്വത്തെ സബ്സെ ലോകപ്രിയ ഖേൽ മേ സേ ഏക് യേ ഖേൽ ഉത്കൃഷ്ടത ഏകത ഓർ ഖേൽ ഭാവന കാ ഏക് അനുപമ ഉദാഹരണ ഹേ. ഫുട്ബോൾ ലോഗോ കോ ഏക് ദൂസരെ സേ ജോഡ്ത ഖിലാഡിയോ കാ അച്ഛ പ്രദർശൻ സഭി ഖേൽ പ്രേമിയോ കോ ഉത്സാഹിത കരത ഖേൽ ഭാവന കാ മഹത്വ കേവല ഖേലോ തക് സീമിത നഹീ ഹേ യേ ഏക് മഹത്വപൂർണ ജീവൻ മൂല്യ ഹേ ജോ ഹമേ സമാനത സഹയോഗ ഓർ വിപരീത പരിസ്ഥിതിയോ മേ ഭീ ദൃഢ് ബനെ രഹനെ കി സീഖ് ദേതാ ഹേ.
0: ഫിഫ ലോകകപ്പ് പ്രീ ക്വാർട്ടറിൽ ഇന്ന് രാത്രി 9:30 നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന കരുത്തരായ ഈജിപ്ത്

0: ിനെ നേരിടും. ലയണൽ മെസ്സിയും മുഹമ്മദ് സലായും നേർക്കുനേർ വരുന്ന പോരാട്ടത്തിനായി ഫുട്ബോൾ ലോകം ആവേശപൂർവ്വം കാത്തിരിക്കുകയാണ്. രാത്രി 1:30 നടക്കുന്ന മത്സരത്തിൽ കൊളംബിയ സ്വിറ്റ്സർലൻഡിനെ നേരിടും. പ്രീ ക്വാർട്ടറിൽ ഇന്ന് അമേരിക്കയെ തകർത്ത് ബെൽജിയവും പോർച്ചുഗലിനെ ഏകപക്ഷീയമായ 1 പരാജയപ്പെടുത്തി സ്പെയിനും ക്വാർട്ടറിൽ കടന്നു. ഇന്ത്യ ഇംഗ്ലണ്ട് 2020 പരമ്പരയിലെ 3 മത്സരം ഇന്ന്. ഇന്ത്യൻ സമയം രാത്രി 10 ഇംഗ്ലണ്ടിലാണ് മത്സരം. പരമ്പരയിൽ ഇംഗ്ലണ്ട് 1-0 മുന്നിലാണ്. ലക്ഷദ്വീപിലെ വാർഷിക ചൂര ഉൽപാദനം അടുത്ത 5 50,000 ടണ്ണായി ഉയർത്തുമെന്ന് കേന്ദ്ര സർക്കാർ. ഇതിന്റെ മാസ്റ്റർ പ്ലാനിന് കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനത്തിൽ നടന്ന സംയുക്ത ഗുണഭോക്തൃ ചർച്ചയിൽ അന്തിമരൂപം നൽകി. ദ്വീപിലെ മത്സ്യത്തൊഴിലാളി സമൂഹത്തിന്റെ ഉപജീവനവും സാമ്പത്തിക സ്ഥിതിയും മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള വിപുലമായ പദ്ധതികളാണ് മാസ്റ്റർ പ്ലാനിലുള്ളത്. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായുള്ള വീടുകളുടെ വിവരശേഖരണം തുടരുന്നു. സെൽഫ് എന്യൂമറേഷൻ നടത്തിയവർക്ക് ഓൺലൈനിൽ ലഭിച്ച ഐഡി പരിശോധിച്ച് വിവരങ്ങൾ സ്ഥിരീകരിച്ച ശേഷമാണ് വിവരശേഖരണം നടത്തുന്നത്. സെൽഫ് എന്യൂമറേഷൻ നടത്താത്ത കുടുംബങ്ങളുടെ വിവരങ്ങൾ എന്യൂമറേറ്റർമാർ നേരിട്ട് രേഖപ്പെടുത്തും. ഇന്ത്യ ഇന്തോനേഷ്യ സഹകരണം മെച്ചപ്പെടുത്താൻ അവസരമേറെയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്തോനേഷ്യൻ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു. വയനാട് മേപ്പാടി തുരങ്കപാതയ്ക്ക് സമീപമുണ്ടായ മണ്ണിടിച്ചിലിൽ 3 സ്ഥിരീകരിച്ചു. മണ്ണ് നീക്കണമെന്ന നിർദ്ദേശം കരാറുകാർ പാലിച്ചില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മനുഷ്യനിർമ്മിത ദുരന്തമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. മലപ്പുറം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. 4 മഞ്ഞ ജാഗ്രത. കേരളത്തിലെ പ്രധാന ആരോഗ്യ പദ്ധതികളും പൊതുജനാരോഗ്യ സംരംഭങ്ങളും സംബന്ധിച്ച് കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദയും മന്ത്രി കെ മുരളീധരനും ഓൺലൈൻ യോഗം ചേർന്നു. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് നാളെ കൊച്ചിയിൽ തുടക്കം. കേന്ദ്രമന്ത്രി അന്നപൂർണ ദേവി പങ്കെടുക്കും. ഫിഫ ലോകകപ്പ് പ്രീ ക്വാർട്ടറിൽ ഇന്ന് അർജന്റീന ഈജിപ്തുമായി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: ആകാശവാണി തൃശൂർ.
2: അക്ഷര കേരളം.
3: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, അക്ഷര കേരളത്തിലേക്ക് ഏവർക്കും സ്നേഹസ്വാഗതം. ഇന്ന് അക്ഷര കേരളത്തിൽ ആദ്യം ഒരു ലഘു പ്രഭാഷണം കേൾക്കാം. മാധ്യമരംഗത്ത് ആകാശവാണിയുടെ അദ്വിതീയ സ്ഥാനം. ഈ വിഷയത്തെ അധികരിച്ച് ആകാശവാണി റിട്ടയേർഡ് അസിസ്റ്റന്റ് ഡയറക്ടറും മാധ്യമപ്രവർത്തകനുമായ ശ്രീ ആർ ശ്രീകണ്ഠൻ നായർ സംസാരിക്കുന്നു.
4: എന്റെ ഏറ്റവും വലിയ ജീവിതത്തിലെ കൗതുകം എനിക്ക് തോന്നിയത് ഒരു റേഡിയോ ശ്രോതാവായിട്ടിരിക്കുമ്പോൾ ഞാൻ എന്നും ആലോചിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, ഒരു മനുഷ്യൻ ഒരു സ്റ്റുഡിയോക്കുള്ളിലിരുന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങൾ എങ്ങനെയാണ് വിദൂരത്തിൽ എവിടെയോ ഇരുന്ന് ഒരു ശ്രോതാവ് അവൻ്റെ തലച്ചോറിലെ ഭാവനയ്ക്കനുസരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. ഒരു ദൃശ്യ മാധ്യമത്തിലേക്ക് ഞാൻ ചെന്ന് കയറുമ്പോൾ ഞാൻ നടപ്പിലാക്കിയ പരിപാടികളിൽ പലതും റേഡിയോയുടെ സ്വഭാവമുള്ളതായിരുന്നു. അപ്പോൾ എനിക്കൊരു ആത്മവിശ്വാസം ഉണ്ടാക്കിത്തന്ന ഒരു സ്ഥാപനം എന്ന നിലയിൽ എക്കാലത്തും ഈ ദൃശ്യമാധ്യമത്തിൻ്റെ ഇടനാഴിയിലൂടെ നടക്കുമ്പോഴും വാർത്താ ചാനലുകളിൽ ജോലി ചെയ്യുമ്പോഴും ഒക്കെ ആകാശവാണി എനിക്കൊരു കുടയാണ്, ഒരു സൗഹൃദത്തിൻ്റെ കുട, ഒരു സഹായത്തിൻ്റെ കുട. വാർത്താ ചാനലിലേക്ക് ഞാൻ വരുമ്പോൾ സംസാരം വ്യാപകമായി 485 ഇങ്ങനെ പറയുന്ന ഒരു വാർത്താ അവതരണ രീതി ടെലിവിഷനിൽ നിറഞ്ഞു നിൽക്കുമ്പോഴാണ് ഞാൻ റേഡിയോയിൽ നമ്മൾ വളരെ ഇങ്ങനെ അനൗപചാരികമായിട്ടൊക്കെ ഇനി സംസാരിച്ചൊരു ശീലമായിരുന്നു. ആ ശീലം വെച്ചാണ് ഞാൻ സംസാരിച്ചത്. ഹൃദയത്തിൽ നിന്ന് വരുന്ന ആത്മാർത്ഥമായ വാക്കുകൾ കൊണ്ട് നമുക്ക് സംസാരിക്കാൻ പറ്റുകയാണെങ്കിൽ അത് ടെലിവിഷനായാലും അത് റേഡിയോ ആയാലും ജനങ്ങളെ സ്വാധീനിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്ന് എനിക്ക് മനസ്സിലായി. ആകാശവാണിക്ക് തനതായൊരു സംസ്കാരം ഉണ്ടായിരുന്നു. അശ്വിനി വൈഷ്ണവ് എന്ന് പറഞ്ഞ കേന്ദ്രമന്ത്രിയോട് സംസാരിക്കാൻ എനിക്കൊരു അവസരം കിട്ടി. ഡൽഹി വെച്ചിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണാനായിട്ടൊരു മീറ്റിങ്ങിന് പോയതാണ്. അണ്ണ ഗോസ്വാമി പോലെ ഇന്ത്യയിലെ ടെലിവിഷൻ പ്രക്ഷേപണത്തിൽ മുന്നിൽ നിൽക്കുന്ന ചില ആളുകളൊക്കെ എന്നോടൊപ്പം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അവരോടൊപ്പം ഞാനുണ്ടായിരുന്നു. അപ്പം പ്രധാനമന്ത്രിയുടെ ഞങ്ങളോടുള്ള സംവാദം മിനിറ്റ് ചെയ്യാൻ വന്നതാണ് വാർത്താ വിതരണ മന്ത്രി. അപ്പോൾ നമ്മളൊക്കെ മിനിറ്റ് എഴുന്നുള്ളൂ. അദ്ദേഹം ഇങ്ങനെ എഴുതി കഴിഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തോട് അല്പനേരം സംസാരിച്ചു. അപ്പോൾ അണ്ണാ ഗോസ്വാമി പറഞ്ഞു, അദ്ദേഹത്തിന് ഓൾ ഇന്ത്യ റേഡിയോയും ദൂരദർശനുമായിട്ടുമൊക്കെ ചില ബന്ധങ്ങളുണ്ട്, അദ്ദേഹം അവിടെ ജോലി ചെയ്തിട്ടുണ്ട് എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. അപ്പം അശ്വിനി വൈഷ്ണവിന് വളരെ സന്തോഷമായി. ഒരുപക്ഷെ ഇത്രയും വലിയ

0: ഒരു ശൃംഖല ഓൾ ഇന്ത്യ റേഡിയോ പോലെ ലോകത്ത് മറ്റെവിടെയെങ്കിലും ഉണ്ടോ എന്നെനിക്ക് സംശയമാണെന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. റേഡിയോ എന്ന് പറയുന്ന ഒരു മാധ്യമത്തിന് വലിയ കരുത്തുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു പ്രക്ഷേപകനാണ് ഞാൻ. അപ്പോൾ എൻ്റെ ഇത്രയും കാലത്ത് ഏതാണ്ട് നിങ്ങൾ പറഞ്ഞ ഞാൻ 1984 തൃശ്ശൂർ ആകാശവാണിയിൽ ജോലിക്ക് ചെല്ലുന്നത്. ഇത്രയും കാലത്തെ റേഡിയോ ബന്ധവും ടെലിവിഷൻ ബന്ധങ്ങളും എനിക്കുണ്ട്. എൻ്റെ വാർത്തയ്ക്ക് മുന്നിലേക്ക് നടന്നു കയറിയാൻ ഞാൻ ഇപ്പോഴും എൻ്റെ പ്രക്ഷേപണത്തിൻ്റെ കരുത്ത് വെച്ച് അനുവദിക്കുന്നില്ല. എന്താണ് ഒരു റേഡിയോയുടെ കുഴപ്പം എന്ന് ഒരാൾ ഒരിക്കൽ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഒരു കടൽക്കരയിൽ ഒരു കാമുകനും കാമുകയും കൂടി ഇരിക്കുമ്പോൾ അവർ മൗനത്തിലാണെങ്കിൽ അത് പറയണം. അതാണ് ഈ റേഡിയോയുടെ പ്രശ്നം. അതായത്, എത്ര നേരമായി, നീ ഒന്നും സംസാരിക്കുന്നില്ലല്ലോ എന്ന് കാമുകൻ പറഞ്ഞാലേ കാമുകി മൗനത്തിലാണെന്ന് ശ്രോതാക്കൾക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ സ്റ്റുഡിയോയിൽ കറണ്ട് പോയെന്ന് വിചാരിക്കും. അതാണ് എൻ്റെ പ്രശ്നം. അതുപോലെ കാലൻ ഇപ്പോൾ പോത്തിൻ്റെ പുറത്ത് വരുവാണെങ്കിൽ അതും പറയണം. പോത്തിൻ്റെ പുറത്ത് ഇതാ കാലൻ വരികയാണ്, ഓ ഇന്ന് നല്ല കാഴ്ചയാണ് പോത്തെ എന്ന് പറയണം. മാത്രമല്ല, ഒരു മനുഷ്യൻ മരിച്ചു കിടക്കുകയാണെങ്കിലും റേഡിയോയിലാണെങ്കിൽ പറഞ്ഞേ പറ്റൂ, ഓ ഞാനിപ്പോൾ മരിക്കുമെന്നാണ് തോന്നുന്നത് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് വിറയൽ വരികയും ഈ അറ്റാക്ക് വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഹൃദയസ്തംഭനം വന്ന് ഞാനിപ്പോൾ മരിച്ചു പോകാൻ സാധ്യതയുണ്ട് ശ്രോതാക്കളെ എന്ന് പറഞ്ഞാലേ ഇയാൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇയാളെ ചാക്കാലെ അടുത്തു എന്നുള്ളത് ശ്രോതാവിന് മനസ്സിലാവും. അപ്പോൾ അത് എത്ര സുഖകരമായിട്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞു. എൻ്റെ ഗ്രാമത്തിലെ ഇടവഴികളിലൂടെ ഞാൻ ഈ തെങ്ങിൻ്റെ മണ്ടയിലൊക്കെ ആളുണ്ടോ നോക്കിയിട്ട് ഉറപ്പിച്ച് കേൾക്കുന്ന ഒരു സംഭവമായിരുന്നു രാമേന്ദ്രൻ ചേട്ടൻ്റെ ശബ്ദം അനിയിരിക്കുന്നത്. കൗതുക വാർത്തകൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. സത്യത്തിൽ എന്നെ ആകാശവാണിയിലേക്ക് വലിച്ച അടുപ്പിച്ച ആളാരാണെന്ന് ചോദിച്ചാൽ രാമേന്ദ്രൻ ചേട്ടനാണ്. ഈ ഇദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൻ്റെ ഒരു ഗാംഭീര്യവും അതിലെ നാടകീയതയും എന്നെ വല്ലാതെ ആകർഷിച്ചിട്ടുണ്ട്. അപകർഷത എന്ന് പറയുന്ന ഒരു സംഭവം ആകാശവാണി എന്ന് പറയുന്ന ഒരു മാധ്യമത്തിന് ആവശ്യമില്ല. കാരണം ലോകം കണ്ട ഏറ്റവും വലിയ കരുത്തുള്ള ഒരു പ്രക്ഷേപണ ശൃംഖലയാണ് ആകാശവാണി. ഒരു പ്രക്ഷേപകൻ്റെ ലൈഫിൽ ഒരുപാട് ധർമ്മസങ്കടങ്ങൾ ഉണ്ടാകും. ഞാൻ എൻ്റെ കൂടെ പ്രവർത്തിക്കുന്നതോട് പറയുന്നറിയാമോ, നിങ്ങൾ രണ്ട് ചുവട് വീഴുമ്പോൾ മൂന്ന് ചുവട് ഓടിക്കയറാനുള്ള ഒരു കരുത്ത് നിങ്ങൾ ഹൃദയസ്ഥമാക്കണം. അങ്ങനെയാണ് നിങ്ങളെ ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ല. അപ്പോൾ ഞാനിപ്പോഴും ഈ ആകാശവാണിയിലും ദൂരദർശനിലും ഒരു തിരിച്ചുവരവിന് ഒരുങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ, അവിടെ എന്തെങ്കിലും സേവനം അനുഷ്ഠിക്കാനുള്ള അവസരം ഉണ്ടായാൽ ഞാനിപ്പോഴും കൈവിടത്തില്ല. ഇത് നമുക്ക് പെറ്റമ്മ എന്നൊക്കെ പറയുന്ന പോലെ ഒരു വികാരമാണ് ഈ തൃശ്ശൂരിലെ ആകാശവാണി നിലയം.
1: മാധ്യമരംഗത്ത് ആകാശവാണിയുടെ അദ്വിതീയ സ്ഥാനം, ഈ വിഷയത്തെ അധികരിച്ച് ആകാശവാണി റിട്ടയേർഡ് അസിസ്റ്റന്റ് ഡയറക്ടറും മാധ്യമപ്രവർത്തകനുമായ ശ്രീ ആർ ശ്രീകണ്ഠൻ നായർ സംസാരിക്കുകയായിരുന്നു ഇതുവരെ. പ്രിയരേ, ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന വൈക്കം മുഹമ്മദ് ബഷീർ 1994 ജൂലൈ 5 നമ്മോട് വിട പറഞ്ഞത്. ആ അതുല്യ പ്രതിഭ നമ്മെ ഒരേ സമയം ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്തു. നർമ്മത്തിൽ പൊതിഞ്ഞ സാമൂഹ്യ വിമർശനത്തിലൂടെ, സാധാരണക്കാരുടെ ഹൃദയത്തോട് ചേർന്ന ഭാഷയിലൂടെ അദ്ദേഹം ജനകീയനായി. സാഹിത്യ ലോകത്തിലേക്ക് ഒരു ബഷീറിയൻ എഴുത്തുരീതി സമ്മാനിച്ച അദ്ദേഹത്തിന്റെ കൃതികൾ വായനക്കാർക്ക് ഇന്നും ഏറെ പ്രിയപ്പെട്ടതാണ്. അക്ഷരകേരളത്തിൽ അടുത്തതായി ബഷീർ അനുസ്മരണം കേൾക്കാം. അവതരിപ്പിക്കുന്നത് കഥാകൃത്തും നോവലിസ്റ്റുമായ ശ്രീ കെ ഉണ്ണികൃഷ്ണൻ.
2: മലയാളികൾ ഏറെ സ്നേഹത്തോടെയും അതിലേറെ ബഹുമാനത്തോടെയും ബേപ്പൂർ സുൽത്താൻ എന്ന് വിളിച്ച് ആദരിച്ച ആരാധിച്ച വൈക്കം മുഹമ്മദ് ബഷീർ ഓർമ്മയായിട്ട് 32 പിന്നിടുകയാണ്. ബഷീർ നമുക്ക് സമ്മാനിച്ച കഥാപാത്രങ്ങൾ, ജീവിതകഥ സന്ദർഭങ്ങൾ ഇന്നും എന്നും ചർച്ചകൾക്ക് നമ്മുടെ മനസ്സിനെ വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത്രയേറെ ബന്ധമുണ്ട് ഓരോ കഥാപാത്രങ്ങൾക്കും ഓരോ കഥാസന്ദർഭങ്ങൾക്കും നമ്മുടെ ജീവിതവുമായിട്ട്. ഒരേ സമയം നമ്മെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചിലപ്പോഴെങ്കിലും കരയിപ്പിക്കുകയും ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ ആ കഥാശാഖയിൽ പിറന്ന ഓരോ കഥാപാത്രങ്ങളും ഒന്നല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ നമ്മോട്, നമ്മുടെ ജീവിതത്തിനോട് ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മറ്റേത് കഥാകൃത്തുക്കളെക്കാളും ജീവിത അനുഭവങ്ങൾ അദ്ദേഹത്തിന് സ്വായത്തമായി ലഭിച്ചിരുന്നു എന്നുള്ളതാണ് വസ്തുത. ആ കാലഘട്ടത്തിൽ പണ്ഡിത സമൂഹം എന്നറിയപ്പെടുന്ന ഒരു കൂട്ടം ആൾക്കാരുടെ കയ്യിൽ സാഹിത്യവും ഭാഷയും ഉണ്ടായിരുന്നപ്പോഴും മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷയിൽ, സാധാരണക്കാരൻ്റെ ഭാഷയിൽ, അവൻ സംസാരിക്കുന്ന ശൈലിയിൽ കഥകൾ എഴുതുകയും കഥാപാത്രങ്ങളെ സൃഷ്ടിക്കുകയും ചെയ്തപ്പോൾ അംഗീകരിക്കപ്പെടുകയുണ്ടായി എന്നുള്ളത് ഒരു സോ

സ്വാഭാവിക നീതി മാത്രമാണ്. ഒരുപക്ഷെ ഇന്നും ആ കഥാപാത്രങ്ങൾക്കും കഥാപരിസരങ്ങൾക്കും പ്രാധാന്യം കിട്ടുന്നതും പ്രസക്തി ഉണ്ടാകുന്നതും നമ്മുടെ ജീവിതവുമായിട്ട് അതെല്ലാം ഇന്നും അത്രയധികം ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. ഇത്രയധികം അനുഭവങ്ങളുള്ള ഒരാൾ മലയാള സാഹിത്യത്തിൽ കുറവാണ് എന്ന് പറയേണ്ടി വരും. തൻ്റെ അനുഭവങ്ങളും പരിചിതമായ കഥാപരിസരങ്ങളും അതിനെല്ലാം ഉപരി തനിക്ക് ചുറ്റുമുള്ള കഥാപാത്രങ്ങളെ, അത് മനുഷ്യനുണ്ടാകാം, മൃഗങ്ങളുണ്ടാകാം, സസ്യ ജീവജാലങ്ങളെല്ലാം ഉണ്ടാകാം, അതെല്ലാം ഒരു കഥാലോകത്ത് തൻ്റെ കഥാപാത്രങ്ങളായി സൃഷ്ടിച്ചുകൊണ്ട് നമുക്ക് പരിചയമുള്ള ആ പരിസരത്തെ തുറന്ന് എഴുതി കാണിച്ചു തരികയാണ് ബഷീർ തൻ്റെ കൃതികളിലൂടെ.

മനുഷ്യനുണ്ടാകാം, മൃഗങ്ങളുണ്ടാകാം, സസ്യജീവജാലങ്ങളെല്ലാം ഉണ്ടാകാം. അതെല്ലാം ഒരു കഥാലോകത്ത് തൻ്റെ കഥാപാത്രങ്ങളായി സൃഷ്ടിച്ചുകൊണ്ട് നമുക്ക് പരിചയതുമുള്ള ആ പരിസരത്തെ തുറന്ന് എഴുതി കാണിച്ചു തരികയാണ് ബഷീർ തൻ്റെ കൃതികളിലൂടെ ചെയ്തത്. നിരന്തരമായ യാത്രകൾ, ഒരുപക്ഷെ ജീവിതത്തിന്റെ പൊരുളുകൾ അന്വേഷിച്ചുകൊണ്ടുള്ള യാത്രകളോ ജീവിത ക്ലേശത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള യാത്രകളോ എന്നിന്നും നിരീക്ഷക കുലത്തിന് കണ്ടുപിടിക്കാനാവാത്ത യാത്രകൾ, അദ്ദേഹത്തിന് സമ്മാനിച്ചിട്ടുള്ള അനുഭവങ്ങൾ നിരവധിയാണ്. സ്വാതന്ത്ര്യസമര പ്രസ്ഥാനവുമായിട്ട് അദ്ദേഹം ചേർന്ന് നിന്നുകൊണ്ട് ഒട്ടനവധി സമരങ്ങളിൽ പങ്കെടുക്കുകയുണ്ടായി. ഗാന്ധിജിയെ കണ്ട നിമിഷത്തിൽ തന്നെ ഞാൻ ഗാന്ധിജിയെ തൊട്ടു എന്ന് പറയാൻ അദ്ദേഹം സന്മനസ് കാണിച്ചു. അതൊരു വലിയ സംഭവം തന്നെയായിരുന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലൂടെ പൊതുപ്രവർത്തന രംഗത്തും അദ്ദേഹം ജയിൽവാസം ഉൾപ്പെടെയുള്ള അനുഭവിച്ചൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതിനുശേഷമുള്ള തിരിച്ചുവരവിലാണ് ആ പുസ്തകങ്ങളുടെ രചനയിലേക്ക് അദ്ദേഹം കടക്കുന്നത്. ബാല്യകാല സഖി ആയിരുന്നു ഒരു പരിധിവരെ അദ്ദേഹത്തിന്റെ ആദ്യത്തെ അറിയപ്പെടുന്ന കഥ എന്ന് വേണമെങ്കിൽ പറയാം. സുഹറ ബാല്യകാല സഖിയിലൂടെ നമ്മോട് പങ്കുവയ്ക്കുന്ന ജീവിതാനുഭവങ്ങളും ജീവിത ദർശനങ്ങളും ചെറുതായ ഒന്നല്ല. എഴുത്തിന്റെ ആ ശൈലി, ആ ലാളിത്യം, അതിൽ നർമ്മഭാവനയിലൂടെ അദ്ദേഹം പുറത്തു കൊണ്ടുവരുന്ന ജീവിത യാഥാർത്ഥ്യങ്ങൾ, പ്രതിസന്ധികൾ, തത്വസംഹിതകൾ ഒക്കെ തന്നെ അന്നത്തെ വായനാ സമൂഹവും ഇന്നത്തെ വായനാ സമൂഹവും ഒരുപോലെ കൈനീട്ടി അംഗീകരിക്കുന്നു എന്നുള്ളതാണ്. തന്റെ അനുഭവങ്ങൾ തനിക്ക് സ്വായത്തമായിട്ട് അല്ലെങ്കിൽ താൻ നേരിടേണ്ടി വന്നിട്ടുള്ള പ്രതിസന്ധികളൊക്കെ തന്നെ കഥയുടെ വിഷയങ്ങളായിട്ട് അദ്ദേഹം രൂപം കൊടുക്കുകയുണ്ടായി. മതിലുകൾ അത്തരത്തിൽ നമുക്ക് എടുത്തു പറയാവുന്ന ഒരു കൃതിയാണ്. ഒരു മതിലിന്റെ അപ്പുറവും ഇപ്പുറവും നിന്ന് ജീവിതത്തെ കാണാൻ ശ്രമിക്കുന്ന രണ്ട് കഥാപാത്രങ്ങൾ, ബഷീർ തന്നെയാണ് ഒരു കഥാപാത്രം. നാരായണിലൂടെ അദ്ദേഹം കൊണ്ടുവരുന്ന ജീവിതത്തിന്റെ ചില ദർശനങ്ങൾ മലയാള സാഹിത്യത്തിൽ അത്യപൂർവമാണ്. വിവാഹശേഷം കുടുംബത്തിനോടൊപ്പം അദ്ദേഹം ബേപ്പൂരിൽ സ്ഥിരതാമസമായപ്പോൾ ആ വീട്ടിലുണ്ടാകുന്ന എല്ലാം തന്നെ അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളായി മാറുന്നു എന്നുള്ളതാണ് പാത്തുമ്മയുടെ ആട് നമ്മൾ കാണിച്ചത്. ഒരാടിനെ മുഖ്യ കഥാപാത്രമാക്കിക്കൊണ്ട് എത്ര ലളിതമായിട്ടാണ് അദ്ദേഹം കഥ പറഞ്ഞു പോകുന്നത്. ഇന്നും എത്ര രസകരമായിട്ടാണ് നമ്മൾ ആ കഥ വായിക്കുകയും അതിനെ വിലയിരുത്തുകയും ചെയ്യുന്നത്. നർമ്മബോധത്തോടെ സാഹിത്യത്തെ കൈകാര്യം ചെയ്യുന്നത്, അതിലെല്ലാം ഉപരി ഒരു തത്വശാസ്ത്രത്തെ, ജീവിതം എന്ന സമരത്തെ അവതരിപ്പിക്കുന്നത് ബഷീർ കാണിച്ച ആ വൈദഗ്ധ്യപാരമാണ് എന്ന് പറയാതെ വയ്യ. ആ വൈവിധ്യത്തിന്റെ പാതയിലൂടെ അദ്ദേഹത്തിന്റെ സഞ്ചാരം എഴുത്തു ലോകത്ത് ഒരൊറ്റയാനാക്കി അദ്ദേഹത്തെ മാറ്റി എന്നുള്ളതാണ്. നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ആ കാലഘട്ടത്തിലെ സമൂഹം എഴുത്തിനെയും സാഹിത്യത്തെയും ഭാഷയും ഒക്കെ എങ്ങനെ കണ്ടിരുന്നു എന്നുള്ളതാണ്. ആ ഒരു ഘട്ടത്തിലാണ് അതിവിപ്ലവകരമായി ഒരു മാറ്റത്തിന് തുടക്കമിട്ടുകൊണ്ട് ബഷീർ കടന്നു വന്നത്. ഒരുപക്ഷെ ആ പാതയിൽ ഇന്ന് നോക്കിയാലും ബഷീർ മാത്രമേ ഉള്ളൂ എന്ന് പറയേണ്ടി വരും. എന്റെ ഉപ്പുപ്പക്കാരൻ ആനയുണ്ടായിരുന്നു, ആനവാരിയും പൊൻകുരിശ്, അല്ലെങ്കിൽ പ്രേമലേഖനത്തിലെ കേശവൻ നായർ, സാറാമ തുടങ്ങിയതൊക്കെ തന്നെ വിപ്ലവകരമായ കഥാപാത്രങ്ങൾ. അതൊക്കെ ആ സമൂഹത്തിന്റെ പ്രതിച്ഛായയായിരുന്നു എന്ന് പറയേണ്ടി വരും. ഒരു കണ്ണാടി എടുത്തു വെച്ച് അന്നത്തെ സമൂഹത്തെ നമ്മൾ നോക്കിയാൽ ആ കഥാപാത്രങ്ങളെല്ലാം ആ സമൂഹത്തിന്റെ ദൃഷ്ടാന്തങ്ങളായിരുന്നു. ഇന്നും നമ്മോടൊപ്പം ജീവിച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾ. അതുകൊണ്ടായിരിക്കാം ഇന്നത്തെ സമൂഹവും രണ്ടു കൈ നീട്ടി സജീവമാക്കി നിരന്തരമായി ബഷീർ കഥകൾ ചർച്ച ചെയ്യുന്നു. ഒരേ സമയം നമ്മൾ ചിരിപ്പിക്കുന്നുണ്ട്, ചിന്തിപ്പിക്കുന്നുണ്ട്, അതോടൊപ്പം നമ്മളെ സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടുവാനും അദ്ദേഹത്തിന്റെ കഥകൾ പഠിപ്പിക്കുന്നു എന്നുള്ളത് ഭൂമിയുടെ അവകാശികളിലും ശബ്ദങ്ങളിലൊക്കെ തന്നെ അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട്. അനടക്ക നിമിഷത്തിൽ അത് അദ്ദേഹം ആവർത്തിച്ച് തന്നെ പറയാൻ ശ്രമിക്കുന്നുണ്ട്. നീലവെളിച്ചം പോലുള്ള ഒരു കഥയിലൂടെ മലയാളത്തിലെ ആദ്യത്തെ ഒരു ലക്ഷണമൊത്ത ഹൊറർ കഥ അവതരിപ്പിക്കുമ്പോൾ ഇതിലേതാണ് യാഥാർത്ഥ്യം അല്ലെങ്കിൽ ഏതാണ് മിഥ്യ എന്ന് തിരിച്ചറിയാൻ വയ്യാതെ പകച്ചു നിൽക്കുന്ന മാനസികാവസ്ഥയിലേക്ക് വായനക്കാരൻ മാറുന്നുണ്ട്. അത് തന്നെയല്ലേ ഒരു കഥാകാരന്റെ ഏറ്റവും വലിയ കഴിവ് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്നത്. പ്രവാചകനോ പണ്ഡിതനോ അല്ലാത്തൊരാൾ, സാധാരണക്കാരിൽ സാധാരണക്കാരനായി മാത്രം ജീവിച്ചിരുന്ന ഒരാൾ, ഒരു മാംഗോസ്റ്റിൻ മരത്തിന് കീഴിൽ സ്വന്തം ചാരികസരിൽ നിന്ന് ലോകത്തെ കണ്ടൊരാൾ, ഇത്രയധികം നർമ്മത്തോടെ, ഇത്രയധികം ലാഘവത്തോടെ ജീവിതത്തെ സമീപിക്കുകയും ജീവിതത്തിന്റെ പ്രതിസന്ധികളെ നേരിട്ടപ്പോഴും അതിനെയെല്ലാം കഥാപാത്രങ്ങളിലേക്ക് ഉൾക്കൊള്ളിച്ചുകൊണ്ട് മലയാളികൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് മറ്റേത് കഥാകാരാണ് നമുക്കുള്ളത്. അതുകൊണ്ടൊക്കെ ആവാം ബഷീർ ഇന്നും മലയാളികളുടെ ചർച്ചയിൽ സജീവ വിഷയമാണ്. ബഷീറിന്റെ കഥാപാത്രങ്ങൾ നമ്മോടൊപ്പം സഞ്ചരിക്കുന്നവരാണ്. ആ കഥാസന്ദർഭങ്ങൾ നാം ഇന്നും നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നു. നമ്മുടെ മുന്നിൽ സംഭവിക്കുന്നത് തന്നെയാണ് അദ്ദേഹം എഴുതി വെച്ചിരിക്കുന്നത്. ഒരുപക്ഷെ കാലാനുവർത്തിയായി നിൽക്കേണ്ട കഥകൾ എന്ന രൂപത്തിലേക്ക് അദ്ദേഹത്തിന്റെ കഥകൾ മാറുന്നതിന്റെ കാരണവും അത് തന്നെയാണ്. ഇത്ര ജീവിതഗന്ധിയായ ഓരോ കഥകളും അവതരിപ്പിക്കുമ്പോഴും ഒട്ടും നന്മഭാവം കുറയാതെ അവതരിപ്പിച്ചു എന്നുള്ളത് എത്രയോ വ്യത്യസ്തമായ ഒരു കാര്യമാണ്. നമ്മളിലെ എത്ര എഴുത്തുകാർക്ക് അതിന് കഴിയുന്നുണ്ട് എന്ന് നാം പരിശോധിക്കേണ്ടതുണ്ട്. ഇനിയും ഇനിയും എത്ര കോടി വർഷങ്ങൾ കഴിഞ്ഞാലും ബഷീർ നമ്മൾ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിച്ച്, നമുക്ക് സമ്മാനിച്ച് കടന്നുപോയ കഥാപാത്രങ്ങളും കഥാപരിസരങ്ങളും ഒക്കെ തന്നെ ഭൂമി ഉള്ളിടത്തോളം കാലം ചർച്ചകൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കും.

0: ഇരിക്കും, നിരന്തരമായ സംവാദ വിഷയമായിക്കൊണ്ടിരിക്കും, എന്നും ജീവിതഗന്ധിയായി നമ്മളെ ചുറ്റിപ്പടർന്നുകൊണ്ടിരിക്കും എന്നുള്ളതിൽ തർക്കമേയില്ല. വായനാ ലോകത്തിനും നിരൂപക ലോകത്തിനും ഇന്നും ജ്ഞാതമായ എത്രയോ കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ കഥകളിലൂടെ കടന്നുപോയിട്ടുണ്ട്. അതിനൊക്കെ ഇനിയും എത്രയോ പഠനങ്ങൾ വേണ്ടി വരും എന്നുകൂടി ഈ ദിനത്തിൽ നമ്മൾ ആലോചിക്കേണ്ടത് ഉചിതമായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു സാധാരണക്കാരന്റെ ജീവിതം സാധാരണക്കാരന്റെ സാഹിത്യത്തിലൂടെ അവന് പറഞ്ഞുകൊടുത്തു. എല്ലാ കഥാപാത്രങ്ങളെയും നന്മയുള്ള കഥാപാത്രങ്ങളായി അവതരിപ്പിച്ചു. അവൻ കള്ളനാകട്ടെ, കൊള്ളക്കാരനാകട്ടെ, ആരുമാകട്ടെ, എത്ര കുറ്റവാളിയാണെങ്കിലും നന്മയുള്ള കഥാപാത്രമായി അവതരിപ്പിക്കുന്നത് ബഷീർ കാണിച്ച ആ ഒരു ധീരത, ഇതിഹാസം എഴുതാത്ത ഇതിഹാസകാരനാണ് ബഷീർ.
1: ബഷീർ അനുസ്മരണമാണ് ഇതുവരെ കേട്ടത്. അവതരിപ്പിച്ചത് കഥാകൃത്തും നോവലിസ്റ്റുമായ ശ്രീ കെ ഉണ്ണികൃഷ്ണൻ.
2: അക്ഷര കേരളം സമാപിച്ചു. നിർവഹണ സഹായം ശ്രീനന്ദിനി സജീവ്. നിർവഹണം അഞ്ജു പി അർജുനൻ.
3: അക്ഷര കേരളം.

0: ആകാശവാണി തൃശൂർ.
1: റൈറ്റ് ട്രാക്ക്. വിദ്യാഭ്യാസ തൊഴിൽ മേഖലയിലേക്കൊരു വഴികാട്ടി.
2: ശരിയായ തീരുമാനങ്ങൾ ശരിയായ സമയത്ത് എടുക്കുന്നവർക്കേ ജീവിത വിജയം കരഗതമാവൂ എന്ന് നമുക്കൊക്കെ അറിയാം. നിർണായക ഘട്ടങ്ങളിലെ തീരുമാനങ്ങളാണ് പിന്നീട് അങ്ങോട്ടുള്ള ജീവിതഗതി നിർണയിക്കുന്നത്. ഏത് കോഴ്സ് എടുക്കണം, ഏത് കോളേജിൽ ചേരണം, എനിക്ക് അനുയോജ്യമായ കോഴ്സ് ഏതാണ്, എന്തിനാണ് ജോലി സാധ്യത കൂടുതൽ, നിങ്ങളുടെ ഇത്തരം സംശയങ്ങൾക്കുള്ള മറുപടിയാണ് റൈറ്റ് ട്രാക്ക് എന്ന ഈ പരിപാടി.
3: കാലത്തിനനുസൃതമായ കോഴ്സുകൾ തിരഞ്ഞെടുത്ത് പഠിക്കുന്നത് തൊഴിൽ വിപണിയിൽ വിദ്യാർത്ഥികളുടെ മൂല്യം വർദ്ധിപ്പിക്കും. പുതുകാലത്തിൽ പ്രസക്തിയേറിയുള്ള ചില കോഴ്സുകൾ നമുക്കിന്ന് പരിചയപ്പെടാം. ഈ കോഴ്സുകളെക്കുറിച്ച് നമ്മോട് സംസാരിക്കുന്നത് എഡ്യൂക്കേഷൻ കരിയർ കൺസൾട്ടന്റ് ഡോക്ടർ ടി പി സേതുമാധവൻ.
4: രാജ്യത്ത് ഏറെ വികസനം വരാനിരിക്കുന്നൊരു മേഖലയാണ് ഡിഫൻസ് ടെക്നോളജി. ഡിഫൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് ടെക്നോളജി കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ കീഴിലുള്ള സ്ഥാപനമാണ്. വ്യവസായ സ്ഥാപനങ്ങളുമായുള്ള സഹകരണത്തിലൂടെ മികച്ച പ്ലേസ്മെൻ്റ് ഉറപ്പുവരുത്തുന്ന സ്ഥാപനമാണിത്. എയ്റോസ്പേസ് എഞ്ചിനീയറിംഗ്, മോഡലിംഗ് ആൻഡ് സിമുലേഷൻ, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ടെക്നോളജി മാനേജ്മെൻറ്റ്, ഡാറ്റാ സയൻസ്, സൈബർ സെക്യൂരിറ്റി, റിന്യൂവബിൾ എനർജി, നാനോ സയൻസ് ആൻഡ് ടെക്നോളജി, ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്, സെൻസർ ടെക്നോളജി, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, മെറ്റീരിയൽസ് എഞ്ചിനീയറിംഗ്, ഓട്ടോമേഷൻ ആൻഡ് റോബോട്ടിക്സ്, ഇൻഡസ്ട്രിയൽ സിസ്റ്റംസ് എഞ്ചിനീയറിംഗ് എന്നിവയിൽ എം ടെക് പ്രോഗ്രാമുകളുണ്ട്. ഫുഡ് ടെക്നോളജി, മെറ്റീരിയൽ സയൻസ്, അപ്ലൈഡ് കെമിസ്ട്രി, ഫോട്ടോണിക്സ്, അപ്ലൈഡ് ഫിസിക്സ്, ഡാറ്റാ സയൻസ് എന്നിവയിൽ എം എസ് സി പ്രോഗ്രാമുകളുമുണ്ട്. ഡിഫൻസ് ടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മികച്ച പ്ലേസ്മെൻ്റ് ഉണ്ട്. വ്യവസായ സ്ഥാപനങ്ങളുമായുള്ള അക്കാഡമിയ ഇൻഡസ്ട്രി ഇൻ്റർഫേസ് വളരെ കൂടുതലുമാണ്. കോവിഡിന് ശേഷം വളരെ കരുത്താർജിച്ചു വരുന്നൊരു മേഖലയാണ് കോസ്മെറ്റോളജി. കോസ്മെറ്റോളജിക്ക് വളരെയേറെ അവസരങ്ങളുണ്ട്. സൗന്ദര്യവർദ്ധക കോഴ്സായ കോസ്മെറ്റോളജി രാജ്യത്തിനകത്തും വിദേശത്തും നിരവധി സർവകലാശാലകൾ ഓഫർ ചെയ്യുന്നുണ്ട്. ഇതിൽ ബിരുദ, ബിരുദാനന്തര, ഡിപ്ലോമ, സ്കിൽ വികസന കോഴ്സുകളുണ്ട്. പ്ലസ് ടുവിന് ശേഷം വിദ്യാർത്ഥികൾക്ക് ചേരാൻ നിരവധി പ്രോഗ്രാമുകളുണ്ട്. കോഴ്സ് പൂർത്തിയാക്കിയവർക്ക് ടെക്നീഷ്യൻ, സൂപ്പർവൈസർ, മാനേജീരിയ തലത്തിലുള്ള സ്കിൽ വികസന പ്രോഗ്രാമുകളുമുണ്ട്. സിംബയോസിസ് യൂണിവേഴ്സിറ്റിയിൽ ബി എസ് സി ബ്യൂട്ടി ആൻഡ് വെൽനസ് പ്രോഗ്രാമുണ്ട്. കോസ്മെറ്റോളജിയുടെ വിവിധ ബ്രാഞ്ചുകളിൽ സർട്ടിഫിക്കറ്റ്, ഡിപ്ലോമ, ബിരുദാനന്തര പ്രോഗ്രാമുകളുമുണ്ട്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലേസർ ആൻഡ് എസ്തെറ്റിക് മെഡിസിൻ, പേൾ അക്കാഡമി, പൂനെയിലെ

0: ഭാരതീയ വിദ്യാപീഠം കേന്ദ്ര വാണിജ്യ വകുപ്പിൻ്റെ കീഴിലുള്ള IGMPI ഫാക്കൽറ്റി ഓഫ് കോസ്മെറ്റിക് ടെക്നോളജി, ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്മെറ്റിക് സർജറി ആൻഡ് എസ്തെറ്റിക് മെഡിസിൻ എന്നിവയിൽ മെഡിക്കൽ കോസ്മെറ്റോളജി കോഴ്സുകളുമുണ്ട്. നിരവധി അംഗീകാരമില്ലാത്ത വ്യാജ സ്ഥാപനങ്ങൾ ഈ മേഖലയിലുണ്ട്. സന്ദീപ് യൂണിവേഴ്സിറ്റിയിൽ BSc MSc ബ്യൂട്ടി കോസ്മെറ്റോളജി കോഴ്സുകളുണ്ട്. ബിരുദാനന്തര തലത്തിൽ ഫേഷ്യൽ ആൻഡ് ബോഡി കോസ്മെറ്റിക്സുമുണ്ട്. കേരളത്തിൽ അസാപ് VLCC എന്നിവ കോസ്മെറ്റോളജി ബ്യൂട്ടി തെറാപ്പി പ്രോഗ്രാമുകൾ ഓഫർ ചെയ്തു വരുന്നു. അഡ്വാൻസ്ഡ് കോസ്മെറ്റിക് സയൻസ്, കോസ്മെറ്റിക് ഫോർമുലേഷൻ ആൻഡ് ഇൻഡസ്ട്രിയലൈസേഷൻ, വെൽനസ്, സ്പാ സർവീസസ്, ഡിസൈൻ ആൻഡ് മാനേജ്മെൻറ്റ്, കോസ്മെറ്റോളജി എന്നിവ UKയിലും യൂറോപ്യൻ രാജ്യങ്ങളിലുമുള്ള പ്രധാനപ്പെട്ട ബിരുദാനന്തര പ്രോഗ്രാമുകളാണ്. ബാഴ്സലോണ, സ്പെയിൻ, സ്വീഡൻ, പോളണ്ട്, അമേരിക്ക, കാനഡ, അയർലൻഡ്, സ്കോട്ട്ലൻഡ്, സിഡ്നി, ടൊറൻ്റോ, ഫ്രാൻസ്, ഇറ്റലി, ഇസ്റ്റോണിയ, UK, സൗത്ത് കൊറിയ എന്നിവിടങ്ങളിൽ മികച്ച കോസ്മെറ്റോളജി പ്രോഗ്രാമുകളുണ്ട്. മെഡിക്കൽ കോസ്മെറ്റോളജിയിൽ MD ഡെർമറ്റോളജി പഠിച്ചവർക്ക് മാത്രമേ നാഷണൽ മെഡിക്കൽ കമ്മീഷൻ്റെ നിബന്ധന പ്രകാരം പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കൂ. പ്രൊഫഷണൽ മേക്കപ്പ്, ബ്യൂട്ടി കൾച്ചർ, എസ്തെറ്റിക്സ്, ബ്യൂട്ടി ആൻഡ് സ്പാ മാനേജ്മെൻറ്റ്, ഹെയർ ഡിസൈനിങ്, കോസ്മെറ്റിക് ടെക്നോളജി എന്നിവയിൽ മികച്ച കോഴ്സുകൾ വിദേശത്തുണ്ട്. കോസ്മെറ്റിക് ടെക്നോളജിയിൽ ഡിപ്ലോമ, BTech, MTech പ്രോഗ്രാമുകളുമുണ്ട്. രാജ്യത്തിനകത്തും വിദേശത്തും കോഴ്സ് പൂർത്തിയാക്കിയവർക്ക് അവസരങ്ങൾ ഏറെയുണ്ട്. സംരംഭകത്വ സാധ്യതയുമുണ്ട്. അമേരിക്കയിലും യൂറോപ്യൻ രാജ്യങ്ങളിലും മികച്ച തൊഴിലവസരങ്ങൾ ലഭിക്കും. അംഗീകാരമുള്ള സ്ഥാപനങ്ങളിൽ നിന്നും കോഴ്സ് പൂർത്തിയാക്കാൻ വിദ്യാർത്ഥികൾ ശ്രമിക്കണം. +2 പൂർത്തിയാക്കിയവർക്കും ബിരുദധാരികൾക്കുമുള്ള വിവിധ പ്രോഗ്രാമുകളുണ്ട്. ഏത് വിഷയം പഠിച്ചവർക്കും കോസ്മെറ്റോളജി പ്രോഗ്രാമിന് ചേരാം. പക്ഷേ മെഡിക്കൽ കോസ്മെറ്റോളജി തെറ്റിദ്ധരിക്കുന്നവരുണ്ട്. മെഡിക്കൽ കോസ്മെറ്റോളജി രംഗത്ത് പോകണമെങ്കിൽ MBBS പൂർത്തിയാക്കി, MD ഡെർമറ്റോളജി പൂർത്തിയാക്കി മാത്രമേ മെഡിക്കൽ കോസ്മെറ്റോളജി പ്രോഗ്രാമിന് പോകാൻ സാധിക്കുകയുള്ളൂ. മെഡിക്കൽ കോസ്മെറ്റോളജി നാഷണൽ മെഡിക്കൽ കമ്മീഷൻ നിഷ്കർഷിക്കുന്ന രീതിയിൽ മാത്രമേ ചെയ്യാൻ സാധിക്കുകയുമുള്ളൂ. കർണാടകയിലുള്ള കേന്ദ്ര സർവകലാശാലയിൽ BTech മാത്മാറ്റിക്സ് ആൻഡ് കമ്പ്യൂട്ടിംഗ് പ്രോഗ്രാമുണ്ട്. വളരെയേറെ സാധ്യതയുള്ള ഒരു പ്രോഗ്രാമാണിത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, മെഷീൻ ലേണിംഗ്, ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ്, ബ്ലോക്ക് ചെയിൻ ടെക്നോളജി എന്നിവയ്ക്ക് പ്രസക്തിയേറുമ്പോൾ മികച്ച തൊഴിൽ മേഖലയിലെത്താൻ മാത്തമാറ്റിക്സ് ആൻഡ് കമ്പ്യൂട്ടിംഗ് കോഴ്സ് ഉപകരിക്കും. IIT, ISRO, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്, DRDO എന്നിവിടങ്ങളിൽ ശാസ്ത്രജ്ഞർ കോഴ്സുമായി സഹകരിച്ച് പ്രവർത്തിച്ചു വരുന്നു. വിദ്യാർത്ഥികൾക്ക് മികച്ച ക്യാമ്പസ് പ്ലേസ്മെൻറ്റും ലഭിക്കും. കമ്പ്യൂട്ടിംഗ് പ്രോഗ്രാം അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടിങ്ങിൽ പെടും. സയൻസ്, എഞ്ചിനീയറിംഗ്, മെഷീൻ ലേണിംഗ്, കമ്പ്യൂട്ടിംഗ്, സ്റ്റാറ്റിസ്റ്റിക്സ് എന്നിവയാണ് കോഴ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മനുഷ്യ വന്യജീവി സംഘർഷം വർദ്ധിച്ചു വരുമ്പോൾ വൈൽഡ് ലൈഫ് ഗവേഷണ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്ന MS പ്രോഗ്രാമിന് പ്രസക്തിയേറുന്നു. പ്രവേശന പരീക്ഷയുടെ അടിസ്ഥാനത്തിലാണ് സെലക്ഷൻ. ലൈഫ് സയൻസ് ബിരുദ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം. അമേരിക്കയിലെ മികച്ച ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമായ മസാച്യുസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി MIT നിരവധി സാധ്യതയുള്ള കോഴ്സുകളുണ്ട്. എനർജി എക്കണോമിക്സ്, പോളിസി, ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ്, ജനറ്റിക്സ്, അനലിറ്റിക്സ് ആൻഡ് ആപ്ലിക്കേഷൻസ്, കമ്പ്യൂട്ടേഷണൽ തിങ്കിംഗ് ആൻഡ് ഡാറ്റ സയൻസ്, സുസ്ഥിര ബിൽഡിംഗ് ഡിസൈൻ മുതലായവ മികച്ച പ്രോഗ്രാമുകളാണ്. ബിരുദ വിദ്യാർത്ഥികൾക്ക് MITയിൽ പ്രവേശനം ലഭിക്കാൻ GRE ടോഫൽ സ്കോറുകളും ആവശ്യമാണ്. എന്നാൽ +2 വിദ്യാർത്ഥികൾക്ക് SAT സ്കോളാർഷിപ്പ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും TOEFL സ്കോറും ആവശ്യമാണ്.
1: പുതുകാലത്തിൽ പ്രസക്തിയേറിയുള്ള ചില കോഴ്സുകളെയാണ് നാം ഇന്ന് പരിചയപ്പെട്ടത്. ഈ കോഴ്സുകൾ നമുക്ക് പരിചയപ്പെടുത്തിയത് എഡ്യൂക്കേഷൻ കരിയർ കൺസൾട്ടന്റ് ഡോക്ടർ TP സേതുമാധവൻ.
2: റൈറ്റ് ട്രാക്ക്.

0: വിദ്യാഭ്യാസ തൊഴിൽ മേഖലയിലേക്കൊരു വഴികാട്ടി. നിർവഹണം YS പൗർണമി. നിർവഹണ സഹായം വിനിത ഗോപിനാഥ്.
1: അറിയിപ്പ്: മഴക്കാല സാംക്രമിക രോഗങ്ങൾക്കെതിരെ ജില്ലാ മെഡിക്കൽ ഓഫീസർ നൽകുന്ന നിർദ്ദേശങ്ങൾ. മഴക്കാലമായതോടെ ഡെങ്കിപ്പനി, എലിപ്പനി

പനി, വെസ്റ്റ് നൈൽ പനി, ജപ്പാൻ ജ്വരം, ഷിഗല്ല, മറ്റു വയറിളക്ക രോഗങ്ങൾ, ഹെപ്പറ്റൈറ്റിസ് തുടങ്ങിയ പകർച്ചവ്യാധികൾക്കെതിരെ അതീവ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. ജനങ്ങളുടെ ശ്രദ്ധയും സഹകരണവും ഉണ്ടെങ്കിൽ മാത്രമാണ് പകർച്ചവ്യാധികൾ വേണ്ട വിധം നിയന്ത്രണ വിധേയമാക്കാൻ സാധിക്കുകയുള്ളൂ എന്നും വിവിധ പകർച്ചപ്പനികളുടെ വ്യാപനം തടയാൻ കൊതുകിൻ്റെ ഉറവിട നശീകരണം സ്ഥിരമായും തുടർച്ചയായും നടത്തണമെന്നും അഭ്യർത്ഥിച്ചു. ഇടവിട്ട് മഴ പെയ്യുന്നതിനാൽ കൊതുക് പെരുകാനുള്ള സാധ്യത കൂടുതലാണ്. അതിനാൽ വീടിനകത്തും പുറത്തും വെള്ളം കെട്ടി നിൽക്കാൻ ഇടവരരുത്. ചെടിച്ചട്ടികൾ, ഫ്രിഡ്ജ്, എ സി എന്നിവയുടെ ട്രേകൾ, അലക്ഷ്യമായി കിടക്കുന്ന പാത്രങ്ങൾ, ചിരട്ടകൾ, കുപ്പികൾ, ടയർ, മുട്ടത്തോട് മറ്റു വസ്തുക്കൾ, സൺഷെയ്ഡ്, ടെറസ്, ടാർപോളിൻ എന്നിങ്ങനെ വെള്ളം കെട്ടി നിന്ന് കൊതുക് വളരുവാൻ ഇടയുള്ള എല്ലാ സാഹചര്യങ്ങളും ഒഴിവാക്കണം. വെള്ളം സംഭരിക്കുന്ന പാത്രങ്ങൾ കൊതുകുകൾ മുട്ടയിടാതിരിക്കാനായി കൊതുകുവലയോ തുണിയോ ഉപയോഗിച്ച് മൂടുക. കൊതുകിൻ്റെ കടിയേൽക്കാതിരിക്കാൻ കൊതുകുവല, ലേപനങ്ങൾ തുടങ്ങിയവ ഉപയോഗിക്കണം. അറിയിപ്പാണ് കേട്ടത്. ആകാശവാണി തൃശ്ശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം. തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി സമയം 8 മണി. സർഗ കേരളം. ഇന്ന് സർഗ കേരളത്തിൽ പി കെ ബാലകൃഷ്ണൻ, കാലത്തിന്റെ ജ്വാലാമുഖം, പ്രദീപ് പനങ്ങാട് നടത്തിയ പ്രഭാഷണം, ഏഴാച്ചേരി രാമചന്ദ്രൻ അവതരിപ്പിച്ച കവിത, കെ ആർ മല്ലിക അവതരിപ്പിച്ച കഥ എന്നിവയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യം പി കെ ബാലകൃഷ്ണൻ, കാലത്തിന്റെ ജ്വാലാമുഖം, പ്രദീപ് പനങ്ങാട് നടത്തിയ പ്രഭാഷണം കേൾക്കാം.
1: ധിഷണയുടെ പ്രകാശനങ്ങളാണ് പി കെ ബാലകൃഷ്ണൻ്റെ രചനകൾ. ആഴത്തിലുള്ള വായനയുടെയും യുക്തിയാധിഷ്ഠിത ചിന്തയുടെയും കൃത്യമായ നിരീക്ഷണങ്ങളുടെയും പ്രതിഫലനങ്ങൾ അതിൽ കാണാം. പി കെ ബാലകൃഷ്ണൻ്റെ വിചാരലോകം താരതമ്യങ്ങളില്ലാത്തതാണ്. പരമ്പരാഗത ചിന്താസങ്കല്പങ്ങളെയും വ്യവസ്ഥാപിത സാഹിത്യ സമീപനങ്ങളെയും ജീർണിച്ച രചനാതന്ത്രങ്ങളെയും തിരസ്കരിച്ചു കാലത്തിൻ്റെ തടവിൽ നിന്നു മാറി നിന്നുള്ള ധൈഷണിക അന്വേഷണങ്ങളാണ് പി കെ ബാലകൃഷ്ണൻ നടത്തിയത്. അതുകൊണ്ട് നോവൽ, വിമർശനം, സാഹിത്യ പഠനം, ചരിത്ര ഗവേഷണം എന്നീ മേഖലകളെല്ലാം കാലത്തെ അതിജീവിക്കുന്ന കയ്യൊപ്പ് പതിപ്പിക്കാൻ കഴിഞ്ഞു. പി കെ ബാലകൃഷ്ണൻ്റെ 29-ാമത്തെ വയസ്സിലാണ് ആദ്യ പുസ്തകം പുറത്തിറങ്ങുന്നത്, നാരായണഗുരു. അതൊരു സ്മാരക ഗ്രന്ഥമാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മശതാബ്ദിയുടെ ഭാഗമായാണ് പുസ്തകം തയ്യാറാക്കിയത്. ഗുരുവിൻ്റെ ജീവിതവും കാലവും ദർശനവും സംഭാവനകളും കണ്ടെത്തുകയാണ് പി കെ ബാലകൃഷ്ണൻ ഈ സമാഹരണ ഗ്രന്ഥത്തിലൂടെ ചെയ്തത്. ഒരു പ്രത്യേക സമുദായത്തിൻ്റെ ആചാര്യനായാണ് ആദ്യകാലങ്ങളിൽ ഗുരുവിനെ പരിഗണിച്ചിരുന്നത്. കേരളീയ നവോത്ഥാനത്തിൻ്റെ ഈ ആദ്യ പഥികനെ ജീവിച്ചിരിക്കുന്ന കാലത്തിൻ്റെ പശ്ചാത്തലത്തിൽ വിലയിരുത്താനുള്ള ശ്രമങ്ങൾ ആദ്യകാലത്തുണ്ടായിരുന്നില്ല. ആ ചരിത്ര ദൗത്യം നിർവഹിക്കുകയാണ് പി കെ ബാലകൃഷ്ണൻ ചെയ്തത്. ആമുഖത്തിൽ എഴുതുന്നു, ഈഴവരുടെ ഇന്നത്തെ സമസ്ത സാമുദായിക സംരംഭങ്ങളുടെയും പ്രഭവകേന്ദ്രമായി നാരായണ ഗുരുവിനെ അവതരിപ്പിക്കുന്ന നില ചരിത്രപരമായി മുഴുവനും ശരിയല്ല. സ്വാമിയോടും അവനവനോടും നീതി കാണിക്കുന്ന നിലയുമല്ല. പക്ഷേ ഈഴവ സമുദായത്തിൻ്റെ സത്യമായ ഈ തെറ്റിദ്ധാരണ അവരുടെ ഭക്തിയിൽ തീവ്രതയും ആരാധനയിൽ കടും വർണ്ണ പകിട്ടും ആരോപിക്കുന്നു. അവതാന വർണ്ണനയ്ക്ക് വേണ്ടി ത്രസിക്കുന്ന ഭക്തജനങ്ങൾ ആരാധനമൂർത്തിയെപ്പറ്റിയുള്ള പുതിയ വിവരങ്ങളോട് വൈരസ്യമുള്ള മനസ്സുള്ളവരാണ്. അങ്ങനെ സ്വാമിയെപ്പറ്റി ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന കൃതികൾ മിക്കതും അന്വേഷണാസക്തിയുടെ കവാടം തഴുതിട്ട് പൂട്ടിയ ആ ഭക്തിയുടെ വിഭാഗീയ അന്തരീക്ഷം അറിഞ്ഞും അറിയാതെയും വിശ്വസിക്കുന്നവരായിരുന്നു. ഗുരുവിനെ മൊത്തം മലയാളിയുടെ ചിന്താജീവിതത്തിൻ്റെ ഭാഗമാക്കുക എന്നതാണ് ഈ സമാഹാര ഗ്രന്ഥത്തിലൂടെ ലക്ഷ്യമിട്ടത്. ആ ദൗത്യം പിൽക്കാലത്തെ വിവിധ സംവാദ സന്ദർഭങ്ങളിലൂടെയും പഠനങ്ങളിലൂടെയും സാധ്യമാക്കി. അന്നുവരെ പുറത്തു വന്ന അനുസ്മരണ സമാഹാരങ്ങളിൽ നിന്നും വ്യത്യസ്തമായ രൂപഘടനയും ഉള്ളടക്കവുമാണ് നാരായണ ഗുരുവിൻ്റേത്. കേരളത്തിലെ പ്രമുഖ മനീഷികളിലൂടെ ഗുരുവിനെ രൂപപ്പെടുത്തുകയാണ് പി കെ ബാലകൃഷ്ണൻ ചെയ്തത്. വ്യത്യസ്ത സമീപനങ്ങളിലൂടെ, വിഭിന്ന വീക്ഷണങ്ങളിലൂടെ ഗുരുവിനെ കണ്ടെത്തുകയാണിവിടെ. എൻ കുമാരനാശാൻ, ഡോക്ടർ പൽപ്പു, EMS നമ്പൂതിരിപ്പാട്, സി കേശവൻ തുടങ്ങി നിരവധി പേരുടെ ലേഖനങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഗുരുവിൻ്റെ കേവലമായ ഓർമ്മകളല്ല, കേരളീയ നവോത്ഥാനത്തിൻ്റെ സൂക്ഷ്മ ചിത്രങ്ങളാണ് ഈ ഗ്രന്ഥം പ്രദർശിപ്പിക്കുന്നത്.

ആശാൻ കവിതയുടെ നിർദ്ധാരണങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. ആശാൻ കവിതാ പഠനങ്ങളുടെ ദീർഘസൂചിക തന്നെയുണ്ട്. മലയാളത്തിലെ വിവിധ വിമർശന സമ്പ്രദായങ്ങളുടെ ഉരകല്ലാണ് ആശാൻ കവിത. അതിൻ്റെ സൗന്ദര്യ ലാവണ്യ സങ്കല്പങ്ങളും സാമൂഹ്യ വിവക്ഷകളും ശില്പസംവിധാനങ്ങളും നിരന്തരം ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. പി കെ ബാലകൃഷ്ണൻ കുമാരനാശാൻ കവിതകൾ നടത്തുന്ന വിമർശന പഠനം പഠനസഞ്ചാരം മലയാള കാവ്യമോർശനത്തിൻ്റെ സവിശേഷ അനുഭവമാണ്. കുമാരനാശാൻ്റെ കവിതകളെക്കുറിച്ച് പഠിക്കുക എന്നതിലുപരി പി കെ ബാലകൃഷ്ണൻ രൂപപ്പെടുത്തിയെടുത്ത കാവ്യദർശനങ്ങളെ ആ കവിതയോട് ചേർത്ത് വയ്ക്കുകയാണ് ചെയ്യുന്നത്. കാവ്യകലയുടെ അടിസ്ഥാന ഭാവങ്ങളും തത്വങ്ങളുമാണ് ഇവിടെ എൻ്റെ വിചാരങ്ങൾക്ക് അടിസ്ഥാനം. ഭാവവൈവിധ്യമുള്ള ഒരു മാതൃകയെ കേന്ദ്രീകരിച്ച് പഠിക്കുന്നതിലൂടെ കാവ്യകലാതത്വങ്ങൾ പരോക്ഷമായി ഉപന്യസിക്കാനുള്ള ശ്രമമാണ് ഞാൻ നടത്തിയിട്ടുള്ളത്. കുമാരനാശാൻ്റെ ജീവിതത്തെയും സാമൂഹ്യ പ്രവർത്തനങ്ങളെയും കവിതകളെയും സമഗ്രമായി പരിശോധിക്കുന്ന കൃതിയാണ് കാവ്യകല കുമാരനാശാനിലൂടെ എന്ന രചന. വിഭിന്നമായ കലാസങ്കല്പങ്ങളിലൂടെയും കൃത്യമായ സാമൂഹ്യ വീക്ഷണങ്ങളിലൂടെയുമാണ് ഈ കാവ്യപ്രപഞ്ചത്തെ പി കെ ബാലകൃഷ്ണൻ സമീപിച്ചത്. ഓരോ രചനകളെയും സൂക്ഷ്മ വിശകലനത്തിന് വിധേയമാക്കുന്നുണ്ട്. കൃതിയുടെ ആന്തരിക ഗൗരിമയും ശില്പസംവിധാനവും സൗന്ദര്യപ്രകാശവും പകർത്തിവയ്ക്കുന്നു. പരമ്പരാഗത കാവ്യനിരൂപണത്തിൻ്റെ രീതിശാസ്ത്രങ്ങളെ തിരസ്കരിക്കുകയും സാമൂഹ്യ വീഴ്ചകളിൽ മാത്രം ഊന്നിയുള്ള പഠന സമ്പ്രദായങ്ങളെ നിരാകരിക്കുകയും ചെയ്യുന്നു. കവിതാ പഠനത്തിൻ്റെ പുതിയ വഴികളാണ് പി കെ ബാലകൃഷ്ണൻ തുറന്നിട്ടുള്ളത്. മാത്രമല്ല പിൽക്കാലത്ത് ആശാൻ പഠനങ്ങളുടെ വഴികാട്ടിയായി ഈ രചന മാറി. നോവൽ കല പി കെ ബാലകൃഷ്ണൻ്റെ ആത്മചേതനയിൽ ആഴത്തിൽ പടർന്നിരുന്നു. അത് മലയാളത്തിലെ സാഹിത്യ വിമർശനത്തിന് പുതിയ പാതകൾ വെട്ടിത്തുറക്കാൻ പ്രേരണയായി. മാത്രമല്ല മലയാളത്തിലെ ക്ലാസിക് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു നോവൽ രചനയ്ക്ക് പ്രചോദനവുമായി. നോവലിസ്റ്റുകളെ സമഗ്രമായി പഠിക്കുക മാത്രമല്ല നോവലിൻ്റെ കലാതന്ത്രവും ലാവണ്യ അനുഭവങ്ങളും ആഴത്തിലുള്ള ചർച്ചയ്ക്ക് വിധേയമാക്കുകയും ചെയ്തു. മലയാളത്തിലെ എല്ലാ കാലത്തെയും നോവൽ പഠനങ്ങളിൽ ചന്തുമേനോൻ ഒരു പഠനവും നോവൽ സിദ്ധി സാധനയും സവിശേഷ സ്ഥാനം അർഹിക്കുന്നു. നോവൽ പഠനങ്ങൾക്ക് ദിശാബോധം നൽകാൻ ഈ കൃതികൾക്ക് കഴിഞ്ഞു. എന്താണ് നോവൽ? നോവൽ കൃതിയെ സവിശേഷമാക്കി മാറ്റുന്ന രചനാതന്ത്രങ്ങൾ എന്താണ്? നോവലിസ്റ്റിൻ്റെ കലാസിദ്ധികൾ സവിശേഷമായി പ്രകാശിക്കുന്ന സാഹചര്യങ്ങൾ എന്താണ് തുടങ്ങിയ നിരവധി ചർച്ചകൾക്കാണ് ഈ കൃതികളിലൂടെ പി കെ ബാലകൃഷ്ണൻ വഴി തുറന്നിട്ടത്. പി കെ ബാലകൃഷ്ണൻ്റെ വന്ന ആദ്യ പുസ്തകമാണ് ചന്തുമേനോൻ ഒരു പഠനം. സി ജെ തോമസിൻ്റെ പ്രേരണയാലാണ് ഈ കൃതി രചിച്ചത്. പല നിലകളിലാണ് ഈ പുസ്തകം ശ്രദ്ധേയമാകുന്നത്. നോവൽ സിദ്ധിയും സാധനയും മലയാള നോവൽ വിമർശനത്തിൻ്റെ ചരിത്രരേഖയാണ്. അത് നോവൽ പഠനത്തിൻ്റെ മാത്രമല്ല മലയാള നിരൂപണത്തിൻ്റെ കൂടിയാണ്. ഡോക്ടർ അയ്യോ പണിക്കർ പുസ്തകത്തിനെഴുതിയ ആമുഖത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: മലയാള സാഹിത്യ നിരൂപണത്തിൻ്റെ വീക്ഷണ ചക്രവാളം വികസിക്കുന്നതിന് ഒരു മികച്ച ദൃഷ്ടാന്തമാണ് നോവൽ സിദ്ധിയും സാധനയും. കാവ്യകലയുടെ സവിശേഷത അവതരിപ്പിച്ച കാവ്യകല കുമാരനാശാനിലൂടെ എന്ന പോലെ നോവൽ കലയുടെ അടിസ്ഥാന സ്വഭാവങ്ങളും അതിൽ പുലർത്തേണ്ട മൗലിക സവിശേഷതകളും രചനാതന്ത്രങ്ങളുമാണ് ഇതിൽ ചർച്ച ചെയ്യുന്നത്. വിശ്വസാഹിത്യത്തിലെ മൂന്ന് എഴുത്തുകാരുടെ കൃതികളെ ഡോസ്റ്റോവ്സ്കി, കാർമസോവ് സഹോദരന്മാർ, ജെയ്ൻ ഓസ്റ്റിൻ്റെ പ്രൈഡ് ആൻഡ് പ്രെജുഡിസ്, താരാശങ്കർ ബാനർജിയുടെ ആരോഗ്യ നികേതനം അടിസ്ഥാനമാക്കിയാണ് നോവൽ ചിന്ത നടത്തിയിരിക്കുന്നത്. നോവലിൻ്റെ ലക്ഷണങ്ങൾ ക്രോഡീകരിക്കുന്നതിനുള്ള ശ്രമമാണ് ഈ പുസ്തകമെന്ന് പി കെ ബാലകൃഷ്ണൻ തന്നെ പറയുന്നുണ്ട്. മലയാള സാഹിത്യ വിമർശനത്തിലെ പുതിയ വഴികൾ വളർന്നുവരുന്ന കാലത്താണ് പി കെ ബാലകൃഷ്ണൻ ഈ രചന നടത്തുന്നത്. പാശ്ചാത്യ സാഹിത്യ വിമർശനത്തിൻ്റെ പുതിയ അനുഭവങ്ങൾ പ്രത്യക്ഷപ്പെടുന്ന കാലം. മാത്രമല്ല ആധുനിക വിമർശനത്തിൻ്റെ അന്തരീക്ഷവും രൂപപ്പെട്ടു വന്നിരുന്നു. ഈ പശ്ചാത്തലത്തിൽ ഒരു സാഹിത്യ വിമർശനത്തിൻ്റെ വ്യത്യസ്തമായ ഒരു മാതൃക അവതരിപ്പിക്കണമെന്ന ലക്ഷ്യത്തോടെയാണ് പി കെ ബാലകൃഷ്ണൻ നോവൽ സിദ്ധിയും സാധനയും എഴുതുന്നത്. നോവൽ കലയെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ടായിരുന്ന പി കെ ബാലകൃഷ്ണൻ നോവൽ രചനയിലും ഏർപ്പെട്ടു. ആദ്യ നോവലാണ് പ്ലൂട്ടോ, പ്രിയപ്പെട്ട പ്ലൂട്ടോ. ഒരു പട്ടിയെ കേന്ദ്രമാക്കി കഥ പറയുകയാണ് ചെയ്തത്. ആത്മപരിഹാസത്തിൻ്റെയും ആത്മനിന്ദയുടെയും രൂപത്തിലാണ് ഈ നോവൽ സൃഷ്ടിച്ചിരിക്കുന്നത്. നോവലിസ്റ്റിൻ്റെ ദേശമാണ് ഭൂമിക. മൃഗങ്ങളും മനുഷ്യരും ചേരുന്ന ജീവിത പ്രപഞ്ചം. രാഷ്ട്രീയാഭിമുഖ്യമുണ്ടായിരുന്ന രാഷ്ട്രീയ ചിന്തകൾ അവതരിപ്പിച്ചിരുന്ന പി കെ ബാലകൃഷ്ണൻ്റെ ആത്മഛായ ആ നോവലിൽ നിന്നും വായിച്ചെടുക്കാനാവും. നോവൽ എന്ന ജനപ്രിയ മാധ്യമത്തിൻ്റെ രസതന്ത്രം ഉൾക്കൊള്ളുന്ന രചനയല്ലിത്. സാധാരണ വായനക്കാരോട് അനായാസം സംവദിക്കാൻ ഈ നോവലിന് കഴിയുന്നില്ല. ബൗദ്ധിക പ്രകടനപരതയുടെ സാന്നിധ്യമാണ് ഇതിൽ നിഴലിക്കുന്നത്. മലയാള നോവലിലെ ഏകാന്ത വിസ്മയമാണ് ഇനി ഞാൻ ഉറങ്ങട്ടെ. ഇതിഹാസത്തിൻ്റെ അഗാധ സമുദ്രത്തിൽ നിന്ന് കണ്ടെത്തിയ ജീവിതശില്പമാണിത്. നോവലിൻ്റെ ചരിത്ര പാരമ്പര്യത്തെ വിച്ഛേദിച്ചുകൊണ്ട് ഭാഷയുടെ അസാധാരണ ലാവണ്യത്തിലൂടെ രൂപപ്പെടുത്തിയ ആഖ്യാന മാതൃകയാണിത്. നോവലിലെ അസാധ്യമായ അന്വേഷണങ്ങളെ സാധ്യമാക്കിയ രചന ബന്ധങ്ങളുടെ സന്ദിഗ്ധതകളെ ഇതിഹാസ ആഖ്യാനത്തിലൂടെ ആവിഷ്കരിക്കുന്നു. മാത്രമല്ല മൂല്യസംഘർഷങ്ങൾ, രാഷ്ട്രീയ വീക്ഷണങ്ങളുടെ ആധുനിക വ്യാഖ്യാനങ്ങൾ എന്നിവയെല്ലാം ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന നോവലിലൂടെ പി കെ ബാലകൃഷ്ണൻ അവതരിപ്പിക്കുന്നു. അതുകൊണ്ടാണ് ആ നോവൽ മലയാള നോവൽ ചരിത്രത്തിലെ പ്രകാശഗോപുരമായി ഇന്നും നിൽക്കുന്നത്. വ്യാസ മഹാഭാരതത്തിലുള്ള നിരന്തര സഞ്ചാരമാണ് നോവൽ രൂപപ്പെടുത്തിയത്. ഇതിഹാസത്തിൽ നിന്ന് ഒരു നോവൽ വാർത്തെടുക്കുമ്പോൾ രചനാപരമായ നിരവധി പ്രശ്നങ്ങൾ നേരിടാം.
കഥാപാത്രത്തിൻ്റെ വ്യക്തിത്വം, ആഖ്യാനത്തിൻ്റെ ഗരിമ, ശില്പഘടനയുടെ ലാവണ്യം, ഭാഷയുടെ പ്രൗഢി, അന്തരീക്ഷത്തിൻ്റെ വ്യത്യസ്തത, സംഭാഷണത്തിലെ ധ്വനിസാന്ദ്രത തുടങ്ങിയവ സൂക്ഷ്മമായി കൊത്തിയെടുക്കേണ്ടത്

0: ഉണ്ട്. ഇതിഹാസത്തോട് നീതി പുലർത്തുക എന്നത് നോവലിസ്റ്റിൻ്റെ വെല്ലുവിളിയാണ്. പ്രതിഭയുടെ മൗലികത സൂക്ഷിക്കുന്ന പി കെ ബാലകൃഷ്ണൻ ധീരമായ രചനാ ദൗത്യമാണ് നിർവഹിച്ചത്. നിരന്തരം പുതുക്കിപ്പണിഞ്ഞാണ് ഈ നോവൽ സൃഷ്ടിച്ചത്. ഭാഷയും സംഭാഷണങ്ങളും മാറ്റിമറിച്ചുകൊണ്ടാണ് ഇത് ചെയ്തത്. പി കെ ബാലകൃഷ്ണന് ചരിത്രമെന്നും ചിന്തയിലെ നിരന്തര പ്രചോദനമായിരുന്നു. ചരിത്രത്തോട് ബന്ധപ്പെടുത്തിയാണ് എല്ലാ ആലോചനകളും പഠനങ്ങളും വിമർശനങ്ങളും നടത്തിയത്. നാരായണ ഗുരു മുതൽ ജാതി വ്യവസ്ഥയും കേരളചരിത്രവും വരെ അത് പടർന്നു കിടക്കുന്നു. ആദ്യകാല കേരളത്തിൻ്റെ ചരിത്രവും നവോത്ഥാന ആധുനിക ചരിത്രവും പി കെ ബാലകൃഷ്ണൻ്റെ അന്വേഷണ വീഥിയിൽ എന്നും ഉണ്ടായിരുന്നു. കൃത്യമായ സാമൂഹ്യ വീക്ഷണത്തിൻ്റെയും തികഞ്ഞ യുക്തിയുടെയും നിശ്ചിതമായ ചിന്തയുടെയും അടിസ്ഥാനത്തിലാണ് ചരിത്ര നിഗമനങ്ങൾ രൂപപ്പെടുത്തിയത്. അത്തരം ആശയങ്ങൾ മലയാളത്തിലെ സാമ്പ്രദായിക ചരിത്രചിന്തകരെയും അക്കാദമിക് പണ്ഡിതരെയും പ്രകോപിപ്പിച്ചു. അതുകൊണ്ട് തന്നെ ആ ചരിത്രരചനകൾ ബോധപൂർവ്വം അവർ തിരസ്കരിച്ചു. ടിപ്പു സുൽത്താൻ എന്ന ജീവചരിത്രഗ്രന്ഥം ചരിത്രരചനയിലെ ആദ്യ കാൽപ്പുകളൊന്നാണ്. 1957 അത് എഴുതിത്തീർത്തത്. ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് എന്നും പൊരുതുന്ന മുസ്ലിം ഭരണാധികാരിയായ ടിപ്പു സുൽത്താനെ ഇന്ത്യൻ ദേശീയ സമരത്തിൻ്റെ ഭാഗമായി വിലയിരുത്തുകയാണ് പി കെ ബാലകൃഷ്ണൻ ചെയ്തത്. ദേശീയ ചരിത്രകാരന്മാർ ആ സമര പോരാളിയെ തിരസ്കരിച്ചപ്പോഴാണ് ഇത്തരമൊരു ജീവചരിത്രരചന നടത്തിയത്. ഇന്ത്യൻ ദേശീയ ചരിത്രവും ടിപ്പു സുൽത്താൻ്റെ ജീവിതത്തിലെ നാടകീയ സന്ദർഭങ്ങളും കൂട്ടിയിണക്കിയാണ് ഈ ജീവചരിത്രം എഴുതിയത്. ടിപ്പു സുൽത്താനെക്കുറിച്ച് മലയാളത്തിലുണ്ടായ ആദ്യ ഗ്രന്ഥമാണിത്. നിരവധി പഠനങ്ങൾക്കും അന്വേഷണങ്ങൾക്കും ശേഷമാണ് ഈ ഗ്രന്ഥം രചിച്ചത്. പി കെ ബാലകൃഷ്ണൻ്റെ അവസാനകൃതിയും ചരിത്രഗ്രന്ഥമാണ് ജാതി വ്യവസ്ഥയും കേരള ചരിത്രവും. കേരള ചരിത്ര രചനാരീതികളെ നിശിതമായി ചോദ്യം ചെയ്ത കൃതിയാണിത്. പരമ്പരാഗത അക്കാദമിക് ചരിത്രരചനാ സമ്പ്രദായത്തോട് വലിയ ഏറ്റുമുട്ടലാണ് പി കെ ബാലകൃഷ്ണൻ നടത്തിയത്. വസ്തുതകളുടെയും നിഗമനങ്ങളുടെയും ബലത്തിൽ ഒറ്റയ്ക്ക് നിന്നാണ് പൊരുതിയത്. ഇതിലെ പല ഭാഗങ്ങളും ചരിത്രകാരന്മാരെ പ്രകോപിപ്പിച്ചു. പി കെ ബാലകൃഷ്ണൻ്റെ ആത്മജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു സി ജെ തോമസും സി എൻ ശ്രീകണ്ഠനാരും. അയ്യോ പണിക്കരും എം കെ സാനുവും അതിലുൾപ്പെടും. കേരള സർവകലാശാലയിലെ ലൈബ്രറിയനായിരുന്ന വി വേലപ്പൻ നായർ, കവി നീലംപേരൂർ മസൂരൻ നായർ, യുഗരശ്മി പത്രാധിപർ ഇ എൻ മുരളീധരൻ നായർ എന്നിവരുമായുള്ള ഊഷ്മള ബന്ധം പുലർത്തിയിരുന്നു. ഇങ്ങനെ പരിമിതമായ സൗഹൃദ ബന്ധങ്ങളെ പി കെ ബാലകൃഷ്ണൻ ഉണ്ടായിരുന്നുള്ളൂ. തൻ്റെ ധൈക്ഷണീയ വിചാരങ്ങൾ പങ്കിടാനും രചനകൾ ചർച്ച ചെയ്യാനും സന്നദ്ധമായവരെ മാത്രമേ സൗഹൃദ സംഘത്തിൽ ഉൾപ്പെടുത്തിയിരുന്നുള്ളൂ. സി ജെയുടെയും സി എൻ്റെയും നാടകലോകത്തെക്കുറിച്ച് പി കെ ബാലകൃഷ്ണൻ വിശദമായ പഠനങ്ങൾ എഴുതി. ആ നാടകങ്ങളിലെ ആന്തരിക സംഘർഷവും ദർശനവും കൃത്യമായി അവതരിപ്പിച്ചു. അത് സൗഹൃദത്തിൻ്റെ ആദരവായിരുന്നില്ല, മറിച്ച് മലയാളത്തിലെ മികച്ച രണ്ട് നാടകലോകങ്ങളുടെ പരിചയപ്പെടുത്തലായിരുന്നു. മലയാള നാടക പഠനത്തിൻ്റെ സവിശേഷ മാതൃകകളാണ് അത്. പി കെ ബാലകൃഷ്ണൻ എപ്പോഴും ഒറ്റയനായിരുന്നു. ഒത്തുതീർപ്പുകൾ ആ ജീവിത പുസ്തകത്തിലില്ലായിരുന്നു. പി കെ ബാലകൃഷ്ണൻ്റെ വിയോഗവേളയിൽ ആത്മസുഹൃത്തായ എം കെ സാനു കരുത്തൻ ഒറ്റയാൻ എന്ന ശീർഷകത്തിൻ്റെ കീഴിൽ ഇങ്ങനെ എഴുതി: ലോകത്തിൽ ഏറ്റവും ശക്തനായ മനുഷ്യൻ ഏറ്റവും ഏകനായി നിൽക്കുന്നവനാണ് എന്ന വാക്യം ഇബ്സൻ്റേതാണ്. ആ വാക്യത്തിൻ്റെ മുമ്പിൽ അത്ഭുതത്തോടും ആദരവോടും കൂടി പലപ്പോഴും ഞാൻ നിന്നിട്ടുണ്ട്. അങ്ങനെയൊരു മനുഷ്യനെ ജീവിതത്തിൽ കാണുക മാത്രമല്ല, ആ മനുഷ്യനുമായി അഗാധബന്ധം പുലർത്തുകൂടി ചെയ്തു എന്നത് എൻ്റെ നേട്ടമാണ്. ആ മനുഷ്യൻ്റെ പേരാണ് പി കെ ബാലകൃഷ്ണൻ.
1: പി കെ ബാലകൃഷ്ണൻ, കാലത്തിൻ്റെ ജ്വാലാമുഖം. പ്രദീപ് പനങ്ങാട് നടത്തിയ പ്രഭാഷണമാണ് ഇതുവരെ കേട്ടത്. സർഗകേരളത്തിൽ അടുത്തതായി ഏഴാച്ചേരി രാമചന്ദ്രൻ അവതരിപ്പിച്ച കവിതയാണ് ആഴിമലയുടെ ശ്രീരുദ്രദണ്ഡകം.

നിന്നും അശാന്തമാം ഭ്രമരസംഗീതം പറന്ന് കരജടയിലെ കുറുമൊഴിപ്പൂക്കളെ നാണം പഠിപ്പിച്ച വിരുതുകളിലൂറിച്ചിരിച്ചിത് ഹൈമവതി

ഉള്ളി പ്രണയാർദ്രയായി ഹൈമവതി പ്രണയാർദ്രയായി തൻ കടക്കണ്ണെറിയുന്നു രതികുമാരസ്തവം മൂളി വൽക്കിണ്ടി വൽക്കിണ്ടി നീട്ടി വടക്കേ പുറം വന്ന് കക്കുന്നിതമ്മ വൽക്കിണ്ടി നീട്ടി വടക്കേ പുറം വന്നു കക്കുന്നിതമ്മാൾ കലേശരതിമുല്ലകൾ പൂക്കുന്ന ചൊടിയിണയിലെ സപ്തമധുരത്തിനാർത്തനം ഭഗവാൻ കരം കൂപ്പി നിൽക്കുന്ന ഓഷധിപ്രസ്ഥമേ കലേശരതിമുല്ലകൾ പൂക്കുന്ന ചൊടിയിണയിലെ സപ്തമധുരത്തിനാർത്തനാം ഭഗവാൻ കരം കൂപ്പി നിൽക്കുന്ന ഓഷധിപ്രസ്ഥമേ നീ താണുവന്നെന്റെ കാവടി ചിന്തിന്നെ അനുപല്ലവിമൂളി ആദിമൗനങ്ങളെ പുൽകൂ ആദിമൗനങ്ങളെ പുൽകൂ ആഴിമല തോഴിയാണെന്നറിയും ആദിത്യനേരുകൾ ശങ്കരീശ ത്രിപുര

ിലെ പ്രാണപ്രണയതീർത്ഥം നുകർന്ന് ആകാശചാരികൾ രുദ്രകൾ കല്യാണരൂപികളാകുമൻ തോഴികൾ തന്യാസിരാഗത്തിലാകെ തളിർത്ത് സ്വയം മറന്നാടുന്ന കാട്ടരിക്കും കനകാംബരവും നിഴൽ നീട്ടാൻ മടിക്കും

0: ദണ്ഡകം ആഴിത്തിരകളെ ചൊല്ലി പഠിപ്പിച്ച് സാധകം ചെയ്യിക്കയാണു നിരന്തരം കവടി ചിന്തുകളാകാൻ മലയാള കർണികാര ചിരിപൂക്കൻ കർണികാര ചിരിപൂക്കൻ ആഴിമല തോഴിയാണ് എന്നറിയും ആദിത്യ നേരുകൾ പ്രണവമന്ത്രങ്ങളാകും പ്രണയനാദരതി വിസ്മയ വിലാസിനികൾ എന്നേർക്ക് ചന്ദ്രവളയം ജപിച്ചെറിയുന്നുവല്ലോ ചങ്ങമ്പുഴക്കവിത പോലെ ചങ്ങമ്പുഴക്കവിത പോലെ.
1: ആഴിമലയുടെ ശ്രീരുദ്രദണ്ഡകം ഏഴാച്ചേരി രാമചന്ദ്രൻ അവതരിപ്പിച്ച കവിതയാണ് കേട്ടത്. സർഗ കേരളത്തിൽ അടുത്തതായി കെ ആർ മല്ലിക അവതരിപ്പിച്ച കഥയാണ് തനിയെ.
2: ഫ്ലോറയെ വിവാഹം കഴിച്ചതിന് ശേഷം ആദ്യമായാണ് വേണു അവരുടെ ആ വീട്ടിലേക്ക് വരുന്നത്. വേണു വരണമെന്ന് മൃദുല ആശിച്ചിരുന്നോ എന്നറിയില്ല, വരരുത് എന്ന് നിഷ്കർഷിച്ചിരുന്നോ എന്നും അറിയില്ല. എന്തായാലും പ്രശ്നമില്ല എന്നൊരു മാനസികാവസ്ഥ ആയിരുന്നിരിക്കാനാണ് സാധ്യത. അതുകൊണ്ടാവാം അയാളെ കണ്ടപ്പോൾ ഓർമ്മകളുടെ ഒരുപാടിലകൾ അവർക്കിടയിൽ വീഴാതിരിക്കാൻ അവൾ ശ്രദ്ധിച്ചു. മറ്റൊരു സ്ത്രീയുടെ സ്വന്തമായതുകൊണ്ടാവാം അവൾ വേണുവിനെ ആദ്യം കാണുന്ന പോലെ നോക്കി. എത്രയോ വർഷം ഒരുമിച്ച് ജീവിച്ചിട്ടും അവൾ കാണാതെ പോയ അയാളുടെ കൈത്തണ്ടയുടെ നിറം, തിങ്ങി നിറഞ്ഞ രോമം, കാലുകൾ,

വിരലുകൾ, അക്ഷരം വറ്റിപ്പോയ ചുണ്ടുകൾ. ആകെ കൂടി അയാൾക്കൊരു നിസ്സഹായതയുണ്ടായിരുന്നു. അത് നേരത്തെ ഉണ്ടായിരുന്നോ? അത് അവൾ കാണാതെ പോയതെന്തേ? കുറ്റമറ്റ ഭാര്യയും അമ്മയുമാണ് താനെന്ന് ഇന്നലെ വരെ അഹങ്കരിച്ചിരുന്ന മൃദുല പ്രതീക്ഷിച്ചില്ല ഇല്ലേ? അയാൾ ചോദിച്ചു. സത്യത്തിൽ മൃദുലയ്ക്ക് അതിൻ്റെ മറുപടി അറിയില്ലായിരുന്നു. എനിക്കൊരു ലൈം ടീ വേണ്ടിയിരുന്നു. അത് അവളുടെയും ശീലമായി മാറിക്കഴിഞ്ഞിരുന്നു. ഇന്ന് ഒരു ലൈം ടീക്ക് മുന്നിലിരിക്കുമ്പോൾ അവൾ ആ ശീലമുണ്ടാക്കിയ ആളെ ഓർക്കുന്നുപോലുമില്ല. ആ ചിന്തയിലെ അസ്വാസ്ഥ്യം കുടഞ്ഞെറിഞ്ഞുകൊണ്ട് അവൾ ചോദിച്ചു, ഫ്ലോറ നിങ്ങളുടെ ശീലങ്ങളുമായി പൊരുത്തപ്പെട്ടോ? അയാൾ ചിരിച്ചു, പിന്നെ പറഞ്ഞു, ആ പൊരുത്തപ്പെട്ടു വരുന്നു. ലൈം ടീ തയ്യാറാക്കിക്കൊണ്ടിരുന്നപ്പോൾ അവൾ വിസ്മയിക്കുന്നുണ്ടായിരുന്നു. ഒരിക്കൽ ജീവിതത്തിൽ നിന്ന് മറ്റെന്തൊക്കെ വെട്ടിമാറ്റേണ്ടി വന്നാലും ഉപേക്ഷിക്കാൻ കഴിയാത്ത വിധം വിരൽത്തുമ്പ് വരെ ത്രസിച്ചു നിന്ന് വേദനിപ്പിച്ച മനുഷ്യനാണിത്. ഇന്ന് മറ്റൊരുവളുടെ ഭർത്താവായി, അതും പരസ്പര സമ്മതത്തോടെ വേർപിരിഞ്ഞതിന് ശേഷം. ജീവിതം എന്തൊക്കെ അത്ഭുതങ്ങളാണ് കാത്തുവെക്കുന്നത്. ലൈം ടീ ഊതിയൂതി കുടിക്കുന്നതിനിടയിൽ വേണു ചോദിച്ചു, പിന്നെ ജീവിതം എങ്ങനെ? ആ ചോദ്യം അവൾ ആസ്വദിച്ചു. അത് ചോദിക്കുമ്പോൾ അയാളൊരു പുതിയ മനുഷ്യനെ പോലിരുന്നു. കണ്ടു പഴകിയതെല്ലാം, അനുഭവിച്ചു പഴകിയതെല്ലാം നൊടിയിടയിൽ ഊരിയെറിയും മട്ടിൽ ഒരു പുതുമ അയാളിലേക്ക് പൊടുന്നനെ വന്നെത്തിയ പോലെ. രണ്ടാളിന് ജീവിക്കാൻ വേണ്ടുന്നതെല്ലാം ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ ജോലിക്ക് പോകുന്നുണ്ടല്ലോ. തോൽവി സമ്മതിക്കാൻ ഭാവമില്ലാത്ത ഒരുവളുടെ പറച്ചിൽ പോലെ ആയി പോയോ അതെന്ന് പിന്നീട് അവൾക്ക് തോന്നിയെങ്കിലും അപ്പോഴവൾക്ക് അത് അങ്ങനെയേ പറയാനാകുമായിരുന്നുള്ളൂ. വേണു പെട്ടെന്ന് നിശബ്ദനായത് അവൾ ശ്രദ്ധിച്ചു. അവളുടെ തൊഴിൽ ഒരിക്കലും അയാൾ ഇഷ്ടപ്പെട്ടിരുന്നില്ല. വൻകിട ഹോട്ടലിലെ അടുക്കളക്കാരികളിൽ ഒരുവൾ. ഏതാനും നാൾ മുമ്പ് വരെ അയാളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ നോക്കി വച്ചു വിളമ്പിയിരുന്നവൾ ഇന്ന് അനേകരുടെ രുചിയെ തൃപ്തിപ്പെടുത്തുന്നു. ജീവിതം എല്ലാ അർത്ഥത്തിലും വഴിമുട്ടിയപ്പോൾ അയാളുടെ മുൻ ഭാര്യ എന്ന നിലയ്ക്ക് അയാളുടെ പങ്കുപറ്റി ജീവിക്കരുത് എന്നത് ഒരു വാശിയായി വളർന്നപ്പോൾ, ഞാൻ ജീവിക്കും എന്ന ഇച്ഛാശക്തി നിർണായകമായപ്പോൾ ഒക്കെ തോന്നിയതാണ്. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ചെറുപ്പം മുതലേ ശീലിക്കുന്ന ഒന്നുണ്ട്, അടുക്കളപ്പണി. ഏത് തൊഴിൽ ചെയ്തും ജീവിക്കാം, അതിലൊരു അന്തസ്സേടിൻ്റെ പ്രശ്നമൊന്നുമില്ല. അങ്ങനെയാണ് രുചിമേളങ്ങളുടെ ലോകത്ത് അവൾ എത്തിച്ചേർന്നത്. രേണു സ്കൂളിൽ നിന്ന് വരാറായോ? അയാൾ ഒരു സിഗരറ്റ് കത്തിച്ചു. ക്ലാസ് കഴിഞ്ഞ് അവൾ ട്യൂഷന് പോകുന്നുണ്ട്, ഹിന്ദിക്കും മാത്സിനും. അവൾ എന്നെ അന്വേഷിക്കാറില്ലേ? മൃദുല അതിന് മറുപടി പറഞ്ഞില്ല. തികട്ടി വന്ന ഗദ്ഗദം വിഴുങ്ങി അവൾ ചിരിച്ചു. നിന്റെ സ്കൂട്ടി കണ്ടീഷനല്ലേ? അയാൾ ഒരു നിമിഷം ഭർത്താവായി. കുഴപ്പമില്ല. ഒരു നിമിഷം കഴിഞ്ഞ് അവൾ ചോദിച്ചു, ഫ്ലോറെ കൂടി കൂട്ടാമായിരുന്നില്ലേ? എനിക്ക് അങ്ങനെയുള്ള വേദനയൊന്നും ഇപ്പോഴില്ല കേട്ടോ. അതിന് അയാളും മറുപടി പറഞ്ഞില്ല. വീട്ടുകാരെ മുഴുവൻ വേദനിപ്പിച്ചുകൊണ്ട്, ഒരുപക്ഷെ നിസ്സഹായരാക്കിക്കൊണ്ട് എന്ന് പറയുന്നതാവും കൂടുതൽ ശരി. ഒരു രാത്രി വേണുവിനൊപ്പം ഇറങ്ങിപ്പോരുമ്പോൾ പ്രണയത്തിൻ്റെ കരുത്ത് മാത്രമായിരുന്നു കൈമുതൽ. വേർപിരിയുമ്പോൾ വേണു പറഞ്ഞു, നിനക്ക് മറ്റൊരു പുരുഷനെ വിവാഹം കഴിച്ച് സ്വസ്ഥമായി ജീവിക്കാം. കടുത്ത പുച്ഛം തോന്നി. കാരണം അത് പറഞ്ഞു തീർക്കാൻ അയാൾ അത്രത്തോളം സംഘർഷം അനുഭവിച്ചിരുന്നു. നന്ദി, സ്കൂട്ടിയിലിരുന്നു കൊണ്ടാണ് മറുപടി പറഞ്ഞത്. ഇപ്പോൾ എൻ്റെ കയ്യിൽ അങ്ങനെയൊരു പുരുഷനില്ല. അത് നിങ്ങളൊരു കുറ്റമറ്റ പുരുഷനായതുകൊണ്ടൊന്നുമല്ല കേട്ടോ. അന്നു രാത്രി മുഴുവൻ ഇരുന്ന് ചിന്തിച്ചു. എവിടേക്കോ തകർച്ച തോന്നി, എവിടേക്കോ വേദനിക്കുകയും ചെയ്തു. കെട്ടഴിഞ്ഞ ഒരു കാറ്റ് മനസ്സിൽ കിടന്ന് ചീറി. അയാളെ കെട്ടിപ്പിടിച്ചപ്പോഴെല്ലാം ഈ നഗരത്തെ മുഴുവനാണ് അവൾ കെട്ടിപ്പിടിച്ചത്. നഗരം അവളെ സംബന്ധിച്ചിടത്തോളം പുരുഷനായിരുന്നു. ആ നഗരത്തോടൊപ്പം അയാൾ അവളെ ഉപേക്ഷിച്ചു. പ്രണയം, അവൾ വിചാരിച്ചു. അത് അവളെ സംബന്ധിച്ചിടത്തോളം എടുക്കാത്ത ഒരു നാണയത്തുട്ടാണ് ഇപ്പോൾ. അവൾ അയാളെ നോക്കി, അയാൾ അവളെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. നിന്റെ മുടി നരച്ചു തുടങ്ങിയോ? അയാൾ വിസ്മയം ഭാവിച്ചു. ക്ഷീണിച്ചിട്ടുമുണ്ട്. രണ്ട് സ്ത്രീകൾ തനിച്ച് താമസിക്കുക എന്നത് നിസ്സാരമായ കാര്യമാണോ? ഞങ്ങൾക്ക് രണ്ടുപേർക്കും പുരുഷന്മാരില്ല. അയാൾ നിശബ്ദനായി. സപ്പോർട്ടയുടെ ചില്ലകൾ ജനാലയോളം വീശി നിൽക്കുന്ന ഒരു വീടായിരിക്കും അവരുടേതെന്ന് വേണുവും മൃദുലയും ഒരു കാലത്ത് സ്വപ്നം കണ്ടിരുന്നു. ഒരു മരത്തിൻ്റെ ചില്ലയില്ലാതെ ജീവിതത്തെ സ്നേഹിക്കാനാവില്ലെന്ന് അയാളും അവളും വിശ്വസിച്ചു. കൊഴുത്ത ഇലകളുള്ള ചെമ്പരത്തികൾ, പേരമരം, അങ്ങനെ കുറേയേറെ വളർത്തുമരങ്ങളുടെ പശ്ചാത്തലത്തിലാണ് അവർ ജീവിതം വരച്ചിടാൻ ശ്രമിച്ചത്. ഈ വീടിൻ്റെ തണുപ്പിലിരിക്കുമ്പോൾ അയാൾക്ക് പലതും ഓർക്കാനുണ്ടാവും. നിന്നെ ഞാൻ ഒറ്റയ്ക്കാക്കിയെന്ന് തോന്നാറുണ്ടോ? അത് ചോദിക്കുമ്പോൾ അയാളുടെ ശബ്ദം നനഞ്ഞിരുന്നു. അയാൾ മുഖമുയർത്തിയതുമില്ല. ഒരിക്കലുമില്ല, അവൾ പെട്ടെന്ന് പറഞ്ഞു. അങ്ങനെ ചിന്തിക്കരുത്. ഞാനിപ്പോൾ കുറേയേറെ സ്വതന്ത്രയാണ്. സ്വന്തം കാലിൽ നിൽക്കാൻ പഠിച്ചു. ഞാനീ ജീവിതം ആസ്വദിക്കുന്നുണ്ട്. അതിലെ താന്തോന്നിത്തെയാണ് നീ സ്നേഹിക്കുന്നത്.

0: അയാൾ ചിരിക്കാൻ ശ്രമിച്ചു. ആത്യന്തികമായി നീ ഭർത്താവ് ഉണ്ടായിട്ടും അയാളില്ലാതെ ജീവിക്കേണ്ടി വന്നവളാണ്. അത്രയൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. വെറുതെ എന്തിനാണ് ഇത്തരം സംസാരങ്ങൾ? ജീവിതം ഒന്നേ ഉള്ളൂ. അത് നാം നമുക്കിഷ്ടമുള്ളവർക്കൊപ്പം ജീവിക്കാനുള്ളതാണ്. പകരം വെക്കാനില്ലാത്ത വേദനയുടെ, ആശ്വാസമില്ലാത്ത വേദനയുടെ വേലിയേറ്റം അയാളിൽ ഉണ്ടാവുന്നത് അവൾ കണ്ടു. അവൾ മിണ്ടിയതേയില്ല. അവൾക്ക് ശേഷം കടലുകൾ അവസാനിച്ചിരുന്നുവല്ലോ. ഞാൻ ഇറങ്ങുന്നു, വേണു എഴുന്നേറ്റു. അവൾ തടഞ്ഞില്ല, ഒന്നും പറഞ്ഞുമില്ല. അയാൾ ചെറിയ ഇടവഴിയിലേക്ക് ഇറങ്ങി. മെല്ലെ മെല്ലെ മാഞ്ഞു പോയപ്പോൾ വേദന ഒരു ചുഴലി പോലെ അവളിൽ പാഞ്ഞുണർന്നു. ചേർത്തടച്ച വാതിലിൽ അവൾ തലതല്ലി പൊട്ടിക്കരഞ്ഞു തനിയെ.
1: തനിയെ കെ ആർ മല്ലിക അവതരിപ്പിച്ച കഥയാണ് കേട്ടത്.
2: ഇന്നത്തെ സർഗ കേരളം സമാപിക്കുന്നു.
3: ആകാശവാണി തൃശൂർ, സമയം 8 മണി കഴിഞ്ഞ് 24:51. ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. പി ജയചന്ദ്രനും കൃഷ്ണചന്ദ്രനും ആധിപത്യം എന്ന ചിത്രത്തിന് വേണ്ടി ആലപിച്ച ഗാനം. വരികൾ ശ്രീകുമാരൻ തമ്പി, ഈണം പകർന്നത് ശ്യാം.

0: കഴിഞ്ഞ് 30 മിനിറ്റ്. പദ്ധതികൾ ജനനന്മയ്ക്ക്.
1: റീസ്ട്രക്ചേർഡ് നാഷണൽ ലൈഫ് സ്റ്റോക്ക് മിഷൻ, രാഷ്ട്രീയ പശുധൻ വികാസ് യോജന എന്താണെന്നും ഇതെങ്ങനെയാണ് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്നതെന്നും നമുക്ക് ശ്രദ്ധിക്കാം. ദേശീയ ക്ഷീരവികസന ബോർഡ് സംസ്ഥാന ഏജൻസികളുടെ സഹായത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് ദേശീയ ക്ഷീര പദ്ധതി. പാലുൽപാദനം വർദ്ധിപ്പിക്കുക, ഗ്രാമീണ പാലുൽപാദകരെ സംഘടിത പാൽ സംസ്കരണ മേഖലയിലേക്ക് കൂടുതൽ അടുപ്പിക്കുക തുടങ്ങിയവയാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. നാടൻ കന്നുകാലി ഇനങ്ങളെ ശാസ്ത്രീയമായ രീതിയിൽ വികസിപ്പിക്കുവാനും സംരക്ഷിക്കുന്നതിനും വേണ്ടി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച ദൗത്യമായ ഗോകുൽ മിഷനും രാഷ്ട്രീയ പശുധൻ വികാസ് യോജനയ്ക്ക് കീഴിലാണ്. തദ്ദേശീയ ഇനങ്ങളെ വികസിപ്പിക്കുന്നതിന് ഗോകുൽ ഗ്രാം എന്ന പേരിൽ സംയോജിത കന്നുകാലി വികസന കേന്ദ്രങ്ങൾ സ്ഥാപിക്കും. നാഷണൽ ലൈഫ് സ്റ്റോക്ക് മിഷൻ, രാഷ്ട്രീയ പശുധൻ വികാസ് യോജനയ്ക്ക് കീഴിൽ വരുന്ന പ്രാധാന്യമേറെയുള്ള ദൗത്യമാണ്. മൃഗസംരക്ഷണ വകുപ്പും പാലുൽപാദന വകുപ്പും സംയോജിതമായാണ് മിഷൻ ആരംഭിച്ചത്. പന്നി വളർത്തൽ, കോഴി വളർത്തൽ, വൈക്കോൽ നിർമ്മാണം തുടങ്ങി ചെറിയ സംരംഭങ്ങൾ വഴി കൂടുതൽ തൊഴിൽ സൃഷ്ടിക്കുക, വ്യത്യസ്ത ബ്രീഡുകൾ ഉപയോഗിച്ച് ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുക തുടങ്ങിയവയാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. മുട്ട, മാംസം, ആട്ടിൻ പാൽ, കമ്പിളി തുടങ്ങിയവയുടെ ഉൽപാദനം വർദ്ധിപ്പിക്കാനും പദ്ധതി ഊന്നൽ നൽകുന്നു. ആധുനിക രീതി ഉപയോഗിച്ച് കുറഞ്ഞ ചെലവിൽ കൂടുതൽ ഉൽപാദനം ഉണ്ടാക്കുന്നതിന് വേണ്ടി പ്രത്യേക ട്രെയിനിങ് ഓരോ മേഖലയിലും പ്രവർത്തിക്കുന്നവർക്ക് സൗജന്യമായി നൽകുന്നു. സംരംഭകർക്ക് പ്രത്യേക ഇൻഷുറൻസ് നാഷണൽ ലൈവ് സ്റ്റോക്ക് മിഷൻ വഴി ലഭ്യമാക്കുന്നതാണ്. ആധുനിക സംവിധാനങ്ങളോടുകൂടിയ ഡയറി ഫാമുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടി സർക്കാരിൻ്റെ ക്രെഡിറ്റ് ലിങ്ക്ഡ് സബ്സിഡി പദ്ധതിയാണ് ക്ഷീര സംരംഭകത്വ വികസന പദ്ധതി. ഫാമുകൾ സ്ഥാപിക്കാൻ ആവശ്യമായ തുകയുടെ 10% സംരംഭകൻ കണ്ടെത്തണം. 25% സർക്കാർ മൂലധന സബ്സിഡി നൽകും. ബാക്കി തുക വായ്പയായി സഹകരണ ബാങ്കുകളും റീജിയണൽ റൂറൽ ബാങ്കുകളും അർബൻ ബാങ്കുകളും നൽകുന്നു. പശുധൻ യോജനയ്ക്ക് കീഴിൽ വരുന്ന പദ്ധതിയായ നാഷണൽ ലൈഫ് സ്റ്റോക്ക് മിഷൻ വഴി കന്നുകാലി സമ്പദ്വ്യവസ്ഥയിലെ എല്ലാ പങ്കാളികളുടെയും കന്നുകാലി ഉൽപാദന സംവിധാനങ്ങളിലും ശേഷി വർദ്ധിപ്പിക്കുന്നതിനും അളവിലും ഗുണപരമായ പുരോഗതിയും ഉറപ്പുവരുത്തുന്നതിനായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചതാണ് നാഷണൽ ലൈഫ് സ്റ്റോക്ക് മിഷൻ. കാലിത്തീറ്റ, കന്നുകാലികൾ, വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ പന്നി വളർത്തൽ, നൈപുണ്യ വികസനം, വിപുലീകരണം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന 4 ഉപദൗത്യങ്ങൾ ഇതിനുണ്ട്. കന്നുകാലി മേഖലയിലെ

0: വലിയ പ്രശ്നങ്ങളിലൊന്ന്. FMD, PPR, ബ്രൂസിലോസിസ് തുടങ്ങിയ മൃഗരോഗങ്ങളാണ്. ഇത്തരം രോഗങ്ങൾക്ക് പ്രത്യേക ഊന്നൽ നൽകിയാണ് പദ്ധതിയിൽ മുന്നോട്ട് പോകുന്നത്. ക്ഷീരവികസനത്തിനുള്ള ദേശീയ ഡയറി പദ്ധതി, തീറ്റപ്പുൽ ഉൽപ്പാദന പദ്ധതി, ക്ഷീര സംരംഭകത്വം, മൃഗാശുപത്രികളുടെ വികസനം, കുളമ്പ് രോഗ നിവാരണ യജ്ഞം, കന്നുകാലി ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്കുള്ള സഹായം, ഡൽഹി മിൽക്ക് സ്കീം, തദ്ദേശീയ ഇനങ്ങൾ വികസിപ്പിക്കൽ, കന്നുകാലി സെൻസസ്, സംസ്ഥാന സഹകരണ ഡയറി ഫെഡറേഷനുകൾ, സംയോജിത സാമ്പിൾ സർവേ, പശു വളർത്തുന്നതിനുള്ള ദേശീയ പരിപാടി, ഹെൽത്ത് ആൻഡ് ഡിസീസ് കൺട്രോൾ പ്രോഗ്രാം, നാഷണൽ ലൈവ് സ്റ്റോക്ക് മിഷൻ എന്നീ കേന്ദ്ര പദ്ധതികൾ എല്ലാം സംയോജിപ്പിച്ച് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് രാഷ്ട്രീയ പശുധൻ വികാസ് യോജന. ധവള വിപ്ലവം ലക്ഷ്യമിട്ടാണ് പദ്ധതിയുടെ നടത്തിപ്പ്.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്.

0: ഇനി കേൾക്കാം വാർത്താ ബുള്ളറ്റിൻ.
1: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സുവർണ. ആഗോള വളർച്ചയ്ക്ക് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ നിർണായകമായ സംഭാവന നൽകുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്തോനേഷ്യയിലെ ജക്കാർത്തയിൽ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഊർജ്ജം, കണക്ടിവിറ്റി, അർദ്ധചാലകം തുടങ്ങിയ മേഖലകളിൽ രാജ്യം അതിവേഗം മുന്നേറുകയാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഇന്തോനേഷ്യൻ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു. ത്രിരാഷ്ട്ര പര്യടനത്തിന്റെ ഭാഗമായി ജക്കാർത്തയിലെത്തിയ അദ്ദേഹം ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. നിരവധി കരാറുകളിലും ഇരുരാജ്യങ്ങളും ഒപ്പുവച്ചു. വയനാട് കള്ളാടി തുരങ്കപാത നിർമ്മാണ പ്രദേശത്തുണ്ടായ മണ്ണിടിച്ചിലിൽ 3 മരണം സ്ഥിരീകരിച്ചു. 18 പേരാണ് അപകടത്തിൽപ്പെട്ടത്. ഇതിൽ 10 പേരെ പരുക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അവശേഷിക്കുന്ന 5 പേർക്കായി പ്രദേശത്ത് ഇപ്പോഴും തെരച്ചിൽ തുടരുകയാണ്. മന്ത്രിമാരായ KP അനിൽകുമാർ, TC സിദ്ദിഖ് തുടങ്ങിയവർ പ്രദേശത്ത് സന്ദർശനം നടത്തി. മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട് ജില്ലാതല കൺട്രോൾ റൂം തുറന്നു. 04936288750 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. തുരങ്കപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പ്രദേശത്ത് കൂട്ടിയിട്ടിരുന്ന മണ്ണ് നീക്കണമെന്ന നിർദ്ദേശം കരാറുകാർ പാലിച്ചില്ലെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കള്ളാടിയിലുണ്ടായത് മനുഷ്യനിർമ്മിത ദുരന്തമാണെന്ന് മന്ത്രി TC സിദ്ദിഖ് പറഞ്ഞു. മണ്ണിനടിയിൽ ആരെങ്കിലും അകപ്പെട്ടിട്ടുണ്ടോ എന്ന് കണ്ടെത്തി എത്രയും വേഗം രക്ഷപ്പെടുത്തുന്നതിനാണ് മുൻഗണന നൽകുന്നതെന്ന് മന്ത്രി AP അനിൽകുമാർ അറിയിച്ചു. സർക്കാരിന്റെയും ദുരന്ത നിവാരണ വകുപ്പിന്റെയും പ്രവർത്തനങ്ങൾക്ക് പിന്തുണ അറിയിക്കുന്നതായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ അറിയിച്ചു. അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും എറണാകുളം മുതൽ പാലക്കാട് വരെയുള്ള ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ഒഴികെ എല്ലാ ജില്ലകളിലും നാളെ മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. വയനാട്, കോഴിക്കോട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ളവയ്ക്ക് അവധി ബാധകമാണ്. തലസ്ഥാന ജില്ലയിൽ 2 മെഡിക്കൽ കോളേജിന് എത്രയും വേഗം അനുമതി ലഭ്യമാക്കണമെന്നും ഈ അധ്യയന വർഷം പ്രവേശനം നടത്താനുള്ള ഇടപെടൽ ഉണ്ടാകണമെന്നും കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ട് ആരോഗ്യമന്ത്രി K. മുരളീധരൻ. കേന്ദ്ര ആരോഗ്യമന്ത്രി JP നഡ്ഡയുമായി നടന്ന ഓൺലൈൻ യോഗത്തിലാണ് മന്ത്രി ആവശ്യമുന്നയിച്ചത്. കേരളത്തിന്റെ ആവശ്യം ഗൌരവത്തോടെ കാണുന്നുവെന്നും രാജ്യത്തുടനീളം 10,000 മെഡിക്കൽ സീറ്റുകൾ സജ്ജമാക്കാൻ 15,000 കോടി രൂപ കേന്ദ്ര സർക്കാർ വകയിരുത്തിയിട്ടുണ്ടെന്നും കേന്ദ്രമന്ത്രി അറിയിച്ചു. ലഹരി വ്യാപനത്തിനെതിരെ സർക്കാർ സംവിധാനങ്ങൾ നടപ്പാക്കുന്ന പ്രവർത്തനങ്ങൾക്ക് പൊതുസമൂഹം പിന്തുണ നൽകണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. തൂഫാൻ ലഹരി പ്രതിരോധ ക്യാമ്പയിന്റെ ഭാഗമായി സംഘടിപ്പിച്ച തൂഫാനൊപ്പം എന്റെ വിദ്യാലയം പരിപാടിയുടെ ഉദ്ഘാടനം കൊല്ലത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ രോഗികളെ തറയിൽ കിടത്താൻ പാടില്ല എന്ന നിലപാടുമായി സർക്കാർ മുന്നോട്ടു പോകുകയാണെന്ന് മന്ത്രി K. മുരളീധരൻ. പുലയനാർക്കോട്ട ആശുപത്രിയിൽ 200 കിടക്കകൾ സജ്ജീകരിച്ചുകൊണ്ട് പനി ബാധിച്ച രോഗികളെ ഇവിടേക്ക് മാറ്റുമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ നാളെ തുടക്കം. 2 ദിവസത്തെ യോഗത്തിൽ കേന്ദ്ര വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി അന്നപൂർണ ദേവി പങ്കെടുക്കും. ലക്ഷദ്വീപിലെ വാർഷിക ചൂര ഉൽപ്പാദനം അടുത്ത 5 വർഷത്തിനുള്ളിൽ 50,000 ടണ്ണായി ഉയർത്തുമെന്ന് കേന്ദ്ര സർക്കാർ. ഇതിന്റെ മാസ്റ്റർ പ്ലാനിന് കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനത്തിൽ നടന്ന സംയുക്ത ഗുണഭോക്തൃ ചർച്ചയിൽ അന്തിമരൂപം.

0: നൽകി. ഇന്ത്യയിലേക്ക് 60 കിലോമീറ്ററോളം ദൂരം ചൈനീസ് സൈന്യം കടന്നിട്ടുണ്ടെന്ന തരത്തിൽ സാമൂഹിക മാധ്യമത്തിൽ പ്രചരിക്കുന്ന വീഡിയോകൾ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. വീഡിയോകൾ ഇന്ത്യ ചൈന അതിർത്തിയിൽ നിന്നുള്ളത് അല്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. ഫിഫ ലോകകപ്പ് പ്രീ ക്വാർട്ടറിൽ ഇന്ന് രാത്രി 9:30 നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന കരുത്തരായ ഈജിപ്തിനെ നേരിടും. ലയണൽ മെസ്സിയും മുഹമ്മദ് സലായും നേർക്കുനേർ വരുന്ന പോരാട്ടത്തിനായി ഫുട്ബോൾ ലോകം ആവേശപൂർവ്വം കാത്തിരിക്കുകയാണ്. രാത്രി 1:30 നടക്കുന്ന മത്സരത്തിൽ കൊളംബിയ സ്വിറ്റ്സർലൻഡിനെ നേരിടും. ഇന്ത്യ ഇംഗ്ലണ്ട് 2020 പരമ്പരയിലെ 3-ാം മത്സരം ഇന്ന്. ഇന്ത്യൻ സമയം രാത്രി 10:00 ഇംഗ്ലണ്ടിലെ ട്രെന്റ് ബ്രിഡ്ജ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരം. പരമ്പരയിൽ ഇംഗ്ലണ്ട് 1-0 മുന്നിലാണ്. 2008 അഹമ്മദാബാദ് തുടർ സ്ഫോടനങ്ങളുമായി ബന്ധപ്പെട്ട പ്രത്യേക കോടതി വിധി ഗുജറാത്ത് ഹൈക്കോടതി ശരിവച്ചു. 38 പ്രതികൾക്ക് വധശിക്ഷയും 11 പേർക്ക് ജീവപര്യന്തവും ശിക്ഷ നൽകിക്കൊണ്ടുള്ള 2022 വിധിയാണ് ഹൈക്കോടതി ശരിവച്ചത്. വിധിക്കെതിരെ സമർപ്പിച്ച അപ്പീലുകൾ ഡിവിഷൻ ബെഞ്ച് തള്ളി. 2008 ജൂലൈ 26 അഹമ്മദാബാദിൽ 70 മിനിറ്റിനിടെ ഉണ്ടായ 21 തുടർ സ്ഫോടനങ്ങളിൽ 56 പേർ കൊല്ലപ്പെടുകയും 200 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. സംസ്ഥാനത്ത് സിനിമാ നയം ഉടൻ പ്രഖ്യാപിക്കുമെന്ന് മന്ത്രി പി സി വിഷ്ണുനാഥ്. സിനിമാ മേഖലയ്ക്ക് വ്യവസായ പദവി കൊടുക്കുക എന്നതാണ് സർക്കാരിന്റെ നയം. ഇതിന്റെ കരട് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി തൃശൂർ സേവന വാർത്തകൾ. കേരള കർഷക തൊഴിലാളി ക്ഷേമനിധിയിൽ അംശാദായം സ്വീകരിക്കുന്നതിന് തൃശൂർ ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ നേതൃത്വത്തിൽ ഇനി പറയുന്ന പഞ്ചായത്തുകളിൽ സ്വിറ്റിംഗ് നടത്തുന്നതാണ്. ഈ മാസം 10-ാം തീയതി ദേശമംഗലം, 14-ാം തീയതി പാണഞ്ചേരി, 16-ാം തീയതി എടവിലങ്ങ്, 21-ാം തീയതി കൈപ്പറമ്പ്, 23-ാം തീയതി കടവല്ലൂർ, 25-ാം തീയതി വരവൂർ, 28-ാം തീയതി ചേലക്കര. മാള കെ കരുണാകരൻ സ്മാരക ഗവൺമെൻറ് ITI 17 വിവിധ NCVT അംഗീകൃത കോഴ്സുകളിലേക്ക് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കേണ്ട തീയതി ഈ മാസം 10 വരെ നീട്ടി. താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് ITI admissions.kerala.gov.in വെബ്സൈറ്റ് മുഖേന ഓൺലൈനായി അപേക്ഷിക്കാം. അപേക്ഷ സമർപ്പിച്ച ശേഷം തൊട്ടടുത്തുള്ള ITIയിൽ എത്തി ജൂലൈ 13 സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ നടത്തണം. ഫോൺ നമ്പർ 0480283127, മറ്റൊരു നമ്പർ 9995121251, ഒരു നമ്പർ കൂടി 9446210847. ദേശമംഗലം ഗവൺമെൻറ് ITIയിൽ ഇലക്ട്രീഷ്യൻ, ഡ്രാഫ്റ്റ്സ്മാൻ, സിവിൽ എന്നീ 2 NCVT മെട്രിക് കോഴ്സുകളിലേക്ക് 2026-27 പ്രവേശനത്തിന് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 10 വരെ നീട്ടി. അപേക്ഷ സമർപ്പിച്ച ശേഷം ഈ മാസം 13 സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ നടത്തണം. പ്രവേശനം സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 0488429947, ഒരു നമ്പർ കൂടി 7736559330. ISRD തിരുവനന്തപുരം സെൻറ്റർ ഓഫ് അഡ്വാൻസ്ഡ് ടെക്നോളജി ആൻഡ് സ്കിൽസ് നാളെ മുതൽ ആരംഭിക്കുന്ന ഡാറ്റ അനലിറ്റിക്സ്, ഡാറ്റ സയൻസ് യൂസിംഗ് പൈത്തൺ, ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെൻറ്റ് യൂസിംഗ് പൈത്തൺ, ജാങ്കോ എന്നീ ഇന്റേൺഷിപ്പ് പ്രോഗ്രാമുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. താല്പര്യമുള്ളവർക്ക് skillcenter.ihrd.ac.in വഴി രജിസ്റ്റർ ചെയ്യാം. ഫോൺ നമ്പർ 9495069307, മറ്റൊരു നമ്പർ 8547005087. തിരുവനന്തപുരം മുട്ടടയിൽ പ്രവർത്തിക്കുന്ന ISRD സെൻറ്റർ ഫോർ അഡ്വാൻസ്ഡ് ടെക്നോളജീസ് ആൻഡ് സ്കിൽസിൽ ജൂലൈ 2 ആരംഭിക്കുന്ന UGC നെറ്റ് പേപ്പർ 1-2 ഹൈബ്രിഡ് മോഡൽ കമ്പ്യൂട്ടർ സയൻസ്, ഇക്കണോമിക്സ്, ഇംഗ്ലീഷ്, മലയാളം, മാനേജ്മെൻറ്റ് വിഷയങ്ങളിൽ പരിശീലനത്തിനായി താൽപ്പര്യമുള്ളവർ രജിസ്റ്റർ ചെയ്യണം. ഫോൺ നമ്പറുകൾ 8136882389, മറ്റൊരു നമ്പർ 9495069307.

ഒരു നമ്പർ കൂടി 8547005087. പട്ടികജാതി വികസന വകുപ്പിന് കീഴിൽ പുല്ലൂറ്റ് ഗവൺമെൻറ് ഐ ടി ഐയിൽ NCVT അഫിലിയേഷനുള്ള ഒരു വർഷത്തെ വുഡ് വർക്ക് ടെക്നീഷ്യൻ ട്രേഡിലേക്ക് 2026-27 വർഷത്തെ പ്രവേശനത്തിനായി അപേക്ഷ ക്ഷണിച്ചു. 10-ാം ക്ലാസ് ജയിച്ചവർക്കും തോറ്റവർക്കും അപേക്ഷിക്കാം. ആകെ സീറ്റുകളിൽ 80% പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവർക്കും 10% വീതം പട്ടികവർഗ വിഭാഗത്തിലും മറ്റ് വിഭാഗങ്ങളിലുമുള്ളവർക്കുമായി സംവരണം ചെയ്തിരിക്കുന്നു. പ്രവേശനം ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സൗജന്യ പരിശീലനത്തിന് പുറമെ പ്രതിമാസ സ്റ്റൈപ്പൻഡ്, ലംസം ഗ്രാൻഡ്, യൂണിഫോം അലവൻസ്, സ്റ്റഡി ടൂർ അലവൻസ്, ഉച്ചഭക്ഷണം എന്നിവ ലഭിക്കും. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ SCDDITIadmission.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കണം. ഈ മാസം 10 വരെ അപേക്ഷ സ്വീകരിക്കും. സേവന വാർത്തകളാണ്.

സംരക്ഷണം എന്നിവ ലഭിക്കും. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ scdd.iti.admission.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കണം. ഈ മാസം 10 വരെ അപേക്ഷ സ്വീകരിക്കും. സേവന വാർത്തകളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി തൃശൂർ. ഇനി 8:45 ഹിന്ദിയിലും 9 മണിക്ക് ഇംഗ്ലീഷിലും വാർത്തകൾ. ഡൽഹി റിലേ.

0: വിദ്യാഭ്യാസ രംഗം.
1: എല്ലാവർക്കും വിദ്യാഭ്യാസ രംഗത്തിലേക്ക് സ്വാഗതം. 10ാം ക്ലാസ് സാമൂഹ്യ ശാസ്ത്രത്തിലെ 1ാം യൂണിറ്റായ ദിനാന്തരീക്ഷ സ്ഥിതിയും കാലാവസ്ഥയും എന്നതിലെ താപവിതരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്ന പാഠഭാഗം അവലോകനം ചെയ്യുന്നു തൃശൂർ ജില്ലയിലെ കാൽഡിയൻ സിറിയൻ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപികയായ പ്രിയ ബി.
2: നിങ്ങൾക്ക് വേനൽക്കാലമാണോ മഴക്കാലമാണോ ഏറ്റവും ഇഷ്ടം? ആ, അവധി കിട്ടിയാ നല്ലതാ അല്ലേ മഴക്കാലത്ത്? അതുകൊണ്ടാണ് മഴക്കാലം ഇഷ്ടം എന്ന് പറയണേ. അപ്പൊ ഇത്തരം കാലങ്ങള്, അതായത് അന്തരീക്ഷ സ്ഥിതിയാണെങ്കിലും കാലാവസ്ഥയാണെങ്കിലും, നമ്മുടെ ഭൂമുഖത്ത് സസ്യജന്തുജാലങ്ങളിലും അതുപോലെ തന്നെ നമ്മളിലും മനുഷ്യരിലും പലതരത്തിലുള്ള വൈവിധ്യം തീർക്കുന്നുണ്ട്. അതിനൊക്കെ കാരണം ആ പ്രദേശത്തെ കാലാവസ്ഥയാണ്. ഭൂമിയിലെ എല്ലാ പ്രദേശത്തും ഒരേപോലെയാണോ കാലാവസ്ഥ അനുഭവപ്പെടുന്നത്? ഇന്ന് നമുക്ക് അന്തരീക്ഷ താപനിലയെ ആസ്പദമാക്കിയുള്ള ഒരു ചർച്ച നടത്തിയാലോ. ദിവസം മുഴുവൻ ഒരേ അളവിലാണോ നമുക്ക് സൗരോർജം ലഭിക്കുന്നത്? രാവിലെ വരുമ്പോൾ ഉണ്ടാകുന്ന ചൂടാണോ നിങ്ങൾ സ്കൂൾ വിട്ടിട്ട് തിരിച്ചു പോകുമ്പോൾ ദിവസം മുഴുവനും ഒരേ അളവിലല്ല നമുക്ക് സൗരോർജം ലഭിക്കുന്നത് എന്ന് അറിയാം. സൂര്യോദയ സമയത്തെ താപനിലയും ഉച്ച സമയത്ത് ലഭിക്കുന്ന താപനിലയും ഒരുപോലെയാണോ? നമുക്ക് നോക്കിയാലോ. ഒരു പ്രദേശത്തെ അക്ഷാംശം, സൗരോർജ ലഭ്യത തുടങ്ങിയ ഘടകങ്ങൾ അന്തരീക്ഷ താപനിലയെ സ്വാധീനിക്കുന്നുണ്ട്. ഒരു ദിവസത്തെ കൂടിയ അന്തരീക്ഷ താപനില ഉച്ചയ്ക്ക് 2 മണിക്കാണ് അനുഭവപ്പെടുന്നത്. നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ പറയും 12 മണിക്കാണ് സൂര്യൻ ഉച്ച സ്ഥായിലെത്തുന്നത്, അതുകൊണ്ട് ചൂട് കൂടുതൽ 12 മണിക്കാവുന്നൊക്കെയാവും നമ്മൾ വിചാരിക്കുക. നമ്മൾ കാലാവസ്ഥയൊക്കെ ഓരോ പ്രദേശത്തിൻ്റെ പറയുമ്പോൾ കൂടിയ താപനില, കുറഞ്ഞ താപനില എന്ന് നിങ്ങൾ കാണാറില്ലേ ന്യൂസിലൊക്കെ? ഈ കൂടിയ താപനില അളക്കുന്നത് ഉച്ചയ്ക്ക് 2 മണിക്കാണ്. എന്തായിരിക്കും അതിന് കാരണം? അന്തരീക്ഷം ചൂടാകുന്നതിന് ഭൗമോപരിതലം ചൂടാകാൻ എടുക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം വേണം. സൗരവികിരണത്താൽ താപം ഉയർന്ന് ഉച്ചയോടെയാണ് അത് പാരമ്യത്തിൽ എത്തുന്നത്. അതുകൊണ്ടാണ് ഒരു ദിവസത്തെ കൂടിയ അന്തരീക്ഷ താപനില ഉച്ചയ്ക്ക് 2 മണിക്ക് രേഖപ്പെടുത്തുന്നത്. ഭൗമവികിരണം അതിൻ്റെ പാരമ്യത്തിൽ എത്തുമ്പോഴാണ് ഭൂമിയും അന്തരീക്ഷവും തണുക്കുന്നത്. അപ്പോൾ എപ്പോഴായിരിക്കും ഒരു ദിവസത്തെ കുറഞ്ഞ താപനില കണക്കാക്കുക? അതെ, സൂര്യോദയത്തിന് തൊട്ടു മുമ്പുള്ള സമയത്താണ് കുറഞ്ഞ താപനില കണക്കാക്കുന്നത്. ഇതോടൊപ്പം മനസ്സിലാക്കേണ്ട 2 കാര്യങ്ങൾ കൂടിയുണ്ട്. എന്താണ് ദൈനീക താപാന്തരം? എന്താണ് ദൈനീക ശരാശരി ഊഷ്മാവ്? ഇവിടെ അത് കണക്കാക്കുന്ന രീതിയും നിങ്ങൾക്ക് വിലയിരുത്തലിന് ചോദിക്കാവുന്നതാണ്. ഒരു ദിവസം ഒരു പ്രദേശത്ത് കൂടിയ താപനില നമ്മൾ അളക്കുന്നുണ്ട്, കുറഞ്ഞ താപനിലയും അറിയും നമുക്ക്. ഇവ തമ്മിലുള്ള വ്യത്യാസമാണ് ദൈനീക താപാന്തരം. അപ്പൊ എങ്ങനെയായിരിക്കും ദൈനീക താപാന്തരം കണ്ടെത്താൻ സാധിക്കുക? ഒന്ന് പറയാൻ സാധിക്കുമോ? ആ, അതെ, കൂടിയ താപനിലയിൽ നിന്നും കുറഞ്ഞ താപനില കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ആ ദിവസത്തെ ദൈനീക താപാന്തരം കിട്ടും. അങ്ങനെയാണെങ്കിൽ ഞാനൊരു കണക്ക് പറയാം, നിങ്ങൾക്കൊന്ന് ഉത്തരം കണ്ടെത്താൻ സാധിക്കുമോ? ഒരു ദിവസത്തെ ഒരു പ്രദേശത്തെ കൂടിയ താപനില 40 ഡിഗ്രി സെൽഷ്യസ് ആണ് എന്ന് കരുതുക, കുറഞ്ഞ താപനില 25 ഡിഗ്രിയും. അപ്പൊ എങ്ങനെയായിരിക്കും നമ്മൾ ദൈനീക താപാന്തരം കണ്ടെത്താൻ സാധിക്കുക? 40 ഡിഗ്രി സെൽഷ്യസിൽ നിന്നും

25 ഡിഗ്രി സെൽഷ്യസ് കുറയ്ക്കുന്നു. അപ്പൊ എത്രയാണ് ഉത്തരം കിട്ടുന്നത്? 15 ഡിഗ്രി സെൽഷ്യസ്. ഇതേപോലെ തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊന്നാണ് ദൈനിക ശരാശരി താപനില. ഒരു ദിവസത്തെ ശരാശരി താപനില കാണാന് കൂടിയ താപനിലയും കുറഞ്ഞ താപനിലയും തമ്മിൽ കൂട്ടി അതിനെ രണ്ടു കൊണ്ട് ഹരിക്കുക അല്ലേ, അതിന്റെ ആവറേജ് കാണാ. 40 ഡിഗ്രിയിലാണ് കൂടിയ താപനില, 25 ഡിഗ്രിയാണ് കുറഞ്ഞ താപനില. അപ്പോ ആ ദിവസത്തെ ദൈനിക ശരാശരി താപനില എങ്ങനെയാ കാണാൻ സാധിക്കുക നമുക്ക്? 40 ഡിഗ്രി പ്ലസ് 25 ഡിഗ്രി 65 ഡിഗ്രി കിട്ടുന്നു. അതിനെ രണ്ടു കൊണ്ട് ഹരിക്കുന്നു, അല്ലെങ്കിൽ അതിന്റെ ശരാശരി. അപ്പൊ എത്രയാണ് ദൈനിക ശരാശരി താപനില? 32.5 ഡിഗ്രി സെൽഷ്യസ്. ഇതേപോലെയുള്ള കൂടുതൽ ഉദാഹരണം നിങ്ങൾ തന്നെ കണ്ടെത്തിയിട്ട് ഇതൊന്ന് ചെയ്തു നോക്കൂ. ഇനി നമുക്ക് ഈ ഭൂപടം ഒന്ന് നോക്കാം. ആഗോള താപ വിതരണമാണ് ഭൂപടത്തിൽ കാണിച്ചിട്ടുള്ളത്. അതിൽ നിന്ന് എന്താണ് സമതാപരേഖകൾ എന്ന് അറിയാൻ കഴിയുന്നുണ്ടോ? നിങ്ങൾക്ക് വരകൾ കാണുന്നുണ്ടോ? ആ വരകളുടെ പ്രത്യേകത എന്താണ്? ഓരോ പ്രദേശത്തും രേഖപ്പെടുത്തുന്ന താപനിലയെ ഭൂപടങ്ങളിൽ അടയാളപ്പെടുത്തിയിരിക്കുകയാണ്. ഒരേ താപനിലയുള്ള പ്രദേശങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന ഒരു സാങ്കല്പിക രേഖയാണ് സമതാപരേഖകൾ. ഈ സമതാപരേഖകള് എല്ലായിടത്തും ഒരുപോലെയാണോ? ചില സ്ഥലങ്ങളിൽ എന്ത് കാണുന്നുണ്ട്? അതിനൊരു വളവ് കാണുന്നുണ്ട് അല്ലേ. എന്താണ് അതിന് കാരണം എന്ന് നമുക്ക് നോക്കാം. വൻകരകളും സമുദ്രങ്ങളും ചേരുന്ന ഇടങ്ങളിൽ സമതാപരേഖകൾ പ്രകടമായി വളയുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരേ അക്ഷാംശത്തിലാണെങ്കിലും കരയും കടലും വ്യത്യസ്തമായി ചൂടാകുന്നത് കൊണ്ടാണ് ഈ സമതാപരേഖകൾ പൊതുവെ വളഞ്ഞു കാണപ്പെടുന്നത്. നമുക്കറിയാം കര വേഗത്തിൽ ചൂടാകും, വേഗത്തിൽ തണുക്കും. കടലോ മൂപ്പര് സാവധാനേ ചൂടാവുള്ളൂ, സാവധാനേ തണുക്കുള്ളൂ. അപ്പോ ഈ ചൂടാകുന്നതിലുള്ള വ്യത്യാസം കൊണ്ടാണ് സമതാപരേഖകൾ പൊതുവെ വളഞ്ഞു കാണപ്പെടുന്നത്. ഇനി നിങ്ങൾ ഉത്തരാർദ്ധഗോളവും ദക്ഷിണാർദ്ധഗോളവും ഒന്ന് നോക്കൂ. അവിടെ എന്താ? ഉത്തരാർദ്ധഗോളത്തെ അപേക്ഷിച്ച് ദക്ഷിണാർദ്ധഗോളത്തിലെ ഈ സമതാപരേഖകൾക്ക് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? അവ ദക്ഷിണാർദ്ധഗോളത്തിൽ സമതാപരേഖകൾ അക്ഷാംശങ്ങൾക്ക് ഏറെക്കുറെ സമാന്തരമായിട്ടാണ് പോകുന്നത്. ഉത്തരാർദ്ധഗോളത്തെ അപേക്ഷിച്ച് ദക്ഷിണാർദ്ധഗോളത്തിൽ എന്താണ് കൂടുതൽ നീല നിറത്തിൽ കാണുന്നത്? എന്താണ്? സമുദ്രങ്ങളാണ്. അപ്പൊ സമുദ്രങ്ങൾ കൂടുതലുള്ളത് കൊണ്ട് തന്നെ അവിടെയും കരയും കടലും ചൂടാകുന്നതിനുള്ള വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് ഉത്തരാർദ്ധഗോളത്തെ അപേക്ഷിച്ച് ദക്ഷിണാർദ്ധഗോളത്തിൽ സമതാപരേഖകൾ അക്ഷാംശങ്ങൾക്ക് ഏറെക്കുറെ സമാന്തരമായി കാണപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ അടുത്തത് ആഗോള താപവിതരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് നോക്കാം. ആ ചിത്രം ഒന്ന് നോക്കൂ. അക്ഷാംശീയ സ്ഥാനം കാണിച്ചിട്ടുണ്ട് അവിടെ അല്ലേ. ഒന്നാമത്തെ ഘടകമാണ് അക്ഷാംശീയ സ്ഥാനം. ഈ താപീയ മേഖലകള് ഡയഗ്രം നോക്കി കണ്ടെത്തി പട്ടികപ്പെടുത്തിയാലോ? സൂര്യപ്രകാശം ഏറെക്കുറെ ലംബമായി പതിക്കുന്ന ഭൂമധ്യരേഖാ പ്രദേശങ്ങളിലേക്കൊന്ന് നോക്കൂ. ഭൂമധ്യരേഖാ പ്രദേശങ്ങളിൽ നിന്നും ധ്രുവങ്ങളിലോട്ടടുക്കും തോറും താപനിലയിലെ എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നത് ഡയഗ്രം നോക്കിയിട്ടൊന്ന് പറയാൻ സാധിക്കുമോ? അതെ, ഭൂമധ്യരേഖാ പ്രദേശങ്ങളിൽ സൂര്യപ്രകാശം ലംബമായി പതിക്കുന്നത് കൊണ്ട് താപനില വളരെ കൂടുതലായിരിക്കും. ഭൂമിക്ക് നമുക്കറിയാം ഗോളാകൃതിയാണ്. മധ്യരേഖയിൽ നിന്ന് ധ്രുവങ്ങളിലൊക്കെ അടുക്കുമ്പോൾ സൂര്യരശ്മികൾ കൂടുതൽ ദൂരം സഞ്ചരിക്കേണ്ടതായിട്ട് വരും. അതായത് ചെരിഞ്ഞിട്ടാണ് അവ പതിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ താപനില കുറഞ്ഞു വരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വ്യത്യസ്ത താപീയ മേഖലകൾ രൂപം കൊള്ളുന്നതും. ഇവിടെ നമുക്ക് മാർബിൾ സോഫ്റ്റ്വെയർ, ഗൂഗിൾ എർത്ത് തുടങ്ങിയവയൊക്കെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് അധിക വിവരങ്ങൾ, താപീയ മേഖലയിൽ ഉൾപ്പെടുന്ന പ്രധാന രാജ്യങ്ങൾ ഏതൊക്കെയെന്ന് കണ്ടെത്താനൊക്കെയുള്ള തുടർ പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും കേട്ടോ. ഓക്കെ, താപനിലയെ സ്വാധീനിക്കുന്ന രണ്ടാമത്തെ ഘടകമാണ് സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം. അതും നമുക്കറിയാം. ഒരു ചിത്രം നോക്കൂ. അതില് ഉയരം കൂടുന്തോറും എന്താണ് അന്തരീക്ഷ താപനിലയിലുള്ള വ്യത്യാസം ചിത്രത്തിലൂടെ കാണാൻ സാധിക്കുന്നത്? ഓരോ കിലോമീറ്റർ ഉയരത്തിനും 6.4 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതില് അന്തരീക്ഷ താപനില കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഉയരം കൂടുന്തോറും ഓരോ കിലോമീറ്ററിനും 6.4 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതില് അന്തരീക്ഷ താപനില കുറയുന്നു. അപ്പൊ ഈ പ്രതിഭാസത്തിന് ഒരു പേരുണ്ട്, ക്രമമായ

താപനഷ്ട നിരക്ക് എന്നാണ് വിളിക്കുന്നത്. നമുക്കറിയാം, നമ്മൾ ഊട്ടി, മൂന്നാർ, കൊടൈക്കനാൽ തുടങ്ങിയ ഉയർന്ന പ്രദേശങ്ങളിലേക്ക് യാത്ര ചെയ്യാറുണ്ട്. പൊതുവെ അവിടെ കുറഞ്ഞ താപനിലയാണ് അനുഭവപ്പെടുന്നത്. അപ്പോൾ ഉയരം കൂടുന്തോറും താപനില കുറഞ്ഞു വരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അടുത്ത താപനിലയെ സ്വാധീനിക്കുന്ന ഘടകമാണ് കരയും കടലും വ്യത്യസ്തമായി ചൂടുപിടിക്കുന്നത്. സമുദ്രത്തെ അപേക്ഷിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു, കര വേഗം ചൂടാകും, വേഗം തണുക്കും. അതുകൊണ്ട് തന്നെ കരഭാഗങ്ങളിൽ ഉഷ്ണകാല അന്തരീക്ഷ താപം വളരെ കൂടുതലും ശൈത്യകാല അന്തരീക്ഷ താപം വളരെ കുറവുമായിരിക്കും. വേറൊരു ഘടകമാണ് സമുദ്രത്തിൽ നിന്നുള്ള അകലം. ഉയരമല്ല ട്ടോ, അകലം. ഇവിടെ നോക്കൂ, ഭൂപടത്തില് എ, ബി എന്നിങ്ങനെ രണ്ട് സ്ഥലങ്ങൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. സമുദ്രതീരപ്രദേശങ്ങളിൽ കടലിൽ നിന്ന് കരയിലേക്കും തിരിച്ചും വീശുന്ന കാറ്റുകൾ താപനില മിതമായി നിലനിർത്താൻ സഹായിക്കും. നമ്മൾ അതിനെ കടൽക്കാറ്റ്, കടലിൽ നിന്ന് വീശുന്ന കാറ്റിനെ കടൽക്കാറ്റ് എന്നും കരയിൽ നിന്ന് കടലിലേക്ക് വീശുന്ന കാറ്റിനെ കരക്കാറ്റ് എന്നും പറയും. എന്നാൽ സമുദ്രത്തിൽ നിന്നും അകലും തോറും ഈ സമുദ്ര സ്വാധീനം കുറഞ്ഞു വരുന്നതിനാൽ പകൽ താപം വളരെ ഉയരുന്നതിനും രാത്രി താപം വളരെ കുറയുന്നതിനും കാരണമാകുന്നു. സമുദ്ര സാമീപ്യമുള്ള സ്ഥലങ്ങളിൽ താപാന്തരം കുറവും ഉൾപ്രദേശങ്ങളിൽ കൂടുതലുമാണ്. അങ്ങനെയാണെങ്കിൽ തന്നിരിക്കുന്ന ഭൂപടത്തിൽ സമുദ്ര സാമീപ്യമുള്ള എയിൽ ദൈനിക താപാന്തരം കുറവും ബിയിൽ കൂടുതലുമായിരിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാം. കേരളത്തിൽ എന്തുകൊണ്ടാണ് മിതമായ താപനില അനുഭവപ്പെടുന്നത്? കേരളം അറബിക്കടലിനോട് അടുത്ത് സ്ഥിതി ചെയ്യുന്നതാണ്. പകൽ സമയത്ത് കടലിൽ നിന്ന് കരയിലേക്ക് വീശുന്ന കടൽക്കാറ്റും രാത്രി സമയത്ത് കരക്കാറ്റും വീശുന്നതുകൊണ്ട് തീരപ്രദേശങ്ങളിൽ അധികവും ചൂടാകാതെയും തണുത്തുപോകാതെയും നിലനിർത്താനാകുന്നുണ്ട്. അടുത്തത് പറയുന്നതാണ് സമുദ്രജല പ്രവാഹങ്ങൾ. നമുക്കറിയാം, ഭൂപടം നോക്കിക്കഴിഞ്ഞാൽ സമുദ്രജല പ്രവാഹങ്ങൾ ഏതൊക്കെയാണ് എന്ന് കണ്ടെത്തി രേഖപ്പെടുത്താനുള്ള ഒരു പ്രവർത്തനം നിങ്ങൾക്ക് ചെയ്യാം. അതിൽ ഉഷ്ണജല പ്രവാഹങ്ങളുണ്ട്, ശീതജല പ്രവാഹങ്ങളിലുണ്ട്. അത് കടന്നു പോകുന്ന തീരപ്രദേശങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഉഷ്ണജല പ്രവാഹങ്ങളും ശീതജല പ്രവാഹങ്ങളും അന്തരീക്ഷ താപനിലയെ യഥാക്രമം, ഉഷ്ണജല പ്രവാഹങ്ങളാണെങ്കിൽ കൂട്ടും, ശീതജല പ്രവാഹങ്ങളാണെങ്കിൽ കുറയ്ക്കുകയും ചെയ്യും. ഭൂപടം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും, ഉത്തര അറ്റ്ലാന്റിക് പ്രവാഹം അതൊരു ഉഷ്ണജല പ്രവാഹമാണ്. യൂറോപ്പിന്റെ പടിഞ്ഞാറൻ പ്രദേശങ്ങളിലൂടെയാണ് അത് പോകുന്നത്. യൂറോപ്പിലെ കൊടും തണുപ്പിൽ നിന്ന് ആശ്വാസം നൽകാനായിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. പക്ഷെ അതേ അക്ഷാംശത്തിൽ സ്ഥിതി ചെയ്യുന്നതാണ് കാനഡയുടെ വടക്ക് കിഴക്കൻ തീരങ്ങളിലെ ലാബ്രഡോർ ശീതജല പ്രവാഹം. അതിന്റെ സ്വാധീനം കൊണ്ട് കാനഡ മാസങ്ങളോളം കൊടും തണുപ്പിലമരുന്ന സ്ഥിതിയുണ്ട്. അപ്പോൾ ഉഷ്ണജല പ്രവാഹങ്ങളും ശീതജല പ്രവാഹങ്ങളും ഏത് തീരത്തിലൂടെയാണോ പോകുന്നത് അവിടെ അന്തരീക്ഷ താപനില യഥാക്രമം കൂട്ടുന്നതിനും കുറയ്ക്കുന്നതിനും കാരണമാകുന്നുണ്ട്. ഇനി നമ്മുടെ ഭൂപ്രകൃതി എങ്ങനെയാണ് അന്തരീക്ഷ താപനിലയെ സ്വാധീനിക്കുന്നത്? അവിടെയും നമുക്ക് ചിത്രം നിരീക്ഷിക്കാനുണ്ട്. എ, ബി എന്നിങ്ങനെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ. പർവ്വത ചെരിവുകളിലെ എവിടെയായിരിക്കും സൂര്യപ്രകാശം കൂടുതലായി ലഭിക്കുക എന്ന ചോദ്യമാണ്. ഏതാണ് സൂര്യന് അഭിമുഖമായ പർവ്വത ചെരിവ് എന്നുള്ളതൊന്ന് നോക്കൂ. അതെ, ബി ആണ്. അപ്പോ താരതമ്യേന താപനില കൂടുന്നത് എവിടെയായിരിക്കും? സൂര്യന് അഭിമുഖമായ പർവ്വത ചെരിവുകൾ. വിപരീത ചെരിവുകളിലാണെങ്കിലോ താപനില കുറവായിരിക്കും. അപ്പൊ ഭൂപ്രകൃതിക്കനുസരിച്ചും ഭൂമിയിൽ ഓരോ പ്രദേശത്തും സൂര്യപ്രകാശ ലഭ്യതയിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നുണ്ടെന്ന് നമ്മൾക്ക് മനസ്സിലായി. അപ്പോ താപവിതരണത്തെ സ്വാധീനിക്കുന്ന ഏതൊക്കെ ഘടകങ്ങളാണ് ഇതുവരെ പറഞ്ഞത് ഒന്ന് പട്ടികപ്പെടുത്തി നോക്കൂ. അതെ, അക്ഷാംശീയ സ്ഥാനം, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം, കരയും കടലും വ്യത്യസ്തമായി ചൂടുപിടിക്കുന്നത്, സമുദ്രത്തിൽ നിന്നുള്ള അകലം, സമുദ്രജല പ്രവാഹങ്ങൾ, ഭൂപ്രകൃതി. അന്തരീക്ഷത്തിലെ താപവ്യാപന പ്രക്രിയ നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. ഭൗമോപരിതല താപവിതരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ തിരിച്ചറിഞ്ഞ് അവ ഭൂമിയിലെ വിവിധ പ്രദേശങ്ങളിലെ താപനില വ്യത്യാസങ്ങൾക്ക് എങ്ങനെ

0: കാരണമാകുന്നു എന്ന് വിശദീകരിക്കാനും വിശകലനം ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കട്ടെ.
1: പത്താം ക്ലാസ് സാമൂഹ്യശാസ്ത്രത്തിലെ ദിനാന്തരീക്ഷ സ്ഥിതിയും കാലാവസ്ഥയും എന്ന ഒന്നാം യൂണിറ്റിലെ താപവിതരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്ന പാഠഭാഗം അവലോകനം ചെയ്തത് തൃശൂർ കാൽഡിയൻ സിറിയൻ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപികയായ പ്രിയ ബി. നിർവഹണ സഹായം ശ്രീരേഖ സൂരജ്. നിർവഹണം നീതി എലിസബത്ത് ജോസഫ്.
2: വിദ്യാഭ്യാസ രംഗം സമാപിച്ചു.
3: ആകാശവാണി, സമയം 9:30.
4: കഥാപ്രസംഗം അവതരിപ്പിക്കുന്നത് മാവേലിക്കര ചന്ദ്രദാസ്. കഥ യുഗപ്രവാചകൻ.
5: ശ്രീനാരായണ ഗുരുദേവന്റെ മഹച്ചരിതം ഒരു കഥാപ്രസംഗ രൂപത്തിൽ സഹൃദയ സമക്ഷം സമർപ്പിക്കുന്നു യുഗപ്രവാചകൻ.

സഹൃദയരെ, കേരളത്തിൻ്റെ തലസ്ഥാനമായ അനന്തപുരിക്കടുത്ത് ചെമ്പഴന്തി എന്ന ഗ്രാമം. ആ ഗ്രാമത്തിൽ കണ്ണിലെ കൃഷ്ണമണി പോലെ സംരക്ഷിക്കപ്പെടുന്ന ഒരു ഭവനമുണ്ട്, വയൽവാരം വീട്. സുഹൃത്തുക്കളും സാത്വികരുമായിരുന്ന മാടനാശാന്റെയും കുട്ടിയമ്മയുടെയും വീട്. 1855 ഓഗസ്റ്റ് 28 പ്രഭാതത്തിൽ ഈ ഭവനത്തിലാണ് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ തിരുവവതാരം ചെയ്തത്.

എല്ലാ ശുഭലക്ഷണങ്ങളും ഒത്തുചേർന്ന ചതയം നക്ഷത്രത്തിലാണ് കുഞ്ഞ് ജനിച്ചത്. അത്ഭുതസ്തബ്ധരായി നിന്നു ഗ്രാമീണ ജനന സമയത്ത് കരഞ്ഞില്ല കുഞ്ഞ്. പിന്നീട് അങ്ങോട്ട് ശരീരമോടെ വാണിരുന്ന 73 സംവത്സരക്കാലവും ഗുരുദേവൻ കണ്ണീർ പൊഴിച്ചില്ല. കാരണം ഗുരു അവതാര പുരുഷനായിരുന്നു. അതുകൊണ്ട് മാത്രമാണല്ലോ ഒരു സ്മാരകം പോലെ, ഒരു ദേവാലയം പോലെ, ഒരു നിധി പോലെ വയൽവാരം വീട് സംരക്ഷിച്ചു പോരുന്നത്.

നാട്ടു നടപ്പനുസരിച്ച് 28-ാം നാൾ കുഞ്ഞിന് നാരായണൻ എന്ന നാമകരണം ചെയ്തു. എല്ലാവരും നാണു എന്ന് വിളിച്ചു. ഇനിയും ഈ ചരിത്രത്തിൻ്റെ പ്രസക്തി ബോധ്യമാകണമെങ്കിൽ ആ കാലഘട്ടം കൂടി നമ്മൾ അറിയണം.

ബ്രിട്ടീഷ് ആധിപത്യം അംഗീകരിച്ചുകൊണ്ട് അന്ന് തിരുവിതാംകൂർ ഭരിച്ചിരുന്നത് മഹാനായ വേണാട്ടരജൻ ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. തിരുവിതാംകൂർ രാജാക്കന്മാർ പൊതുവെ സ്നേഹസമ്പന്നരായിരുന്നു. എങ്കിലും രാജകൽപ്പനയെ ചോദ്യം ചെയ്യുവാൻ ആർക്കും അവകാശമില്ലായിരുന്നു. ചോദ്യം ചെയ്യുന്നവരുടെ ജീവിതം അന്നസ്തമിക്കും. സാധാരണക്കാരൻ്റെ ജീവന് യാതൊരു വിലയുമില്ലാതിരുന്ന കാലം. കൊല്ലും കൊലയും നാടുവാഴികളുടെ അവകാശമായിരുന്നു.

ഒരു സംഭവം പറയാം. രാജാവിൻ്റെ അനന്തരവന് ഒരു സംശയം. കബന്ധം എന്ന സംസ്കൃത പദത്തിൻ്റെ അർത്ഥമറിയണം. മാതുലനായ രാജാവിനെ വിവരം ധരിപ്പിച്ചു. ആരവിടെ? രാജകൽപ്പന മുഴങ്ങി. ഒരു ഭടൻ വന്ന് തലകുനിച്ചു വണങ്ങി നിന്നു. രാജാവ് ഉറയിൽ നിന്നും വാളൂരി ഭടന്റെ കഴുത്ത് ലക്ഷ്യമാക്കി ആഞ്ഞുവെട്ടി. ശരീരത്തിൽ നിന്നും ശിരസ് വേർപെട്ട് താഴെ വീണു. രക്തപ്പുഴ ഒഴുകി. ശിരസില്ലാത്ത ശരീരം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അനന്തരവനോട് കൽപ്പിച്ചു, മരുമകനെ, ഇതാണ് കബന്ധം. അംഗീകരിക്കപ്പെട്ട 108 ഉപനിഷത്തുക്കളുടെയും 18 പുരാണങ്ങളുടെയും 4 വേദങ്ങളുടെയും 2 ഇതിഹാസങ്ങളുടെയും ആത്മീയ പിൻബലമുള്ള മഹത്തായ ഒരു സംസ്കാരത്തിൻ്റെ മതമായിരുന്നു ഹിന്ദുമതം. അദ്വൈത വേദാന്തത്തിലും ഏകദൈവത്തിലും അടിയുറച്ച് വിശ്വസിച്ചിരുന്ന മതം. വെട്ടിയും തിരുത്തിയും പുരോഹിതന്മാർ ആ മതത്തിൻ്റെ മുഖം വികൃതമാക്കി. ആ വികൃതമായ മുഖത്ത് നോക്കി കവിയും ചിന്തകനുമായ ശ്രീ വയലാർ രാമവർമ്മ ഇങ്ങനെ പറഞ്ഞു.

ശങ്കരഭാഷ്യത്തെ ദുർവ്യാഖ്യാനം ചെയ്ത് രൂപകൽപ്പന ചെയ്തെടുത്തതാണ് ചാതുർവർണ്യം. ഹിന്ദുമതം രണ്ടായി വിഭജിക്കപ്പെട്ടു, സവർണനെന്നും അവർണനെന്നും. സവർണരെ നാലായി വിഭജിച്ചു, അവർക്കെല്ലാം ഓരോ ചുമതലകളും കൊടുത്തു.

സവർണ നാണെങ്കിലും ശൂദ്രന് വേദം പഠിക്കുവാനോ കേൾക്കുവാനോ അവകാശമില്ലായിരുന്നു. പഠിക്കുന്നവൻ്റെ നാവ് മുറിക്കും, കേൾക്കുന്നവൻ്റെ ചെവിയിൽ ഈയ ഉരുക്കി ഒഴിക്കും. ഇതായിരുന്നു ശൂദ്രൻ്റെ അവസ്ഥ. ഇനിയുമുള്ള മറ്റൊരു വിഭാഗമാണ് അവർണർ. ഇവരാണ് മണ്ണിൽ പണിയെടുക്കുന്ന അടിമകൾ.

കേറുന്നില്ല. രണ്ട് കുട്ടികളുടെയും തൊഴിലിലെ വേഗകൃത്യം പോലെ ആരാധനാ സമ്പ്രദായവും വ്യത്യസ്തമായിരുന്നു. സാത്വിക ദൈവങ്ങളായ മഹാദേവനെയും ഗണപതിയെയും മുരുകനെയും

ശ്രീകൃഷ്ണനെയും പ്രതിഷ്ഠിച്ച മഹാക്ഷേത്രങ്ങളെല്ലാം ബ്രാഹ്മണരുടെ വകയായിരുന്നു. പാലും പഴവും പഞ്ചസാരയും പനിനീരും പായസവും നിവേദിക്കുന്ന ക്ഷേത്രങ്ങൾ, പ്രതിഷ്ഠയും പൂജയും എല്ലാം ബ്രാഹ്മണർ തന്നെ. അവർണർക്ക് ക്ഷേത്രങ്ങൾക്ക് പകരം കാവും ഗുരിയാലയും, ചാത്തൻ ചാമുണ്ടി യക്ഷി പേയ മാടൻ ഇവരൊക്കെയായിരുന്നു ഇവരുടെ ദൈവങ്ങൾ. മത്സ്യവും മാംസവും കള്ളും ചാരായവും ഒക്കെ ആയിരുന്നു നിവേദ്യങ്ങൾ. സവർണർക്കറിയാം പൂജ കഴിയുമ്പോൾ ഈ സാധുക്കൾ ഈ നിവേദ്യമെല്ലാം ഉപയോഗിക്കുമെന്നും പിന്നീട് അത് ശീലമാക്കുമെന്നും, ബുദ്ധിവികാസം പ്രാപിക്കാതെ ഇവൻ്റെ തലമുറകൾ അവരുടെ അടിമകളായി നിലനിൽക്കുമെന്ന സത്യം യാതനകളും വേദനകളും ഒരവകാശം പോലെയാണ് നൂറ്റാണ്ടുകളായി ഈ സാധുക്കൾ അനുഭവിക്കുന്നത്. വർണ്ണവിവേചനങ്ങൾ വേറെയും

ഈ ആചാരം ലംഘിക്കുന്നവരുടെ വിധി വധശിക്ഷ തന്നെ. ഹോയ് ഹോയ് ഹോയ് ഹോയ് ഹോയ് ഹോയ്. അതാ വയലിന്റെ നടുവിലൂടെയുള്ള പെരുവഴിയിലൂടെ ഒരു പല്ലക്ക് പോകുന്നു. ഒരു ഭാര്യയുടെ വീട്ടിൽ നിന്നും മറ്റൊരു ഭാര്യയുടെ വീട്ടിലേക്ക് നാടുവാഴി എഴുന്നള്ളുകയാണ്. നാലാളിൻ തോളിലിരിക്കുന്ന പല്ലക്കിൽ ചരിക്കിടക്കുന്നു നാടുവാഴി. അങ്ങനെ നാടുവാഴിയുടെ ഉല്ലാസകരമായ എഴുന്നള്ളത്ത് നടക്കുകയാണ്. അതാ ഒരു ദീനരോധനം. എന്താണ് അവിടെ, എന്താണ് അവിടെ? ഒരു വഴിപോക്കനിൽ നിന്ന് അറിയുവാൻ കഴിഞ്ഞു, തീണ്ടൽ ജാതിക്കാരനായ ഒരു വികലാംഗന് നാടുവാഴിയുടെ പാതയിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ കഴിഞ്ഞില്ല. മാടമ്പിമാർ ആ സാധുവിനെ ചെളിയിൽ ചവിട്ടി താഴ്ത്തി കൊല്ലുകയാണ്. നരനു നരന ശുദ്ധ വസ്തു പോലും ധരയിൽ നടപ്പത് തീണ്ടലാണുപോലും. നരകം ഇവിടമാണ്.

സവർണ ഹിന്ദുക്കളുടെ പീഡനങ്ങൾ ഏറ്റുവാങ്ങി ഹിന്ദുക്കളായി തന്നെ ഇവിടെ ജീവിക്കേണ്ടി വന്ന ഒരു കൂട്ടം ഹതബാധ്യർ നൂറ്റാണ്ടുകളായി ഇവിടെ നരകയാതന അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു.

അതിൻ്റെ ശരി ഉത്തരം ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ. പ്രിയമുള്ളവരെ, വയൽവാഴം വീടിൻ്റെ തിരുമുറ്റത്ത് ഓടിക്കളിച്ചു വളർന്ന നാരായണനിൽ ചില സവിശേഷതകൾ കണ്ടു തുടങ്ങി. മുഖത്തെപ്പോഴും പ്രസന്നഭാവം നിറഞ്ഞു നിന്നിരുന്നു. മറ്റുള്ളവർക്ക് കൗതുകവും അത്ഭുതവും ഉളവാക്കുന്ന ബാല്യമായിരുന്നു നാരായണൻ്റേത്. ജാതിചിന്തയും അനാചാരങ്ങളും കൊടികുത്തി വാണിരുന്ന അക്കാലത്ത് അതെല്ലാം അവഗണിച്ചുകൊണ്ട് നാരായണൻ ഉല്ലസിച്ചു നടന്നു. ജാതിചിന്തയും അനാചാരങ്ങളും കൊടികുത്തി വാണിരുന്ന അക്കാലത്ത് ഇതെല്ലാം അവഗണിച്ചുകൊണ്ട് നാരായണൻ നടന്നു. തീണ്ടലും വൈത്തവും അവർണർക്കിടയിലും അന്ന് നിലനിന്നിരുന്നു. എന്നാൽ ജാതി

ഇങ്ങനായിരുന്നു നാരായണൻ്റെ ബാല്യകാലം. നാരായണൻ 5 വയസ്സായി. ഒരു ദിവസം നാരായണനെ വീട്ടിൽ നിന്നും കാണാതായി. അയൽപക്കത്തും ബന്ധുഗ്രഹങ്ങളിലും അന്വേഷിച്ചു.

നാട്ടുകാരാ പ്രദേശമാകെ അന്വേഷിച്ചു, നാരായണനെ കണ്ടുകിട്ടിയില്ല. നേരം സന്ധ്യയോടടുത്തു. ഇരുൾ പരന്നു തുടങ്ങി. കുട്ടിയമ്മയും ബന്ധുക്കൾ വലമുറയിട്ട് കരഞ്ഞു. ഇനി എവിടെ അന്വേഷിക്കും? അതാ വയൽവാരം വീടിന്റെ മുറ്റത്തേക്കൊരാൾ ഓടിക്കിതച്ചു വന്നു നിന്നു. നാരായണനെ ഞാൻ കണ്ടു, നാരായണനെ ഞാൻ കണ്ടു. എവിടെ എവിടെ? ദാ അവിടെ ആ കുറ്റിക്കാട്ടിനുള്ളിലുണ്ട്. എല്ലാവരും അവിടെ കൂടി. അതാ ആ കുറ്റിക്കാട്ടിനുള്ളിലെ ഒരു വൃക്ഷ ചുവട്ടിൽ കണ്ണുമടച്ചു ധ്യാന നിമഗ്നനായി ഏകാഗ്രചിത്തനായി പത്മാസനത്തിൽ ഏതോ മഹായോഗി എന്നു തോന്നും വിധം എല്ലാം മറന്നിരിക്കുന്നു നാരായണൻ. നാരായണ, മാടനാച്ചാൻ വിളിച്ചു.

ஏதோ மகாயோகி என்று தோணும் விதம் எல்லாம் மறந்திருக்கும்னு நாராயணன். നാരായണ, മാടനാച്ചാൻ വിളിച്ചു. ഒരു ഞെട്ടലോടെ നാരായണൻ ഉണർന്നു. കുഞ്ഞിനെ വാരിയെടുത്ത് മൂർധാവിൽ ചുംബിച്ചു മാടനാച്ചാൻ. എല്ലാവരും വീട്ടിലേക്ക് നടന്നു പോകുന്ന കൂട്ടത്തിൽ മാടനാച്ചാൻ ചോദിച്ചു, നാരായണ, എന്തിനാണ് എല്ലാവരെയും വേദനിപ്പിച്ചുകൊണ്ട് കാട്ടിൽ പോയി തനിച്ചിരിക്കുന്നത്? അച്ഛാ, രണ്ട് ദിവസം മുമ്പ് നമ്മുടെ വീട്ടിലൊരു മരണം നടന്നില്ലേ? നടന്നു. അപ്പോൾ എല്ലാവരും സങ്കടപ്പെട്ട് കരഞ്ഞത് അച്ഛൻ കണ്ടില്ലേ? കണ്ടു. എന്നാൽ തൊട്ടടുത്ത ദിവസം എല്ലാവരും കളിയും ചിരിയുമായി സന്തോഷത്തോടെ കഴിയുന്നതും അച്ഛൻ കണ്ടില്ലേ? മാടനാച്ചൻ മറുപടി ഒന്നും പറഞ്ഞില്ല. ഞാൻ ആ കുറ്റിക്കാട്ടിലെ വൃക്ഷച്ചുവട്ടിലിരുന്ന് ഇതേക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. സമയം പോയതറിഞ്ഞില്ല. മനുഷ്യരോട് ചോദിച്ചാൽ മറുപടി കിട്ടുകയില്ല. അതുകൊണ്ട് ദൈവത്തോട് നേരിട്ട് ചോദിക്കാമെന്ന് കരുതി. ഉത്തരം കിട്ടാത്ത ചോദ്യത്തിനുത്തരം തേടി പുറപ്പെട്ടു ബാലനാരായണൻ. ഉത്തരം കിട്ടാത്ത ചോദ്യത്തിനുത്തരം തേടി പുറപ്പെട്ടു ബാലനാരായണൻ. ഈ സത്യാന്വേഷണമാണ് വയൽവാരം വീട്ടിലെ നാരായണനെ വിശ്വമഹാഗുരുവാക്കി മാറ്റിയത്. 5 വയസ്സിൽ നാരായണനെ എഴുത്തിനിരുത്തി. 8 വീട്ടിൽ പിള്ളമാരെന്ന് പേരുകെട്ട മാടമ്പിമാരിൽ ചില പുരോഗമനവാദികളും ഉണ്ടായിരുന്നു. സവർണ മേധാവിത്വത്തെ എതിർത്തുകൊണ്ട് അവർണരെ കൂടി അക്ഷരാഭ്യാസം ചെയ്യിക്കുന്നതിനു വേണ്ടി ചില കളരികൾ ഇവർ നടത്തിയിരുന്നു. ഇതിൽ പ്രശസ്തനായ മൂത്ത നാരായണപിള്ള എന്ന ചെമ്പഴന്തി പിള്ളയ്ക്കാണ് നാരായണൻ്റെ നാവിൽ ഹരിശ്രീ കുറിക്കുവാൻ ഭാഗ്യമുണ്ടായത്. ചൊല്ലിക്കൊടുക്കുന്നതൊക്കെയും അപ്പോൾ തന്നെ ഗ്രഹിക്കുന്ന പ്രകൃതക്കാരനായിരുന്നു നാരായണൻ. ശിഷ്യൻ്റെ അസാധാരണമായ ഗ്രഹണശക്തിയും ബുദ്ധിശക്തിയും ഗുരുവിനെ വല്ലാതെ ആകർഷിച്ചു. മറ്റെവിടെയോ പഠിച്ച പാഠങ്ങൾ ഓർത്തെടുക്കുന്നത് പോലെയാണ് നാരായണൻ പുതിയ പാഠങ്ങളോട് പ്രതികരിച്ചത്. ജ്യോതിഷ പണ്ഡിതൻ കൂടിയായ നാരായണപിള്ള ശിഷ്യൻ്റെ ജാതകം ഗണിച്ച് ഇപ്രകാരം പ്രവചിച്ചു.

ഈ കുഞ്ഞിൻ്റെ നാവിൽ ഹരിശ്രീ കുറിക്കുവാൻ ഭാഗ്യം ലഭിച്ച ഞാനും ഈ കുഞ്ഞിലൂടെ അറിയപ്പെടും. മാടനാശാനെ, നിങ്ങൾക്ക് 18 വയസ്സുവരെ ഈ കുഞ്ഞിനെ പിടിച്ചു നിർത്താൻ കഴിയൂ. ചെമ്പഴന്തിപ്പിള്ളയുടെ കളരിയിലെ പഠനം കഴിഞ്ഞു, പിന്നീട് നെല്ലൂർ എന്ന നായർ തറവാട്ടുകാരുടെ ഗുരുകുലത്തിൽ ചേർന്നു. മാടനാശാനായിരുന്നു അവിടുത്തെ പ്രധാന അധ്യാപകൻ. അമരകോശം, സിദ്ധരൂപം എന്നീ സംസ്കൃത ഗ്രന്ഥങ്ങൾ പഠിച്ചു. അമ്മാവനായ കൃഷ്ണൻ വൈദ്യനിൽ നിന്നും ആയുർവേദ ചികിത്സാരീതികളും പഠിച്ചു. എല്ലാ സ്വഭാവഗുണങ്ങളും തികഞ്ഞ ഒരു ബാലനായി നാരായണൻ വളർന്നു. സംഭവബഹുലമായ വർഷങ്ങൾ മുന്നോട്ട് നീങ്ങി. ഇതിനിടയിൽ ചെറിയ തോതിലുള്ള ഊരുചുറ്റലും നാരായണൻ തുടങ്ങി. ശംഖമുഖം, കൊച്ചുവേളി, കുളത്തൂർ, മണ്ണന്തല എന്നീ പ്രദേശങ്ങളിലേക്ക് ഊരുചുറ്റൽ വ്യാപിച്ചു. ചില ദിവസങ്ങളിൽ വീട്ടിൽ വരാതെയുമായി. മാതാപിതാക്കളും കാരണവന്മാരും ഉപദേശിച്ചു നോക്കി, യാതൊരു ഫലവും ഉണ്ടായില്ല. തിരുവനന്തപുരം നഗരത്തിന് സമീപം തമിഴരുടെ ഒരു പുസ്തകശാലയുണ്ട്. നാരായണൻ അവിടെ ഒരു നിത്യ സന്ദർശകനായി. പുസ്തക വ്യാപാരിയായി കൂടെ നിന്നുകൊണ്ട് തമിഴ് പഠിക്കുകയും കാലക്രമേണ കടയിലുള്ള പുസ്തകങ്ങളെല്ലാം ഹൃദിസ്ഥമാക്കുകയും ഒരു തമിഴ് പണ്ഡിതനായി മാറുകയും ചെയ്തു. ഈ പാണ്ഡിത്യമാണ് തിരുക്കുറൾ ഉൾപ്പെടെയുള്ള തമിഴ് ഗ്രന്ഥങ്ങളും മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യുവാൻ നാരായണനെ പ്രാപ്തനാക്കിയത്. ഊരി ചുറ്റുവാൻ പോകുന്ന നാരായണൻ ഏറിയാൽ ഒരാഴ്ചയ്ക്കുള്ളിൽ തിരിച്ചു വരിക പതിവായിരുന്നു. എന്നാൽ പതിവിന് വിപരീതമായി 18 ദിവസമായിട്ടും നാരായണൻ തിരിച്ചു വന്നില്ല. മാതാപിതാക്കളും ബന്ധുക്കളും നന്നേ വിഷമിച്ചു.

അന്വേഷിച്ചു പോയവരെല്ലാം നിരാശരായി മടങ്ങി. ശോകമുഖമായ അന്തരീക്ഷത്തെ മാറ്റിമറിച്ചുകൊണ്ട് 18-ാം ദിവസം നാരായണൻ തിരിച്ചെത്തി. എല്ലാവരും വളരെയധികം സന്തോഷിച്ചു. എന്നാൽ ആ സന്തോഷം വളരെ നേരം നീണ്ടു നിന്നില്ല. നാരായണന്റെ മുഖത്തും ശരീരത്തും കറുത്ത കലകളും കറുത്ത പാടുകളും. കൂടി നിന്നവർ അമ്പരന്നു പോയി. വസൂരി, വസൂരി, വസൂരി സുഖപ്പെട്ട പാടുകൾ. സാധാരണഗതിയിൽ വസൂരി വന്നാൽ സുഖപ്പെടാറില്ല. ഈ പകർച്ചവ്യാധി പിടിപെടുന്നവരെ അകലെയുള്ള വനത്തിൽ കൊണ്ടുപോയി കിടത്തി ശരീരത്തിൽ വലിയ ഭാരം കയറ്റി വെച്ച് സമൂഹത്തിൽ നിന്നും ഒഴിവാക്കുകയാണ് പതിവ്. അത്ഭുതമെന്ന് പറയട്ടെ, നാരായണൻ രോഗവിമുക്തനായിരിക്കുന്നു. നാരായണ, ഇത്രയും ദിവസം എവിടെയായിരുന്നു താമസിച്ചത്? നാരായണൻ്റെ ശരീരത്തിലെ കരകളും കറുത്ത പാടുകളും പരിശോധിച്ചുകൊണ്ട് മാടനാശാൻ ചോദിച്ചു, ആരായിരുന്നു ചികിത്സ? അച്ഛ, അകലെയുള്ളൊരു കാവിലെ ഇടിഞ്ഞു പൊളിഞ്ഞ ദേവീക്ഷേത്രത്തിനുള്ളിലായിരുന്നു താമസം. എന്നെ ചികിത്സിച്ചത് അവിടുത്തെ ദേവിയും. പിന്നെ ആരുമൊന്നും ചോദിച്ചതുമില്ല, നാരായണനൊന്നും പറഞ്ഞതുമില്ല. കാലം പിന്നെ

നാരായണന് 18 വയസ്സ് പൂർത്തിയായി. ജ്ഞാനസമ്പാദനത്തിനുള്ള നാരായണൻ്റെ ആഗ്രഹം മനസ്സിലാക്കിയ മാതാപിതാക്കൾ നാരായണനെ ഉപരിപഠനത്തിന് അയച്ചു. ആലപ്പുഴ ജില്ലയിൽ കായംകുളത്തിനടുത്ത് പുതുപ്പള്ളി എന്ന ഗ്രാമത്തിലെ പ്രശസ്തമായ വാരണപ്പള്ളി തറവാട്. അവിടെ നിന്ന് അല്പവകലയായി കുമ്മൻപള്ളി രാമൻപിള്ളയാച്ചാൻ്റെ ഗുരുകുലം. ദൂരസ്ഥലങ്ങളിൽ നിന്ന് ഉപരിപഠനത്തിനായി ഈ ഗുരുകുലത്തിലെത്തുന്നവർ ജാതിമതഭേദമന്യേ ഈ ഈഴവത്തറവാട്ടിലായിരുന്നു താമസം. തർക്കം, വ്യാകരണം, ജ്യോതിഷം, വേദാന്തം എന്നിവയെല്ലാം 3 വർഷക്കാലത്തിനുള്ളിൽ നാരായണൻ അഭ്യസിച്ചു. ഗുരുകുലത്തിലെ വിദ്യാർത്ഥികളിൽ പഠനവിഷയത്തിൽ ചില കാതലായ സംശയങ്ങൾ ഉയർന്നു വരാറുണ്ട്. അവിടൊക്കെയും നാരായണൻ മധ്യസ്ഥനാകും. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും പലപ്പോഴും നാരായണൻ അന്തർമുഖനായിരുന്നു. ധ്യാനത്തിലും ജപത്തിലും മൗനത്തിലും കഴിയുന്ന അവസ്ഥ. ഒരു ദിവസം നാരായണൻ ഗുരുകുലത്തിൽ എത്തിയില്ല. രാമൻപിള്ളയാച്ചൻ നാരായണനെക്കുറിച്ച് കുട്ടികളോട് അന്വേഷിച്ചു. നാരായണൻ ഇവിടെ ഗുരു ഇന്ന് വന്നില്ല. എന്തുകൊണ്ട്? കുറച്ച് ദിവസമായി നാരായണൻ മൗനത്തിലായിരുന്നു. ഇന്നലെ വാരണപ്പള്ളിയിലെ ചെമ്പകമരത്തിൻ്റെ ചുവട്ടിൽ വീണ് കിടക്കുന്നത് കണ്ടു. മുഖത്ത് ജലം തളിച്ച് നാരായണനെ ഉണർത്തി. പക്ഷേ ഞങ്ങളുടെ ചോദ്യങ്ങൾക്കൊന്നും മറുപടി തന്നില്ല. നാളെ നാരായണനെ കൂട്ടിക്കൊണ്ടുവരണം, ഗുരു കൽപ്പിച്ചു. അടുത്ത ദിവസം ഗുരുകുലത്തിലെത്തിയ നാരായണനെ അരയിൽ വിളിച്ച് അച്ഛൻ ചോദിച്ചു, ഇന്നലെ ചെമ്പകമരത്തിൻ്റെ ചുവട്ടിൽ വീണ് കിടന്നു എന്ന് കേട്ടല്ലോ, എന്താണ് സംഭവിച്ചത് പറയൂ. ഗുരു, പറയണമെന്നുണ്ട്, പക്ഷേ അതിനുള്ള പദങ്ങൾ ഒഴുകിയെത്തുന്നില്ല. എന്നിട്ടിപ്പോൾ സംസാരിക്കുന്നുണ്ടല്ലോ. സംസാരിക്കുവാൻ എനിക്ക് കഴിയും, പക്ഷേ ഞാൻ കണ്ട വിസ്മയകരമായ കാഴ്ച അത് വിസ്തരിക്കുവാൻ എനിക്ക് കഴിയുന്നില്ല. എങ്കിൽ അതൊന്ന് എഴുതിത്തരുവാൻ ശ്രമിച്ചുകൂടെ? മൗനിയായ നാരായണൻ ഏതാനും സമയം കൊണ്ടൊരു ശ്ലോകമെഴുതി ആശാന്റെ കയ്യിൽ കൊടുത്തു. രാമൻപിള്ള ആശാൻ ആ ശ്ലോകം വായിച്ചു. ഭൂയോ വൃത്തി നിവർത്തയായി ഭുവനവും സത്തിൽ തേരോ ഭൂതമായി പീയൂഷധ്വനിലീനമായി ചുഴലവും ശോഭിച്ചു ദേവപ്രഭ മായാമൂടുപടം തുറന്ന് മണിരംഗത്തിൽ പ്രകാശിക്കും ആ കായാവിൻമലർമേണി കൗസ്തുഭമണിഗ്രീവന്റെ ദിവ്യോത്സവം.

0: ശ്ലോകം വായിച്ച് ആശാൻ സ്തബ്ധനായി നിന്നുപോയി. അല്പസമയത്തെ നിശബ്ദതയ്ക്ക് ശേഷം രാമൻപിള്ള ആശാൻ ചോദിച്ചു, നാരായണ, നീ ശ്രീകൃഷ്ണ ഭഗവാനെ നേരിൽ കണ്ടു അല്ലേ? നിനക്ക് ശ്രീകൃഷ്ണ ദർശനവും ലഭിച്ചു. നാരായണൻ മൗനിയായി നടന്നകന്നു. ആ ശ്ലോകം കയ്യിൽ വെച്ചുകൊണ്ട് ആശാനും മൗനമായി നിന്നു. അങ്ങനെ ശ്രീനാരായണ ഗുരുദേവൻ്റെ ആദ്യ കൃതിയായ ശ്രീകൃഷ്ണ ദർശനം കുമ്മൻപള്ളിൽ രാമൻപിള്ള ആശാന്റെ ഗുരുകുലത്തിൽ വെച്ച് രചിക്കപ്പെട്ടു. ആദ്യ കൃതി വായിക്കുവാനുള്ള ഭാഗ്യം ആശാനും ലഭിച്ചു. പിന്നീട് രാമൻപിള്ള ആശാന്റെ താല്പര്യപ്രകാരം ശ്രീകൃഷ്ണനെ സ്തുതിച്ചുകൊണ്ട് ശ്രീവാസുദേവാഷ്ടകം എന്ന കൃതിയും രചിച്ചു. കൂടാതെ വിനായാഷ്ടകം, ശ്രീഭദ്രകാളി അഷ്ടകം, ഗുഹാഷ്ടകം, നവമഞ്ജരി എന്നീ കൃതികളും വാരണപ്പള്ളിയിൽ താമസിക്കുന്ന കാലത്ത് ഗുരുദേവനാൽ രചിക്കപ്പെട്ടു. 4 വർഷത്തെ പരിപഠനത്തിന് ശേഷം സർവശാസ്ത്ര പാരംഗതനായി നാരായണൻ വാരണപ്പള്ളി വിട്ട് ചെമ്പഴന്തിയിലെത്തി. വാരണപ്പള്ളിയിൽ നിന്ന് മടങ്ങിയെത്തിയ നാരായണൻ ഈശ്വര സേവയിലും സാധുജന സേവയിലും കൂടുതൽ തൽപരനായി. ഇടയ്ക്കിടെയുള്ള ദേശാനന്ദത്തിനിടയിൽ നാരായണൻ പലതും ഗ്രഹിച്ചു. വേദങ്ങളിൽ കേട്ട നാടല്ല കണ്ടത്, ദുരാചാര സങ്കേതമാണിന്നു കേരളം. അടിമത്തമാണിവിടെ നടനമാടുന്നത്, ആചാരമെന്നതിനു പേരിട്ടതാരഘു. ഒരു ചെറിയ സമൂഹം ഒരു വലിയ സമൂഹത്തെ 100 വർഷത്തോളം അടിമകളാക്കി അടക്കി വാഴുന്നതിൻ്റെ രഹസ്യം നാരായണൻ കണ്ടെത്തി. അറിവില്ലാത്തവനെ അങ്ങനെ തന്നെ നിലനിർത്തി ആത്മീയതയുടെ പേരിൽ നടത്തുന്ന ചൂഷണങ്ങളും നാരായണൻ കണ്ടു. ഭയമോടെ കഴിയുന്ന പാവം മനുഷ്യനെ ആഭിചാരം സർപ്പദോഷം ഗണിച്ച് ചൂഷണം ചെയ്യും പുരോഹിതവർഗം ഹിന്ദുമതത്തിൻ്റെ ശാപമാണൊക്കെയും. ഈ ശാപത്തിൽ നിന്നുള്ള മോചനത്തിനായി 22 വയസ്സുകാരനായ നാരായണൻ കണ്ടെത്തിയ ഉപാധിയാണ് അടിമകളുടെ അക്ഷരാഭ്യാസവും വിദ്യാഭ്യാസവും. ചെമ്പഴന്തിയിൽ അച്ഛൻ സ്ഥാപിച്ച ഗുരുകുലത്തിൽ നാരായണൻ അധ്യാപകനായി. കൂടാതെ തിരുവിതാംകൂറിൻ്റെ പല ഭാഗത്തും കുടിപ്പള്ളിക്കുടങ്ങൾ സ്ഥാപിച്ചു. അവർണർക്ക് അക്ഷരാഭ്യാസവും വിദ്യാഭ്യാസവും നൽകി ഗുരുകുലങ്ങൾ നടത്തുവാൻ ചിലരെ പ്രാപ്തരാക്കുകയും ചെയ്തു. അങ്ങനെ നാണുഭക്തൻ എന്നറിയപ്പെട്ടിരുന്ന നാരായണൻ നാണുവാശാൻ എന്ന പേരിൽ അറിയപ്പെട്ടു. എപ്പോഴും ജനമധ്യത്തിലുണ്ടായിരുന്ന നാണുവാശാനെ പെട്ടെന്ന് കാണാതായി. ദിവസങ്ങൾ പലത് കഴിഞ്ഞു. പരിഭ്രാന്തരായ ജനം നാടായ നാടാകെ നാണുവാശാനെ അന്വേഷിച്ചു. ഒടുവിൽ കണ്ടെത്തി നെടുങ്കണ്ടയിൽ വൃത്തിഹീനമാം ചേരി പ്രദേശത്ത് അടിമത്തൊഴിലാളി പാർക്കുന്ന ചാളയിൽ ഓലമേഞ്ഞൊരു കുടിൽ കെട്ടി അതിനുള്ളിൽ അക്ഷരജ്ഞാനം പകർന്നിടുവാനായി. ജാതിഭേദമോ പ്രായഭേദമോ ഇല്ലാത്ത ഒരു പാഠശാലയായിരുന്നു അത്. ഇന്ന് ലോകം മുഴുവൻ പ്രചാരം നേടിയ വയോജന വിദ്യാഭ്യാസത്തിൻ്റെ തുടക്കം ഇവിടെ നിന്നായിരുന്നു. തുടക്കം കുറിച്ചതോ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ.
1: യുഗപ്രവാചകൻ മാവേലിക്കര ചന്ദ്രദാസ് അവതരിപ്പിച്ച കഥാപ്രസംഗമാണ് ഇതുവരെ കേട്ടത്. പങ്കെടുത്തവർ സുരേഷ് തഴക്കര, ഉഷസ് പെരിങ്ങിലിപ്പുറം, ശരത്ചന്ദ്രൻ ചെറിയനാട്, ഗ്രേഷ്യസ് ശൂരനാട്, ശാർങ്ങധരൻ മുതുകുളം.

ഹരിപ്പാട് ദാമുവും സംഘവും അവതരിപ്പിക്കുന്നു. കൂടെ പാടുന്നത് കലാനിലയം വിഷ്ണു, ചെണ്ട കലാമണ്ഡലം സായികൃഷ്ണ, മദ്ദളം കലാമണ്ഡലം ഗണേശ്. മുരിങ്ങൂർ ശങ്കരൻപോറ്റി എഴുതിയ കുചേലവൃത്തമാട്ടക്കഥയിലെ ചില ഭാഗങ്ങൾ. ദാരിദ്ര്യത്തിൽ വലയുന്ന സമയത്ത് കുചേലൻ തന്റെ സതീർത്ഥനായ കൃഷ്ണനെക്കുറിച്ച് ആലോചിക്കുകയും അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് പുറപ്പെടുകയും ചെയ്യുന്നു. യാത്ര പോകുന്ന സമയത്ത് ഭക്തനായ കുചേലൻ ശ്രീകൃഷ്ണന്റെ ഭക്തവാത്സല്യവും ബ്രാഹ്മണപ്രിയത്വവുമെല്ലാം ഓർക്കുന്നു. കുചേലൻ കൃഷ്ണസന്നിധിയിൽ എത്തുന്നു. ദ്വാരകയിൽ തന്റെ മാളിക മുകളിലിരുന്ന് രുക്മിണിയുമായി സല്ലപിച്ചിരിക്കുന്ന സമയത്ത് ശ്രീകൃഷ്ണൻ കുചേലനെ കാണുന്നു. ഉടനെ എഴുന്നേറ്റ് ചെന്ന് കുചേലനെ സ്വീകരിച്ച് കാലുകൾ കഴുകിച്ച് മാളിക മുകളിലേക്ക് കൊണ്ടുപോകുന്നതുവരെയുള്ള ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. ഇതിൽ ദാനവാരി മുകുന്ദനെ സാനന്ദം കണ്ടിടാൻ വിപ്രൻ എന്ന് തുടങ്ങുന്ന പദത്തിൽ ആരംഭിക്കുന്നു.

കുചേലനും ശ്രീകൃഷ്ണനും അവരുടെ ഗുരുകുലകാലത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ അയവിറക്കുന്നിടത്ത് മുരിങ്ങൂർ ശങ്കരൻ പോറ്റി എഴുതിയ കുചേലവൃത്തമാട്ടക്കഥയിലെ ഈ ഭാഗങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. പാടിയത് ഹരിപ്പാട് ദാമു, കലാനിലയം വിഷ്ണു, ചെണ്ട കലാമണ്ഡലം സായികൃഷ്ണ, മദ്ദളം കലാമണ്ഡലം ഗണേശ്.

ആകാശവാണി തൃശ്ശൂർ. ചലച്ചിത്രഗാനങ്ങൾ. ചിത്രം 41. ആലാപനം ശ്രേയ ഘോഷാൽ. രചന റഫീഖ് അഹമ്മദ്. സംഗീതം

ശ്രീകുമാരൻ തമ്പിയുടെ രചനയ്ക്ക് വി ദക്ഷിണമൂർത്തിയുടെ സംഗീതം. യേശുദാസും അമ്പിളിയും പാടിയത്. ചിത്രം ഭക്തഹനുമാൻ.

ചിത്രം സാഗരസംഗമം. ഗായകർ പി ജയചന്ദ്രൻ, പി മാധുരി എന്നിവർ. ഗാനരചന ശ്രീകുമാരൻ തമ്പി. ഈണം പകർന്നത് ഇളയരാജ.

ബി വസന്ത പാടിയത്. ചിത്രം സഹധർമ്മിണി. വരികൾ വയലാർ രാമവർമ്മ. സംഗീതം ബി എ ചിദംബരനാഥ്.

പി ജയചന്ദ്രൻ, കെ പി ബ്രഹ്മാനന്ദൻ, ബി വസന്ത എന്നിവർ സംഭവാമി യുഗയുഗേ എന്ന ചിത്രത്തിനു വേണ്ടി ആലപിച്ച ഗാനം. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾ, എം എസ് ബാബുരാജിൻ്റെ സംഗീതം.

ചലച്ചിത്ര ഗാനങ്ങളിൽ അവസാനമായി ശാന്ത ഒരു ദേവത എന്ന ചിത്രത്തിന് വേണ്ടി പി. സുശീല പാടിയ ഗാനം, ശ്രീകുമാരൻ തമ്പിയുടെ രചന, എം. കെ. അർജുനൻ്റെ സംഗീതം.

0: ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. അടുത്ത പരിപാടി തിരുവനന്തപുരം റീ.
1: സമയം 11 മണി.
2: ആകാശവാണി. നമസ്കാരം. സമൂഹത്തിൽ ഡോക്ടർമാർ നൽകുന്ന വിലമതിക്കാനാവാത്ത സേവനങ്ങളെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടിയിലേക്ക് സ്വാഗതം. മാനവരാശിയുടെ പരിണാമ ചരിത്രത്തിൽ

0: ജീവന്റെ നിലനിൽപ്പിനും ആരോഗ്യ സംരക്ഷണത്തിനും ഏറ്റവും നിർണായകമായ പങ്കുവഹിച്ച മേഖലയാണ് വൈദ്യശാസ്ത്രം. ശാരീരികവും മാനസികവുമായ രോഗാവസ്ഥകളിൽ ഉഴലുന്ന മനുഷ്യന് ശാസ്ത്രീയമായ ചികിത്സയിലൂടെ പ്രത്യാശയുടെയും രോഗമുക്തിയുടെയും വെളിച്ചം പകരുന്നത് ഡോക്ടർമാരാണ്. കേവലമൊരു തൊഴിൽ എന്നതിനപ്പുറം മാനുഷിക മൂല്യങ്ങൾക്കും ആതുര സേവന ധർമ്മത്തിനും മുൻഗണന നൽകുന്ന ഉദാത്തമായൊരു ദൗത്യമാണ് മെഡിക്കൽ പ്രൊഫഷൻ. രോഗിയുടെ ഭയത്തെയും ആശങ്കകളെയും ശാന്തമായി ശ്രവിക്കുകയും ശാസ്ത്രത്തിന്റെ കാര്യത്തിൽ ജീവൻ നിലനിർത്താൻ പോരാടുകയും ചെയ്യുന്ന ഡോക്ടർമാരെ ജനാധിപത്യ സമൂഹത്തിന്റെ സുപ്രധാനമായ കാവലാളുകളായിട്ടാണ് കണക്കാക്കുന്നത്. സ്വന്തം ജീവിതവും വ്യക്തിപരമായ സുഖ സൗകര്യങ്ങളും മാറ്റിവെച്ച് സമർപ്പിതമായി ജനസേവനം നടത്തുന്ന രാജ്യത്തെ ഓരോ ആരോഗ്യ പ്രവർത്തകന്റെയും കഠിനാധ്വാനത്തെയും അർപ്പണബോധത്തെയും ആദരിച്ചുകൊണ്ടാണ് ഇത്തവണത്തെ ഡോക്ടേഴ്സ് ദിനവും കടന്നുപോയത്. രാജ്യത്തെ പ്രശസ്ത ഭിഷഗ്വരനും പശ്ചിമബംഗാളിന്റെ രണ്ടാമത്തെ മുഖ്യമന്ത്രിയുമായിരുന്ന ഡോക്ടർ ബിധാൻ ചന്ദ്ര റോയിയുടെ സ്മരണാർത്ഥമാണ് ഇന്ത്യയിൽ എല്ലാ വർഷവും ജൂലൈ 1 ദേശീയ ഡോക്ടേഴ്സ് ദിനം ആചരിക്കുന്നത്. മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യ നയരൂപീകരണത്തിലും സമാനതകളില്ലാത്ത സംഭാവനകൾ നൽകിയ വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. 1882 ജൂലൈ 1 ജനിക്കുകയും 80 വർഷങ്ങൾക്ക് ശേഷം 1962 ജൂലൈ 1 തന്നെ അന്തരിക്കുകയും ചെയ്ത അദ്ദേഹത്തിന്റെ ജീവിതം ആതുര സേവനത്തിനായി പൂർണ്ണമായും സമർപ്പിക്കപ്പെട്ടതായിരുന്നു. മെഡിക്കൽ രംഗത്തെ അദ്ദേഹത്തിന്റെ അതുല്യമായ സേവനങ്ങളെയും രാജ്യനിർമ്മാണത്തിൽ അദ്ദേഹം വഹിച്ച പങ്കിനെയും മുൻനിർത്തി 1961 രാജ്യം അദ്ദേഹത്തിന് ഏറ്റവും ഉയർന്ന സിവിലിയൻ ബഹുമതിയായ ഭാരത് രത്ന നൽകി ആദരിച്ചു. പിന്നീട് 1991 കേന്ദ്ര സർക്കാർ ജൂലൈ 1 ദേശീയ ഡോക്ടേഴ്സ് ദിനമായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. ഈ ദിനാചരണം കേവലം ഒരു വ്യക്തിയോടുള്ള ആദരവ് മാത്രമല്ല, രാജ്യത്തിന്റെ ആരോഗ്യമേഖലയെ താങ്ങി നിർത്തുന്ന ഓരോ ഡോക്ടർമാരുടെയും അദൃശ്യമായ ത്യാഗങ്ങളെ പൊതുസമൂഹം അംഗീകരിക്കുന്ന നിമിഷം കൂടിയാണ്. മനുഷ്യരാശിയെ സേവിക്കുന്നതിൽ ഡോക്ടർമാർ പുലർത്തുന്ന സമർപ്പണം, അനുകമ്പ, വൈദഗ്ധ്യം, അചഞ്ചലമായ പ്രതിബദ്ധത എന്നിവ വിലമതിക്കാനാവാത്തതാണെന്നാണ് ദേശീയ ഡോക്ടേഴ്സ് ദിനത്തോടനുബന്ധിച്ച് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ആശംസകളിൽ അറിയിച്ചത്. രാഷ്ട്രനിർമ്മാണത്തിന് മെഡിക്കൽ സമൂഹം നൽകിയ വിലയേറിയ സംഭാവനകൾക്ക് ശ്രീ CP രാധാകൃഷ്ണൻ നന്ദി രേഖപ്പെടുത്തി. ആരോഗ്യ പരിപാലന വ്യവസ്ഥയുടെ നട്ടെല്ല് ഡോക്ടർമാരുടെ കഠിനാധ്വാനവും കാരുണ്യവുമാണെന്ന് ഡോക്ടേഴ്സ് ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിപ്രായപ്പെട്ടു. വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിൽ രാജ്യത്തെ ഡോക്ടർമാർ നിർണായക പങ്ക് വഹിക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. ആധുനിക സാമൂഹിക വ്യവസ്ഥയിൽ ഒരു ഡോക്ടറുടെ പങ്ക് കേവലം രോഗനിർണയത്തിലും മരുന്ന് നിർദ്ദേശിക്കുന്നതിലും മാത്രം പരിമിതമല്ല, മറിച്ച് അതിനേക്കാൾ വിശാലമായ ഒരു സാമൂഹിക സുരക്ഷാ ദൌത്യമാണ് അവർ നിർവഹിക്കുന്നത്. രോഗപ്രതിരോധ കുത്തിവയ്പ്പുകൾ വഴി തലമുറകളെ മാരകമായ പകർച്ചവ്യാധികളിൽ നിന്ന് സംരക്ഷിക്കുന്നത് മുതൽ സങ്കീർണമായ ശസ്ത്രക്രിയകളിലൂടെ ജീവൻ തിരികെ പിടിക്കുന്നതുവരെ ഡോക്ടർമാരുടെ പ്രവർത്തന മേഖല വ്യാപിച്ചു കിടക്കുന്നു. അതോടൊപ്പം രോഗം വന്നതിനു ശേഷം ചികിത്സിക്കുന്ന ക്യൂറേറ്റീവ് രീതിയിൽ നിന്ന് മാറി രോഗങ്ങൾ വരാതെ തടയുന്ന പ്രിവന്റീവ് മെഡിസിനും കമ്മ്യൂണിറ്റി ഹെൽത്ത് പ്രോഗ്രാമുകൾക്കും ആധുനിക കാലത്ത് ഡോക്ടർമാർ വലിയ പ്രാധാന്യമാണ് നൽകുന്നത്. ജനങ്ങളുടെ ജീവിതശൈലി രോഗങ്ങളെ നിയന്ത്രിക്കുന്നതിലും പൊതുജനാരോഗ്യ സാക്ഷരത വർദ്ധിപ്പിക്കുന്നതിലും അവർ മുൻപന്തിയിൽ നിൽക്കുന്നു. നല്ല ആരോഗ്യം പ്രോത്സാഹിപ്പിക്കുന്നതിനും രോഗശാന്തി നൽകുന്നതിനുമുള്ള ഡോക്ടർമാരുടെ അർപ്പണബോധവും പ്രതിബദ്ധതയും മെച്ചപ്പെട്ട ജീവിത രീതിയെക്കുറിച്ച് കൂടുതൽ അവബോധം സൃഷ്ടിക്കുന്നതും കൂടുതൽ ശക്തവും ആരോഗ്യകരവുമായ ഒരു സമൂഹത്തെ സൃഷ്ടിക്കുന്നതിനും വഴിയൊരുക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. രാജ്യത്തെ ആരോഗ്യ പരിചരണ സംവിധാനത്തിന്റെ സുപ്രധാന ഘടകമായ ഡോക്ടർമാർ രോഗി പരിചരണത്തിൽ ഉന്നത നിലവാരം ഉറപ്പാക്കുന്നതായി കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ പറഞ്ഞു. കൂടുതൽ ആരോഗ്യകരമായ ഭാരതത്തിനായുള്ള കൂട്ടായ ശ്രമങ്ങളെ ശക്തിപ്പെടുത്തുമെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു.
1: Doctors are the cornerstone of our healthcare system, tirelessly working to alleviate suffering, save lives and uphold the highest standards of patient care. Your selfless commitment and resilience continue to inspire the nation and strengthen our collective pursuit.
0: ഡോക്ടർമാർക്ക് ജോലി സ്ഥലത്ത് പൂർണ്ണ സംരക്ഷണം ഉറപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് ദേശീയ ഡോക്ടേഴ്സ് ദിനത്തോടനുബന്ധിച്ച് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ തിരുവനന്തപുരം ഘടകം സംഘടിപ്പിച്ച പരിപാടിയിൽ ആരോഗ്യമന്ത്രി K. മുരളീധരൻ പറഞ്ഞു. മെഡിക്കൽ കോളേജുകളിലെ അമിതമായ രോഗികളുടെ തള്ളിക്കയറ്റവും അതുവഴിയുണ്ടാകുന്ന ജോലിഭാരവും കുറയ്ക്കുന്നതിനായി സംസ്ഥാനത്തെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. സമീപകാല ചരിത്രത്തിൽ ലോകം നേരിട്ട ഏറ്റവും

0: വലിയ ആരോഗ്യ പ്രതിസന്ധികളായ കോവിഡ് മഹാമാരിയുടെ സമയത്തും കേരളം പലപ്പോഴായി നേരിട്ട നിപ്പ വൈറസ് ബാധയുടെ ഘട്ടങ്ങളിലും ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിരോധ പ്രവർത്തനങ്ങൾ ലോകശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു. കോവിഡ് പ്രതിസന്ധി ഘട്ടങ്ങളിൽ സ്വന്തം സുരക്ഷിതത്വവും കുടുംബാംഗങ്ങളുടെ ജീവനും അവഗണിച്ച് മണിക്കൂറുകളോളം PPE കിറ്റുകളുടെ അസ്വസ്ഥതകൾ സഹിച്ചുകൊണ്ട് അവർ ഐസൊലേഷൻ വാർഡുകളിൽ കർമ്മനിരതരായി. ഈ പോരാട്ടത്തിനിടയിൽ രാജ്യത്തെ നൂറുകണക്കിന് പ്രഗത്ഭരായ ഡോക്ടർമാർക്കാണ് സ്വന്തം ജീവൻ ബലിയർപ്പിക്കേണ്ടി വന്നത്. ദുരന്തമുഖങ്ങളിലും യുദ്ധഭൂമിയിലും പകർച്ചവ്യാധി പടരുന്ന പശ്ചാത്തലത്തിലും തങ്ങളുടെ ഔദ്യോഗിക പ്രതിജ്ഞയോട് വിശ്വസ്തത പുലർത്തിക്കൊണ്ട് മുന്നോട്ടു പോകുന്ന ഡോക്ടർമാരുടെ സേവനം മാനവികതയുടെ ഏറ്റവും ഉത്കൃഷ്ടമായ ഉദാഹരണമാണ്. ശാസ്ത്രീയമായ അറിവുകളെ സഹാനുഭൂതിയോടെ രോഗികളിലേക്ക് എത്തിക്കുമ്പോഴാണ് ഒരു ഡോക്ടറുടെ സേവനം പൂർണ്ണതയിലെത്തുന്നത്. എന്നാൽ ആതുര സേവന രംഗത്തിന്റെ ഈ ഉദാത്തമായ വശങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ തന്നെ ആധുനിക കാലത്ത് ഡോക്ടർമാർ നേരിടുന്ന അത്യന്തം ഗൌരവമേറിയ വെല്ലുവിളികളും നമ്മൾ അഭിമുഖീകരിക്കേണ്ടതുണ്ട്. ഇന്ത്യ പോലുള്ള വികസ്വര രാജ്യങ്ങളിൽ ജനസംഖ്യാ നിരക്കിന് ആനുപാതികമായി ഡോക്ടർമാരുടെ എണ്ണം ഇന്നും അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾക്ക് താഴെയാണ്. ഈ അപര്യാപ്തത പൊതുജനാരോഗ്യ മേഖലയിലെ ഡോക്ടർമാരുടെ മേൽ അമിതമായ ജോലിഭാരം അടിച്ചേൽപ്പിക്കുന്നുണ്ട്. യാതൊരു വിശ്രമവുമില്ലാതെ തുടർച്ചയായി 24 മുതൽ 36 മണിക്കൂർ വരെ ഡ്യൂട്ടി ചെയ്യേണ്ടി വരുന്ന ജൂനിയർ ഡോക്ടർമാരുടെയും റെസിഡന്റ് ഡോക്ടർമാരുടെയും അവസ്ഥ ഇന്ന് വലിയ തോതിലുള്ള ശാരീരിക മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. കടുത്ത മാനസിക സമ്മർദ്ദവും ഉറക്കമില്ലായ്മയും അവരുടെ വ്യക്തി ജീവിതത്തെ മാത്രമല്ല ചിലപ്പോഴൊക്കെ അവരുടെ പ്രൊഫഷണൽ കാര്യക്ഷമതയെയും ബാധിക്കാറുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഇതിനു പുറമെ സമകാലിക മെഡിക്കൽ മേഖല നേരിടുന്ന ഏറ്റവും നിർഭാഗ്യകരവും ആശങ്കാജനകവുമായ പ്രതിസന്ധിയാണ് ആശുപത്രികൾക്കും ഡോക്ടർമാർക്കും നേരെ വർദ്ധിച്ചു വരുന്ന അതിക്രമങ്ങൾ. വൈദ്യശാസ്ത്രത്തിന് അതിന്റേതായ പരിമിതികളുണ്ടെന്നും എല്ലാ രോഗികളെയും പൂർണ്ണമായി സുഖപ്പെടുത്താൻ ഡോക്ടർമാർക്ക് കഴിയില്ലെന്നുമുള്ള ശാസ്ത്രീയമായ യാഥാർത്ഥ്യം പലപ്പോഴും വികാര വിക്ഷോഭങ്ങളിൽ വിസ്മരിക്കപ്പെടുന്നു. ഭയരഹിതവും സുരക്ഷിതവുമായ ഒരു തൊഴിലന്തരീക്ഷം ലഭിച്ചാൽ മാത്രമേ ഒരു ഡോക്ടർക്ക് തന്റെ അറിവും പ്രാവീണ്യവും പൂർണ്ണമായി വിനിയോഗിച്ച് രോഗിയെ ചികിത്സിക്കാൻ സാധിക്കൂ. ആരോഗ്യ പ്രവർത്തകർക്ക് നേരെയുള്ള അതിക്രമങ്ങൾ തടയുന്നതിനുള്ള നിയമങ്ങൾ കൂടുതൽ കർശനമായി നടപ്പിലാക്കേണ്ടത് ജനാധിപത്യ സംവിധാനത്തിന്റെ അടിയന്തര ആവശ്യമാണ്. തിരുവനന്തപുരം നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിലെ കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ഗീത ഷാനവാസ് ആകാശവാണിയോട്.
1: ആസ് എ ഗൈനക്കോളജിസ്റ്റ് നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ ഒരുപാടാണ്. ഡേ ആൻഡ് നൈറ്റ് കോള് വരുന്ന ഡിപ്പാർട്ട്മെൻറ്റാണ്. നൈറ്റ് പലപ്പോഴും ഉറങ്ങാൻ പറ്റാറില്ല. നൈറ്റിൽ ഉറങ്ങാതെ ഡെലിവറി എടുക്കുകയും സിസറിയും ചെയ്യുകയും ചെയ്ത് ഉറങ്ങാണ്ടാണ് അടുത്ത ദിവസം വീണ്ടും പോയി OP നോക്കുന്നത്, വീണ്ടും തിയേറ്ററിൽ കയറി സർജറി ചെയ്യുന്നത്. അപ്പോൾ പലപ്പോഴും മെൻ്റലി ഫിസിക്കലി ഒക്കെ അൺഫിറ്റ് ആയിരിക്കും. അതിൻ്റെ കൂടെ അസുഖങ്ങൾ വന്നാൽ പോലും പലപ്പോഴും ലീവൊന്നും എടുക്കാൻ പറ്റത്തില്ല. അപ്പം ഇതിങ്ങനെ റൗണ്ട് ദ ക്ലോക്ക് ഒരു സിസ്റ്റം ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കാൻ ഒരുപാട് സാക്രിഫൈസ് ചെയ്യേണ്ട ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് ഗൈനക്കോളജി. ഡോക്ടേഴ്സിൻ്റെ ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റ്, ഇപ്പം എമർജൻസി മെഡിസിൻ തുടങ്ങി പല ഡിപ്പാർട്ട്മെൻറ്റിലും ഇതുപോലെ ഡിഫിക്കൽട്ടി ഉണ്ട്. പിന്നെ ഡോക്ടർമാർ അഭിമുഖീകരിക്കുന്ന വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ, ഈ നമ്മൾ മോഡേൺ മെഡിസിന് 100% ക്യൂർ എല്ലാത്തിനും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. ജനങ്ങൾ വിചാരിക്കുന്നത് എന്താ വെച്ചാൽ, ഒരു രോഗം ഡോക്ടർ പെട്ടെന്ന് കണ്ടുപിടിക്കുന്നു, പെട്ടെന്ന് ചികിത്സിക്കുന്നു, വിത്തിൻ ഡേയ്സ് അത് പേഷ്യൻ്റ് ക്യൂറായി വീട്ടിൽ പോകുന്നു. അങ്ങനെയല്ല, പല രോഗങ്ങളും കണ്ടുപിടിക്കാൻ താമസമെടുക്കും. നമ്മുടെ ചികിത്സാ രീതികൾക്കും എക്യുപ്മെൻസിനും ചികിത്സിക്കുന്ന ഉപകരണങ്ങൾക്ക് ചികിത്സയ്ക്ക് ഡയഗ്നോസ് ചെയ്യാനുള്ള കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് ഡിസീസസ് പലതും കണ്ടുപിടിക്കാൻ ഒരുപാട് എത്ര എക്സ്പേർട്ട് ഹാൻഡായാലും പലപ്പോഴും താമസം വരികയും പലപ്പോഴും ട്രീറ്റ്മെൻറ്റ് പ്രോപ്പർ ഗതിയിൽ ചെയ്താൽ പോലും 100% കോംപ്ലിക്കേഷൻ ഇല്ലാതെ നമുക്ക് 100% എല്ലാ ജീവനെയും രക്ഷിക്കാൻ മോഡേൺ മെഡിസിനല്ല ഒരു മെഡിസിൻ വിഭാഗത്തിനും പറ്റത്തില്ല. അപ്പോൾ അതിൻ്റെ ലിമിറ്റേഷൻസ് പബ്ലിക് അറിയണം. പിന്നെ പ്രധാനമായിട്ടും പബ്ലിക് എപ്പോഴും അജിറ്റേറ്റ് ആവുന്നതെന്ന് വെച്ചാൽ സഡൻ ഡെത്ത്, ഇല്ലെങ്കിൽ കാഷ്വാലിറ്റിയിൽ അത്യാഹിതത്തിൽ വരുമ്പോൾ പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് കിട്ടാത്ത, ഇതൊക്കെയാണ് പലപ്പോഴും അജിറ്റേറ്റ് ആവുന്നത്. അപ്പോൾ കാഷ്വാലിറ്റിയിലൊക്കെ അഡിക്വേറ്റ് ട്രെയിൻഡ് ഡോക്ടേഴ്സ് വേണം, അതുപോലെ എല്ലാ എക്യുപ്മെൻസും വേണം. ഒരു കാഷ്വാലിറ്റി അത്യാഹിതത്തിൽ കൊണ്ടുവന്ന പേഷ്യൻ്റെ നെക്സ്റ്റ് സെൻറ്ററിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോഴാണ് പലപ്പോഴും ഡെത്ത് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് സൈഡിൽ തന്നെ അവർക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാനുള്ള, പ്രത്യേകിച്ചും ഗവൺമെൻറ് സെക്ടറിൽ പരമാവധി അതിനുള്ള ഫെസിലിറ്റീസ് എല്ലാം കൂട്ടുകയാണെങ്കിൽ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരെല്ലാം 24/7 റൗണ്ട് ദ ക്ലോക്ക്. ഇപ്പം മെഡിക്കോളിലെ അതൊക്കെ ഉള്ളൂ, പെരിഫറിലുള്ള എല്ലാ ഹോസ്പിറ്റലിലും ഉണ്ടാവണമെങ്കിൽ ഒരുപാട് ജീവനുകൾ നമുക്ക് രക്ഷിക്കാൻ പറ്റുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം.
0: ഡിജിറ്റൽ യുഗത്തിന്റെ വരവോടെ മെഡിക്കൽ രംഗം നേരിടുന്ന മറ്റൊരു സങ്കീർണമായ വെല്ലുവിളിയാണ് സോഷ്യൽ മീഡിയ വഴിയുള്ള തെറ്റായ ആരോഗ്യ വിവരങ്ങളുടെ പ്രചാരണവും ഇന്റർനെറ്റ് അധിഷ്ഠിത സ്വയം ചികിത്സയും. കൃത്യമായ യോഗ്യതയോ ശാസ്ത്രീയ അടിത്തറ

0: യോ ഇല്ലാത്ത വ്യാജ ചികിത്സകർ ഇന്റർനെറ്റിനെ ദുരുപയോഗം ചെയ്ത് ആധുനിക വൈദ്യശാസ്ത്രത്തിനെതിരെ അനാവശ്യമായ ഭീതിയും അവിശ്വാസവും ജനങ്ങളിൽ വളർത്താൻ ശ്രമിക്കുന്നുണ്ട്. വിവര സാങ്കേതിക വിദ്യയുടെ ഈ കാലത്ത് രോഗികൾക്ക് ശരിയായ ആരോഗ്യ വിവരങ്ങൾ നൽകിക്കൊണ്ട് സ്വയം ചികിത്സയുടെ അപകടങ്ങളെക്കുറിച്ച് അവബോധമുണ്ടാക്കാൻ ഡോക്ടർമാർക്ക് എങ്ങനെ സാധിക്കുമെന്നതിനെക്കുറിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം HOD ഡോക്ടർ അസ്മ റഹീം ആകാശവാണിയോട്.
1: ആരോഗ്യരംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. എന്നാൽ എത്ര വലിയ സാങ്കേതിക വിദ്യ വന്നാലും ഒരു രോഗിയെ സുഖപ്പെടുത്തുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഗൂഗിളോ വാട്സാപ്പോ വഴിയൊന്നും കിട്ടുന്ന വിവരങ്ങളല്ല. അത് ഡോക്ടറും രോഗിയും തമ്മിലുള്ള ആർദ്രതയോടെയുള്ള വ്യക്തതയോടെയുള്ള ആശയവിനിമയമാണ്. രോഗിയുടെ കണ്ണുകളിലേക്ക് നോക്കി അവരുടെ വിഷമങ്ങൾ ക്ഷമയോടെ കേൾക്കാൻ ഒരു ഡോക്ടർ തയ്യാറാകുമ്പോൾ തന്നെ പകുതി രോഗവും മാറുമെന്നാണ് പറയാറുള്ളത്. ഈ സാങ്കേതിക വിദ്യ നൽകുന്ന വലിയൊരു വെല്ലുവിളിയാണ് സ്വയം ചികിത്സ അഥവാ സെൽഫ് മെഡിക്കേഷൻ. ഒരു ചെറിയ തലവേദനയോ വയറുവേദനയോ വരുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താണ്? നേരെ മൊബൈൽ എടുത്തിട്ട് ഗൂഗിളിൽ തിരയും. ഒടുവിൽ ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ മെഡിക്കൽ സ്റ്റോറിൽ പോയി ആന്റിബയോട്ടിക്കുകളോ പെയിൻ കില്ലറുകളോ വാങ്ങി കഴിക്കുന്നു. ഇത് എത്രത്തോളം അപകടകരമാണ് എന്നത് നമ്മൾ ചിന്തിക്കാറുണ്ടോ? ഇന്റർനെറ്റിന് വിവരങ്ങൾ നൽകാൻ കഴിയും, എന്നാൽ രോഗനിർണയം നടത്താൻ കഴിയില്ല. ഓരോ മനുഷ്യന്റെയും ശരീരം വ്യത്യസ്തമാണ്. ഒരാൾക്ക് ഫലിച്ച മരുന്ന് മറ്റൊരാൾക്ക് മാരകമായേക്കാം. സ്ഥിരമായി പെയിൻ കില്ലറുകൾ വാങ്ങി കഴിച്ചാൽ അത് നമ്മുടെ വൃക്കകളെയും കരളിനെയും ഗുരുതരമായി ബാധിക്കും. കുട്ടികൾക്ക് ചെറിയൊരു ജലദോഷമോ തൊണ്ടവേദനയോ വരുമ്പോൾ മുൻപെപ്പോഴോ ഡോക്ടർ എഴുതി തന്ന സിറപ്പിന്റെ ബാക്കി കുപ്പി തപ്പിയെടുത്ത് കൊടുക്കുന്ന അമ്മമാർ നിരവധിയുണ്ട്. അല്ലെങ്കിൽ മെഡിക്കൽ സ്റ്റോറിൽ പോയി ഒരു ആന്റിബയോട്ടിക് വാങ്ങി കഴിക്കും. വൈറസ് മൂലമുണ്ടാകുന്ന ജലദോഷത്തിന് ആന്റിബയോട്ടിക് കഴിച്ചിട്ട് ഒരു കാര്യവുമില്ലതാനും. ഇങ്ങനെയുള്ള സ്വയം ചികിത്സ വഴി ഭാവിയിൽ വലിയ അസുഖങ്ങൾ വരുമ്പോൾ ശരീരത്തിൽ ഒരു മരുന്നും ഫലിക്കാതെ വരുന്ന അവസ്ഥ ഉണ്ടാവുന്നു. ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് എന്ന ഭീകരമായ അവസ്ഥയിലേക്കാണ് നമ്മൾ നമ്മുടെ കുട്ടികളെ തള്ളിവിടുന്നത്. വിവര സാങ്കേതിക വിദ്യയുടെ കാലത്ത് വ്യാജ പ്രചരണങ്ങളെ ചെറുക്കാനും രോഗികൾക്ക് ശരിയായ ബോധവൽക്കരണം നൽകാനും ഡോക്ടർമാർക്ക് വലിയ പങ്ക് വഹിക്കാൻ കഴിയും. OPയിൽ എത്തുന്ന രോഗിയോട് മരുന്ന് കുറിച്ച് നൽകുന്നതിനോടൊപ്പം എന്തുകൊണ്ടാണ് ഈ മരുന്ന് നൽകുന്നത് എന്നും സ്വയം ചികിത്സ നടത്തിയാലുള്ള പാർശ്വഫലങ്ങൾ എന്തൊക്കെയാണെന്നും ലളിതമായി പറഞ്ഞു കൊടുക്കുക. രോഗികൾക്ക് വിവരങ്ങൾക്കായി ആശ്രയിക്കേണ്ട കൃത്യമായ മെഡിക്കൽ വെബ്സൈറ്റുകൾ ഡോക്ടർമാർ നിർദ്ദേശിക്കാം. ഡോക്ടർമാരുടെ സ്നേഹത്തോടെയുള്ള വാക്കും കൃത്യമായ മാർഗനിർദ്ദേശവുമാണ് ശരിയായ ചികിത്സയുടെ ആദ്യപടി.
0: ദേശീയ ഡോക്ടേഴ്സ് ദിനം എന്നത് കേവലം വാർഷികാചരണങ്ങളിൽ ഒതുങ്ങേണ്ട ഒന്നല്ല, മറിച്ച് നമ്മുടെ ആരോഗ്യ പരിപാലന വ്യവസ്ഥിതിയുടെ അന്തസ്സും കാര്യക്ഷമതയും നിലനിർത്തുന്ന ഭിഷഗ്വര സമൂഹത്തെ ആദരിക്കേണ്ട സന്ദർഭമാണ്. രോഗി ഡോക്ടർ ബന്ധം എന്നത് കേവലം ഒരു ഉപഭോക്തൃ സേവനത്തിനപ്പുറം പരസ്പര വിശ്വാസത്തിലും മാനുഷിക മൂല്യങ്ങളിലും അധിഷ്ഠിതമായ ഒന്നാണ്. സ്വന്തം സുഖസൗകര്യങ്ങൾ പൂർണ്ണമായും ത്യജിച്ച് ആശുപത്രി വാർഡുകളിലും ഓപ്പറേഷൻ തിയേറ്ററുകളിലും മനുഷ്യജീവൻ രക്ഷിക്കാൻ അഹോരാത്രം പ്രയത്നിക്കുന്ന എല്ലാ ഭിഷഗ്വരന്മാരുടെയും അമൂല്യമായ സേവനങ്ങളെ ഈ വേളയിൽ കൃതജ്ഞതയോടെ സ്മരിക്കാം. അവർക്ക് ആത്മവിശ്വാസത്തോടെയും പൂർണ്ണ സുരക്ഷിതത്വത്തോടെയും തങ്ങളുടെ ഉദാത്തമായ കർത്തവ്യം നിർവഹിക്കാൻ സാധിക്കുന്ന ഒരു സാമൂഹിക അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനായി നമുക്കൊരുമിച്ച് കൈകോർക്കാം. സമൂഹത്തിൽ ഡോക്ടർമാർ നൽകുന്ന വിലമതിക്കാനാവാത്ത സേവനങ്ങളെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. ഏകോപനം ലെമിജി നായർ, തയ്യാറാക്കിയത് സുധിൻ സൈനുദ്ദീൻ, അവതരണം കൃഷ്ണ പ്രകൃതി.
2: ആകാശവാണി തൃശൂർ, സമയം 11 കഴിഞ്ഞ് 14:55. കാലാവസ്ഥ: കേരളത്തിൽ മിക്കയിടങ്ങളിലും മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യത. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട്. കേരളതീരത്തും ലക്ഷദ്വീപിലും മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 60 കിലോമീറ്റർ വരെയും വേഗതയിൽ കാറ്റ് വീശാനിടയുള്ളതിനാൽ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ്. മീഡിയം വേവ് 476.2 മീറ്ററിൽ 630 കിലോഹെഡ്സിലും FM 101.1 MHz ഇന്നത്തെ പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത